ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 20 2026 സെപ്റ്റംബർ 5 ശനിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്തകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിരിച്ചാൽ മാറിപ്പോകുന്ന പല ദേഷ്യങ്ങളുമുണ്ട്. ഒരാൾ ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. ഒരാളൊന്ന് തോറ്റുകൊടുത്താൽ തീരാവുന്ന പിണക്കങ്ങളുണ്ട്. ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കട കടലുകൾ തന്നെയുണ്ട്. പക്ഷേ നമ്മളിൽ ഓരോരുത്തരുടെയും ഈഗോ ഇതിനൊന്നിനും സമ്മതിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് പ്രത്യേക പരിപാടി ഹെൽമറ്റ് അവയർനെസ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടേഴ്സ് ചാറ്റ്, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 1:30 അധ്യാപക ദിന പ്രത്യേക പരിപാടി, 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് അധ്യാപക ദിന പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അധ്യാപക ദിന പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 5, ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചതും ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ നടന്നതും ചൈനയിൽ ആദ്യത്തെ കറുപ്പ് യുദ്ധം ആരംഭിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 5. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിജ്ഞാന മേഖലയിൽ വഹിച്ച പങ്കുകൾ മുൻനിർത്തി അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നു. ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ നടന്നത് 1961 സെപ്റ്റംബർ 5. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴയിൽ സ്ഥാപിതമായത് 1967 ഇന്നേ ദിവസമായിരുന്നു. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചത് 2005 സെപ്റ്റംബർ 5. ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ഒന്നിച്ചത് 1774 ഇന്നേ ദിവസമായിരുന്നു. 1945 സെപ്റ്റംബർ 5 ശീതയുദ്ധം നടന്നത്. സോവിയറ്റ് ചാരപ്രവർത്തനത്തെയും സ്ലീപ്പർ ഏജന്റുമാരെയും കുറിച്ചുള്ള 100-ലധികം രേഖകളുമായി സോവിയറ്റ് സൈഫർ ക്ലർക്ക് ഇഗോർ ഗോസെൻകോ കാനഡയിൽ അഭയം തേടി. രണ്ട് വൻ ശക്തികൾ തമ്മിൽ നേരിട്ട് വലിയ തോതിലുള്ള പോരാട്ടം നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഇത് ശീതയുദ്ധം എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ കറുപ്പ് യുദ്ധം ചൈനയിൽ ആരംഭിച്ചത് 1839 സെപ്റ്റംബർ 5. 1882 സെപ്റ്റംബർ 5 ന്യൂയോർക്ക് സിറ്റിയിൽ ആദ്യത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലേബർ ഡേ പരേഡ് നടന്നത്. 1 നിന്ന് ഏറ്റവും അകലെയുള്ള റോബോ ബഹിരാകാശ പേടകമായ വിജാർ 1 നാസ വിക്ഷേപിച്ചത് 1977 സെപ്റ്റംബർ 5. പാവങ്ങളുടെ അമ്മ എന്ന് അറിയപ്പെടുന്ന മദർ തെരേസയുടെ ചരമദിനമാണ് ഇന്ന്. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ അന്തരിച്ചത്. ഈ ദിനം 2012 മുതൽ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചാരിറ്റി ദിനവും ദാനശീല ദിനവുമായി ആചരിച്ചു വരുന്നു.
0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ. അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കട പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: 4.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ രാവിലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും 2 സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും 4 പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
1: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർക്കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവെച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് DGMA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
1: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIML ശില്പശാല. 2-ാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം,

ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിൻ്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെൻറ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെൻ്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാരാ ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, USA, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 PM മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി TK ഗോവിന്ദൻ MLA സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന PP ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം P മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് K അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 7 പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3 വീട്ടുവളപ്പിൽ. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് SFI, DYFI, CPIM പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതായി SFIയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗെല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9, 10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: आकाशवाणी संप्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ചാഞ്ഞിട്ടും ചരിഞ്ഞിട്ടും ചിരിച്ചെന്നെ മയക്കിട്ടും ആടിയും പാടി.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU

0: ரீப்ரொடக்டிவ் சேவனங்களும் கூடாது. கைனகாலஜி, பீடியாட்ரிக்ஸ், ஃபீட்டல் மெடிசின், ஜெனரல் மெடிசின் என்னி சேவனங்களும் லபியமான. கூடுதல் விவரங்களுக்கு விளிக்கும் 7999448840. கிண்டர் ஹாஸ்பிட்டல்ஸ் ரெண்டாங்குட்டி. லெட்ஸ் செலிப்ரேட் பிரெக்னன்சி வித் கிண்டர் ஹாஸ்பிட்டல்ஸ்.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: Guest of the day. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സംഗീതാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ SRadhakrishnan ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കാനും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ആഹ്വാനം. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി CP Radhakrishnan ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയ വാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും ചികിത്സാ പുരോഗതിക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ അക്കാദമിക് സമ്മേളനമായ ഇന്ത്യ വാൽവ്സ് 2026 അദ്ദേഹം സംബന്ധിക്കും. ചെന്നൈയിലെ ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ദിനമലർ പത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ലോക അമ്പെയ്ത്ത് പാരാ സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: अहमदाबाद गुजरात और भारत आने वाले दिनों में खेल जगत के चाहे वो ओलंपिक्स से जुड़े हुए खेल हो चाहे पैरा ओलंपिक से जुड़े हुए खेल हो सभी प्रकार के खेल का ये बहुत बड़ा सेंटर बनने वाला है.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറേറ്റ് ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ഗോവ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച BJP സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ് ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9 and 10 നടക്കുന്ന UGC നെറ്റ്

പരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGC നെറ്റ് .NDA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9 രാവിലെ 9 ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 ആരംഭിക്കുന്ന 2 ഷിഫ്റ്റിൽ കൊമേഴ്സും 10 ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3 ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലൻഡിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമിഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ 1-0 2 ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചു യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. UN പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. US ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക 50 പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444 0. കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണൻ ശുകൻ എന്ന പേരുള്ള ഒരു രാക്ഷസനെ തന്റെ ദൂതനായി ഒരു പ്രത്യേക ദൗത്യം നൽകി അയക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം: സുഗ്രീവനെ സ്വാധീനിക്കുക. സ്വാധീനിച്ചിട്ട് സുഗ്രീവനെ എങ്ങനെയെങ്കിലും ശ്രീരാമനിൽ നിന്നും അകറ്റുക. ഈ ദൗത്യം നിർവഹിക്കാനായിട്ടാണ് ശുകൻ എന്ന രാക്ഷസൻ വരുന്നത്. അയാൾ വന്നു നിന്നത് ആകാശത്താണ്. ആകാശത്ത് വന്ന് നിന്നുകൊണ്ട് സുഗ്രീവനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു: വാനര രാജാവേ, നീ ദേവേന്ദ്രന്റെ മകനായ ബാലിയുടെ സഹോദരനാണ്. ശരിയാണ്, ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. അതുകൊണ്ട് ബാലിയുമായിട്ട് എനിക്കും ബന്ധമുണ്ട്, രാവണനും ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം പറയുന്നത്, ബന്ധം വെച്ച് നോക്കുമ്പം നീ എന്റെ ഒരു സഹോദരനായിട്ട് വരും, വകയിൽ ഒരു സഹോദരനായിട്ട് വരും. രാവണൻ എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു നോക്കുക. നമ്മളും ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് അല്ലേ, ചില കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടി വരുമ്പോൾ ചില ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ പറയും. ഇതുതന്നെയാണ് രാവണനും പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, രാവണന് വേണ്ടി ശുകൻ ചോദിക്കുന്നു, രാവണന്റെ ഭാഷയിൽ ശുകൻ സംസാരിക്കുന്നു: നമ്മൾ തമ്മിൽ എന്താണ് വിരോധം? എന്റെ ശത്രുപക്ഷത്താണ് നീ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വേണ്ടേ? നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. എനിക്കും സുഗ്രീവൻ, രാവണനും സുഗ്രീവനും തമ്മിൽ വിരോധം ഉണ്ടാവാനായിട്ട് ഒരു കാര്യവുമില്ല. എന്ത് വിരോധമാണുള്ളത്? ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. രാജകുമാരനാം രാമഭാര്യായം അഹം വ്യാജേന കൊണ്ടുപോകുന്നേൻ അതിനെന്തുതേ. ശരിയാണ്, രാജകുമാരനായ അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമന്റെ ഭാര്യ സീതയെ ഞാൻ അപഹരിച്ചു കൊണ്ടുപോയി, അത് ശരിയാണ്. അതിന് നിനക്കെന്താണ്? നീയും ഇതുമായിട്ട് എന്താണ് ബന്ധം? അതിന്റെ പേരിൽ നിനക്കെന്തിനാണ് എന്നോട് വിരോധം? നിനക്ക് എന്റെ ശക്തിയെപ്പറ്റി എന്തറിയാം? ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം ശക്തിയെപ്പറ്റി രാവണൻ പുകഴ്ത്തുകയാണ്. ഇതെല്ലാം ശുകനാണ് പറയുന്നത് രാവണന്റെ ഭാഷയിൽ. നിനക്ക് എന്റെ ശക്തിയെപ്പറ്റി എന്തറിയാം? ദേവന്മാർ വിചാരിച്ചിട്ട് പോലും ലങ്കാപുരിയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ദുർബലരായ കുറച്ച് കുരങ്ങന്മാരും നിസ്സാരന്മാരായ ചില മനുഷ്യരും എല്ലാം കൂടി ചേർന്ന് എന്നെ എന്തൊക്കെയോ അങ്ങ് ചെയ്യും എന്ന് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്നത്? മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക. നീ സുഗ്രീവൻ, നിനക്ക് ഇപ്പൊ ചെയ്യാൻ ഒക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ മര്യാദയ്ക്ക് പറയാണ്, ഞാൻ നല്ലതിന് പറയാണ്, നീ മർക്കട സേന ഈ കുരങ്ങൻ വാനര സേനയും വിളിച്ചോണ്ട് നീ നേരെ നിന്റെ രാജ്യത്തേക്ക് പോവുക, കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോവുക. വാനരന്മാർ ഇത് കേട്ടോണ്ട് കിടക്കല്ലേ, അവർക്ക് കലശലായിട്ടുള്ള കോപം വന്നു. അവരെഴുന്നേറ്റ് ആകാശത്തേക്ക് ചാടി പിടിച്ചു ശുകനെ. ശുകൻ ഗത്യന്തരമില്ലാതായപ്പോ ശുകൻ പ്ലേറ്റ് മാറ്റി, ശുകൻ കരച്ചിൽ തുടങ്ങി, രാമനെ വിളിച്ച് നിലവിളിക്കുകയാണ്: എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ശ്രീരാമദേവ, എന്നെ ഇവരിതാ കൊല്ലാൻ പോകുന്നു, ഞാൻ ദൂതനായി വന്നതാണ്. ഇപ്പൊ ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ല എന്ന് ശുകൻ ഓർമ്മിപ്പിക്കുകയാണ്. ധർമ്മത്തിന് നിരക്കാത്തതൊന്നും ചെയ്യല്ലേ എന്ന് ശുകൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. ശുകൻ പറയുന്നത് കേട്ടാൽ തോന്നും അയാളെ ദൂതനായി ഇങ്ങോട്ട് അയച്ച രാവണൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധർമ്മത്തിന് നിരക്കുന്നതാണെന്ന്.

0: ഇപ്പൊ ശ്രീരാമൻ പക്ഷേ ഭക്തപ്രിയനാണല്ലോ, ഭക്തനിൽ പ്രസാദിക്കുന്നവനാണ്. അദ്ദേഹം ഈ ശുകന്റെ കരച്ചിൽ കേട്ടിട്ട് വാനരന്മാരെ വിലക്കി, അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കി അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ശുകൻ സുഗ്രീവനോട് ചോദിക്കുകയാണ്. അപ്പൊ ശുകന് മനസ്സിലായി എന്തായാലും രാമൻ ഇടപെട്ടല്ലോ, കൊല്ലരുതെന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു പോകാൻ പോവാണ്. അപ്പൊ തിരിച്ചു പോയി ഞാൻ രാവണനോട് എന്താണ് പറയേണ്ടതെന്ന് സുഗ്രീവനോട് ശുകൻ ചോദിക്കും. അപ്പം സുഗ്രീവന്റെ മറുപടി വളരെ രസകരമാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകണം എന്നല്ലേ? അപ്പൊ രാവണൻ പറഞ്ഞത് കിഷ്കിന്ധയിലോട്ട് പോകണം എന്നാണല്ലോ. ശരി, അപ്പൊ ഞാൻ തിരിച്ചു പോയേക്കാം എന്ന് പറയുക. പക്ഷേ രാവണനെയും പുത്രന്മാരെയും അവന്റെ സൈന്യത്തെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഞാൻ കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകൂ എന്ന് നീ രാവണനോട് പറയണം. മാത്രമല്ല, സീതാദേവി എനിക്ക് വീണ്ടെടുക്കണം, എന്നിട്ട് സീതാദേവിയും കൊണ്ട് കിഷ്കിന്ധയിലേക്ക് ഞാനൊരു പോക്കുണ്ട്. അതാണ് എന്റെ ആഗ്രഹം, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നീ ഇങ്ങനെ തന്നെ നീ ചെന്ന് രാവണനെ അയച്ച രാവണനോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ശ്രീരാമൻ ഇത് കേട്ട് വളരെയധികം സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ തീരുമാനം പറയുകയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം തീരെ അപ്രതീക്ഷിതമായിരുന്നു. പലരും ശുകനോ സുഗ്രീവനോ ഒന്നും ഒന്നും മനസ്സിൽ വിചാരിച്ച ഒരു തീരുമാനമല്ല ശ്രീരാമനിൽ നിന്ന് വരുന്നത്. ശ്രീരാമൻ പറയുന്നു, വാനരന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ്, ഇവനെ ബന്ധനസ്ഥനാക്കുക, ശുകനെ ബന്ധനസ്ഥനാക്കുക, കെട്ടിയിടുക, ഞാൻ പറഞ്ഞിട്ട് ഇനി വിട്ടാൽ മതി, ആ കെട്ട് അവിടെ ബന്ധനത്തിൽ കടന്നോട്ടെ. ഇപ്പൊ കടുവകളെ പോലെ പരാക്രമികളായ ഒരു സംഘം വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശം കേട്ട പാടെ കേൾക്കാത്ത പാടെ ഓടിച്ചെന്ന് ചാടിച്ചെന്ന് ഈ ശുകനെ വരിഞ്ഞ് മുറുക്കി കെട്ടി ബന്ധനസ്ഥനാക്കി ഇട്ടിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇതിനൊക്കെ സാക്ഷിയായിട്ട് അവിടെ ഒരു രാക്ഷസൻ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ശാർദൂലൻ എന്നാണ് അയാളുടെ പേര്. ഈ ശാർദൂലൻ തിരിച്ചു ചെന്നിട്ട് രാവണനോട് വള്ളി പുള്ളി വിസർഗം തെറ്റാതെ നടന്ന കാര്യങ്ങളെല്ലാം അതേപടി പറഞ്ഞു. രാവണൻ ആകെ വിഷമിച്ചു. രാവണൻ ചിന്താക്കുഴപ്പത്തിലായി. രാവണൻ ഇങ്ങനെ ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. വളരെ ചിന്തയിൽ മുഴുകി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു സിനിമയിൽ ഇങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ആയി കാര്യങ്ങൾ. ശുകൻ എന്തൊക്കെ കാര്യങ്ങളാണ് സാധിച്ചുകൊണ്ട് വരുമെന്ന് രാവണൻ ധരിച്ചിരുന്നത് എല്ലാം വൃഥാവിലായിരിക്കുന്നു. ഇത് അവനെ കെട്ടിയിട്ടിരിക്കുന്നു, ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് സംഭവിക്കാൻ എന്താണ്? ഇനി എന്താണ് ഞാൻ അടുത്തതായി ചെയ്യേണ്ടത്? അടുത്ത പടി എന്താണ്? രാവണൻ ഇങ്ങനെ ചിന്തയിൽ മുഴുകി പരവശനായി കിടക്കുന്ന സമയത്ത് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്നു.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
0: ശ്രീരാമൻ കൂടിയാലോചനകൾ തുടങ്ങുകയാണ്. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? സുഗ്രീവൻ, വിഭീഷണൻ, ലക്ഷ്മണൻ ഇവരെല്ലാം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങൾ എല്ലാവരുമായി. നിങ്ങൾ എല്ലാവരും കൂടി തന്നെ ചിന്തിച്ച് ആലോചിച്ച് പറയാം, എന്താണൊരു ഉപായം ഈ സമുദ്രം കടന്ന് വാനര സൈന്യത്തിന് അക്കരെ ചെല്ലണം? ഇതിനെന്താണ് വഴി? അവർ ആലോചിച്ച ശേഷം ഇവരെല്ലാം കൂടി ചേർന്നൊരു മറുപടി നൽകുകയാണ്. അതിപ്രകാരമാണ്: ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും. വരുണൻ നമുക്കറിയാം ജലത്തിന്റെ ദേവതയാണ്, സമുദ്രത്തിന്റെ ദേവതയാണ്. അപ്പൊ വരുണനെ ധ്യാനിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വഴി നമുക്ക് തരാതിരിക്കില്ല. ഇപ്പൊ നല്ല അഭിപ്രായം എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു. ആ അഭിപ്രായത്തെ ശിരസാ വഹിച്ചുകൊണ്ട് ശ്രീരാമൻ സമുദ്രതീരത്തെത്തുകയാണ്. കിഴക്കോട്ട് നോക്കി ദർഭ വിരിച്ച് നമസ്കരിച്ചു. ഒന്നും രണ്ടുമല്ല, 3 ദിവസം അഹോരാത്രം, രാത്രിയും പകലും നിരന്തരമായി ഭജിച്ചു, വരുണനെ ഭജിച്ചു. യാതൊരു ഇളക്കവുമില്ല സമുദ്രത്തിന്, യാതൊരു ചലനവുമില്ല. രാമൻ കുപിതനായി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറയാണ്, കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. ലക്ഷ്മണനോട്, സഹോദരൻ ലക്ഷ്മണനോട് പറയുന്നു, നീ എന്റെ അമ്പും വില്ലും ഒക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം, അമ്പിലും വില്ലലും വില്ലിലുമുള്ള എന്റെ ശരപ്രയോഗത്തിലുള്ള ശരവിക്രമം, ശരപ്രയോഗത്തിലുള്ള എന്റെ സാമർഥ്യം, എന്റെ കഴിവ് ഞാൻ ഇപ്പൊ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഇന്ന് പെരുവഴി

മീളുന്നത് അല്ലെങ്കിൽ മീളുക എന്നുള്ള വാക്കിന്റെ അർത്ഥം അനുവദിക്കുക. ഇന്ന് എനിക്ക് സമുദ്രത്തിലൂടെ വഴി അനുവദിച്ച് കിട്ടണം, അല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ, ഈ സമുദ്രത്തെ ഞാൻ ഭസ്മമാക്കും ഇല്ലാതാക്കും. മതീയ പൂർവന്മാർ എന്ന് പറഞ്ഞാൽ എന്റെ പൂർവികർ, അവർ തന്നെയാണ് ഇതിനെ, ഈ സമുദ്രത്തെ ഇങ്ങനെ വളർത്തിയെടുത്തത്. ഇന്ന് ഞാൻ, അനന്ത തലമുറയിൽപ്പെട്ട ഞാൻ, ഇല്ലാതെയാക്കും നിർണയം. എന്റെ പൂർവികരാണ് ഈ സമുദ്രത്തെ സൃഷ്ടിച്ചത്, വളർത്തിയത്. അതിനെ ഇല്ലാതാക്കാൻ ഞാൻ മതി, ഞാൻ അത് ചെയ്യും. ഈ വെള്ളം മുഴുവൻ നശിപ്പിക്കും, ഈ സമുദ്രം വറ്റി വരളും. ഇതിലൂടെ എന്റെ വാനര സൈന്യം ധൈര്യമായി വളരെ സുഗമമായി കാൽനടയായി സഞ്ചരിക്കും. ഇതെല്ലാവരും കണ്ടുള്ളൂ, സർവഭൂതങ്ങളും കണ്ടുകൊള്ളണം, സർവഭൂതങ്ങൾക്കും ഇത് കാണാനുള്ള അവസരമാണ്. എൻ ദുർവാരമായ, എന്റെ വാക്കിന്റെ അർത്ഥം ആർക്കും തടുക്കാനാവാത്ത ശിലിമുഖ വിക്രമം, നേരത്തെ ശരവിക്രമം എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു ശിലിമുഖ വിക്രമം എന്ന വാക്ക്, ഒരേ അർത്ഥമാണ്. ശരപ്രയോഗത്തിലുള്ള എന്റെ കഴിവ്, എന്റെ മിടുക്ക്, എന്റെ സാമർഥ്യം സർവഭൂതങ്ങൾക്കും കാണാനായിട്ടുള്ള അവസരം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാം. ശ്രീരാമന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സസ്യജാലങ്ങൾ വനങ്ങളൊക്കെ ഇളകി മറിഞ്ഞു, ആടി ഉലഞ്ഞു, ഭൂമി കുലുക്കമുണ്ടായി, സൂര്യൻ മങ്ങി മറഞ്ഞു, എവിടെയും ഇരുട്ട് പരന്നു, കടൽക്ഷോഭമുണ്ടായി, തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുകയാണ്, മുതലകളും അതിഭീകരങ്ങളായിട്ടുള്ള മുതലകളും തിമിംഗലങ്ങളും പോലും പേടിച്ചരണ്ട് ഓടി വിറയ്ക്കുകയാണ്. വരുണൻ ഭയന്നുപോയി. സമുദ്രദേവതയായ വരുണൻ അവിടെ അപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞ് വരുണൻ വരുമ്പോൾ, പ്രത്യക്ഷപ്പെടുമ്പോൾ 10 ദിക്കുകളിലും ആ കാന്തി പ്രസരിക്കുകയാണ്, വ്യാപിക്കുകയാണ്. വരുന്ന വരുണൻ എന്താണ് ചെയ്യുന്നത്? കൈകളിൽ രത്നങ്ങളൊക്കെ എടുത്ത് അങ്ങേറ്റ ലജ്ജയോടുകൂടി, നാണത്തോടുകൂടി, രാമ കുറ്റബോധത്തോടുകൂടി രാമപാദങ്ങളിൽ വെച്ച് ക്ഷമ ചോദിച്ച് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് വരുണൻ. 3 ലോകങ്ങളുടെയും നാഥനാണ് അങ്ങ്, അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങ് തന്നെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, എന്നെയും ഈ ജഡസ്വഭാവത്തോടുകൂടി സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണ്. അങ്ങയുടെ അഭിപ്രായങ്ങളെ ലംഘിക്കാൻ ആർക്കാണ് കഴിയുക? എന്റെ സ്വഭാവത്തിന് ചില കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ അങ്ങ് പ്രാർത്ഥിച്ച അങ്ങ് ഭജിച്ചിട്ട് പോലും എനിക്ക് ഞാൻ വരാതിരുന്നത്. എൻ്റെ ആ ഒരു അഹങ്കാരം കൊണ്ടാണല്ലോ, എൻ്റെ ആ ജഡസ്വഭാവം കൊണ്ടാണല്ലോ. അതെന്തുകൊണ്ടാണ്? എന്നിൽ ഏറ്റവും കൂടുതൽ പ്രഭാവപൂർണ്ണം നിൽക്കുന്നത് തമോ ഗുണമാണ്. പക്ഷെ എന്നെ ആ തമോ ഗുണത്തോടുകൂടി സൃഷ്ടിച്ചതാരാണ്? അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെ എന്നെ തമോ ഗുണത്തിലൂടെ സൃഷ്ടിച്ചു, പിന്നെ അത് മാറ്റാനായി എന്നെ കൊണ്ട് സാധിക്കുമോ? നിർഗുണനും നിഷ്കളങ്കനും നിരാകാരനുമായ ശ്രീരാമചന്ദ്രൻ അങ്ങയെ തമോ ഗുണത്തിൽപ്പെട്ട് ഉഴലുന്ന മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിരുന്നു? മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂഢൻ, മഠയൻ, വിഡ്ഢിയാണ് ഞാൻ. എനിക്ക് അങ്ങയെ അറിയാൻ സാധിച്ചില്ല. മൂഢനായ വിഡ്ഢിയായ എനിക്ക് അങ്ങയെ അറിയാൻ സാധിച്ചില്ല. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. എന്നെ പോലെ തെറ്റ് ചെയ്യുന്ന മഠയന്മാരെ, മണ്ടന്മാരെ സന്മാർഗത്തിലേക്ക്, ശരിയുടെ മാർഗത്തിലേക്ക്, ശരിയായ വഴിയിലേക്ക് നയിക്കാൻ യജമാനന്മാരുടെ, അങ്ങേ പോലെയുള്ള യജമാനന്മാരുടെ ശിക്ഷാവിധികൾക്ക് സാധിക്കും. ദുഷ്ടമൃഗങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വടി ഉപയോഗിക്കുന്ന പോലെയാണത്. ദുഷ്ടമായിട്ടുള്ള മൃഗങ്ങളെ വടി തിരിച്ചുവിടാൻ, അവരെ അപകടകരമായ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ, ആപത്കരമായ സ്വഭാവത്തിൽ മാറ്റാൻ വടിയും ആയുധങ്ങളും ഒക്കെ പ്രയോഗിക്കാറുള്ളത് വരുണൻ ചൂണ്ടിക്കാട്ടുകയാണ്. അതേപോലെ അങ്ങ് എന്നെ ശിക്ഷിച്ചോളൂ, അങ്ങക്ക് എന്താണ് വേണ്ടത്, അങ്ങക്ക് അങ്ങയുടെ ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഈ സ്വഭാവത്തിന്റെ കുഴപ്പം എന്താണ്? അങ്ങ് തന്നെയാണ് എന്നെ ഈ ചീത്തയായ സ്വഭാവത്തിൽ ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്. അതിന്റെ ഫലമായിട്ടായിരിക്കാം ഞാൻ ഈ രീതിയിൽ പെരുമാറിയത്. എനിക്കതിൽ വിഷമമുണ്ട്. അങ്ങ് വടിയെടുത്താലും അങ്ങനെ ശിക്ഷിച്ചാലും എനിക്ക് യാതൊരു പ്രയാസവുമില്ല, ഞാനത് അർഹിക്കുന്നു. ദുഷ്ടാനുശാസനം, ദുഷ്ടന്മാരെ ശിക്ഷിക്കൽ, ധർമ്മം ഭവാദൃശ, ധർമ്മമാണ് ഭവാദൃശ എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങയെ പോലെയുള്ളവരുടെ ധർമ്മമാണ് എന്നെ പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കുക എന്നത്. അത് അങ്ങക്ക് ചെയ്യാം. ഭക്തവത്സല കാരുണ്യവാരിധി പുരുഷോത്തമ ശ്രീരാമചന്ദ്ര അഭയം ദേഹി മേ സന്തതം, എനിക്ക്
അഭയം നൽകിയാലും എനിക്ക് ആശ്രയം നൽകിയാലും അങ്ങയുടെ പാദാരവിന്ദങ്ങൾ ഞാൻ ശരണം പ്രാപിക്കുന്നു. ലങ്കാമാർഗമാശു ദദാമിതേ, ലങ്കയിലേക്കുള്ള മാർഗം, അങ്ങക്ക് ലങ്കയിലേക്കാണല്ലോ പോകേണ്ടത്.

0: സമുദ്രമധ്യത്തിലൂടെയാണല്ലോ പോകേണ്ടത്, അതിനുള്ള മാർഗം വഴിയാണല്ലോ അങ്ങേക്ക് വേണ്ടത്, അത് ഞാൻ തരാം.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ലങ്കയിലേക്ക് സമുദ്രം കടന്നു പോകാനുള്ള വഴിയൊക്കെ വരുണൻ കാട്ടിക്കൊടുക്കും എന്ന് ഉറപ്പായി. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ശ്രീരാമന് കോപം വന്നപ്പോൾ വരുണന് നേരെ തൊടുക്കാനായി ഒരു അമ്പ്, ഒരു ശരം എടുത്തിരുന്നു, അവനാഴിയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു. അത് തിരിച്ചു വെക്കാൻ സാധ്യമല്ല. ബാണം മതീയം അമോഘം എന്നാണ് പറയുന്നത്. എൻ്റെ ബാണം നിഷ്ഫലമാവുകയില്ല, അതിന് ഫലമുണ്ടായേ തീരൂ. അത് ലക്ഷ്യം കാണണം, ലക്ഷ്യസ്ഥാനത്തെത്തണം. പക്ഷെ എവിടെയാണ് ലക്ഷ്യം? വരുണൻ എന്നുള്ള ലക്ഷ്യം മാറിപ്പോയിരിക്കുന്നു. എവിടേക്കെങ്കിലും അത് തൊടുത്തേ പറ്റൂ. വരുണനോട് തന്നെ ശ്രീരാമൻ നിർദ്ദേശം ചോദിക്കുകയാണ്, ഒരു ലക്ഷ്യം കൂടി കാട്ടിത്തരണം എൻ്റെ ഈ ശരത്തിന് പോകാനായി, എൻ്റെ ഈ ബാണത്തിന് അമ്പിന് പോകാനായി. അതേ വരുണൻ പറഞ്ഞു, വടക്കേ ദിക്കിൽ വിചിത്രമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു വനത്തിന് സമാനമായ ഒരു പ്രദേശമുണ്ട്. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരർ, എത്രയും പാരം ഉപദ്രവിച്ചിടുവോർ. തത്ര അവിടെ പാപാത്മാക്കളുണ്ട് നിശാചരന്മാർ, രാക്ഷസന്മാരായുണ്ട്, പാപികളായ രാക്ഷസന്മാരുണ്ട്. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ്, അവർ ഉപദ്രവകാരികളാണ്. അവിടെയൊക്കെ ബാണം അയച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്താൽ, അവരെ നശിപ്പിച്ചാൽ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായിരിക്കും. ശ്രീരാമൻ വരുണൻ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യുകയാണ്. രാമബാണമേറ്റ് ആ രാക്ഷസന്മാർ ഒന്നടങ്കം കാലപുരി പൂകി. ആ പ്രദേശം തന്നെ ശോഭനമായി തീർന്നു. ജനങ്ങൾ സന്തോഷത്തോടെ വസിക്കുന്ന ജനപദമായി മാറുകയാണ്. അതോടെ വരുണനും തൃപ്തിയായി, വരുണനും സന്തോഷമായി. അദ്ദേഹം പറയുകയാണ്, ആകുലം എന്നിയെ മജ്ജലെ, ഒരു വിഷമവും വേണ്ട, മജ്ജലെ എൻ്റെ ജലത്തിൽ കൂടി, എൻ്റെ അധീനതയിലുള്ള ജലത്തിൽ കൂടി, സമുദ്ര ജലത്തിൽ കൂടി സത്വരം എത്രയും പെട്ടെന്ന് സേതുബന്ധിക്കുക, ചിറകെട്ടുക. വരുണൻ അനുവാദം നൽകുകയാണ്, അനുമതി നൽകുകയാണ്, കൺസെൻറ്റ് നൽകി. എന്നിട്ട് അദ്ദേഹം തന്നെ, വരുണൻ തന്നെ സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു, നളൻ എന്ന കവിവരൻ അതിന് നേതൃത്വം നൽകട്ടെ. നളന്റെ പ്രത്യേകത, അദ്ദേഹം വിശ്വകർമാവിന്റെ മകനാണ്. നമുക്കറിയാം ഏറ്റവും വലിയ വാസ്തുശില്പിയാണ് വിശ്വകർമാവ്. അദ്ദേഹത്തിന്റെ മകനാണ് നളൻ. പക്ഷെ മാത്രമല്ല, അദ്ദേഹം ശില്പകലയിലൊക്കെ അതീവ തൽപരനുമാണ് എന്ന് വരുണൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ നളന് ചാർജ് കൊടുക്കാൻ തീരുമാനമായി. അതോടൊപ്പം തന്നെ വരുണൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും. ഈ ചിറ കെട്ടുന്നതോടുകൂടി, ഈ സേതു ബന്ധനം നടക്കുന്നതോടുകൂടി അങ്ങയുടെ കീർത്തിയും ഇപ്പോൾ തന്നെ ഉണ്ട്, അതേപോലെ തന്നെ കൂടുതലായി ഈ ലോകം മുഴുവനും പരക്കും, വ്യാപിക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷം തൊഴുത് വന്ദിച്ച് വരുണൻ പെട്ടെന്നങ്ങ് അപ്രത്യക്ഷനാവുകയാണ് ആ രംഗത്ത് നിന്നും. സേതു ബന്ധനം, ചിറകെട്ടൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോടും ലക്ഷ്മണനോടും ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അതിനുശേഷം നളനെ വിളിച്ച് ചിറ നിർമ്മിക്കാൻ ആറ്റം നൽകി. ഇവിടെയാണ് ശ്രീരാമന്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യം, നമ്മൾ രാമായണത്തിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടതുപോലെ ഒരിക്കൽ കൂടി വെളിവാകുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരിട്ട് തന്നെ നളനെ വിളിച്ച് നിർദ്ദേശം നൽകാം, സേതുബന്ധനം ആരംഭിക്കാം, ആര് ചോദിക്കാനാണ്, ആരോട് ചോദിക്കാനാണ്. പക്ഷേ അദ്ദേഹത്തിനെല്ലാം മുറ പോലെ തന്നെ നടക്കണം. എല്ലാവരെയും, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ആലോചനകൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഇല്ലാതെ പോകുന്നതും അതുതന്നെയാണ്. എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ, അതുവരെ കൂടെ നിന്നവരെ, എന്തിനും തയ്യാറായി കൂടെ നിന്നവരെ ഓർക്കാതെ, അവരുമായി ആലോചിക്കാതെ, അവർക്ക് കൂടി ഒരു പങ്കാളിത്തം നൽകാതെ, പങ്കെടുക്കാൻ അവസരം നൽകാതെ നാം ഒറ്റയ്ക്ക് ചാടി പുറപ്പെടും. വിജയം ഉറപ്പാണല്ലോ, അപ്പോൾ പിന്നെ നാം ആ ഒറ്റയ്ക്ക് ചാടി പുറപ്പെടും. അങ്ങനെയാകാൻ പാടില്ല. ആ സന്ദേശമാണ് ശ്രീരാമന് ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് നൽകുന്നത്. നളൻ എന്ത് ചെയ്തു? നളൻ രാമനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങി പണി തുടങ്ങി. ആദ്യമായിട്ട് എല്ലാ ദിക്കിൽ നിന്നും വലിയ പർവ്വതങ്ങൾ, കൂറ്റൻ വൃക്ഷങ്ങൾ, വലിയ വലിയ പാറക്കല്ലുകൾ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ്, സമുദ്രത്തിലേക്ക് കൊണ്ടിടുകയാണ് അതിൻ്റെ അടിസ്ഥാനം ബലപ്പെടുത്താനായി. എത്രയാണ് ഇതിൻ്റെ നീളം വീതി എന്നറിയാമോ? 100 യോജനയാണ് നീളം ആയി നിശ്ചയിച്ചത്. 100 യോജന കടന്നു ചെന്നാൽ മാത്രമേ അങ്ങേക്കരയിൽ എത്താൻ ഒക്കൂ. 10 യോജന വീതിയും വേണം. അന്നത്തെ അളവുകളാണ് 100 യോജന നീളം, 10 യോജന വീതി. ഇങ്ങനെ അളവുകൾ നിശ്ചയിച്ചു, പണി തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, കൂറ്റൻ പാറക്കല്ലുകൾ എല്ലാം കൊണ്ടുവന്ന് ഇട്ടു തുടങ്ങി. സേതുബന്ധനം തുടങ്ങിയപ്പോൾ തന്നെ ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്യുകയാണ്. എന്താണ്, തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രീരാമൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ സ്മരിച്ചു. എന്നിട്ട് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് നൽകി, നാമകരണം ചെയ്തു. നമ്മളെല്ലാവരും പോയിട്ടുണ്ട് രാമേശ്വരത്തിലെ ആ മഹാക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടില്ലാത്തവർ ചുരുങ്ങും. രാമനാണ്, ശ്രീരാമനാണ് ശ്രീ പരമേശ്വരനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് തന്നെ രാമേശ്വരം എന്ന് നാമകരണം ചെയ്തത് എന്ന് രാമായണത്തിൽ പറയുന്നു. രാമേശ്വരത്ത് പോയിട്ടുള്ളവർക്കറിയാം, അതിനടുത്തുള്ള ധനുഷ്കോടിയിലാണല്ലോ രാമസേതുവിന്റെ അവശിഷ്ടങ്ങൾ, ശേഷിപ്പുകൾ ഇന്നും നമുക്കവിടെ കാണാം. ഇപ്പൊ രാമേശ്വരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, രാമേശ്വരത്തിന്റെ പ്രത്യേകതകളെ പറ്റി ശ്രീരാമൻ തന്നെ എന്തു പറഞ്ഞുവെന്ന് രാമായണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ശ്രീരാമൻ പറയുന്നു, ഇവിടെ വന്ന് രാമേശ്വരത്ത് വന്ന് സേതു ബന്ധനം കണ്ട് വന്ദിച്ച് ശ്രീ പരമേശ്വരനെ ഭക്തിപൂർവം ഭജിക്കുന്നവൻ എന്റെ അനുഗ്രഹത്താൽ, ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ, ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് പോലും മോചിതനായി തീരും, മുക്തനായി വരും, അവന് മോക്ഷം ലഭിക്കും, സംശയമില്ല എന്ന് ശ്രീരാമൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായി രാമായണത്തിൽ പറയുന്നു. സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, രാമേശ്വരനെ വന്ദിക്കുക, തൊഴുക, അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക, അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് രാമേശ്വരത്ത് തന്നെ വരിക, ആ തീർത്ഥം കൊണ്ട്, ഗംഗാജലം കൊണ്ട് രാമേശ്വരനെ അഭിഷേകം ചെയ്യുക, അതിനുശേഷം ഈ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുക. അങ്ങനെ ചെയ്യുന്ന ഭക്തൻ ആരാണോ അവന് എന്നോട് സായുജ്യം വരും, അതിനില്ല ഒരു സംശയവും. അവൻ എന്നോടുകൂടി വന്നു ചേരും, അവന് സായുജ്യം തന്നെ മോക്ഷം, അവന് മോക്ഷം ലഭിക്കും, ഒരു സംശയവും വേണ്ട എന്ന് ശ്രീരാമൻ രാമായണത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി പറയാം, എടുത്തു പറയാം. സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, രാമേശ്വരനെ വന്ദിക്കുക, അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക, അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് ഇവിടെ വന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്ത ശേഷം ഈ സമുദ്രത്തിൽ ഒരിക്കൽ കൂടി മുങ്ങിക്കുളിക്കുക. അങ്ങനെ ചെയ്യുന്ന ഭക്തൻ അവൻ ആരായാലും ശരി, അവന് ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും. എന്നോടുകൂടി ശ്രീരാമചന്ദ്രനോട്, ഭഗവാനോടുകൂടി തന്നെ, മഹാവിഷ്ണുവിനോടുകൂടി തന്നെ വന്ന് ചേരും, വിഷ്ണുപദം വന്ന് ചേരും, വിഷ്ണുപദം ചേരും, മോക്ഷം ലഭിക്കും.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4.

നളന്റെ നേതൃത്വത്തിൽ സേതു നിർമ്മാണം ചിറ കെട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആകെ 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ചിറയാണ് കെട്ടേണ്ടത് എന്നും കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ എന്താണ് പ്രോഗ്രസ് ഉണ്ടായത് നമുക്ക് നോക്കാം. 14 യോജന നീളം പൂർത്തിയാക്കി ആദ്യത്തെ ദിവസം തന്നെ. രണ്ടാമത്തെ ദിവസം 20 യോജന പൂർത്തിയാക്കി. മൂന്നാമത്തെ ദിവസം 21 യോജന നീളത്തിൽ ചിറ പൂർത്തിയാക്കി. നാലാമത്തെ ദിവസം 22 യോജന നീളത്തിൽ ആ ചിറ സേതു പൂർത്തിയാക്കി. പഞ്ചാമത്തെ ദിവസം ആയപ്പോഴേക്കും ആകെ 23 യോജന മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് അഞ്ചാമത്തെ ദിവസം തന്നെ പൂർത്തിയാക്കി. അങ്ങനെ 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ചിറയുടെ നിർമ്മാണം വെറും 5 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അത് പൂർത്തിയാക്കി. 5 ദിവസം കൊണ്ട് പൂർത്തിയായ ശേഷം വാനരന്മാർ സേതുവിന്റെ മുകളിലൂടെ നടന്ന് സമുദ്രം കടന്നു തുടങ്ങി.

ശ്രീരാമനാകട്ടെ ഹനുമാന്റെ തോളിൽ കയറിയാണ് അവരോടൊപ്പം മുന്നോട്ട് നീങ്ങിയത്. അപ്പൊ അദ്ദേഹം എത്തിച്ചേരുന്നത് സുബേല പർവ്വതം എന്ന പേരുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പൊ ഉയരം കൂടിയ സ്ഥലമാണല്ലോ പർവ്വതത്തിന്റെ മുകളിൽ. അവിടെ നിന്നുകൊണ്ട് ശ്രീരാമൻ ലങ്കാപുരിയെ ആകെ ഒന്ന് വീക്ഷിച്ചു, മൊത്തത്തിലൊന്ന് നോക്കിക്കണ്ടു. ഒരു വിഹഗ വീക്ഷണം തന്നെ അദ്ദേഹം അവിടെ നിന്ന് നടത്തുകയാണ്. അദ്ദേഹം അങ്ങനെ കാണുന്നത് എന്തൊക്കെയാണ്, അദ്ദേഹം കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സ്വർണമയ ധ്വജ പ്രാകാരം, സ്വർണമയമായിട്ടുള്ള കൊടിമരങ്ങൾ, സ്വർണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണമയമുള്ള, സ്വർണത്തിൽ നിർമ്മിച്ച അല്ലെങ്കിൽ സ്വർണം പൂശിയ അത്തരത്തിലുള്ള കൊടിമരങ്ങൾ, കോട്ടകൾ, മണിമാളികകളൊക്കെയാണ് ശ്രീരാമൻ ആദ്യം തന്നെ കാണുന്നത്. തോരണ പൂർണ്ണം, അതായത് കൊടി തോരണങ്ങളാൽ ലങ്കാപുരി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലം, അതായത് കൈലാസ പർവ്വതം പോലെയുള്ള ഉയരമുള്ള ഗോപുരങ്ങൾ നിരവധിയുണ്ട് ലങ്കാപുരിയിൽ എന്നും ശ്രീരാമൻ നോക്കിക്കാണുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാവണനെ കാണുന്നത്. ആദ്യമായിട്ടാണ് രാവണനെ അദ്ദേഹം നേരിട്ട് കാണുന്നത്, അല്പം അകലെ നിന്ന് ആണെങ്കിൽ കൂടി. അത് ഇപ്രകാരമാണ് രാവണന്റെ ആ ഇരിപ്പിനെ, രാവണൻ ആ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നതിനെ രാമായണത്തിൽ വർണ്ണിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വാസവതുല്യ പ്രഭാവേന രാവണൻ, വാസവൻ ദേവേന്ദ്രൻ, ദേവേന്ദ്രന് സമമായ പ്രഭയോടുകൂടി പ്രഭാവത്തോടുകൂടി രാവണൻ ഇങ്ങനെ അവിടെ വാണരുളുകയാണ്. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? രത്ന സിംഹാസനെ, രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിലാണ് രാവണൻ ഉപവിഷ്ടനായിരിക്കുന്നത്, ആസനസ്ഥനായിരിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്? മന്ത്രിപിസങ്കുലെ, മന്ത്രിസങ്കുലെ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരോടൊത്താണ് അദ്ദേഹം അവിടെ രാജാവായി വിരാജിക്കുന്നത്. കുടകൾ പിടിച്ച, മുത്തുകുടകൾ പിടിച്ചുകൊണ്ടുള്ള ധാരാളം പേരെ അവിടെ കാണാം ആ രാവണന്റെ സഭയിൽ. സാധാരണ കുടയല്ല, രത്നം പതിച്ച പിടികളുള്ള കുടകളാണ് എല്ലാവരും പിടിച്ചിരിക്കുന്നത്. ബാലതരുണിമാർ, അതായത് കൊച്ചു പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, അവരെന്ത് ചെയ്യുന്നു? ആലവട്ടവും വെഞ്ചാമരവും വീശിക്കൊണ്ട് രാവണന്റെ ഇരുവശവും നിലയുറപ്പിച്ചിരിക്കുകയാണ് യുവതികൾ, ബാലതരുണികൾ എന്നാണ് പറയുക. നീല ശൈലാഭം ദശകിരീട ഉജ്ജ്വലം, അതായത് ദശകിരീടമാണുള്ളത്, പത്ത് കിരീടമാണ്, പത്ത് തലയുണ്ടല്ലോ, പത്ത് കിരീടം, നീല ശൈലം പോലെയുള്ള പത്ത് കിരീടങ്ങൾ എന്നാണ് അവയെ വിശേഷിപ്പിക്കുന്നത് രാമായണത്തിൽ. അപ്പൊ ഇവയെല്ലാം അണിഞ്ഞ് രാവണൻ രത്നസിംഹാസനത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്. അതിനെ രാമായണത്തിൽ എന്താണ് പറയുന്നത്? നീലമേഘോപമം, ഒരു നീലമേഘം പോലെയാണ് രാമൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത്. ഇപ്പൊ രാവണൻ രാക്ഷസനായിരിക്കാം, ദുഷ്ടനായിരിക്കാം, അന്നന്റെ ഭാര്യയെ അപഹരിച്ചവനായിരിക്കാം, അതുകൊണ്ടൊന്നും രാവണന്റെ ആ രാജകീയമായ ഇരുപ്പിനെ വിശേഷിപ്പിക്കുന്നതിൽ വാൽമീകി ഒരു പിശുക്കും കാണിക്കുന്നില്ല രാമായണത്തിൽ. ഇപ്പൊ ഒരുപാട് കേട്ടിട്ടുണ്ട് ശ്രീരാമൻ രാവണനെ പറ്റി. നേരത്തെ പറഞ്ഞത് ശ്രീരാമൻ ആദ്യമായി കാണുകയാണ്, ആ കാണുന്നത് അതേപോലെ രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ്. ഒരു കുറവും വരുത്തിയിട്ടില്ല, ഉള്ളതുപോലെ പറഞ്ഞിരിക്കുകയാണ്. രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു, നമുക്ക് വ്യക്തമാണ്. രഘുത്തമൻ നമ്മൾ ശ്രീരാമൻ രഘുകുല വംശത്തിൽ ജനിച്ച ശ്രീരാമചന്ദ്രൻ, അദ്ദേഹം വിസ്മയം കൈക്കൊണ്ടു, വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു, അതിശയപ്പെട്ടു ഇതെല്ലാം കണ്ട്. പക്ഷെ പരിഭ്രമിച്ചില്ല. എങ്ങനെയാണ് പരിഭ്രമിച്ചില്ലെന്ന് മനസ്സിലായത്? അദ്ദേഹം സസ്മിത, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാനരന്മാരോട് പറയുന്നത്, മുന്നേ നിബദ്ധനായ ഒരു ശുകാസുരൻ തന്നെ വിരവോടെ അയക്ക മടിയാതെ. ഇനി ഒട്ടും മടിക്കണ്ട, ഇനി ഒട്ടും തന്നെ താമസിക്കണ്ട. മുമ്പ് നമ്മൾ കെട്ടിയിട്ടല്ലോ ഒരാളിനെ, രാവണൻ അയച്ച ദൂതനായിട്ടുള്ള ശുകനെ, ശുകാസുരനെ, അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കെട്ടഴിച്ച് വിട്ടയക്കുക, സ്വതന്ത്രനാക്കുക എന്ന് രാമൻ സുസ്മേരവദനനായി തന്നെ ശ്രീരാമൻ ആജ്ഞ നൽകുകയാണ്. ഇപ്പൊ ചെന്നിട്ട് അദ്ദേഹം പറയുന്നു, ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. ശുകനോട് പറയാണ്, ഒട്ടും തന്നെ വൈകണ്ട, ദശഗ്രീവൻ രാവണൻ, രാവണനോട് ചെന്നിട്ട് വൃത്താന്തങ്ങൾ, ഈ വാർത്തകളെല്ലാം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും അതിനുശേഷം ഇതുവരെ നടന്ന സംഭവങ്ങളും, ഇപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നെന്നും എന്തിനാണ് വന്നിരിക്കുന്നതെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പോയി രാവണനോട് പറയുക. രാവണനാണല്ലോ താങ്കളെ ഇവിടെ ദൂതനായിട്ട് അയച്ചത്. ഇപ്പൊ തിരിച്ചു ചെന്ന് ഈ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോടുകൂടി പറയുക. എന്നിട്ട് പറയുന്നു, അവൻ പോയി രാവണനോടെല്ലാം പറയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ശുകൻ രാവണ സവിധത്തിലെത്തി. രാവണ സവിധത്തിൽ എത്തുമ്പോൾ രാവണൻ എന്താണ് ചോദിക്കുന്നത്? എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വളരെ വ്യക്തമാണല്ലോ, എന്താണ് നീ വൈകാനുള്ള കാരണം? ഞാൻ എത്രയോ നേരമായിട്ട് നിന്നെ നോക്കിയിരിക്കുകയാണ്, പോയിട്ട് തിരിച്ചു വരുന്നതുമില്ല, വിവരങ്ങൾ

ഒന്നും അറിഞ്ഞതുമില്ല. എന്താണ് ഇത്രയധികം വൈകിയത്? വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച് അഭിമാനക്ഷതം വരുത്തിയോ? നീ അവിടെ ചെന്നപ്പോ വാനരന്മാരെല്ലാം കൂടെ നിന്നെ പിടിച്ചു കിട്ടി, അല്ല നിനക്ക് അഭിമാനക്ഷതം സംഭവിക്കുന്ന രീതിയിൽ, നിനക്ക് അപമാനം സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ എന്തെങ്കിലും അഭിമാനക്ഷതത്തിന് നീ വഴിപ്പെട്ടോ? അപമാനം വല്ലതും നേരിടേണ്ടി വന്നോ? തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം എന്താണെന്ന്

0: നീ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, ആ വിഷമം ദുഃഖം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്നോട് എത്രയും പെട്ടെന്ന് പറയുക. നീ അവിടെ എപ്പോ ചെന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് അവിടുത്തെ സ്ഥിതി? എന്ത് വാർത്തയുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്? അതെല്ലാം എത്രയും വേഗം എന്നോട് പറയുക. എനിക്കറിയാൻ ധൃതിയായി, എനിക്കറിയാൻ തിടുക്കമായി. നമുക്കും അറിയാൻ തിടുക്കമുണ്ട്, പക്ഷെ ഷുഗർ എന്താണെന്ന് പറയുന്നതെന്ന് അറിയാൻ അടുത്ത ക്യാപ്സുൾ വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: This is Radio Santanam 90.4 FM. Stay tuned.
1: ഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും. ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കുട്ടികൾക്കായുള്ള ഹെൽമറ്റ് അവബോധത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരണം കൊല്ലം ജില്ലാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ

എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്. ഞാൻ കൊല്ലം ബാറിലെ അഭിഭാഷകൻ കൂടിയാണ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, കുഞ്ഞ് ജീവനാണ് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, കുട്ടികൾക്കും വേണം ഹെൽമറ്റ് എന്ന ഏറ്റവും ബൃഹത്തായ ക്യാമ്പയിനെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഹെൽമറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് കുട്ടികൾക്ക് നിർബന്ധമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ജീവൻ്റെ കാവൽക്കാരാണ് ഹെൽമറ്റ്. കുട്ടികൾക്ക് ഹെൽമറ്റ് വെച്ചു നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി പൊതുസമൂഹത്തിൽ എത്തിച്ചേരുന്നത്. മുതിർന്നവരെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും സുരക്ഷയും വേണ്ടത് കുട്ടികൾക്കാണ്. നമ്മൾ കാണുന്നത് പലപ്പോഴും മാതാപിതാക്കൾ ഹെൽമറ്റ് ധരിക്കുമെങ്കിലും ഒപ്പമിരുത്തുന്ന കുട്ടികളുടെ സുരക്ഷ മറക്കാറുണ്ട്. അത് കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കണം. 9 മാസം മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുമായി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 40 കിലോമീറ്റർ വേഗ പരിധി എന്ന് പറയുന്ന സ്പീഡ് പരിധി കൂടുവാനും പാടില്ല എന്ന് നിയമത്തിൽ പറയുകയാണ്. ഏറ്റവും കൂടുതലായി ഇന്ന് രാവിലെയും വൈകുന്നേരങ്ങളിലുമെല്ലാം നമ്മുടെ പട്ടണത്തിൽ കുട്ടികളുമായി, രാവിലെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അമ്മയുടെ 2-വീലറിലായിരിക്കും പലപ്പോഴും കൊണ്ടുപോകുന്നത്. കുട്ടിക്ക് ഹെൽമറ്റ് വയ്ക്കാറില്ല. അതിനെ നിരവധി തവണകളിൽ ഞങ്ങൾ ക്യാമ്പയിനുകളുമായി സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നത്, കുട്ടി സ്കൂളിലോട്ട് പോവുകയാണ്, അവളുടെ മുടി പിന്നിയിട്ടിരിക്കുകയാണ്, അവൻ്റെ മുടി ചീകി വെച്ചിരിക്കുകയാണ്, ചീത്തിയാകും എന്ന് ചില എക്സ്ക്യൂസസ് അമ്മ പറയാറുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട്. അത് തീർച്ചയായും മാറ്റുന്നതിനും നമ്മൾക്കറിയാം, രാവിലെ 7 മണിക്കും 8 മണിക്കുമൊക്കെ കുട്ടികളുമായി ട്യൂഷന് പോകുന്നത്, സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന അമിതമായ വേഗത്തിലാണ് അമ്മ കൊണ്ടുപോകുന്നത്. തിരികെ വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് 9 മണിക്ക് ജോലിക്ക് പോകണം, മറ്റ് ജോലികളിൽ ഏർപ്പെടണം. ഈ കാര്യങ്ങൾ കൊണ്ട് വളരെ അമിത വേഗത്തിലാണ് മിക്കപ്പോഴും ഈ വാഹനങ്ങൾ പായുന്നത് നാം കാണുന്നത്. കുട്ടികൾ അമ്മയോട് ചേർന്നിരിക്കാറുണ്ട് എങ്കിലും നമുക്കറിയാം, കുട്ടികളുടെ തലയോട്ടി കൂടുതൽ മൃദുവാണ്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ തലയോട്ടിയുടെ ഘടന വളരെ മൃദുവും വളർച്ച എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ബൈക്കിലോ സ്കൂട്ടറിലോ മറ്റു കുട്ടികളുമായി പോകുമ്പോൾ ചെറുതായി ഒന്ന് തട്ടുമ്പോൾ തന്നെ ഭാരം കുറഞ്ഞ കുട്ടികൾ തെറിച്ചു പോകുന്നു. അവരുടെ ശാരീരിക സന്തുലിത അവസ്ഥ, ഒരു ബാലൻസ് അത് കുറവാണ്. അപ്പോൾ കുട്ടികൾ തെറിച്ചു പോകുന്നു, അവരെ തലയിടിക്കുന്നു. തലയോട്ടി കൂടുതൽ കട്ടി കുറഞ്ഞതായതുകൊണ്ട് അവരുടെ തലച്ചോറിന് പരിക്കുകൾ പറ്റുന്ന കാഴ്ചകൾ നമ്മുടെ പട്ടണത്തിലും അതുപോലെ തന്നെ ജില്ലയിലും നിരവധി അപകടങ്ങളിൽ നാം കാണാറുണ്ട്. കുട്ടികളുമായി ബൈക്കിലും സ്കൂട്ടറിലും പോകുമ്പോൾ വിവിധ കാഴ്ചകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ, മറ്റു വാഹനങ്ങൾ കാണുമ്പോൾ, അവരുടെ കൂട്ടുകാരെ കാണുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുകയാണ്, അവരിലോട്ട് ശ്രദ്ധ തിരുകയാണ്. കുട്ടിയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറുന്നു, കൈയാട്ടി വിളിക്കുന്നു, ടാറ്റ കാണിക്കുന്നു. അമ്മയുടെ അല്ലെങ്കിൽ വാഹനം ഓട്ടിക്കുന്ന വ്യക്തിയുടെ ബാലൻസ് കുറയുന്നതായും നാം കണ്ടുവരികയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലും റോഡുകളിലുമെല്ലാം കുറച്ച് ലഹരി മാഫിയ സംഘങ്ങൾ വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, അവർ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന് നാം കാണുകയാണ്. പുതിയ തരത്തിലുള്ള ബൈക്കുകളെല്ലാം വലിയ CC അമിത വേഗത്തിൽ വരികയാണ്. കുഞ്ഞുമായി പോകുമ്പോൾ അത് തട്ടി ഇടുന്ന കാഴ്ചകൾ പതിവാണ്. കഴിഞ്ഞ 1 മാസം മുമ്പാണ് കൊല്ലം കല്ലുന്താഴത്ത് വെച്ച് അമ്മയും മകനുമായി പോയ ഒരു വാഹനത്തിന് ടിപ്പർ ലോറിയെ മറികടക്കുവാൻ ശ്രമിക്കവേ ആ വാഹനം അപകടത്തിൽപ്പെടുന്നതും കുഞ്ഞു പോയി തെറിച്ചു വീണതും കുഞ്ഞിന് അപകടം മരണം സംഭവിച്ചതുമെല്ലാം നമ്മൾ ഈ തൊട്ടടുത്ത മാസങ്ങളിൽ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിനുമായി കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി മുന്നോട്ട്

വന്നിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തുടങ്ങുന്ന ശീലങ്ങൾ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽമറ്റ് ധരിപ്പിച്ച് ശീലിപ്പിച്ചാൽ അത് അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നൊരു ട്രാഫിക് സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറും എന്നും കൂടി ഞങ്ങൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് ഈ മഹത്തരമായ കുഞ്ഞു ജീവനാണ് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, കുട്ടികൾക്കും വേണം ഹെൽമറ്റ് എന്ന ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പം പുതിയ നിയമ പരിരക്ഷയുമായിയൊക്കെ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവരെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലുകയാണ്, ഹെൽമറ്റ് ഇല്ല എങ്കിൽ ഞാൻ അച്ഛനോടും അമ്മയോടുമൊപ്പം ഈ ടൂ വീലറിൽ യാത്ര ചെയ്യില്ല, കയറില്ല എന്ന് കുട്ടികളെ കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ അംബാസഡർമാരായി കുട്ടികളെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തുകൊണ്ട് പൊതു നിരത്തുകളിലും റോഡിൻ്റെ സമീപമെല്ലാം അവർ ഹെൽമറ്റ് ഇല്ലാതെ വരുന്ന കുട്ടികളെ അവരുടെ വാഹനം കൈകാണിച്ച് നിർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ശിശുക്ഷേമ സമിതി കുട്ടികളുടെ അംബാസഡർമാരെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം, കുട്ടികൾ കൂടുതലായി സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട്. സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ സൈക്കിൾ യാത്രകളിലും ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യം നാം കാണുന്നതാണ്. കേരളത്തിലുടനീളം ഇന്ന് റോഡ് പണി ഒക്കെ നടക്കുന്നത് കൊണ്ട് ആ റോഡ് പണിയുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന ലോറികൾ, ടിപ്പർ ലോറികൾ അമിതമായ വേഗതയിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നാം കാണുകയാണ്. കൃത്യമായി നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഈ നിയമങ്ങളെക്കുറിച്ചെല്ലാം ശിശുക്ഷേമ സമിതി ബാല സൗഹൃദ കാഴ്ചപ്പാടോടുകൂടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേഷൻ കമ്മിറ്റികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഴയ കാര്യങ്ങൾ അത് മുമ്പും ക്യാമ്പയിനുകളിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ കിടങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു നാടിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, അവർക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ സൈക്കിളിൽ വളരെ സുരക്ഷയായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി സൈക്കിൾ ട്രാക്കുകൾ, പ്രത്യേകം സൈൻ ബോർഡുകൾ, അവരെ ഈ ട്രാഫിക്കിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൈൻ ബോർഡിനെ കുറിച്ചും ആ ട്രാഫിക്കിൻ്റെ സിഗ്നലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു മാതൃകാ റോഡ് ആശ്രാമം മൈതാനത്തിന് സമീപം സ്ഥാപിക്കണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികളോട് ജില്ലാ ശിശുക്ഷേമ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ കൂട്ടമായാണ് യാത്ര ചെയ്യുന്നത്, സൈക്കിൾ ഓടിച്ചു പോകുന്നത്. അതിനെതിരെയും ജില്ലാ ശിശുക്ഷേമ സമിതി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കുട്ടികളുമായി സംസാരിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരികയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുഞ്ഞു ജീവൻ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശിശുക്ഷേമ സമിതി ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി മുമ്പോട്ട് വരുമ്പോൾ ഈ ക്യാമ്പയിനിൽ സഹകരിക്കുവാൻ നമ്മുടെ ജില്ലയിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റോട്ടറി ക്ലബ്ബുകൾ, അവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ശിശുക്ഷേമ സമിതി 1000 ഹെൽമറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് അത് സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പ്രോജക്റ്റിന്റെ, ഈ ക്യാമ്പയിന്റെ വിശദീകരണവുമായി ഞങ്ങൾ സ്കൂളുകളിലേക്കും പൊതുസമൂഹത്തിലോട്ടും ഇറങ്ങുമ്പോൾ ആ 1000 ഹെൽമറ്റുകൾ കൂടി വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ്. അതിൽ വലിയ സഹകരണമാണ്, വലിയ സഹായമാണ് മറ്റു സ്ഥാപനങ്ങളും സംഘടനകളും റോട്ടറി ക്ലബ്ബുകളും അധ്യാപകരും അനധ്യാപകരും പൊതുസമൂഹവുമെല്ലാം തരുന്നത്. ഈ ക്യാമ്പയിൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇതിലെ ജില്ലാ ശിശുക്ഷേമ സമിതി വളരെ മാതൃകാപരമായ ഈ ക്യാമ്പയിന് പൊതുസമൂഹം, നിരവധി സ്ഥാപനങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഒരു സഹോദര സ്ഥാപനമായ ട്രാക്കുമായി ചേർന്നുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന ക്യാമ്പയിനുകളിൽ സഹകരിക്കുന്ന ട്രാക്കിൻ്റെയും കൂടി നേതൃത്വത്തിൽ അവർ കൂടി ഈ ക്യാമ്പയിനിൽ ഉൾപ്പെടുകയാണ്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ക്ലാസ്സുകൾ എടുക്കുവാൻ, ബോധവൽക്കരണം സംഘടിപ്പിക്കുവാൻ റെസിഡൻസ് അസോസിയേഷനുകളിലും അതുപോലെ ചെറിയ കൂട്ടായ്മകളിലുമെല്ലാം ഞങ്ങളിത് സംസാരിച്ചു പോകും. അതിൽ അവരെയും കൂടി സഹായങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് അവർ കൃത്യമായി തന്നെ ജില്ലാ ശിശുക്ഷേമ

0: സമിതിയോട് പറയുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് രാവിലെയും വൈകുന്നേരങ്ങളിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചെല്ലാം നാം ആദ്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് വീഡിയോ, അപകടം നടക്കുന്ന രീതികളെക്കുറിച്ചുള്ള ക്ലാസുകൾ, ഈ ഹെൽമറ്റിൻ്റെ മാത്രം പ്രാധാന്യത്തെക്കുറിച്ചല്ല, ഒരു റോഡ് സുരക്ഷ, ഒരു നല്ല ഒരു സുരക്ഷയുടെ സംസ്കാരം കുട്ടികളിൽ വളർത്തി എടുക്കുന്നതിന് കൂടിയാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ റോഡ് ക്രോസിംഗുമായി ഒക്കെ ബന്ധപ്പെട്ട് സേഫ്റ്റി സ്കൂൾ പരിസരത്ത് വേണം എന്ന് ശിശുക്ഷേമ സമിതി ആവശ്യപ്പെടുകയാണ്. കുട്ടികൾ സൈക്കിളുമായി അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഉള്ള കൃത്യമായ ബോർഡുകൾ വേണം, അവർക്ക് കൃത്യമായി വാക്ക് വേകൾ വേണം. കുട്ടികൾ, നമുക്കറിയാം, ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ വരുമ്പോൾ കുട്ടികളുടെ റോഡ് ക്രോസിങ്ങിനും അതുപോലെ സൈക്കിൾ വേയ്ക്കുമൊക്കെ പ്രത്യേക തലത്തിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ അവർക്കുള്ള വേ ഏതാണെന്ന് കൃത്യമായി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ അതിക്രമിച്ച് കടക്കുവാനോ, അതിൽ ഇപ്പം നമുക്കറിയാം റോഡിൻ്റെ സ്കൂളിൻ്റെ പരിസരങ്ങളിലുമൊക്കെയുള്ള കുട്ടികൾ സഞ്ചരിക്കേണ്ട പല വേകളും ചില ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കൃത്യമായി നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ പറ്റണം. ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ആദ്യം അവയർനെസ് ക്ലാസ് കൊടുക്കുന്നു. ഈ ഹെൽമറ്റ് ഇല്ലാതെ പോകുന്ന കുട്ടികളുമായി പോകുന്ന രക്ഷകർത്താക്കളോട് സംസാരിക്കുന്നു, അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറോടും RTO ശിശുക്ഷേമ സമിതി രേഖാമൂലം ഈ കാര്യങ്ങളിൽ ഇടപെടണമെന്നും കൃത്യമായി ഒരു അവയർനെസ് ക്ലാസ് കൂടി നടക്കുമ്പോൾ അവരെയും കൂടി സഹകരണത്തോടുകൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകണം എന്നുള്ള കാര്യവും കർശനമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിലെ ശിശുക്ഷേമ സമിതി മുന്നോട്ട് വരികയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദമാകുമ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് IAS മാഡമാണ്. മാഡത്തിനോട് ഈ ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായി മാറ്റി എടുക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽക്കേ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ശിശുക്ഷേമ സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്, എല്ലാവിധ സഹായ സഹകരണവുമായി വരികയാണ്. നമ്മുടെ സ്കൂളുകളിലേക്ക് കളക്ടറുടെ ഒരു സന്ദേശം, ബോധവൽക്കരണ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ എല്ലാ സ്കൂളുകളിലും അയക്കുകയാണ്. കുട്ടികൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ, അമിത വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നത്. അതിന് ഒരു കരുതലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ശിശുക്ഷേമ സമിതിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ അംബാസഡർമാർ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിൽ ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിൽ ഈ മാതൃകാ ക്യാമ്പയിനുമായി കുട്ടികളോട് സംസാരിച്ചും രക്ഷകർത്താക്കളോടും അധ്യാപകർക്കുമെല്ലാം ക്ലാസുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് ശിശുക്ഷേമ സമിതി ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഈ തരത്തിൽ നമുക്കറിയാം ഹെൽമറ്റ് വാങ്ങുമ്പോൾ തന്നെ ISI മാർക്ക് നിലവാരമുള്ള ഹെൽമറ്റ് വാങ്ങണം. അത് കൃത്യമായി തന്നെ നമ്മുടെ കുട്ടികളുടെ തലയ്ക്ക് ഇണങ്ങുന്ന തരത്തിലേക്ക്, ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. അത്തരത്തിൽ കുട്ടിയുടെ തലയുടെ വലുപ്പത്തിന് അനുയോജ്യമായ ഹെൽമറ്റ് തിരഞ്ഞെടുക്കണം. അത് തലയിൽ ഉറപ്പായി ഇരിക്കുകയും മുന്നിലേക്കോ പിന്നിലേക്കോ എളുപ്പത്തിൽ നീങ്ങാതിരിക്കുകയും വേണം. കുട്ടികൾ വഴി അത് മുതിർന്നവരിലേക്കും ഒരു ബോധവൽക്കരണമായി മാറും. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മോട്ടോർ വാഹന നിയമപ്രകാരം 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കൂടുതലായി രക്ഷകർത്താക്കളും പൊതുസമൂഹവും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാ പിന്തുണയും ശിശുക്ഷേമ സമിതിക്ക് വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടികൾക്കായുള്ള ഹെൽമറ്റ് അവബോധത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരണം കൊല്ലം ജില്ലാ

0: ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
5: Kudajadril കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇൻഷുറൻസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുകകരമായിട്ടുള്ള നിരവധി അപ്ഡേഷൻസുമായിട്ട് നല്ല നല്ല പാട്ടുകളുമായി ഓണെ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മി. അങ്ങനെ നല്ലൊരു ദിവസം സെപ്റ്റംബർ 5 നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ആ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ശ്രോതാക്കളൊക്കെ രാവിലെ തന്നെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ അയച്ച്, ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ രാവിലെ ഫോൺ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല നമുക്കും ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിലോട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇനിയും മെസ്സേജ് അയക്കാനൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848 5785.
0: ഗ്യാസ്, അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848 5785. സമയം 10 കഴിഞ്ഞ് 7 ആയിരിക്കുന്നു. ഇനി ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അല്ലേ. ഇന്ന് ഒരുപാട് വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.

0: മെയിനായിട്ടും ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 5-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ സന്തോഷമുള്ള കുറേ മുഖങ്ങളുടെ ഒരു ദിവസമാണ് അല്ലേ.
1: ആ ഒരു മുഖങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഓടിപ്പോ, അപ്പൊ അതിന് പ്രത്യേക ദിവസങ്ങളൊന്നും വേണ്ട. പക്ഷേ എങ്കിൽ ഈ ഒരു ദിവസത്തിൽ നമ്മൾ അവരെ ഒന്ന് ഓർത്തു പോകുന്നു, അല്ലെങ്കിൽ ആ അന്ന് ഉണ്ടായിരുന്ന നമുക്ക് ഒരുപാട് ഒരു വിഷമങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് നിർത്തിയ ആ ഒരു നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോവുകയാണ്.
0: തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇപ്പോഴും വിദ്യാർത്ഥികളാണ് അല്ലേ, നമ്മുടെ മരണം വരെയും നമ്മൾ വിദ്യാർത്ഥികളാണ്. പക്ഷേ ശരിയായ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ കറക്റ്റായിട്ടുള്ള പാഠപുസ്തകം എന്ന് പറയുന്നത് നല്ല അധ്യാപകരായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5-ാം തീയതി ശനിയാഴ്ച രാജ്യം ഇന്ന് അധ്യാപക ദിനം ആഘോഷിക്കുകയാണല്ലേ.
1: അതെ, ഈ ഒരു നിമിഷം നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ മാത്രമല്ല, ഇത്തരത്തിലുള്ള അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് മെസ്സേജായിട്ട്. അതേപോലെ നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ പറ്റി പറയാനുണ്ടായിരിക്കും. എല്ലാവർക്കും കാണും ജീവിതത്തിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെ നമുക്ക് നമ്മളെ അത്രത്തോളം ചേർത്ത് നിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള ഒരു അധ്യാപകനെങ്കിലും എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് എനിക്കൊരു ഉറപ്പ് തോന്നുന്ന ഒരു നമുക്ക് ഉറപ്പാണത്. അങ്ങനെ ഒരു ഒരാൾ ഒരിക്കലെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്ന് സെപ്റ്റംബർ 5-ാം തീയതി സ്വതന്ത്ര ഇന്ത്യ 2-ാമത്തെ രാഷ്ട്രപതി ആയിട്ടുള്ള ദാർശനികമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. അതാണ് നമ്മൾ എല്ലാ വർഷങ്ങളിലും അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ ചെറിയൊരു കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ ഈ അല്ലെങ്കിൽ ഹരിശ്രീ അത് പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ടെക്നിക്കൽ സൈഡ് നമ്മളെ പഠിപ്പിച്ച ഇന്നും തുടർന്നുകൊണ്ടേ പഠനം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അങ്ങനെ നിരവധി അധ്യാപകരുടെ ഒരു ശിക്ഷണത്തിലാണ് നമ്മളെല്ലാവരും വളർന്ന് ഇന്ന് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ആദ്യകാലം തൊട്ടേ ഉള്ള ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ പല ടീച്ചേഴ്സിനോട് നമുക്ക് ചെറിയൊരു വിരോധമൊക്കെ കാണും. എപ്പോഴും തന്നെ അടിക്കും ഈ ടീച്ചർ, അല്ലെ, എപ്പോഴും തന്നെ പിച്ചും
1: എന്നൊക്കെ
0: പരാതികളാണ്. പക്ഷേ ഇന്ന് നമ്മൾ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് അല്ലേ.
1: അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ ഒന്ന് ഓടിപ്പോയിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ചിന്തിക്കാത്ത ആരും ഒന്നും ഇല്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ വിദ്യാഭ്യാസം, അതായത് ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ, ആ പ്രാഥമികം തൊട്ട് തുടങ്ങുന്ന ആ ഒരു കോളേജ് വരെ അല്ലേ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രേഡിംഗ് ആണ്, ഒരു ടെക്നിക്കൽ സൈഡിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇതുവരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കാലഘട്ടം അല്ലേ. ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ നമുക്ക് അറിവിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഭാവിയിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അധ്യാപകരെന്ന് പറയുന്നത്. നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വഴികാട്ടികളായി മാറുന്ന, നമ്മുടെ സുഹൃത്തുക്കളായി മാറുന്ന, നമുക്ക് എല്ലാമായിട്ട് മാറുന്നത് പ്രിയപ്പെട്ട അധ്യാപകർ തന്നെയാണ് അല്ലേ.
1: അതെ, അതേപോലെ തന്നെ ആതിര, നമുക്കിപ്പോൾ ഓരോ വ്യക്തികളോടുള്ള വിശ്വാസവും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പക്ഷേ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അധ്യാപകരെയാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അധ്യാപകരുടെ അടുത്ത് അല്ലെങ്കിൽ സ്കൂളിൽ സുരക്ഷിതരാണെന്ന് തന്നെയാണ് ഏതൊരു അച്ഛനും അമ്മയും വിശ്വസിക്കുന്നത് അല്ലേ. അവർ ടീച്ചറിൻ്റെ ഒപ്പമാണ് അല്ലെങ്കിൽ ഒരു സാറിൻ്റെ ഒപ്പമാണെന്ന് പറയുമ്പോൾ ഒക്കെ അവർ സേഫ് ആണെന്നുള്ളൊരു ചിന്താഗതിയാണ്. പലയിടത്തും അതിനൊരു മാറ്റം നമ്മളിങ്ങനെ പേടിയോടെ കാണുന്നുണ്ട്. എങ്കിലും ഇന്ന് ഏറെ മിക്ക അധ്യാപകരും വളരെയധികം സ്നേഹസമ്പന്നരാണ്. അവർ ഒരു ചില നമുക്കറിയാലോ, ഒരു ജോലി എന്നതിലുപരി അതൊരു ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ കണ്ടുവരുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവരിങ്ങനെ ക്ലാസ്സിൽ വന്നിങ്ങനെ സംസാരിച്ചാൽ മതി, നമുക്ക് ആ ഒരു പാഠപുസ്തകം തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള അധ്യാപകരും നമുക്കുണ്ട്. അതൊരു കഥ പോലെ പറഞ്ഞ് അല്ലെങ്കിൽ അതൊരു ജീവിത സാഹചര്യവുമായിട്ട് തട്ടിച്ച് നമ്മളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്ന സമയത്ത് ഇത് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിന് പുറത്തു നിന്ന് നമ്മളെ അതിനെ നോക്കിക്കാണാൻ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്.
0: തീർച്ചയായിട്ടും. ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ ചില സബ്ജക്റ്റിനോട് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് തന്നെ അധ്യാപകരുടെ ഗുണം കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പഠിപ്പിക്കേണ്ട മട്ടിൽ പഠിപ്പിച്ചാൽ പഠിക്കുന്ന വിഷയത്തിൽ രസമുണ്ടാകും, രസമുണ്ടായാൽ ശ്രദ്ധയുണ്ടാകും, ശ്രദ്ധയുണ്ടായാലോ സിദ്ധി ഉണ്ടാകും എന്ന് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വരികളുണ്ട്. അത് കറക്റ്റായിട്ടൊരു കാര്യമാണ് അല്ലേ. നമുക്കിപ്പോൾ ചില കുട്ടികൾക്ക് ബയോളജി ഇഷ്ടമല്ല, ചിലർക്ക് മാത്സ് ഇഷ്ടമല്ല, പക്ഷേ അധ്യാപകരുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളോടൊരു താല്പര്യം നമുക്കുണ്ടാകും. എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാലും നമ്മൾ ഉറക്കത്തിലാണെങ്കിലും നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ആ ഒരു ഇപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അധ്യാപകർ പഠിപ്പിച്ച ചില വിഷയങ്ങൾ ഇങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞ് പോകുന്നുണ്ടായിരിക്കും അല്ലേ. അത് തീർച്ചയായിട്ടും ആ ഒരു അധ്യാപകരുടെ ഗുണം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന, ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അധ്യാപകരെ പിന്നീട് കാണുമ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് ചെന്നിട്ട് നിന്ന് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അന്ന് ടീച്ചേഴ്സിനോട് ടീച്ചേഴ്സ് കുട്ടികളോട് പറയുന്ന സ്ഥിരം ഡയലോഗാണ്, എനിക്ക് അന്നേ അറിയായിരുന്നു നീ നന്നാവുന്നു. പക്ഷേ അന്നത്തെ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ അടിക്കുകയും

0: കുറേ കുറേ കുറേ ഡയലോഗ്സുകളുണ്ട് ടീച്ചേഴ്സിൻ്റെ, പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ കുറച്ച് ഒരുങ്ങി മുടിയൊക്കെ കുറച്ച് ഫ്രണ്ടിലൊക്കെ ഇട്ട് വരുവാണെങ്കിൽ എന്തിനാ ഫാഷൻ ഒക്കെ വന്നെയാണ് എന്ന് കുറേ ഡയലോഗ്സൊക്കെ ഉണ്ട്. പക്ഷേ അവരത് സ്നേഹം കൊണ്ടല്ലേ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ കുറേ ഡയലോഗ്സ് ഉണ്ട്, ഒരു കോമഡി എന്ന രീതിയിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ശ്രീലക്ഷ്മിക്ക് ഏറ്റവും അധ്യാപകൻ എന്ന രീതിയിൽ നമ്മളെങ്ങനെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഓ ടീച്ചറിന് എന്താ എന്ന രീതിയിൽ തോന്നിയിട്ടുള്ള ഡയലോഗ് ഏതായിരിക്കും?
1: അതായത് ഇപ്പൊ പൊതുവെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ടീച്ചർ നമ്മളെ വഴക്ക് പറയുന്നത് എന്താണെന്നുള്ളതല്ലേ ഡയറക്റ്റായിട്ട് ചോദിച്ചത്?
0: അതെ അതെ അതെ.
1: അതിപ്പോ എന്ന് വെച്ചാല് പല പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല ഇപ്പോ നമ്മളിപ്പോ ക്ലാസ്സിലൊക്കെ ഇരിക്കുകയാണ്, അപ്പൊ ബാക്ക് ബെഞ്ചിലൊക്കെ ഞാൻ ഫസ്റ്റിലും മിഡിലും ബാക്ക് ബെഞ്ചിൽ അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ ഓരോരോ ചില സമയത്തൊക്കെ നമുക്ക് റൊട്ടേഷൻ വരുമ്പോൾ നമുക്ക് ഇരിക്കാറുണ്ട്. അല്ലാതെ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു പ്രവണതയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു.
0: ഞാൻ അങ്ങനെ ഫസ്റ്റ് ബെഞ്ചിലൊന്നും ഇരിക്കാറില്ല, എനിക്കിഷ്ടല്ല. ഞാൻ മിഡിലും ഒരു ബാക്കിലേക്ക് ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്
1: ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ കാരണം വെച്ചാൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് അപ്പം എന്താ എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം, നമുക്ക് ഉറക്കം, നമ്മൾ കണ്ണു തുറന്നുറങ്ങും. നമ്മൾ ചോദിക്കാനുണ്ട് ശ്രീലക്ഷ്മി കണ്ണു തുറന്നുറങ്ങണോ എന്നൊക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചില കമന്റ് ഒക്കെ ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാറുണ്ട്. അപ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചാലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. മിഡിൽ ബെഞ്ചാകുമ്പോൾ അത്ര പ്രശ്നമില്ല, എങ്കിലും നമുക്ക് ചെറിയ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ഒപ്പിക്കാൻ
0: അധ്യാപകർ. നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഇന്നത്തെ ഹോംവർക്ക് നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ശ്രദ്ധയിലില്ല, അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തിയുടെ ബാക്കിൽ ഇങ്ങനെ മറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ കറക്റ്റ് സാറ് അവരെ തന്നെ പോക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചില കുട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടൊക്കെ എനിക്കെല്ലാം അറിയാവുന്ന രീതിയിലൊക്കെ ഇരിക്കും. പക്ഷെ അതും അധ്യാപകർക്ക് മനസ്സിലായി. അതാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണ്, നമ്മുടെ മനസ്സ് വായിക്കുന്നവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫണ്ണായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ ശ്രീലക്ഷ്മിയോട് പറഞ്ഞ കാര്യം കുറേ തമാശകൾ ഓർമ്മയിൽ കാണും. അങ്ങനെ നിങ്ങളുടെ മനസ്സിലും കുറേ തമാശകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഡയലോഗുകളാണ് ചോറ്റു മാത്രം എടുക്കാൻ മറന്നില്ലല്ലോ എന്ന് വെച്ചാൽ പഠിക്കുന്ന ഹോംവർക്ക് ചെയ്തിരുന്നവർ ചോറ്റു മാത്രം എടുക്കാൻ മറന്നില്ലോ എന്ന് കേൾക്കാറുണ്ട്. പിന്നെ ക്ലാസ്സിലേക്ക് വരുന്ന കുറച്ച് കർക്കശക്കാരനായിട്ടുള്ള അധ്യാപകൻ പറയുന്നതാണ് ഇതെന്ത് ക്ലാസ്സാണോ ചന്തയാണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ കുറേ ഡയലോഗ്സുകളുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളോടാണെങ്കിൽ ഈ മേക്കപ്പ് ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ചില നമ്മൾ കോളേജിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സ്റ്റെപ്പ് കൂടുകയാണ് ചെയ്യുന്നത്, അവിടെ കുറച്ചും കൂടെ നിറങ്ങൾ കൂടുകയാണ്. അവിടെ ടീച്ചേഴ്സൊക്കെ നല്ല രസമായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ബ്യൂട്ടി എൻഹാൻസ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ചില ടീച്ചേഴ്സിൻ്റെ വള, ചില ടീച്ചേഴ്സിൻ്റെ സാരി, അതൊക്കെ നമുക്ക് ഇൻസ്പിറേഷനായി. ചില ടീച്ചേഴ്സ് വരുമ്പോൾ അവരുടെ ഒരു നല്ല മണവും അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവർ പെർഫെക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് അല്ലേ.
1: അതെ, ചിലപ്പോൾ നമുക്ക് നല്ല ഓറയായിരിക്കും ആ ഒരു ടീച്ചറിന് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിന് ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക എന്താ ഒരു വൈബാണ്.
0: നമ്മളിങ്ങനെ നോക്കിയിരുന്നു. ചിലപ്പോൾ പ്രേമം സിനിമയിലൊക്കെ അധ്യാപകരെ പ്രണയിക്കുന്ന ഒരു കുറേ സ്റ്റേറ്റ്മെൻറ്റ്, യഥാർത്ഥത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ചില അധ്യാപകരോടൊരു ക്രഷ് തോന്നും അല്ലേ. അവരൊരു പേഴ്സണാലിറ്റി കൊണ്ടാണ് ഈ ടീച്ചറിനെ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ, അതായത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത്, ഡിഗ്രിയിൽ പഠിച്ചിരുന്ന സമയത്ത് ഷീബ എന്ന് പറഞ്ഞൊരു മിസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷും മാത്സും ആണ് ഞാൻ കുറച്ച് വീക്കായിട്ടുള്ളത്. അപ്പോൾ എങ്കിലും ഷീബ മിസ്സിൻ്റെ ക്ലാസ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിയിരിക്കും. കാര്യം കാണാൻ അത്ര മനോഹരിയാണ്, എപ്പോഴും ഒരു പ്ലസൻറ്റ് ഫേസ് ആണ്. നമ്മളിപ്പോൾ ഇൻ കേസിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ സാരമില്ല പോട്ടെ എന്നിരി നമ്മളെ വളരെ കൂളാക്കിക്കൊണ്ട് വളരെ ഒരു പോസിറ്റീവ് ഒരു ഫീല് നമുക്ക് മാമിനെ പോലെ ആവണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ആൾക്കാരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനും എക്സ്ട്രാ കരിക്കുലർ ആണെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത്ര എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ക്ലാസ് 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പം തൊട്ട് ആ ഒരു എൻഡ് വരെ ആ ഒരു എനർജി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ, കോളേജിൽ തന്നെ ഏറ്റവും എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റാഫായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി, അവരെയൊക്കെ അങ്കിളെന്നും അങ്ങനെയൊന്നും വിളിക്കാതെ ചേട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ പേര് വിളിച്ച് അവരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം. ചില സമയത്ത് നമ്മൾ കൂടെ ഇരുന്ന് ഇപ്പോൾ ലൈബ്രറിയിലൊക്കെ പോകുന്ന സമയത്ത് ടീച്ചറിനോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇത്രയും ഏജുള്ള അപ്പൂപ്പനെ എന്തിനാണ് ചേട്ടാന്ന് വിളിക്കുന്നത്. ഞങ്ങൾ തമാശയ്ക്ക് ചോദിക്കും ടീച്ചറിനോട്. അപ്പോൾ ടീച്ചർ പറയും നമ്മൾ ചേട്ടാന്ന് വിളിക്കുമ്പോൾ പുള്ളിക്കാരന് തോന്നുമോ ഞാൻ കുറച്ച് എങ്ങാണ്, അപ്പോൾ പുള്ളിക്കാരനൊരു സന്തോഷം കിട്ടില്ലേ, അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അധ്യാപികയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന ഷീബ മിസ് തന്നെയായിരിക്കും. ഇപ്പോഴും എനിക്ക് കണക്ഷനുണ്ട് മിസ്സുമായിട്ട്. അപ്പോൾ ഈ ഇന്നത്തെ അധ്യാപക ദിനത്തിൽ മിസ്സിനെയും കൂടി ഞാൻ ഓർക്കുകയാണ്. നമുക്കത് മാത്രമല്ല, നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ സ്വന്തം ജിൽ ജിൽ ആയിട്ടുള്ള പ്രീതി ടീച്ചറുണ്ട്. പ്രീതി

0: ടീച്ചറിനെ നമുക്ക് അറിയാവുന്ന
1: പാർവതി
0: ടീച്ചറുണ്ട്. അതെ, അങ്ങനെ നമുക്കും നല്ല സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇന്നും സുഹൃത്തുക്കളായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് അധ്യാപകർ ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിച്ചിരിക്കുകയാണ്. ശ്രോതാക്കൾക്കും അതുപോലെ ഒരുപാട് പേര് കാണല്ലേ.
1: അതെ അതെ. അപ്പോൾ ഇങ്ങനെ അതിര പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കോളേജിലോട്ടൊക്കെ ഒന്ന് പോയി. പലപ്പോഴും നമ്മളിങ്ങനെ കേൾക്കാറുള്ളതാണ്, കോളേജിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്നതാണ് സി മാർക്ക് ഞാൻ കുറയ്ക്കും. അപ്പോൾ അത് പേടിച്ച് പലപ്പോഴും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാതെ പേടിച്ചൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ഇപ്പം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ്സിൽ കയറണ്ട, അങ്ങനെയൊക്കെ നമുക്ക് പോകാം, നടക്കെടുക്കുക ചെയ്യാം.
0: ഒരുപാട് എഴുതണ്ടല്ലേ ഹിന്ദി ആണെങ്കിൽ. ഞാനൊരു മലയാളമായിരുന്നു എടുത്തത്,
1: അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല.
0: പക്ഷേ ഹിന്ദിക്കാരെപ്പോഴും പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഗുരു ഗുരു ഗുരു ആ എഴുതിക്കൊണ്ടിരിക്കണം. പക്ഷേ ഹിന്ദി പഠിക്കുന്ന കുട്ടികൾ പറയാം ഞങ്ങൾ ഇത്ര എഴുതണ്ട, എഴുതണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഹിന്ദി എടുക്കുന്നത്.
1: പക്ഷേ എഴുതണ്ടെന്നല്ല, നമുക്ക് ജയിക്കാനുള്ള മാർക്കാണെങ്കിൽ അത്ര എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഒരുപാട് നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ സ്കോർ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ
0: നമ്മൾ
1: അത്യാവശ്യം എഴുതണം, എഴുതിയേ പറ്റുള്ളൂ, എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കലും ഒരു ദിവസം നമുക്ക് ക്ലാസ് സാറില്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ കറങ്ങി നടക്കാം. ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ പ്രിൻസിപ്പൾ വരികയാണ്. അപ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും കയറി ഇരുന്നേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് ഒരു മലയാളം ക്ലാസ്സിലാണ്. അപ്പം മലയാളം ക്ലാസ്സിലാകുമ്പോൾ സാറിന് ഇപ്പം ഏത് ക്ലാസ് ഒരുപാട് കമ്പൈൻ ആയിട്ടായിരിക്കും. അപ്പം ഇംഗ്ലീഷിലെ കുട്ടികൾ കാണും, എക്കണോമിക്സിലെ കുട്ടികൾ കാണും, കൊമേഴ്സിൽ, അങ്ങനെയൊക്കെയാണ് ഒരുമിച്ചാണ് ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം ആ അധ്യാപകൻ്റെ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അത്രയും സ്ട്രെങ്ത്തിന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ക്ലാസ് പകുതിക്ക് നടന്നുകൊണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ പെട്ടെന്ന് ഒരാൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം അത്രത്തോളം മനോഹരമായിട്ടൊരു ക്ലാസ്സാണ്. അപ്പം മലയാളം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഞങ്ങളുടെ രാജീവ് സാറാണ്, ഡി ബി കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ രാജീവ് സാറിൻ്റെ മലയാളം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറിത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ക്ലാസ്സിൽ കയറിയ സമയത്ത് ഞാൻ വല്ലാതെ അങ്ങ് റിഗ്രറ്റ് ആയിപ്പോയി, എന്തുകൊണ്ട് ഞാൻ ഹിന്ദി എടുത്തു. പക്ഷേ ഹിന്ദി ക്ലാസ് മോശമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. പക്ഷേ കല്ലിനെ പോലും കവിതയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ അവിടെ. അത്രത്തോളം മനോഹരമായിട്ട് ഇങ്ങനെ മലയാളം പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ. അത്
0: ചില അധ്യാപകർ പാടുന്നു, നന്നായിട്ട് പാടി നമ്മൾ അവതരിപ്പിക്കും ചില കവിതകൾ അല്ലേ.
1: അതെ. അപ്പോൾ എന്താണ് ആ ഒരു ഓരോരോ വാക്കുകൾ എഴുതിയിട്ടാണ്, അപ്പൊ അതിലുള്ളതാണ് കല്ല്. അപ്പൊ ആ ഒരു കല്ലിനെ പോലും എനിക്കത് എന്തോ ഞാൻ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ പാറി പറന്നു പോയതുപോലെ ഒരു ഫീലാണ്. എത്രത്തോളം മനോഹരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു കൊച്ചു ക്ലാസ്സിൽ നമുക്ക് നല്ല പോലെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഡിഗ്രി ലെവലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ പ്രണയം കുറച്ചും കൂടി നമുക്ക് അടുത്താണെന്നുള്ള ഒരു ഫീലൊക്കെ നമുക്ക് വരും. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ആ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ മലയാളം ക്ലാസ് എനിക്ക് അത്രത്തോളം വളരെ പ്രിയപ്പെട്ടതായി മാറി. ആ ഒരു ക്ലാസ്സിൽ ഞാൻ പിന്നെ പോയില്ല. ആ ഒരു ക്ലാസ്സിൽ മാത്രം ഞാൻ ആ ഒരു ക്ലാസ്സിൽ അനങ്ങാതെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് നമ്മുടെ ഒരു ക്ലാസ് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ അത്രയും നേരം ആ കുട്ടികൾ അത്രത്തോളം വൈബോടെ ആ ഒരു മലയാളം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഓടി വന്ന് സാർ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. സാർ ഏത് ക്ലാസ്സാണ് എന്താണെന്ന് ഒന്നും ചോദിച്ചു, ഞാൻ കയറിയിരുന്നു. അപ്പൊ അത്രത്തോളം ചില അധ്യാപകരുണ്ട് ഇതേപോലെ, ചില സബ്ജക്റ്റ് നമുക്ക് വളരെ കടുകട്ടിയാണെന്ന് തോന്നും അതിങ്ങനെ പഠിക്കുമ്പോൾ, കാണാതെ പഠിക്കുമ്പോൾ. പക്ഷേ അതിങ്ങനെ മനസ്സിലാക്കി. അത് മോഹൻ സാറുണ്ട് ഇപ്പോൾ യു ഐ ടിയിലെയൊക്കെ പ്രിൻസിപ്പളായിട്ട്. സാർ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാറിൻ്റെ പൊളിറ്റിക്കൽ ക്ലാസ് അതേപോലെ സാറിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ വളരെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ സാറിൻ്റെ ഈ പൊളിറ്റിക്കൽ ക്ലാസ് ഇങ്ങനെ പൊളിറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കണക്ക് രസമാണ്. സാറിങ്ങനെ പലതും നമ്മുടെ മനസ്സിലിങ്ങനെ പോവും. ഈ പല പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസും എല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സാറിൻ്റെ ആ ഒരു ക്ലാസ്സിൽ ഇംഗ്ലീഷൊക്കെ നമ്മൾ എസ്സേയൊക്കെ നമ്മളിങ്ങനെ കാണാതെ പഠിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ പലതും നമ്മുടെ മനസ്സിലിങ്ങനെ വരികയാണ്. അതിങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് അധ്യാപകർ, അത് ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ജലജ ടീച്ചർ ഞങ്ങളെ വള്ളിക്കിടി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള, അതേപോലെ തന്നെ പ്ലസ് ടുവിന് നമ്മുടെ മായാദേവി ടീച്ചർ എന്ന് പറഞ്ഞ എക്കണോമിക്സ്, എനിക്ക് ഇത്രത്തോളം എക്കണോമിക്സ് ഇഷ്ടപ്പെടാൻ കാരണം ആ ഒരു ടീച്ചറാണ്.
0: യെസ്, തീർച്ചയായിട്ടും. അങ്ങനെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെ നിരവധി അധ്യാപകരാണ് നമുക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താനാണെങ്കിലും നമ്മളായിട്ട് നമ്മളെ നിലനിർത്തിയിട്ടുള്ള ഒരുപാട് അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നമ്മൾ ഡെഡിക്കേറ്റ് ാണ്. പ്രത്യേകിച്ചും നമ്മുടെ സ്വന്തം പ്രീതി ടീച്ചറിനും പാർവതി ടീച്ചറിനും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഘടന അനുസരിച്ച് ഇന്ന് ഡിജിറ്റൽ യുഗമാണ് അല്ലേ, എ ആണ്, എ ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ അറിവ് പകർന്നു തന്നിട്ടുള്ളത് നിരവധി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യത്വം തുളുമ്പുന്ന രീതിയിലുള്ള മൂല്യങ്ങളിലൂടെ നമ്മളെ നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ തന്നെയാണ്. അവരൊരിക്കലും നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനോ. ഇന്നും ആ ഒരു പഠനമെന്ന് പറയുമ്പോൾ ഡിജിറ്റൽ യുഗത്തിലുള്ള പഠനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അധ്യാപകർ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഈ ഒരു അധ്യാപക ദിവസത്തിൽ പറയാൻ

0: ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വാക്കുകളാണ്. നാടിനെ അഴിമതി വിമുക്തവും സുന്ദരമായ മനസ്സുകളുടെ ഉടമകളുമാക്കാൻ ഒരു സമൂഹത്തിൽ ആർക്കൊക്കെ സാധിക്കുമെന്നറിയാമെന്ന് അദ്ദേഹം ഒരു സദസ്സിൽ ചോദിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് മൂന്ന് വ്യക്തികൾക്കാണ്, ഒന്ന് അച്ഛൻ അമ്മ, മൂന്നാമത്തേത് അധ്യാപകൻ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഒരുപാട് എഴുത്തുകാരെയും ഒരുപാട് പൊളിറ്റീഷ്യൻസിനാണെങ്കിലും ഒരുപാട് ഡോക്ടേഴ്സിനാണെങ്കിലും എല്ലാവരെയും രൂപപ്പെടുത്തുന്നത് ഭാവിയിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലേക്കും പോകാൻ നമ്മൾ ആദ്യത്തെ ചുവടുവയ്പ് നടത്തുന്നത് അധ്യാപകർ തന്നെയാണ്. അച്ഛനമ്മ കഴിഞ്ഞിട്ട് അധ്യാപകർ തന്നെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ അവർക്ക് ആ ഒരു സ്ഥാനം കൊടുക്കുകയും അവർ തിരിച്ച് ആ ഒരു ഭാവിയെ രൂപപ്പെടുത്താൻ നല്ല രീതിയിൽ പ്രയത്നിക്കുകയും ചെയ്യുക എന്നാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രണ്ട് സൈഡുകളുണ്ട്, ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് ഷെയ്ഡുകളും ഉണ്ട് അല്ലേ. അധ്യാപകരെന്ന രീതിയിൽ ഒരുപാട് വ്യക്തികളെ ചൂഷണം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവാതിരിക്കുക, അത് ഏറ്റവും വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു തൊഴിലാണ്. ഒരു തൊഴിലെന്ന രീതിയിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു നമ്മുടെ ഒരു ഭാവി, ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ പാർലമെൻറ്റുകളോ ഒന്നുമല്ല, ഒരു സ്കൂളാണ് ആദ്യത്തെ ഒരു ചുവടുവയ്പ് നടത്തുന്നത് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ശാസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ഒരു വിഷമം പോലും നമുക്കിന്ന് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യമാണ്. ഒരു ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാലോ, അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരം വഴക്കുകളൊക്കെ ഒരിക്കലും നമ്മൾ മോശമാകാൻ വേണ്ടിയിട്ടുള്ളതല്ല. ആ ഒരു വഴക്കുകളൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്.
0: നമ്മൾ തീയാക്കുന്നത് ആ വഴക്കുകളാണ്, പിന്നീട് നമ്മൾ എന്തൊക്കെ വഴക്കൊക്കെ ഇരിക്കുന്നു. കുട്ടികൾക്ക് അത് ഫേസ് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്രൂരമായിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അധ്യാപകർ, അതിനെതിരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലെങ്കിൽ കുഞ്ഞടികൾ അങ്ങനെ ചെയ്യരുത്, ചില കർക്കശമായ നോട്ടങ്ങൾ കൊണ്ട് തന്നെ ചില അധ്യാപകർ നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. പക്ഷെ ആ ഒരു ഭയമാണ് നമ്മളെ വളർത്തിയത് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ശാസനകളൊക്കെ നമ്മളെ എന്താ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില വാക്കുകളും വഴക്കുകളും ഒക്കെ ഒരിക്കലും അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടായിരിക്കില്ല. നമ്മളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന എത്ര എത്ര ടീച്ചർമാരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് വളരെ കുറച്ച് പേരുടെ പേര് മാത്രമാണ് കേട്ടോ. നമ്മളുടെ ജീവിതത്തിലുടനീളം നമുക്കൊരു സപ്പോർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് കടയിൽ നീ വാ ഇങ്ങ് വന്നിട്ട് പറഞ്ഞൊരു ഒരു കുപ്പി വെള്ളം മേടിച്ച് തരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളും കുറേ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുട്ടി ഓടി ചെല്ലുകയാണ്, പക്ഷേ ടീച്ചറിന് ചിലപ്പോൾ അറിയാൻ പറ്റണം എന്നില്ല ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് എന്നുള്ളത്. പക്ഷേ അവർക്ക് അത്രത്തോളം സ്നേഹമാണ്, അങ്ങനെയൊക്കെ തിരിച്ച് ആ ഒരു വിളിയൊക്കെ കേൾക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഒരു ടീച്ചറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ റിവാർഡ് എന്നൊക്കെ പറയുന്നത്.
0: തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അധ്യാപക ദിനത്തിൽ നമ്മൾ ഇങ്ങനെ വാതൂരാതെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇങ്ങനെ രൂപപ്പെടുത്തി തീയായിട്ട്, വിജയത്തിന്റെ തീ നാളങ്ങളായിട്ട് രൂപപ്പെടുത്തിയ എല്ലാ അധ്യാപകർക്കും വളരെ നന്ദിയോടുകൂടി ഈ ഒരു ദിവസം നമ്മൾ സമർപ്പിക്കുകയാണ് അല്ലേ. യെസ്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടും എല്ലാ അധ്യാപകർക്കും വേണ്ടിയിട്ടും മനോഹരമായൊരു ഗാനം നമ്മളിതാ സമർപ്പിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം

0: ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കൻ കല്യാണമാലയൊക്കെ

0: നമ്മൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സമർപ്പണ ഗാനം അല്ലേ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ സ്വന്തം പ്രീതി ടീച്ചറിനും പാർവതി ടീച്ചറിനും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടിലൂടെ നമ്മളിങ്ങനെ ദയത്തി നിൽക്കുന്നു. ഇപ്പോഴും ഒരു സർപ്രൈസ് എന്ന രീതിയിൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണം പല ശ്രോതാക്കൾക്കും അറിയാം, പലരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഈ എഫ് എം സ്റ്റേഷൻ്റെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. എന്തായിരിക്കും അതിന് കാരണം?
1: അത് നമുക്കറിയാം, നമ്മുടെ പാർവതിക്കുട്ടിയുടെ കല്യാണമാണ്.
0: സാർ ജി പാർവതിയുടെ വിവാഹമാണ് ഇന്ന്. മനോഹരമായിട്ടുള്ളൊരു അധ്യായത്തിലേക്ക് പാർവതിയും പാർവതിയുടെ ഫ്യാൻസി ആയിട്ടുള്ള സിൽഫിക്കറും ഇന്ന് ചുവടുറപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മളും അല്ലേ.
1: അതെ അതെ. അപ്പോ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് കല്യാണം. അപ്പോൾ നമ്മളും അതിനെ ഇത് ഭാഗമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ റേഡിയോ സാന്ത്വന 90.4 FM ആശംസിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ അവർക്ക് രാവിലെ
0: തന്നെ പല ശ്രോതാക്കളും നമ്മൾ പറയാൻ വരുന്നതിന് മുമ്പ് പല ശ്രോതാക്കളും അറിഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പാർവതി വന്നിട്ട് ഏകദേശം ഒരു 4 മാസം അല്ലേ, 4 മാസം ആവുന്നുള്ളൂ. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ഭാഗമായിട്ട് പാർവതി മാറിയിരിക്കുന്നു, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ നമ്മള് ഞാനും ശ്രീലക്ഷ്മിയും പാർവതിയും ബീന ചിജി അങ്ങനെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഒരു നല്ല സൗഹൃദം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പുതിയ
1: ചെറിയ പിണക്കങ്ങളൊക്കെ
0: സ്വാഭാവികം. അപ്പൊ അങ്ങനെ നല്ലൊരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും പാർവതിയെ മനോഹരമായിട്ട് തന്നെ വിഷയാണ്. നല്ല രീതിയിലുള്ള ഒരു ജീവിതം തന്നെ ആവട്ടെ എന്ന്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ അല്ലേ.
1: അതെ. അപ്പൊ നമ്മൾ എല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പൊ എന്തായാലും നമ്മുടെ അധ്യാപക ദിനത്തിന്റെ ഒരു വൈബും സന്തോഷം നമ്മളെ വിട്ടു പോയിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു
0: ഇരട്ടി മധുരം
1: എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു മെസ്സേജ് ഒക്കെ ഒന്ന് വായിച്ചാലോ. നമുക്ക് ഫസ്റ്റിൽ നമ്മുടെ എൽദോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ അധ്യാപകർക്കും ആശംസകൾ, പിന്നെ ഞങ്ങളുടെ എല്ലാമായ പ്രീതി ടീച്ചർക്കും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു എൽദോ, സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ സജീവ് ആലാട്ടുകാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ പ്രീതി ടീച്ചറിനും കൂട്ടുകാർക്കും ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ ഈ വേളയിൽ ഓർക്കുന്നു. മനോഹരമായി സംസാരിക്കുന്ന പ്രീതി ടീച്ചറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഞാൻ പഠിച്ച ക്രിയേവൻ LMS കൊല്ലം, അന്ന് അവിടെ എന്നെ പഠിപ്പിച്ച ദാമോദരൻ പിള്ള സാർ ഞാൻ ഇന്നും ആ സാറിനെ ഓർക്കുന്നു. കരിക്കോടാണെന്ന് തോന്നുന്നു സാറിൻ്റെ സ്ഥലം. അതുപോലെ കൊല്ലം ഭരണിക്കാവ് മാടൻ നടയുള്ള സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മീനാക്ഷി അമ്മ ടീച്ചർ ആൻഡ് അമ്മാൾ ടീച്ചർ, എന്നെ 1st class ഇരവിപുരത്തുള്ള ഒരു കോൺവെൻ്റൽ സ്കൂളിൽ പഠിപ്പിച്ച ലിൻഡ ടീച്ചർ, മിറ്റിൽഡ ടീച്ചർ, ഇവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. ഇവരുടെയൊക്കെ അനുഗ്രഹമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞത്.
0: അതായത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും തുടക്ക കാലഘട്ടത്തിലുള്ള അധ്യാപകരെ വരെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലേ അധ്യാപകര്.
1: ഞാൻ നമിക്കുന്നു എൻ്റെ പ്രാർത്ഥനയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സജീവ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അല്ലേ, ആ ഒരു കുഞ്ഞ് ക്ലാസ് തൊട്ട് പഠിപ്പിച്ച ആ ടീച്ചർമാരെയൊക്കെ ഇന്ന് ഓർത്ത് മെസ്സേജ് അയച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നെൽസൺ ചേട്ടൻ നല്ലൊരു ഹാപ്പി സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ സുരഭി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുരഭി, സുഖമായിരിക്കുന്നു. അതേപോലെ നമ്മുടെ ബിജു അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സാന്ത്വനം FM ശുഭദിനം നേരുന്നു.
0: അപ്പോൾ ബിജു അടിമാലിക്കും നല്ലൊരു ദിവസം നമ്മൾ നേരാണ്.
1: അതുപോലെ ഇനിയുള്ള ജീവിതം അത്രയും ഒരേപോലെ കഴിയാമെന്ന് തീരുമാനമെടുത്ത പാർവതി RJ പാർവതിക്കും സുൽഫിക്കർക്കായിക്കും അനന്തകോടി വിവാഹാശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ അവരുടെ ആ ഒരു നല്ലൊരു നിമിഷത്തിൽ ഒപ്പം നിൽക്കുന്നു. ഒരുപാട് വിഷസൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ജസ്റ്റിൻ അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ദിസ് ഇസ് ജസ്റ്റിൻ, പ്ലീസ് സെൻഡ് അവർ വാം റിഗാർഡ്സ് ടു പാർവതി ആൻഡ് സുൽഫിക്കർ. വിഷസ് ദം ഗ്രേറ്റ് മാരേജ് ലൈഫ് അഹെഡ് വിത്ത് റിഗാർഡ്സ് അടിമാലി ബോയ്സ്.
0: അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും പാർവതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശംസകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കും അതൊരു സന്തോഷമാണ്. നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പങ്കുചേരുകയാണല്ലേ.
1: അതെ. അപ്പോൾ വിദ്യ ചേച്ചി അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വിവാഹിതരാകുന്ന പാർവതിക്കും സുൽഫിക്കറിനും എല്ലാവിധ ആശംസകളും ഒപ്പം പ്രാർത്ഥനയും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ അജിത് അടിമാലി, അജിത് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ പ്രീതി ടീച്ചർക്കും, ഹാപ്പി ഡേ നേരുന്നു ബൈ അജിത് അടിമാലി. അതേപോലെ ഹാപ്പി മാരേജ് ലൈഫ് പാർവതി ആൻഡ് സുൽഫിക്കർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാർവതിയെ അറിയിക്കുന്നതാണ്.
0: പാർവതി ഇപ്പോൾ തിരക്കിലാണ്, കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ എങ്കിലും നമ്മളെല്ലാവരും അറിയിക്കുന്നതാണ്. പാർവതി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്, എത്തി നിൽക്കുകയാണ്. ആ ഒരു സന്തോഷം നമ്മൾ ഇങ്ങനെ റേഡിയോയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നല്ലേ. യെസ്.

0: അപ്പൊ നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അധ്യാപക ദിന ആശംസകൾ, അറിവിന്റെ പാതയിൽ വെളിച്ചമേകിയ എല്ലാ അധ്യാപകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട്.
1: അപ്പൊ ചിത്രാമ്മയ്ക്കും നല്ലൊരു ദിവസം, നല്ലൊരു മോർണിംഗ് നേരാണല്ലേ.
0: അപ്പൊ ഇങ്ങനെ കുട്ടികളെന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാത്സല്യം തോന്നുന്നു കേട്ടോ. ആ ഒരു വിളിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എടുത്തുകൊണ്ട് കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിലെ നന്മയാകുന്ന കാന്തി കാണുവാൻ എന്നുള്ളൊരു പ്രാർത്ഥനാ ഗീതമുണ്ട് അല്ലെ, അതൊന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ലൈവിൽ ഓക്കെ, അപ്പം ലൈവിൽ പറ്റുമെങ്കിൽ പ്ലേ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കതൊന്ന് പരിഗണിക്കാം അല്ലേ.
1: തീർച്ചയായിട്ടും നമ്മൾ ലൈവിനിടയ്ക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ലൈവിന് ശേഷം പാട്ടുകളെല്ലാം, ഒരുപാട് സോങ് സജഷൻസ് വരുന്നതുകൊണ്ട് തന്നെ ലൈവിന് ശേഷമായിരിക്കും പല പാട്ടുകളും നമ്മൾ പ്ലേ ചെയ്യുന്നത്, ടൈം ലിമിറ്റ് വെച്ചിട്ടല്ലേ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും പാട്ടുകളെല്ലാവരും അഭിപ്രായപ്പെടുന്ന പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും.
0: അതെ, അപ്പോൾ അതിൽ ആ ഒരു പ്രാർത്ഥനയെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഒരു വരികളാണ് അതിലുള്ളത്. നമ്മുടെ ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് അടിമാലി, ഹാവ് എ നൈസ് ഡേ ദിലു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5th ടീച്ചേഴ്സ് ഡേ ആണ്. പ്രചോദനവും വഴികാട്ടിയുമായി എപ്പോഴും കൂടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകർക്ക് സന്തോഷം നിറഞ്ഞ അധ്യാപക ദിനം ആശംസിക്കുന്നു. വിവാഹിതരാകുന്ന നമ്മുടെ ആർ ജെ പാർവതിക്കും സുൽഫീഖറിനും എൻ്റെയും ഞങ്ങൾ അടിമാലിക്കാരുടെയും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ദിലു. ഞങ്ങൾ എന്തായാലും ഇത്തരം വിഷസൊക്കെ, ഈ ഒരു വിഷസൊക്കെ നമുക്ക് വായിക്കും തോറും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ അത് ഇരട്ടി ഇരട്ടി ഇരട്ടി മധുരമായിട്ട് മാറുകയാണ്. നമ്മുടെ സമിതക്കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ചേച്ചി, എൻ്റെ ആദര ചേച്ചി, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സമിതക്കുട്ടി. അപ്പോൾ ഇന്ന് അവധിയാണല്ലേ, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് കളിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ സമിതക്കുട്ടി ഞാനൊരു ദിവസം കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി, ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നമ്മളന്ന് പിരിഞ്ഞത്. അപ്പോൾ ഞാനത് ഇവിടെ ഇരുന്ന് ആദര എടുത്ത് പറയുകയാണ്, നമ്മൾ സമിതക്കുട്ടി, നമ്മുടെ കുട്ടി ശ്രോതാവാണ് സമിതക്കുട്ടി, അമ്മയെയും വഴി വെച്ച് ഒരു ദിവസം കാണാൻ ഇടയായി. അപ്പം അത് ആ ഒരു അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരുപാട് സന്തോഷം തന്നു. അതേപോലെ രാജൻ ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ. അപ്പം ഇനി ഗുഡ് മോർണിംഗ് മാത്രം പോരാ, വിശേഷങ്ങളും കൂടി പോരട്ടെ അല്ലേ.
1: യെസ്, അപ്പൊ തീർച്ചയായിട്ടും മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സുൽഫിക്കറിന്റെയും നമ്മുടെ ആർ ജെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ആർ ജെ പാർവതിയുടെയും വിവാഹ ദിവസമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു.
0: അതെ, അപ്പൊ നമ്മുടെ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാർവതിക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു, പ്രീത ടീച്ചറിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പാർവതിക്കും പ്രീത ടീച്ചറിനൊക്കെ ഇങ്ങനെ ആശംസകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: യെസ്, അപ്പൊ പാർവതിക്കും സുൽഫിക്കറിനും വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേട്ടാലോ.
0: അതെ, തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാ ഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ.

0: கதளி செங்கதளி செங்கதளி பூ வேணோ, கவிழில் பூமதமுள்ளொரு பெண் பூ வேணோ புகாரா.
1: യെസ്, അപ്പോൾ ഇങ്ങനെ മധുരം നുള്ളിത്തരുന്ന മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സലീൻ ചൗധരി സർ അല്ലേ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് ഇന്നലെ.
2: തിരികെ എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരാണ്. നമ്മളിങ്ങനെ ഈ പാട്ട് കുറേ പാട്ടുകൾ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ സലീം ചൗധരി സാറിൻ്റെ ഓർമ്മ ദിനമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ താളത്തിൽ കുറേ കുറേ മെലഡീസിൽ കുറേ കുറേ ഇങ്ങനെ വരുവാണ് അല്ലേ. എപ്പോഴും ഒരു മോർണിംഗ് ബ്ലെസ് തരുന്ന ഒരുപാട് പഴയ പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു മാന്ത്രികൻ തന്നെയാണ്, സംഗീത സംവിധായകനാണ് അല്ലേ.
2: അതിനൊരു ടൈംലെസ് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ആസ്വദിക്കാം. അപ്പൊ എപ്പോ ആസ്വദിച്ചാലും ആ ഒരു നേരത്തോട് നമുക്ക് ഇതിന് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തോട് ചേർന്ന് നിൽക്കുന്ന അനവധി ഗാനങ്ങളാണ് അദ്ദേഹം നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. ബംഗാളിൽ നിന്ന് വന്ന കലാകാരൻ,
1: ബംഗാളിൽ നിന്നെത്തി നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മാനസ മൈനിയായിട്ട് മാറിയിട്ടുള്ള ഒരു മാന്ത്രികനാണ് സലീം ചൗധരി സാർ. അദ്ദേഹത്തിന് സലീം ധാ എന്നാണ്
2: തീർച്ചയായിട്ടും അത്രത്തോളം സ്നേഹവും ആ ഒരു എന്താ പറയണ്ടേ, ചില പാട്ടുകളൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരിക്കലും അതിനൊരു നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം നമ്മളോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ്. അത് എങ്ങനെ വിവരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും അതേപോലെ തന്നെ സൗഹൃദങ്ങളിലും പ്രണയത്തിലും വിരഹത്തിലും ഒക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങൾ പല സംഗീതമായി നമ്മളിലേക്ക് എത്തിച്ച ഒരു എന്താ അതുല്യ പ്രതിഭയാണ്.
1: തീർച്ചയായിട്ടും മലയാളത്തിൽ, അതായത് ബംഗാളി ആണ് അദ്ദേഹം, പക്ഷേ എങ്കിലും മലയാളത്തിൽ ഇത്രമാത്രം മലയാളത്വം തുളുമ്പുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ഇടം പിടിക്കുന്ന പാട്ടുകൾ എങ്ങനെയാണ് ഒരു അന്യഭാഷാ സംഗീത സംവിധായകന് സാധിക്കുന്നത് എന്ന് തോന്നിക്കഴിയുമ്പോൾ അവിടെയാണ് ഒരു മാന്ത്രികതയും ഒരു ഇതിഹാസവുമായിട്ട് മാറുന്നത് അല്ലേ.
2: അതെ, പലപ്പോഴും നമ്മൾക്ക് ഇത്തരത്തിലുള്ള കലാകാരന്മാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ ഒരു നാടും നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത്. ഇപ്പോൾ ബംഗാൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തെയൊക്കെ എന്താ പറയേണ്ടത്, അത്രത്തോളം പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ ഇണക്കി ചേർത്ത് മനോഹരമായ സൃഷ്ടികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അതുല്യ പ്രതിഭകളുടെ നാടാണ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള അദ്ദേഹം മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ശ്രേയാ ഘോഷാൽ അല്ലേ, നമുക്ക് അത്രത്തോളം വളരെ
1: പ്രിയങ്കരായിട്ട് മാറിയിട്ടുള്ള മലയാളത്തിന്റെ പ്രിയങ്കരായിട്ട്, അല്ലെങ്കിൽ മലയാളികൾ ഇന്നും അത്രയും നെഞ്ചിലേറ്റുന്ന ഒരുപാട് നിരവധി പ്രതിഭകളുണ്ട്. അത് ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് സലീം ചൗധരി എന്ന് പറയുന്നത്. തലമുറകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 3 പതിറ്റാണ്ടുകളാണ് മലയാള സിനിമയിലൂടെ അദ്ദേഹം റൺ ചെയ്തത്. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആ ഒരു, ഇപ്പം നമ്മൾ ഈ കദളി എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും ചെമ്മീൻ എന്ന ചിത്രത്തിലെ പാട്ടുകളാണെങ്കിലും, ആ ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു മധുരം കോറിയിടുന്ന പോലാണ് തോന്നുന്നത്. അതുപോലെ കാതിൽ തേൻ
2: പറയാനായിട്ട് വരികയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആ ഒരു പാട്ടിനെ പറ്റി നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് നമ്മുടെ ONB സാറും സലീൽ ചൗധരിയും അതേപോലെ ദാസേട്ടനും പാടിയിട്ടുണ്ട്, ചിത്രാമ്മയും പാടിയിട്ടുണ്ട്. അപ്പൊ അവര് തരുന്നൊരു ഫീല്, അതിനെ എന്താണ് നമുക്ക് ഇത്രത്തോളം ഇഷ്ടം വരാനുള്ള കാര്യം എന്താണ്, അതിന്റെ വരികളാണോ, സംഗീതമാണോ, ശബ്ദമാണോ, അത്രത്തോളം നമുക്കിങ്ങനെ ഇഴപിരിക്കാൻ സാധിക്കാതെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ആ ഒരു കോംബോ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ലൈവുകളിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു.
1: യെസ്, തീർച്ചയായിട്ടും എണ്ണത്തിൽ നമുക്കിങ്ങനെ ഒതുക്കി നിർത്താൻ സാധിക്കാത്ത അത്ര മനോഹരമായിട്ടുള്ള, ഏകദേശം മലയാളത്തിലേക്ക് അദ്ദേഹം 110-ൽ അധികം ഗാനങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 110 ഗാനങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കാനല്ല, ഒരു പാട്ട് പോലും സലീന്ധായുടെ പാട്ടുകൾ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇന്നും ഒന്ന് സമാധാനമായിട്ട് ഒരു പാട്ട് കേട്ടിരിക്കാനും ഒരു സന്തോഷം വരുമ്പോൾ കേൾക്കാനും

0: ഒക്കെ ആഗ്രഹിക്കുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നുന്ന തരത്തിലുള്ള പാട്ടുകളെല്ലാം സമ്മാനിച്ചിട്ടുള്ള ഒരു മികച്ച സംഗീത സംവിധായകൻ തന്നെയാണ് സലീം ചൗധരി. 3 പതിറ്റാണ്ടുകളാണ് നമ്മളോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും ആ പാട്ടുകളിലൂടെ ഇന്നും അദ്ദേഹം ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മലയാളത്തിൽ ONV സാറിൻ്റെ കൂടെ ആണെങ്കിലും പല ഭാസ്കരൻ മാഷിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാവരുടെയും കൂടെ ചേർന്ന് ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അല്ലേ.
1: അതെ. അപ്പോൾ ചെമ്മീൻ, 7 രാത്രികൾ, അഭയം, രാസലീല, സ്വപ്നം, രാഗം, നെല്ല്, നീലപ്പൊന്മാൻ, തോമാശ്ലീഹ, സമയമായില്ല പോലും, പ്രതീക്ഷ, അപരാധി, തുലാവർഷം, ഏതോ ഒരു സ്വപ്നം, ഈ ഗാനം മറക്കുമോ, മദനോത്സവം, വിഷുക്കണി, ചുവന്ന ചിറകൾ, അങ്ങനെ ദേവദാസി തുടങ്ങി കുറേ ചിത്രങ്ങൾക്കൊക്കെ ആയിരുന്നു അദ്ദേഹം സംഗീതം നൽകിയത്. അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിലെ ഒരു പാട്ടിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് നേരത്തെ.
0: അതെ. അപ്പം അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നിലനിർത്തിയ നമ്മളെ എന്താ പറയുക, വിരഹ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ അനുസരിച്ചും പാട്ടുകൾ സലീം ധായുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എപ്പോഴും ഒരു പൂർണ്ണത കൈവരിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മലയാളി അല്ലെങ്കിൽ കൂടിയും മലയാളികളുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകരുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും സലീം ചൗധരി ഉണ്ടായിരിക്കും. അതിനി കാലാതീതമായ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്രമാത്രം മനോഹര ഗാനങ്ങളാണ്. ഇപ്പൊ ചെമ്മീനിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ തന്നെ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ, ഈ ഒരു പാട്ടൊക്കെ ഒരു പ്രതീക്ഷയുടെയും ഒരു സന്തോഷത്തിന്റെയും നിറവിൽ നിൽക്കുമ്പോൾ വാത്സല്യം തുളുമ്പുന്ന പാട്ടുകളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മലർക്കൊടി പോലെ വന്ന് ആ ഒരു പാട്ടൊക്കെ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറക്കാനാണെങ്കിലും നമ്മുടെ ആ ഒരു സന്തോഷത്തിനൊപ്പം ഒക്കെ ചേർന്ന് നിൽക്കുന്ന മനോഹര സംഗീതങ്ങളുടെ ഒരു ഇതിഹാസം തന്നെയാണ് സലീം ചൗധരി. പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഒരുപാട് പാട്ടുകളാണ്. നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കളും നല്ല മെലഡീസിനൊപ്പം സഞ്ചരിക്കുന്നവരാണ്. അപ്പം അവരുടെ ഓർമ്മകളിലെല്ലാം ഒരുപാട് സലീം ധായുടെ പാട്ടുകൾ കാണാൻ സാധ്യതയുണ്ടല്ലേ.
1: അതുപോലെ സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമാണി ഭൂമി,
0: അങ്ങനെ നല്ല നല്ല പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എപ്പോഴും പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്ന സലീം ധായുടെ മനോഹരമായൊരു ഗാനം നമുക്ക് കേട്ടാലോ.
1: തീർച്ചയായും നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം അത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. നല്ലൊരു പാട്ടല്ലേ,
0: നമ്മളിങ്ങനെ
1: കേട്ടാസ്വദിച്ചിരിക്കുകയായിരുന്നു.
0: ചിത്രാമ്മയുടെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്യുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ ചിത്രാമ്മയുടെ ഡെഡിക്കേഷൻ ചിത്ര ചേച്ചി തന്നെയാണ് പാടിയിരിക്കുന്നത് അല്ലേ. മനോഹരമായിട്ടുള്ള ഒരു അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണ ഗാനമാണ് ഈ പാട്ട്. കേൾക്കുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ ആ ഒരു എന്താ ഇങ്ങനെ നേരെയൊക്കെ നിന്ന് ആ ഒരു പ്രാർത്ഥനയൊക്കെ കേട്ട് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിലേക്കാണ് ആ ഒരു മനോഹര ഗാനം നമ്മളെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരികെ ഇത്തിരി നേരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു വോയിസ് ആണ് അയച്ചിരിക്കുന്നത്. നമുക്ക് അധ്യാപക ദിനത്തിൻ്റെ ആ ഒരു മധുരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വോയിസ് ഒന്ന് കേട്ടാലോ.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മൻസൂർ കൊട്ടുകാട്. ഇന്ന് റേഡിയോ സാന്ത്വനം FM ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അധ്യാപകരെ കുറിച്ചാണ്. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ അഭിമാനകരമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാനും എൻ്റെ സഹപാഠികളും ഞങ്ങൾ 60 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അയ്യങ്കോയിക്കൽ 85 ബാച്ച് ഗ്രൂപ്പ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ 60 അംഗങ്ങളുള്ള ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞങ്ങളുടെ അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുമായിരുന്നു. ഒരുപാട് അധ്യാപകരെ ഞങ്ങൾ ആദരിച്ചിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഓരോ അധ്യാപകരെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾക്ക് അറിയാൻ വയ്യ ചില അധ്യാപകരെ ഇവിടെ അവരെല്ലാം കണ്ടുപിടിച്ച് ഞങ്ങൾ ആദരിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരുപാട് അധ്യാപകർ ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി. അധ്യാപകർ വിട്ടുപിരിഞ്ഞു പോകുന്ന സമയങ്ങളെ ഞങ്ങൾ പോയി അധ്യാപകരെ ഞങ്ങളെല്ലാവരും പോയി മരണപ്പെട്ടു പോയ അധ്യാപകരെല്ലാം ഞങ്ങൾ പോയി കാണുകയും വേണ്ടുന്ന മരണാനന്തര ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പാണ്. അയ്യങ്കോയിക്കൽ 85 ബാച്ച് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അധ്യാപകർ നല്ല അധ്യാപകർ, അന്നത്തെ കാലത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അധ്യാപകരൊക്കെ.
0: അതെ, അപ്പം നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിരുന്നതാണ് അധ്യാപക ദിനത്തിൽ ആ ഒരു വിശേഷങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ 85 ബാച്ചിലെ ഗ്രൂപ്പ് ആണ് പേര്. ഞാൻ പെട്ടെന്നൊന്ന് മറന്നു കേട്ടോ ആ ഒരു സ്കൂളിൻ്റെ പേര്. അപ്പം അദ്ദേഹം ആ ഒരു ഗ്രൂപ്പിൽ അവർ അധ്യാപകരെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട്ട് പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്തരത്തിൽ നമ്മുടെ അധ്യാപകരെ നമ്മൾ എന്തായാലും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല അല്ലേ. നമ്മുടെ ഏതൊരു സന്തോഷമുള്ള നിമിഷങ്ങളിലും ഒക്കെ നമ്മൾ അവരെ ഓർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ നല്ല രീതിയിൽ അവർ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവരിന്ന് വരുന്നത് തന്നെ വളരെയധികം നമുക്ക് സന്തോഷമാണല്ലേ. വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളെ അവരൊന്ന് ഓർക്കുക എന്നുള്ളതും അവർ നമ്മളെ ഒന്ന് ഓർക്കുന്നതും തീർച്ചയായിട്ടും നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറിൽ നിന്ന് ചെല്ലുമ്പോൾ അത് നമ്മുടെ പേര് പറഞ്ഞ് നമ്മളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. എവിടേക്കോ നമ്മൾ വെച്ച് എത്രയോ വർഷങ്ങൾ കഴിയുന്നു. അപ്പോൾ വീണ്ടും ഒരു ദിവസം നമ്മൾ അവരെ കാണാൻ ചെല്ലുന്നു, അവർ നമ്മളെ ഓർക്കുന്നു. അതൊക്കെ പറയുമ്പോൾ വളരെയധികം വളരെ എന്താ മധുരമുള്ള നിമിഷങ്ങളാണ് ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അധ്യാപകരെ കുറിച്ച് നമ്മളിങ്ങനെ ഈ ഒരു ലൈവിൽ കുറേ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ വിശേഷങ്ങളും ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും അധ്യാപകരെന്ന് പറയുമ്പോൾ തന്നെ വിഷയങ്ങൾ, നമ്മൾ പല വിഷയങ്ങളാണ് ഒരു സ്കൂളിങ്ങിലാണെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്നത്. ആ വിഷയങ്ങൾ പോലെ വ്യത്യസ്തരായിരുന്നു ഓരോ അധ്യാപകരും. ചിലർ നോട്ടം കൊണ്ടൊരു കർക്കശക്കാരനായിട്ട് തോന്നും, ചിലർ നല്ല സുഹൃത്തുക്കളായിട്ട് നിൽക്കും, ചിലർ വേറൊരു രീതിയിൽ. അങ്ങനെ ഓരോരും വ്യത്യസ്തരായി. ചിലർ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ അധ്യാപകരുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങൾ പോലെ വ്യത്യസ്തരായ നിരവധി അധ്യാപകരാണ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ.
0: നമുക്ക് ഈ ഒരു പറയുന്ന സമയത്ത് പെട്ടെന്നൊരു ശ്ലോകം എൻ്റെ മനസ്സിൽ വരികയാണ്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരൻ മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പോൾ അതിന് ഗുരുവിനെ പറ്റി വർണ്ണിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ലെങ്ത്തുള്ള ഒരു കുറച്ച് ശ്ലോകങ്ങളുള്ള ഒരു ഭാഗത്തിൻ്റെ കുറച്ച് പോർഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, അജ്ഞാനമാകുന്ന തിമിരത്തെ മാറ്റുക, ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് അല്ലേ നമുക്കിങ്ങനെ ലോകത്തെ കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർക്കായിട്ടുള്ള ഒരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മധുരത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറുന്നില്ല. വീണ്ടും നമ്മൾ ആ ഒരു സബ്ജക്റ്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളൊക്കെ നമുക്കിങ്ങനെ മെസ്സേജ്

0: മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ റീജ പറയാണ് പാട്ട് തകർത്തു എന്ന് പറഞ്ഞ മെസ്സേജ്.
1: തകർത്തു എന്നതിന് പല അർത്ഥങ്ങളുണ്ട്, എങ്ങനത്തെ
0: തകർക്കലാണ്. അപ്പൊ സൂപ്പർ എന്നുള്ള രീതിയിൽ
1: താങ്ക് യു റീജ വെറുതെ പറഞ്ഞാണ്. റീജ അടിപൊളിയായിട്ടൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും.
0: അതെ, അപ്പൊ ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേസ് എന്നൊക്കെ പറഞ്ഞ ഡേ ഡിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം നേരുന്നു, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
1: നമ്മൾ അടിപൊളിയാണ്.
0: അക്ഷരങ്ങൾ പഠിപ്പിച്ച നല്ലത് ചൊല്ലി തന്ന എല്ലാ ടീച്ചർമാർക്കും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ടീച്ചർമാർക്കും നമ്മൾ ആ ഒരു ആശംസ ഇങ്ങനെ നമ്മൾ റേഡിയോ സാന്ത്വന 90.4 FM പങ്കുവയ്ക്കുക.
1: ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ.
0: അതെ, അപ്പൊ നമ്മുടെ കവിത ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ആതിര, അധ്യാപകരുടെ ഒരു വാക്ക് ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കും. എല്ലാ ഗുരുക്കന്മാർക്കും ഹൃദയം നിറഞ്ഞ ആദരം. മക്കളെ പോലെ ശാസിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്ന പഴയകാല ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. പറഞ്ഞാൽ വിശ്വസിക്കൽ, എനിക്ക് ടീച്ചർ മുടി വരെ കെട്ടി തന്നിട്ടുണ്ട്, എൻ്റെ സുമംഗല ടീച്ചർ. അയ്യോ, എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ, ഞാനിതെപ്പോഴാണ് ഓർത്തത്. പാർവതിക്കുട്ടിക്ക് സ്നേഹം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ പറഞ്ഞ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ ഈ ഒരു വിഷസൊക്കെ നമ്മൾ പാർവതിയും കൂടി അറിയിക്കുന്നതാണ്.
1: അവിടെ വളരെ ചിലപ്പോൾ തിരക്കിലായിരിക്കും, ഇപ്പം ലൈവ് കേട്ടില്ല എങ്കിൽ നമ്മളത് അന്വേഷണങ്ങളെല്ലാം എല്ലാ വിഷസും എല്ലാവരുടെയും അറിയിക്കുന്നതായിരിക്കും അല്ലേ.
0: അതെ, തീർച്ചയായും. അപ്പൊ ഇന്ന് വളരെയധികം തിരക്കായിട്ടുണ്ട്, ചിലപ്പോൾ ഇന്ന് കേൾക്കാൻ സാധ്യതയുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു സ്നേഹത്തിന് തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹം നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ളൊരു ആ ഒരു ദിവസം ഇത്ര മനോഹരമാക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന ഒരു പങ്കുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല അല്ലേ. നമുക്ക് ഈ വർണ്ണങ്ങൾ കൂടുതൽ കൂടുതൽ വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ചന്തം വരില്ലേ. അപ്പൊ അതേപോലെ ആ ഒരു ദിവസം മനോഹരമാക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്.
1: തീർച്ചയായിട്ടും എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഞാൻ പറയാണ്, നമുക്ക് ഒരുപാട് സീരിയസ് ആയി പല സിനിമകളുടെ കാര്യം പറയുമ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള സിനിമകളും നമുക്ക് ഇഷ്ടമാണ്. ചില സമയത്ത് വളരെ ക്ലാസിക് ടച്ച് ഉള്ള സിനിമകൾ കാണാനായിരിക്കും എനിക്ക് ഇൻട്രസ്റ്റ്. ചില സമയങ്ങൾ ഫൺ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലി മൂവി എന്ന രീതിയിൽ, ചിലപ്പോൾ എല്ലാം മാസും ഡയലോഗ്സും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സിനിമകൾ കാണാനായിരിക്കും. ചില സമയത്ത് നല്ല കോമഡി സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. കോമഡി സിനിമകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് ഹോർമോണുകൾ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു പ്ലസന്റ് ആയിട്ട് നിലനിർത്താണ്ട്. അത്തരത്തിൽ കോമഡി എന്ന രീതിയിൽ നമ്മളെ എപ്പോഴും ചിരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ചതിക്കാത്ത ചന്തു എന്ന ചിത്രം. അതിൽ ഓരോ വ്യക്തികളെയും ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ ചിരി വരും. ഈ ജയസൂര്യ എന്ന ക്യാരക്ടർ, ജയസൂര്യയുടെ പല വേഴ്സറ്റൈൽ ആക്ടറായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പക്ഷെ ആ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ചന്തു എന്ന ക്യാരക്ടറിനെ അദ്ദേഹം ആ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും എന്നുള്ളതാണ് വളരെ സത്യമായൊരു കാര്യം. അതിലൊരു പോർഷനിൽ അദ്ദേഹം ഒരു ഡയറക്ടറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ മെച്യൂരിറ്റി തോന്നാൻ വേണ്ടിയിട്ട് താടിയും മീശയും വെക്കുന്നു. അപ്പോൾ വിനീത് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഈ കോലത്തിലെന്ന് ചോദിക്കുമ്പോൾ അത് മെച്യൂരിറ്റി തോന്നാൻ വേണ്ടിയിട്ട് അല്ല, ഇന്ന് വളർന്നതാണ് എന്ന് പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇന്നും അത് നമുക്കറിയാം അങ്ങനെ ഒരു സീൻ ഇപ്പോൾ വരും എന്നുള്ളത്. പക്ഷെ എങ്കിലും അത് കാണുന്ന ടൈമിലൊക്കെ നമുക്കൊരു ചിരിയാണ് വരുന്നത് അല്ലേ, നമുക്കൊരു ഒരു സന്തോഷമാണ് ആ ഒരു സീൻ
0: കാണുമ്പോൾ.
1: അതെ, അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മളിത് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. മെച്യൂരിറ്റി തോന്നാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനെ കാണുമ്പോൾ അദ്ദേഹത്തിന് താടിയും മീശയൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വളരെ ഗൗരവം കർക്കശക്കാരനായിട്ടുള്ള, പക്ഷെ എന്നാൽ താടിയും മീശയൊന്നും ഇല്ലെങ്കിൽ സോഫ്റ്റാണ് ബാല്യത്തിൽ അങ്ങനെ ഒരു തോന്നലോ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മളൊന്ന് തട്ടിക്കുമ്പോൾ ഇന്ന് വേൾഡ് ബിയേർഡ് ഡേ ആണ് അല്ലേ,
0: താടികൾക്ക്
1: വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ്. അപ്പോൾ അത് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 16 വയസ്സിന് ശേഷം ഒരു പുരുഷന് നോർമലായിട്ട് വരുന്നതാണല്ലേ. അപ്പോൾ അതൊരു ഒരു പൗരുഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാവും. നമുക്കിപ്പോൾ നീളമുള്ള മുടികൾ അല്ലേ, അതൊരു നമ്മുടെ ഒരു ഭംഗിയാണെങ്കിൽ പുരുഷന്മാർക്കൊരു താടിയും അത്യാവശ്യം മീശയൊക്കെ ഉള്ളു. പക്ഷേ എന്നും കരുതി നമുക്ക് നമ്മുടെയൊക്കെ ക്രഷായിട്ടുള്ള ഋത്വിക് റോഷനൊന്നും താടിയില്ല. അപ്പോൾ അവരുടെ ഒരു ജീവിത രീതികളും അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രക്ചറിങ്ങും അവരുടെ ഒരു ആ ഒരു രീതിയൊക്കെ അവർക്ക് ആ ഒരു
0: താടിയില്ല.
1: അതെ, അപ്പോൾ അതിന് നമുക്ക് വിഷയമില്ല. പക്ഷേ എങ്കിലും പുരുഷന്മാർക്ക് നമുക്ക് താടി വേണം അല്ലെങ്കിൽ നമുക്ക് മീശ വേണം എന്നുള്ളൊരു തോന്നല് ഒരു 15 വയസ്സ് തൊട്ടേ തോന്നും എന്നുള്ളതാണ്.
0: അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു നല്ല താടി കട്ടി താടിയും മീശയും ഒക്കെ ഉള്ളൊരു ഒരു ഒരാൾ എതിരെ വരികയാണ് അത് നല്ലൊരു അല്ലേ. നമുക്കൊരു നമ്മുടെ കേരളീയ തനത് വേഷത്തിലൊക്കെ വരുന്ന സമയത്ത് ഒരു ചന്ദനക്കുറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിപ്പോകും
1: ആ ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഇതായത് ഒരു 13-14 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊരു എനിക്ക് മീശയും താടിയൊക്കെ വേണം. അപ്പോൾ കരിയൊക്കെ വെച്ച് പണ്ട് നമ്മൾ കണ്ട് കിരീട സിനിമയ്ക്കകത്ത് യദു കൃഷ്ണ അവതരിപ്പിച്ചിരുന്ന രമേശ് എന്ന ക്യാരക്ടർ, അതായത് മോഹൻലാൽ

0: അതായത് ഏറ്റവും ഇളയ അനിയനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ യദുകൃഷ്ണനാണ് നല്ല ബാല്യകാല അല്ലെങ്കിൽ ബാലതാരമായിട്ടൊക്കെ നിരവധി ചിത്രങ്ങളിലൂടെ സജീവമായിട്ട് നിന്ന യദുകൃഷ്ണ. പക്ഷെ കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ട്നെസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസൊക്കെ. അദ്ദേഹം ഇങ്ങനെ നല്ല രസമായിട്ടൊക്കെ വന്ന് താടിയൊക്കെ ഇങ്ങനെ മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ തിലകൻ സാർ ചോദിക്കും, നിന്റെ മുഖത്തെന്താടാ അത് ഇന്ന് വന്ന് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഫൺ എലമെൻ്റ് ആണെങ്കിൽ കൂടിയും ഒരു ഹോർമോണിൻ്റെ ചേഞ്ച് അനുസരിച്ച് പുരുഷന്മാർക്ക് തോന്നുന്നതാണ് എനിക്ക് വേണം, ഇത് ഇങ്ങനെ വേണം എന്നുള്ളത് തോന്നലുണ്ടാവുന്നുണ്ട് അല്ലേ.
1: നമുക്ക് ആ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലേ, പുടിമീശ തുടങ്ങുന്നത്. അപ്പോ ഈ താടി, അപ്പൊ ഇന്ന് ലോക താടി ദിനമാണ്. അപ്പൊ ഈ താടി എന്നൊക്കെ പറയുമ്പോ അത്രത്തോളം അവർ കെയർ ചെയ്താട്ടോ.
0: തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിനെ ശ്രദ്ധിക്കണം. നമ്മൾ സ്ത്രീകൾ മുടി സംരക്ഷിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും ഇപ്പൊ മുടി നീട്ടി മുടി വേണം എന്നൊക്കെയുള്ള പല സ്റ്റൈലിംഗ് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഈ താടിയുടെ തന്നെ പല ടൈപ്പിലാണ് അവർ കെയർ ചെയ്യുന്നത്. ചിലത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നാറുണ്ട്. ഇപ്പൊ ഫാഷൻ ഷോസിലൊക്കെ താടി എന്നുള്ളത് വളരെ വലിയ ഫോർമാറ്റിലേക്ക് പോവാണ്. ഇപ്പൊ ഈ ഫുൾ ബിയേർഡ് ആയിട്ടുള്ളതും സ്റ്റബിൾ ആയിട്ടുള്ളതും ഗോട്ടി സ്റ്റൈൽ, അങ്ങനെ നിരവധി സ്റ്റൈലിംഗ് ഉണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് മാത്രമല്ല സ്റ്റൈലിംഗ് ഉള്ളത്, പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇൻ കേസിൽ ഇന്ന് ഷേവ് ചെയ്യാനൊന്ന് ഒന്ന് ഒന്ന് രീതിയിൽ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നവർ അങ്ങനെ ചെയ്യരുത് എന്ന് പറയപ്പെടുന്ന ഒരു ദിവസമാണ്. അവരൊന്ന് വെറുതെ വിട്ടേക്കും, അവർ കൂളായിട്ട് നൈസായിട്ട് പൊക്കോട്ടെ എന്ന രീതിയിൽ പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു ദിവസം,
1: അവരുടെ സന്തോഷം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സമയം 11:15 നമുക്കൊരു ചെറിയ ബ്രേക്കിനുള്ള ഒരു സമയമല്ലേ, നല്ലൊരു ഗാനം കേൾക്കാനുള്ള ഒരു സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെയൊക്കെയുള്ള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ 1 വില കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മുടെ സമയം 11:23. ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
4: ശ്രീലക്ഷ്മിയാണ്. നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു. അപ്പം നമ്മുടെ മെസ്സേജൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സരസ്

0: സരസ്വതി അമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സരസ്വതി അമ്മ പറയുന്നത് ഇതാണ്, നമുക്കിപ്പോൾ പണ്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ നമ്മളെ അടിക്കുകയൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും അത് വീട്ടിൽ പോയി പറയത്തില്ലായിരുന്നു. കാരണം നമുക്ക് പേടിയാണ്, വീട്ടിൽ പറഞ്ഞാൽ ടീച്ചർ അമ്മ ടീച്ചറിനെ കാണുമ്പോൾ പറയാൻ രണ്ടും കൂടെ കൊടുത്തോളാം.
1: അതല്ല, വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അടി കിട്ടും.
0: അതെ അതെ, നീ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ശാസനയ്ക്ക്, അപ്പോൾ അവരുടെ ഒരു കരുതലിൻ്റെ ശാസനയ്ക്ക് ഒന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അല്ലേ. ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും പല പലയിടത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് വളരെയധികം അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് സരസ്വതി അമ്മ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും ചിലപ്പോൾ ടീച്ചർമാർക്കൊക്കെ നമ്മളെ ഓർമ്മ കാണും. അപ്പോൾ അതവരിങ്ങനെ നമ്മളെ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അതൊരുപാട് സന്തോഷമാണ്. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്കും അതൊക്കെ ഒന്ന് ഒരുപാട് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ സരസ്വതി അമ്മ നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക് യു സരസ്വതി അമ്മ, കാരണം ഈ പണ്ടത്തെ ഓർമ്മകളൊക്കെ നമ്മളുമായിട്ട് ഇങ്ങനെ ഈ ഒരു ദിവസം പങ്കുവച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അത് നമ്മളിങ്ങനെ അറിയിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കത് ചോദിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ 11:24 അപ്പോൾ നമുക്ക് ഇന്ന് അത് ചോദിക്കാനുള്ളൊരു സമയം.
1: അടുത്ത ലൈവിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കടങ്കഥകൾ ചോദിക്കുന്നതായിരിക്കും അല്ലേ.
0: അതെ, അപ്പോൾ ബാബുരാജൻ സാറ് പറയാണ്, എന്നെ ഹരിശ്രീ പഠിപ്പിച്ചത് എൻ്റെ വീട്ടിലെ അടുത്തുള്ള വസന്ത ചേച്ചി എന്ന് പറയുന്ന ഒരു അമ്മയാണ്. ഇപ്പോഴും ഞാൻ പഴയ കാലം ഓർക്കുന്നു. 4 വരെ ഞാൻ അവിടെ പഠിച്ചു. ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ല രസമാണ്. അതേപോലെ തന്നെ ഒരു പാട്ടുമൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ പഴയകാല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആശാൻ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ച ആ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലെങ്കിലും, പക്ഷേ നമുക്കിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ആശാനും ആശാട്ടിയും കാണും മണ്ണിലൊക്കെ എഴുതുന്ന ആ ഒരു രീതിയും, അവരൊക്കെ വളരെയധികം സ്നേഹമാണ് കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലത്തെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു നമുക്ക് പറയില്ലേ, നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. അതേപോലെ ഞാൻ പഠിച്ചത് ദേവി നേഴ്സറിയിലാണ്, സംഗീത ജംഗ്ഷനിലായിരുന്നു. ഇപ്പം അവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അവിടെ അപ്പയും മാമനും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ വളരെയധികം അതിലൊരു സ്നേഹവും വാത്സല്യം ഒക്കെ ഉണ്ട്. ചിലപ്പോൾ വഴക്കൊക്കെ പറയും, നമുക്ക് പേടിയാണ് ചില സമയത്ത്. പക്ഷേ എങ്കിലും അവർ ചിരിക്കുന്ന സമയത്ത്, ചിരിക്കുന്നതൊക്കെ കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കും. അവരിങ്ങനെ ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അവർ ചില സമയത്ത് വഴക്കൊക്കെ പറയെങ്കിലും അവർ ഹാപ്പി ആയിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്.
1: തീർച്ചയായിട്ടും അങ്ങനെ അധ്യാപക ദിനത്തിലൂടെ, അല്ലെങ്കിൽ 5 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അധ്യാപക ദിനം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയും നമ്മൾ ആ ഒരു അധ്യാപകനെ എത്രമാത്രം ആദരിക്കണമെന്നുള്ളതിനെ പറ്റിയും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് അടിമാലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബേബി അടിമാലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അതെ, നല്ല ജില്ല ജില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ബേബി സുഖമായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പാർവതിക്ക് എല്ലാവിധ വിവാഹ മംഗളാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ സനോജ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പൂച്ച ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കുന്ന ഒരു ഇമോജി
1: നോക്കിയിട്ട് പോയതാണ്
0: സ്റ്റിക്കർ, അത് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഉണ്ട് എന്നുള്ളതാണോ, അത് എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണോ.
1: സനോജ് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോ അടിപൊളിയായിട്ടിരിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു.
0: അതെ അതെ,
1: അപ്പൊ അങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമയം ഏകദേശം മൈൻഡപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് മുൻപ് ഒരു ചെറിയ പക്ഷെ അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിയുടെ വിശേഷങ്ങളിലൂടെ കൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം 5 ദേശീയ ഹമ്മിംഗ് ബേർഡ് ദിനമായിട്ട് ആചരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ എന്നാൽ അത്ഭുത പക്ഷി എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഹമ്മിംഗ് ബേർഡിനെ സംരക്ഷിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു അവബോധം നടത്തുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അല്ലേ.
0: അതായത് സെപ്റ്റംബറിലെ ആദ്യ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ദേശീയ ഹമ്മിംഗ് ബേർഡ് ഡേ ആചരിക്കുന്നത്. പരിസ്ഥിതിയിലെ പ്രധാന പരാഗണം നടത്തുന്നവയാണ് ഹമ്മിംഗ് ബേർഡുകൾ. അതായത് പൂക്കളിലെ തേൻ കുടിച്ച് ഇവ പൂക്കളുടെ പരാഗണത്തിന് സഹായിക്കുന്നു. പിന്നോട്ട് പറക്കാൻ കഴിയുന്ന ഏക പക്ഷിയും കൂടിയാണിത്.
1: തീർച്ചയായിട്ടും ഒരു റിവേഴ്സ് ഗിയർ ഉള്ള ഏക പക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആള് വളരെ പൊടിയാണ്, പക്ഷേ അതിന്റെ ബ്രെയിനൊക്കെ ഏറ്റവും വലിപ്പമുള്ള ബ്രെയിൻ ഉള്ള ഒരു പക്ഷിയാണ്. അതുപോലെ 2 അതിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ്, പക്ഷെ അതിൽ കൂടുതലാണ് അദ്ദേഹത്തെ അതിന്റെ തലച്ചോറിന്റെ. സാധാരണ നോർമൽ ആയിട്ട് ഒരു വ്യക്തി ആണെങ്കിലും ഒരു പക്ഷിയാണ് ഒരു ജീവിയാണെങ്കിലും ബ്രെയിനിന്റെ ഒരു പെർട്ടിക്കുലർ ഉണ്ടല്ലോ വെയിറ്റിംഗ്, പക്ഷെ ബ്രെയിനിന്റെ വെയിറ്റ് ആണ് അതിന് കൂടുതൽ. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിജീവി ആയിട്ടുള്ള ഒരു പക്ഷി കൂടിയാണ് ഹമ്മിംഗ് ബേർഡ് എന്നുള്ളത് അല്ലേ.
0: കാണാനും നമുക്ക് വളരെയധികം രസമാണ് ഇതിന്റെ ഒരു കൂട്ടം. അതായത് പല സ്ഥലങ്ങൾ, ഒരു മരത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങൾ, ഇടതൂർന്ന മരങ്ങളിലൊക്കെ ഇത് ഒരുപാട് കാണാറുണ്ട് കേട്ടോ. അപ്പൊ അവയൊക്കെ ഇങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറന്ന് തെന്നിത്തെറിച്ച് പോകുക എന്നൊക്കെ നമ്മൾ പറയും.

0: അത്തരത്തില് പെട്ടെന്ന് സ്പീഡിൽ പറന്നൊക്കെ പോകുന്ന കാണാൻ തന്നെ
1: ആള് ചെറുതാണെങ്കിലും ആഹാര കാര്യത്തിലൊക്കെ മുമ്പിലാണ് കേട്ടോ. അതിവേഗത്തിലുള്ള മെറ്റബോളിസം ആണ് ഇതിനുള്ള. അതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും ഒരുപാട് ഭക്ഷണം അതിന് വേണ്ട ഒരു സാഹചര്യമാണ്. ഈ തേനാണെങ്കിലും ഒരുപാട് കളക്ട് ചെയ്ത് അത് വെക്കാറുണ്ട്, അത് കഴിക്കാറുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.
0: അവയ്ക്ക് സെക്കൻഡിൽ 70 മുതൽ 80 തവണ വരെ ചിറകുകൾ ഇങ്ങനെ അടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
1: പിന്നെ അതിന്റെ കുഞ്ഞ മുട്ടയെ പറ്റിയൊക്കെ പറയുമ്പോൾ തീർച്ചയായും ആള് ചെറുതാണെങ്കിൽ അതിന്റെ ഇടുന്ന മുട്ടകളും ചെറുതാണല്ലോ, വളരെ കുഞ്ഞാണ്, പഞ്ഞുകളിലൊക്കെയാണ് അത് സൂക്ഷിക്കുന്നത്, അതിൻ്റെ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നതൊക്കെ. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ പ്രകൃതിയോടൊപ്പം അത്ഭുതകരമായിട്ടുള്ള നിരവധി ജീവികളുള്ളപ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കുഞ്ഞനും അത്ഭുതകരമായിട്ടുള്ളൊരു ജീവിയാണ് ഹമ്മിംഗ് ബേർഡ് എന്നുള്ളത് അല്ലേ.
0: അതെ. അപ്പോൾ നമുക്ക് സനൂജ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, റേഡിയോയിലൂടെ ശബ്ദം മാത്രം കേട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ടീച്ചർക്ക് അധ്യാപക ദിനാശംസകൾ. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നൽകുന്ന അറിവുകൾക്കും നല്ല ചിന്തകൾക്കും ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞിട്ട് സനോജ് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ വന്ന പൂച്ച വന്ന് നോക്കിയില്ല, ടീച്ചർ
1: ഉണ്ടോന്ന് അറിയാനാ, പക്ഷെ ടീച്ചർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ടീച്ചറിന് സന്തോഷമായി കാണും. അധ്യാപക ദിനത്തില് ടീച്ചറിനൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട്, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അത് കേൾക്കാം.
0: ഉച്ചയ്ക്ക് 1:30 അതിന്റെ പുനഃപ്രക്ഷേപണം, 5 രാത്രി 8:30 ഉണ്ടായിരിക്കും. വെളിച്ചത്തിന്റെ വഴികാട്ടികൾ എന്ന ഒരു പ്രോഗ്രാമാണ്, അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് കേൾക്കുക, അതിന്റെ ഫീഡ്ബാക്കും തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 11:30 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടാറ്റാ ബൈ ബൈ പറയാനുള്ള ഒരു സമയം മാത്രമല്ല, ഇന്ന് പാർവതിയുടെ കല്യാണമാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക്
1: അങ്ങോട്ടേക്ക് പോകാൻ. അതെ, തീർച്ചയായിട്ടും ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
0: ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: രാത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

0: ഓളെ.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ലോകം, വളർന്ന് വളർന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നിയന്ത്രിക്കുന്ന ലോകം, പ്രായഭേദമന്യേ എല്ലാവരും ഗാഡ്ജറ്റിലേക്ക് മാറി. ഏതുതരം ജോലിയാണെങ്കിലും താരതമ്യേന ബോഡി മൂവ്മെന്റ്സ് ചുരുങ്ങി. ഒരിടത്ത് സെഡൻറി ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റും. അവിടെയാണ് ഫിസിയോതെറപ്പിയുടെ പ്രാധാന്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രധാന ശാഖയാണ് ഫിസിയോതെറാപ്പി. മരുന്നുകളും പാർശ്വഫലങ്ങളുമില്ലാതെ ചലനം പുനഃസ്ഥാപിക്കുന്നതിലും ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയി ആചരിക്കുന്നു. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം പ്രശസ്തനായ ഫിസിയോതെറാപ്പിസ്റ്റ് അരുൺ കാമ്പശ്ശേരിയാണ് ഉള്ളത്. അദ്ദേഹം ആലപ്പുഴ, കൊല്ലം ബോർഡറായ വള്ളികുന്നത്തും കരുനാപ്പള്ളി കന്നേറ്റിയിലും കാമ്പശ്ശേരിയിൽ ഫിസിയോതെറാപ്പി എന്ന പേരിൽ 2 ക്ലിനിക്കുകൾ നടത്തിവരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഫിസിയോതെറാപ്പിസ്റ്റുമായ ദിവ്യ എസും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം മാഡം, ഞാൻ അരുൺ കാമ്പശ്ശേരി, ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഞാൻ 2003 ബാച്ച് AWH സ്പെഷ്യൽ കോളേജ് കാലിക്കറ്റില് BPT കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പിന്നീട് 2010 മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി ന്യൂറോളജി സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് സ്വന്തമായി കാമ്പശ്ശേരിയിൽ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽനസ് എന്ന സ്ഥാപനം രണ്ടിടത്തായിട്ട് നടത്തുന്നു. ഇപ്പോൾ അതിനോടൊപ്പം എലിസ്റ്റർ ഹെൽത്ത് കെയർ ഭരണിക്ക് അവിടെയും ഒരു കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ആധുനിക ലോകത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ വിഭാഗമാണ്. ഹ്യൂമൻ ജോയിൻസ് മൂവ്മെൻറ്റ് അഥവാ മനുഷ്യന്റെ സന്ധികളുടെ ചലനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പേശികളെ ബലപ്പെടുത്തുകയും വേദനകൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു ചികിത്സാ ശാഖയാണ് ഇന്ന് ഫിസിയോതെറാപ്പി. മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും ഉപയോഗിക്കാതെ ഫിസിക്കൽ ഏജൻസ് ആയ ചൂട്, തണുപ്പ്, വ്യായാമങ്ങൾ, ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് എന്നിവയൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഈ ചികിത്സയിലൂടെ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇന്ന് കേരളത്തിലെ ചെറുതും വലുതുമായ ആശുപത്രികൾ, സ്വകാര്യ ക്ലിനിക്കുകൾ, ഗവൺമെന്റ് ജില്ലാ ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഈ ചികിത്സ ലഭ്യമാണ്.
2: ഈ ഫിസിയോതെറാപ്പിയിലോട്ട് വരാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗം തിരഞ്ഞെടുത്തത്?
3: എൻ്റെ അച്ഛനും അമ്മയും ആരോഗ്യ വകുപ്പിൽ തന്നെ ജോലി ചെയ്ത ആൾക്കാരാണ്. അച്ഛൻ KR അജയചന്ദ്രൻ, റിട്ടയർഡ് ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അമ്മ

0: പി കെ വിജയമ്മ, നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ വീടുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഫിസിയോതെറാപ്പി ഒരു കണ്ട് വളർന്ന ഒരാളാണ്. മാത്രമല്ല എൻ്റെ അമ്മയുടെ മൂത്ത രണ്ട് സഹോദരന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളായിരുന്നു. മൂത്തയാൾ ശ്രീ പി കെ രാജൻ, കേരളത്തിൽ തന്നെ ആദ്യത്തെ ഫിസിയോതെറാപ്പിസ്റ്റുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായിരുന്ന അദ്ദേഹം 2013 അന്തരിച്ചത്. അമ്മയുടെ തന്നെ സഹോദരനും ഇന്നത്തെ പ്രശസ്ത കവിയുമായ ശ്രീ പി കെ ഗോപിയാണ് മറ്റൊരാൾ. 50 വർഷങ്ങൾക്ക് മുമ്പ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഇവർ കേരള ഹെൽത്ത് സർവീസിൽ നിന്നും ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റുകളായി ആണ് വിരമിച്ചത്. ഇവരെയൊക്കെ ആണ് മാതൃകകളായി ഞാൻ കാണുന്നത്. അന്നത്തെ കാലത്ത് പലവിധ ഓർത്തോ ന്യൂറോ പ്രശ്നങ്ങളാൽ കഠിനമായ വേദന അനുഭവിക്കുന്നവർ, നാഡീ സംബന്ധമായ രോഗങ്ങളാൽ പൂർണ്ണമായോ ഭാഗികമായോ തളർന്നു പോയവർ, അപകടങ്ങളിൽ ഗുരുതരമായ പരിക്കേറ്റവർ, ലെപ്രസി മൂലം സമൂഹവും കുടുംബവും കൈവിട്ട ആൾക്കാർ, ഇത്തരത്തിൽ രോഗാതുരരായ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ, ചികിത്സാ അനുഭവം ആർജിച്ച പ്രഗത്ഭരായിരുന്നു അവരൊക്കെ. ആ രോഗികൾ അച്ഛനോടും മാമന്മാരോടുമൊക്കെ കാണിക്കുന്ന സ്നേഹാദരവുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതേപോലെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ നേരത്തെ ഒരു ആശുപത്രി, കാമ്പിശ്ശേരിൽ മെഡിക്കൽ മിഷൻ ആശുപത്രി, അത് 1983 സ്ഥാപിതമായതാണ്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പി കെ രാമചന്ദ്രൻ എൻ്റെ അങ്കിളിലൂടെയാണ് അദ്ദേഹം. അതുപോലെ തഞ്ചാവൂർ സ്വദേശിയായ ഡോക്ടർ കെ ലക്ഷ്മി നാരായണൻ, ഇവരൊക്കെ പ്രഗത്ഭരും മനുഷ്യസ്നേഹികളുമായ ഭിഷഗ്വരന്മാരാണ്. ചെറുപ്പത്തിലെ ഞാൻ അവരെയൊക്കെ കണ്ടു തന്നെയാണ് വളർന്നത്.
1: അന്നേരം ഒരേ വീട്ടിൽ തന്നെ അല്ലെ, ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലധികം ഫിസിയോതെറാപ്പിസ്റ്റുകൾ അല്ലേ?
0: അതെ അതെ, ഇനിയും ഉണ്ട്. എൻ്റെ ഭാര്യ കോഴിക്കോട് സ്വദേശിനി ആണ്, ദിവ്യ എസ്. ദിവ്യയും ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പിന്നെ മൂത്ത മാമൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാജ്, അദ്ദേഹം ഡോക്ടർ ശ്രീരാജ് PhD ഹോൾഡറൊക്കെയാണ്, ഫിസിയോതെറാപ്പിസ്റ്റാണ്. അദ്ദേഹം മുംബൈയിലെ ഒരു ഫിസിയോതെറാപ്പി കോളേജിലെ പ്രിൻസിപ്പാളാണ്. ഞങ്ങളോടൊപ്പം കാമ്പിശ്ശേരിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കസിനുണ്ട്, പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ്, MG യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ഒക്കെ ആയിരുന്ന ശ്രീമതി ജ്യോതി. അപ്പം ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത്.
1: അന്നേരം ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകളെ കണ്ടും കേട്ടും വളർന്ന് അല്ലേ? അന്നേരം നല്ലൊരു ഉത്തേജനമാണ്. അന്നേരം അവരിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്?
0: ഓരോ രോഗികളും പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുകയും ആ രോഗവിവരങ്ങൾ, അവർ പറയുന്ന ആ രോഗവിവരങ്ങൾ കോർത്തിണക്കുകയും ചെയ്യുമ്പോൾ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാമെന്ന് അവർ പലപ്പോഴും സ്വജീവിതത്തിൽ തന്നെ ഒരു അത്രമാത്രം ക്ഷമയോടുകൂടിയാണ് അവരൊക്കെ ഓരോ രോഗികളെയും ചികിത്സിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ രോഗിയും സത്യത്തിൽ നമ്മുടെ ഗുരുക്കന്മാരാണ്. കാരണം അവർ പറഞ്ഞു തരുന്ന പല, അവർ രോഗമായി ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു ക്ലിനിക്കൽ സിംറ്റമായിട്ടും അത് നല്ലൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസിലേക്കും ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായ ചികിത്സ, അത് ഫിസിയോതെറാപ്പിയിലെന്നല്ല ഏത് ചികിത്സാ മാർഗത്തിലും അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓരോ രോഗിയെയും കേൾക്കുവാനുള്ള ക്ഷമ, ആ രോഗിയോട് നമ്മൾ ഒരു ബഹുമാനം കാണിക്കുക. എൻ്റെ അങ്കിൾ ശ്രീ പി കെ ഗോപിയെ കുറിച്ച് പറയില്ല, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞങ്ങളുടെ ഒരു കോളേജ് മാഗസിന് വേണ്ടി ഫിസിയോതെറാപ്പിയും ഫിലോസഫിയും എന്ന ഒരു ലേഖനം തയ്യാറാക്കി ഞങ്ങൾ അദ്ദേഹം എഴുതി തന്നു. അതിൽ ആദ്യം പറയുന്ന വാക്കുകൾ, അവനവൻ ആർജിച്ച അറിവുകൾ മാത്രമല്ല ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്നാണ്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിച്ചു അത് മാത്രമാണ് കൃത്യമെന്ന് കരുതാതെ വീണ്ടും വീണ്ടും ആഴത്തിൽ അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് തന്നെ കൂടുതൽ അറിവും പാകതയും ലഭിക്കും. അപ്പം ഞാൻ എപ്പോഴും അതിനെ ആ ഒരു വാക്ക് എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് മനസ്സിൽ. അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പാകത വരാനും രോഗികളോട് സൗമ്യമായി പെരുമാറാനും അവരുടെ ബുദ്ധിമുട്ടുകൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്.
1: ഫിസിയോതെറാപ്പി കോഴ്സിനെ പറ്റി ഒന്ന് പറയാമോ?
0: ഫിസിയോതെറാപ്പിയിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോഴ്സ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അത് 4.5 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ അത് ഈ വർഷം മുതൽ അത് 5 വർഷ കോഴ്സായി മാറി. 4 വർഷത്തെ കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പും. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ട് അത് നീറ്റിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ അഡ്മിഷൻ. BPT ശേഷം 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം ഹയർ എഡ്യൂക്കേഷനായിട്ട് PhD ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും. അപ്പം 3 രീതിയിൽ നമുക്കിതിന് ശേഷം പോകാം. ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റായിട്ടും അക്കാഡമിക് ലെവലിൽ പഠിപ്പിക്കാനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത് അവർക്ക് അസോസിയേറ്റ് പ്രൊഫസറായിട്ടും അതിൻ്റെ

0: ഉയർന്ന തലങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാം. പിന്നെ സയന്റിഫിക് റിസർച്ചിന് താല്പര്യമുള്ളവർക്ക് പി എച്ച് ഡി എടുത്ത് ആ രീതിയിലും പോകാവുന്നതാണ്.
1: ഈ ഫിസിയോതെറാപ്പിയിലെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണുള്ളത്?
0: പലതരം. ഇപ്പൊ ഫിസിയോതെറാപ്പി ഒരു ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ മരണാസന്നനായ ഒരു വ്യക്തിക്ക് വരെയും ഉപകാരപ്പെടുന്ന ഒരു സയൻസ് ആണ് ഫിസിയോതെറാപ്പി. ഇപ്പൊ നിയോനേറ്റോളജി ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പല വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്സർവേഷൻ, ഇപ്പം ചില ടോർട്ടിക്കോളിസ് ക്ലബ് ഫുട്ട് എപ്സ് പൾസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ടോർട്ടിക്കോളിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന ചെറിയ പേശികളുമായി സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ നമുക്ക് ഏർലി സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്താൽ വളരെ നിയോനേറ്റൽ ഏജ് ആ ഒരു ഏജിൽ തന്നെ നമുക്ക് അതിനുള്ള കുഞ്ഞ് കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കാലിൻ്റെ ക്ലബ് ഫുട്ട് ഉണ്ടെങ്കിലും കൺജനിറ്റലി ഉണ്ടാകുന്ന ഹിപ്പ് ഡിസ്ലൊക്കേഷൻ അതൊക്കെ ഏർലി ഐഡന്റിഫിക്കേഷൻ ചെയ്താൽ അതിൻ്റെ മാനേജ്മെന്റ് കുറച്ചും കൂടെ എളുപ്പമായിട്ട്. ഡെലിവറി സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കഴുത്തിന്റെ ഭാഗത്തുള്ള ബ്രേക്കൽ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു ഞരമ്പിന്റെ കൂട്ടം, അതിന് ഒരു ട്രാക്ഷൻ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു തളർച്ച ബാധിക്കും. അപ്പൊ അത് ഏർലി സ്റ്റേജിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതിന് ഏർലി ഇന്റർവെൻഷൻ ആയിട്ടുള്ള ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്. പിന്നീട് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിലേക്കാണ് അടുത്ത ഒരു സ്റ്റേജ് വരുന്നത്. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇപ്പം പലർക്കും അറിയാം ഓട്ടിസം, സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അതിനൊക്കെ ശാസ്ത്രീയമായിട്ടും വളരെ വ്യാപകമായിട്ടും ഇന്നിപ്പം നമ്മുടെ നാടുകളിലൊക്കെ BRC എന്ന് പറയുന്ന സ്കൂളുകളിൽ തന്നെ, അപ്പം അത്രമാത്രം ഗവൺമെൻറ് പോലും അതിനകത്തൊരു പ്രാധാന്യം ഇന്ന് കണ്ടിരിക്കുന്നു എന്നാണ്. സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് പോലും ഫിസിയോതെറാപ്പിയുടെ സേവനം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾക്കുള്ള സാധ്യത കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഏർലി ഇൻ്റർവെൻഷനായിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ചെറിയ വ്യായാമങ്ങളും സ്ട്രെച്ചസും അതിന് വേണ്ടുന്ന സപ്പോർട്ടിങ് അപ്ലയൻസസ് സ്പ്ലിൻറ്റ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ പരമാവധി നമുക്ക് ഡീഫോമിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഓരോ കുഞ്ഞിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് പറയത്തില്ലേ, ആ കുഞ്ഞ് ജനിക്കുമ്പോൾ കഴുത്തുറയ്ക്കുന്നത്, കമന്ന് വീഴുന്നത്, എഴയുന്നത്, പിടിച്ചു നിൽക്കുന്നത്, ഇതെല്ലാം ഇവൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പം ഈ മൈൽ സ്റ്റോണിന് എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് ആ മൈൽ സ്റ്റോൺ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമങ്ങളുണ്ട്. അപ്പം അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് കൊടുക്കുമ്പോൾ അവൻ്റെ ഡെവലപ്മെന്റ് ശരിയാവുന്നു. അപ്പം അവന് ഭൗതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊരു കോംപ്രിഹെൻസീവ് അപ്രോച്ചായിട്ടാണ് പീഡിയാട്രിക്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ അതിൻ്റെ സൈക്കോളജിയുടെ ചിലപ്പോൾ ബിഹേവിയർ തെറാപ്പി വേണ്ടി വരും, ഒക്കുപേഷണൽ തെറാപ്പി വേണ്ടി വരും, സ്പീച്ചിന് ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് ആ കുഞ്ഞിന് പരമാവധി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫിസിയോതെറാപ്പിയിലെ മേഖലയാണ് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പിയും ന്യൂറോ ഫിസിയോതെറാപ്പിയും. ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി നമുക്ക് ഇന്ന് അറിയാം എല്ല് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കൺമുന്നിലെത്തുന്ന പല ആൾക്കാർക്കും കുട്ടികൾ മുതൽ ഓസ്റ്റിയോപോറോസിസ് ഇന്ന് കണ്ടുവരുന്നു. പിന്നീട് സ്പൈൻ സംബന്ധമായ കഴുത്ത് വേദന, നടുവേദന, പണ്ടൊക്കെ വളരെ പ്രായമുള്ള ആൾക്കാരിൽ മാത്രമേ കണ്ടുവരുന്ന അസുഖമായിരുന്നു ഇതൊക്കെ. ഇന്ന് വളരെ യങ് ആയിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന, ഇന്നലെ ഒരു കുട്ടി പറഞ്ഞത് 3rd class പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കൈവേദന ഉണ്ടായിരുന്നു കഴുത്ത്. അപ്പം അത്രേ ഏറെ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വേദനകളും അതിനെയൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ കൂടുന്നു, ഹെഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി കൂടുന്നു. അപ്പം അതിനൊക്കെ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി. ഇപ്പോൾ സർജറി, ഇപ്പോൾ ഒരാൾ വീണ്, ഒരു പരിക്ക് പറ്റി, ഒരു ഇൻറ്റേണൽ ഫിക്സേഷൻ ഇട്ടു, അപ്പോൾ 6-8 അവരെ റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ റെസ്റ്റിന് അനുബന്ധിച്ച് കാല് തറയിൽ കുത്താതിരിക്കുകയാണെങ്കിൽ അവരുടെ മസിൽസ് വീക്കായി പോകും. അപ്പോൾ തിരിച്ചവർ നടക്കുന്ന സമയത്തിലേക്ക് അവരുടെ പേശികളെ ബലപ്പെടുത്താനായിട്ട് കാല് കുത്തുന്നില്ല, വെയിറ്റ് ബിയറിങ് ചെയ്യാത്ത അവസരത്തിൽ തന്നെ പേശികളെ ബലപ്പെടുത്താനുള്ള പ്രത്യേക വ്യായാമങ്ങൾ, ഒരു ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് ശ്വസന പ്രക്രിയയിലുമൊക്കെ വ്യതിയാനങ്ങൾ വരുന്നു, ബ്രീത്തിങ് പാറ്റേൺ മാറുന്നു, രക്തയോട്ടം ശരീരത്തിൽ മൊത്തം സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പം കാലിലെ പാദത്തിലൊക്കെയാണ് അനക്കാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് നീര് വരുന്നു. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്റ്റും പേഷ്യൻറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരെ ആ ഒരു എയിമോടുകൂടി, എയിം ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സ്പൈനിലാണെങ്കിലും സ്പൈൻ സർജറിക്ക് ശേഷവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ ഇന്റർവെൻഷൻ, ഫിസിയോതെറാപ്പി ഇന്റർവെൻഷൻസ് ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ന്യൂറോളജിക്കലി, ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ന്യൂറോളജിയിലായിരുന്നു ചെയ്തത്. സ്ട്രോക്ക് പേഷ്യൻസ്, ഇപ്പം പണ്ട് കാലത്ത് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്ട്രോക്ക് പേഷ്യൻ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും കുറേ സ്റ്റുഡൻസ് കാണും. കാരണം അത്രയും കാണാനില്ല, പേഷ്യൻസിനെ ഇല്ല. ഒരാളൊരു MRI ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു MRI അതിൻ്റെ റിപ്പോർട്ട് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്റേ കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് എല്ലാവരും ഇത്രയധികം മെഡിക്കൽ റിപ്പോർട്ട്.

0: എം ആർ ഐ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടംപോലെ എന്ത് അസുഖത്തിനും എം ആർ ഐ റിപ്പോർട്ട്സ് വ്യാപകമായി മാറി. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമായിട്ട് നമുക്കതിനെ വിലയിരുത്താം. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വരുമ്പോൾ ഒരു രോഗി പെട്ടെന്ന് ഒരു പ്രോഗ്രസീവായിട്ടുണ്ടാകുന്ന രോഗം പോലെയല്ല ഒരു സ്ട്രോക്കിൻ്റെ മാനസിക ആഘാതം. വളരെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഒരു നിമിഷം ഒന്ന് നിലച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഒരു ഹെമറേജ് വന്നു കഴിഞ്ഞാലൊക്കെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ബ്രെയിനിനെ ഓപ്പോസിറ്റ് സൈഡിലെ ശരീരഭാഗം പൂർണ്ണമായിട്ട് തളർന്നു പോകുന്ന ആ അവസരത്തിൽ ശാരീരികമായ ബലക്കുറവിനേക്കാൾ ഉപരി പേഷ്യന്റ് മാനസികമായിട്ടും തളർന്നു പോകുന്നു. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരെ ശാരീരികമായിട്ട് അവരുടെ പേശി ബലം വീണ്ടെടുക്കാനും അവരുടെ നടത്ത ശരിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം ആ പേഷ്യന്റിൽ, ആ വ്യക്തിയിൽ
1: ആത്മവിശ്വാസം,
0: അതന്നെ ആ പേഷ്യന്റിൽ ആത്മവിശ്വാസം കൂടി ഉണർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഡോക്ടേഴ്സ് ചാറ്റ്.
0: മറ്റൊരു വിഭാഗമാണ് ഫിസിയോതെറാപ്പിയിലെ കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി. അപ്പം നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ കാർഡിയോ സർജറി ഒക്കെ കഴിഞ്ഞാൽ, ബൈപ്പാസ് CABG ബൈപ്പാസ് ഗ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ആഴ്ചകൾ മാസങ്ങളോളം പേഷ്യന്റ് റെസ്റ്റ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്നിപ്പോൾ ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സെഡേഷന്റെ ഇതെല്ലാം മാറുമ്പോൾ തന്നെ പേഷ്യന്റെ വൈറ്റൽസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ആക്സിലറേറ്റഡ് റീഹാബാണ്. എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ എഴുന്നേപ്പിച്ചിരുത്താനും പേഷ്യന്റിന്റെ റെസ്പോൺസിനനുസരിച്ച് പേഷ്യന്റിനെ നിർത്താനും ഒരു വോക്കറിന്റെ സഹായത്തോടുകൂടിയോ അല്ലാതെയോ പേഷ്യന്റിനെ നടത്താനും ഒക്കെയാണ് ഇന്നത്തെ ഇന്റർവെൻഷൻസ് ശ്രമിക്കുന്നത്. അത് കൊച്ചു കുഞ്ഞുങ്ങൾ, ഇപ്പം ശ്രീചിത്ര പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ന്യൂനേറ്റൽ കാർഡിയാക് സർജറീസ് ഒക്കെ കഴിയുമ്പോൾ പോലും അത്രയും വളരെ ദിവസങ്ങളും ആഴ്ചകളും പ്രായമായ കുഞ്ഞുങ്ങൾക്ക്, അത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് സെക്രീഷൻസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. അതല്ല എങ്കിൽ ഹൈ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്താൽ മാത്രമേ അതിനെ പ്രിവെന്റ് ചെയ്യും. അപ്പം കാർഡിയാക് സർജൻസ് ആയാലും അവർ വളരെ താല്പര്യമാണ് കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പിയോട് കാണിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കിംസിലോ അമൃതയിലോ ശ്രീചിത്രയിലോ ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന് ഇന്ന് എല്ലാ ആശുപത്രികളിലും കാർഡിയാക് സർജറീസ് ഒക്കെ ഉള്ള എല്ലായിടത്തും ഒരു കാർഡിയാക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ഇന്ന് ലഭ്യമാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് വുമൻസ് ഹെൽത്ത്. OBGയിൽ സ്പെഷ്യാലിറ്റി ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ നോക്കിയാൽ ഡെലിവറിക്കൊക്കെ ശേഷം പൂർണ്ണമായിട്ട് റെസ്റ്റാണ്, അവർ ബെഡ് റെസ്റ്റ്, ആയുർവേദിക് മെഡിക്കേഷൻസ്, ട്രീറ്റ്മെന്റ്, അതിനെല്ലാം ശേഷം അവര് ആ ലേഡി ജോലികളിലേക്കും വീട്ടുജോലികളിലേക്കും അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിലേക്കും പോവുകയാണ്. ഒരു സ്ട്രെങ്തനിങ് ഫേസ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അപ്പൊ ഈ സ്ട്രെങ്തനിങ് ഫേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ്, അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ആകണം എന്ന് തന്നെ ഇല്ല. ചിലർക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ബാക്ക് പെയിൻ സിംറ്റംസ് വരും, ചിലർക്ക് കോക്സിജൽ പെയിൻ എന്ന് പറഞ്ഞിട്ട് ടിപ്പ് ഓഫ് ദ ബാക്ക് ആ ഒരു ബോണിലുള്ള പെയിൻ വരും
1: ഇരിക്കുന്ന
0: ആ സ്പോട്ടിൽ. അപ്പം അതൊക്കെ അസഹനീയമായ വേദനയാണ് പലർക്കും അനുഭവപ്പെടുന്നത്. ചിലർക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും,
1: അറിയാതെ
0: മൂത്രം പോകുന്ന അവസ്ഥ. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ബ്ലാഡറിനെ കൺട്രോൾ ചെയ്യുന്ന ആ പേശികൾക്ക് ഉള്ള എക്സസൈസ് വളരെ ലഘുവായിട്ടുള്ള എക്സസൈസ് ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഇപ്പൊ ഈ സ്ട്രെങ്തനിങ് ഫേസിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏർലി ഇന്റർവെൻഷൻ എന്ന രീതിയിൽ നമുക്ക് ബാക്ക് പെയിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഫിസിയോതെറാപ്പി വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്പോർട്സിലെ ഇഞ്ചുറീസിൽ പ്രിവെൻഷൻ ഓഫ് ദ ഇഞ്ചുറി എന്നതാണ് ഒരു ഫ്യൂച്ചർ ഫിസിയോതെറാപ്പിയുടെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ പല ആൾക്കാർക്കും ഇപ്പം ഓൺ ഫീൽഡ് ഫിസിയോതെറാപ്പിയെ കുറിച്ച് അറിയാം. ഇപ്പൊ ഒരു ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരാൾക്ക് പരിക്കേൽക്കുമ്പോൾ ഒരു സ്പോർട്സ് കിറ്റുമായിട്ട് ഓടിയെത്തുന്നത് ആദ്യം ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇപ്പൊ ഇവർക്ക് വേണ്ടുന്ന ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിനെ വളരെ കീനായിട്ട് അറ്റൻഷനോടുകൂടി ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. ഒരു സ്പോർട്സിന് ചിലപ്പോൾ ഞങ്ങളെ പോലുള്ളവർ ഒരു ക്രിക്കറ്റ് മാച്ചും ഫുട്ബോളും ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കും. ഒരാൾ വീഴുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫോൾ ഏത് രീതിയിലാണ് അവർ വീണതെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോഗ്നോസിസ്. ഈ രീതിയിൽ വീഴുമ്പോൾ അവർക്ക് ഇന്ന ഇഞ്ചുറി ആയിരിക്കാം ഉണ്ടാകുന്നത്. അപ്പൊ അയാൾക്ക് ആ ഇഞ്ചുറിയുടെ ഒരു ആ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഇനി കളിക്കാൻ പറ്റുമോ? ചില കാണുമ്പോൾ നമുക്കറിയാം ഇത് ഡിഫിക്കൽ, ഇത് ചിലപ്പോൾ ഒരു ലിഗമെന്റ് ഇഞ്ചുറിയിലേക്ക് പോകും, ചിലപ്പം അതൊരു മിനിസ്കൽ ഇഞ്ചുറി ആയിരിക്കും, അല്ലെങ്കിൽ ആംഗിളിന്റെ ഒരു ലിഗമെന്റ് ഇഞ്ചുറി ആയിരിക്കും, ഇത് കളിക്കുന്നത് റിസ്ക് ആണ്. പക്ഷെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും നിമിഷങ്ങൾക്കുള്ളിൽ. സ്പോർട്സ് ഫിസിയോതെറാപ്പി അസസ്മെന്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് അസസ്മെന്റ് ആണ്. ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പോർട്സ് ഫിസിയോതെറാപ്പിയുടെ പോസ്റ്റിംഗ് ഉണ്ട്, ഡോക്ടർ കണ്ണൻ പുകഴേന്തി എന്ന് പറഞ്ഞിട്ട്, സ്പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ. അപ്പം അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കഴിവെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആൻഡ് ക്യൂക്ക് അസസ്മെന്റ് ആണ്. 1 മിനിറ്റ് അസസ്മെന്റ് എന്നാണ് നമുക്ക് 1 മിനിറ്റ് ആണ് തരിക. ആ 1 മിനിറ്റിനുള്ളിൽ പേഷ്യന്റിനെ ഇഫ് യു ക്യാൻ നമ്മൾ പുറത്ത് അടുത്ത ആൾ വരിക നോക്കുക. ക്യുക്ക് അസസ്മെന്റ് പോലെ തന്നെ ക്യുക്ക് ട്രീറ്റ്മെന്റ്സ്, പലതരം ടെക്നിക്സ് ഉണ്ട് ഫിസിയോതെറാപ്പിയില്. ടേപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്, പിന്നെ അതുപോലെ ചെറിയ ഡ്രൈ നീഡ്ലിംഗ് എന്ന ഒരു ടെക്നിക്കുണ്ട്, പലതരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട്. അപ്പൊ ഇതിലൂടെ അല്ലെ ചില പെയിൻ സ്പ്രേസ്, പല മെത്തേഡ്സിലൂടെ ആ ഒരു സ്പോർട്സ് ഇഞ്ചുറിയെ മിനിറ്റുകൾക്കകം, 5 മിനിറ്റ്, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും. അപ്പോൾ ആ പ്ലെയറിൻ്റെ ആ ഇഞ്ചുറിയുടെ ഡെപ്ത് 1 മിനിറ്റിനുള്ളിലോ 2 മിനിറ്റിനുള്ളിലോ മനസ്സിലാക്കി വെതർ ഹി ക്യാൻ പ്ലേ ഓർ നോട്ട് എന്ന ഒരു ക്യുക്ക് ഡിസിഷൻ ആ സ്പോർട്സ് ഓൺ ഫീൽഡ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ ഹാൻഡ്, ഇപ്പോൾ എം ബി ടിയിലെ ഹാൻഡ് എന്നൊരു സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ചെറിയൊരു ഭാഗം കൈ മാത്രം, പക്ഷേ ആ കയ്യിൽ തന്നെ ഇപ്പോൾ ഓർത്തോപെഡിക്സിൽ ഹാൻഡ് സർജൻസ് ഉണ്ട്. അപ്പോൾ അവർ ഹാൻഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ പല തരത്തിലുള്ള ടെൻഡൻസ് നമ്മുടെ കൈവെള്ളയിലും ഒക്കെ ഉണ്ട്, ടെൻഡൻസിന്, ചെറിയ ലിഗമെൻസിന്, അപ്പോൾ അതിനുള്ള റീകൺസ്ട്രക്ഷൻ സർജറീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക പ്രോട്ടോക്കോളിലാണ് അതിൻ്റെ റീഹാബിലിറ്റേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക പ്ലാനോടുകൂടി, എയിമോടുകൂടി, ഇത്ര നാൾ പേഷ്യൻ്റ് റെസ്റ്റ്, ഇതിനുശേഷം ഇന്ന ഇന്ന ജോയിൻസ് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓരോ സന്ധികൾക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് മോഷൻ, ROM എന്ന് പറയും. അപ്പോൾ ഇത്ര റേഞ്ച് ഓഫ് മോഷനകത്തുള്ള മൂവ്മെൻറ്റ്സ് അത് 1 by 1 കിട്ടുന്ന അനുസരിച്ച് അടുത്തൊരു ഫേസിലേക്ക്, റീഹാബിലിറ്റേഷൻ്റെ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് പോവുക. അതൊക്കെയാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ. ഇതേ ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രംഗം വരെയും ഫിസിയോതെറാപ്പിക്ക്, മരണാസന്നനായ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട്.
1: ഓൾഡ് ഏജും ഫിസിയോതെറാപ്പിയും അതിനെ പറ്റിയും കൂടെ ഒന്ന് വിശദീകരിക്കാൻ മാഡം.
0: അതും ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് മാഡം, ജെറിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പം പലപ്പോഴും രോഗാതുരരായി ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോഴാണ് ജീവിതം ഇത്ര ലളിതമായിരുന്നല്ലോ എന്ന സത്യം പലരും മനസ്സിലാക്കുന്നത് അല്ലേ. ഇപ്പം പല ആൾക്കാരും പ്രായമാകുമ്പോൾ അവരെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രധാന വിഷയം വേദന, അവരുടെ ബാലൻസ്, സ്റ്റെപ്പ് കയറാൻ വയ്യ, അല്ലെങ്കിൽ ഇരുന്നടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ വയ്യ. പലപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്. അപ്പം നമുക്കിത് ഏർലി ഐഡന്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാലൻസ് അസസ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു വ്യക്തിയിൽ ബാലൻസ് കുറയുന്നുണ്ടോ അവർക്ക്, അതൊരു പ്രത്യേക ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലേ അത് കൃത്യമായിട്ട്, അതിനൊരു സ്കോറിംഗ് ഉണ്ട്. ഇപ്പൊ ബർഗ് ബാലൻസ് സ്കെയിൽ അങ്ങനെയൊക്കെയുള്ള പലതരം സ്കെയിലുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ ബാലൻസിനൊരു സ്കോറിംഗ് കൊടുക്കുകയും റിസ്ക് ഓഫ് ഫോൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാനും പറ്റും. അപ്പൊ അത്തരത്തിൽ റിസ്ക് ഓഫ് ഫോൾ ഉള്ളവരാണെങ്കിൽ അവർക്ക്
1: വീഴാനുള്ള സാധ്യത,
0: അതെ അതെ, വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇപ്പൊ ഒരു ഒരു വാക്കിംഗ് എയ്ഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ക്ഷീണമാണ്. ഒരു വാക്കിംഗ് എയ്ഡിനോട് അയ്യോ ഞാൻ പ്രായമായെന്നെല്ലാവർക്കും തോന്നുന്നല്ലോ, ഒരിക്കലും അല്ല. നമ്മൾ വീണ് നമുക്കൊരു മേജർ ഫ്രാക്ചർ വരുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഒരു ഏർലി ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ ഒരു ഏർലി പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വാക്കിംഗ് എയ്ഡ്. അപ്പൊ അത് ഏത് ടൈപ്പ് വാക്കിംഗ് എയ്ഡ് യൂസ്, വോക്കേഴ്സ് ഉണ്ട്, ട്രൈപോഡ് ഉണ്ട്, അല്ലെങ്കിൽ എൽബോ ക്രച്ചസ് ഉണ്ട്, പലതരത്തിലുള്ള വാക്കിംഗ് എയ്ഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വീഴ്ച തടയത്തക്ക രീതിയിലുള്ള പലതരം എക്സസൈസുകളുണ്ട്, ബാലൻസ് എക്സസൈസുകളുണ്ട്. അത്തരത്തിലുള്ള സ്പെസിഫൈ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ പേശികൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ചിലര് വീട്ടിലാണെങ്കിൽ പോലും ചിലർ നടക്കുമ്പം കണ്ണട യൂസ് ചെയ്യത്തില്ല. ഓൾറെഡി വിഷൻ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ചെറിയൊരു തട്ടിയാൽ തന്നെ വീഴും. അപ്പൊ അത്തരത്തിലുള്ള റിസ്കുകൾ ഒഴിവാക്കുക. ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ബാത്റൂംസ് ഒക്കെ സ്ലിപ്പറി ആയിട്ട് അവർ യൂസ് ചെയ്തിട്ട് കുളിച്ചിട്ട് ബാത്റൂം വൈപ്പ് ചെയ്തിട്ടേക്കാണ് പ്രായമുള്ള ഒരാൾ നടക്കുമ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ സ്ലിപ്പായാൽ തന്നെ വലിയൊരു ഫ്രാക്ചർ വരാം. അപ്പൊ അത് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും അതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെ ആയാലും ബോധവാന്മാരാക്കുക. പിന്നെ അതുപോലെ ടോയ്ലറ്റ്സിലൊക്കെ പ്രായമുള്ളവർ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ചെറിയൊരു സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഹാൻഡ് ഗ്രിൽ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് എഴുന്നേക്കാം. അപ്പോൾ അവർക്ക് മുട്ടിനും നടുവിനും ഒക്കെ സ്ട്രെയിൻ പരമാവധി കുറയും. അങ്ങനെ ജെറിയാട്രിക് ഫിസിയോതെറാപ്പി ഇനി അങ്ങോട്ടുള്ള ഒരു ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ കൺട്രീസിലൊക്കെ അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ശൈശവകാലത്തിൽ നിന്നും വാർദ്ധക്യകാലം വരെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിനിടയിൽ പലരും പ്രായമാവുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. അയ്യോ ഞാൻ പ്രായമായാലോ, എനിക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ നമ്മൾ തീർത്തും സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ ഏജിലും നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഓരോ എബിലിറ്റീസ് ഉണ്ട്. കുറച്ച് ഡീജനറേഷൻ തേയ്മാനം എന്നൊക്കെ ഉള്ളത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ മരങ്ങൾ കാണുന്നില്ലേ, എല്ലാ കാലത്തും മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കാറുണ്ടോ? ഇല്ല. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഡീജനറേഷൻ ഉണ്ട്. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും തേയ്മാനം, അപ്പൊ മുട്ടിന് തേയ്മാനം. ചിലരിത് അയ്യോ നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ ജോയിന്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ മാനസികാഘാതത്തില്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുള്ള ഇന്റർവെൻഷൻസ് ചെയ്യുക, പരമാവധി പ്രിവെന്റീവ് ആസ്പെക്ട് എന്തൊക്കെയാണെന്ന് നോക്കുക. പ്രായമായവർക്കും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ട്. അപ്പം സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് കോറിലേറ്റ് ചെയ്ത് നോട്ട്സ്. ചിലപ്പോൾ നമുക്ക് എഴുതാനുള്ള എബിലിറ്റി കുറവായിരിക്കും, ആവശ്യമില്ലെങ്കിലും അത് എഴുതുക. നമ്മുടെ ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഫോൺ ചെയ്യുക. അങ്ങനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ ഹെൽത്തി ഏജിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പണ്ട് ഞങ്ങളുടെ വള്ളുന്നത്തെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് കാമ്പിശ്ശേരി കരുണാകരൻ, തോപ്പിൽവാസിയും ഒക്കെ, അശ്വമേധം എന്ന് പറയുന്ന സിനിമയിൽ. അപ്പം അതിൽ അതിനോടൊക്കെ അനുബന്ധിച്ച് തോപ്പിൽവാസി നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, രോഗം ഒരു കുറ്റമാണോ എന്ന്. ആ ചോദ്യം നമുക്ക് ഈ പുതിയ കാലത്ത് വേറൊരു രീതിയിൽ ചോദിക്കാം, പ്രായം ഒരു കുറ്റമാണോ എന്ന്. ഏജിങ് ഈസ് നോട്ട് എ സിൻ. അപ്പം ആളുകൾ അത് പ്രായമുള്ളവർ കൂടി മനസ്സിലാക്കണം. പ്രായമായവർ കൂടി അത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അവരും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ തലമുറയും അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട്സും കൊടുത്തുകൊണ്ട് നിൽക്കും. അപ്പം അതിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഫിസിയോതെറാപ്പിയിലെ ജെറിയാട്രിക് മേഖല എന്ന് പറയുന്നത്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പിശ്ശേരിയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനൽ. നന്ദി, നമസ്കാരം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
6: ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗെയിംസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: rights groups and affected families. The UN is warning that a very strong El Niño could develop this year, increasing the risk of extreme weather in several parts of the world. India have stormed into the semi-finals after defeating Hong Kong by 137 runs. Posted 193.5 in 20 overs, anchored by Manthana's second T201 century featuring 14 boundaries and 7 sixes. Smriti Manthana's record-breaking 125 off 64 balls, becoming the highest run scorer in women's international cricket, overtaking Mithali Raj. In badminton, India's ace shuttler Kidambi Srikanth will face Hong Kong's Lee Chiu Kiu today in the men's singles quarterfinals at the China Masters Super 750 in Shenzhen. Srikanth beat Canada's world number 9 Victor Leite 21-18-21-19 yesterday. Mirzapur, the movie, has been released. Pankaj Tripathi, Ali Fazal, Divyendu and Ravi Kishan returned to the big screen, the theatrical continuation of the popular franchise. The film is expected to have a strong opening. The biographical film GDN, starring R. Madhavan as a legendary inventor and industrialist G.D. Naidu, begins streaming on Netflix today, September 4, 2026. The movie is available in Tamil along with dubbed versions in Hindi, Telugu, Malayalam and Kannada. Yash's Toxic gets its English theatrical release across India. The makers have confirmed that the English version will use a shorter cut than the original. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിങ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമോട്, കൊല്ലം.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
7: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യ കണ്ട മഹാനായ അധ്യാപകനും തത്വചിന്തകനും നമ്മുടെ രാഷ്ട്രപതിയുമൊക്കെ ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം. ആദരവോടെ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഈ പ്രത്യേക ദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനും നമ്മുടെ കൊല്ലംകാരുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ കിഷോർ റാമാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ഇംഗ്ലീഷ് അധ്യാപകനാണ്. കേരളത്തിലെ നിരവധി കോളേജുകളിൽ സർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD, UGC നിരവധി അക്കാഡമിക് ഓണേഴ്സ് നേടിയിട്ടുണ്ട്. ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ ദ ഡെഡ് നോ നത്തിങ് നിരവധി ദേശീയ സാഹിത്യ പുരസ്കാരങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിലും ഇടം നേടി.

0: എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അല്ലേ?
1: അപ്പൊ
0: സാർ, ഒരു പലതരത്തിലുള്ള അധ്യാപകരുണ്ട്. അപ്പൊ ചിലരെന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, ചിലര് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അധ്യാപകരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പം കിഷോർ സാർ ഏത് കാറ്റഗറിയിൽ പെടും? സാർ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആണോ അതോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണോ?
1: അങ്ങനെ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. കാരണം സബ്ജക്ട് മാറ്ററിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന ആളാണ്. എന്നാൽ ക്ലാസ് റൂമിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ക്ലാസ്സുകളിൽ പെരുമാറുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാല്, ചില ടീച്ചേഴ്സ് ഉണ്ട് ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കും, പക്ഷേ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ളവരായിരിക്കും. എനിക്ക് തോന്നുന്നു കിഷോർ സാർ അങ്ങനത്തെ ഒരാളാണ്.
1: അതെ അതെ, പഠിപ്പിക്കുന്ന സമയത്ത് 100% അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. ക്ലാസ്സിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലും അനുവദിക്കത്തില്ല.
0: അല്ല, കോളേജിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുട്ടികളൊക്കെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. സാറ് ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോവും അല്ലേ?
1: അപ്പം
0: ചിലപ്പോൾ നിർബന്ധിക്കാറില്ല, പക്ഷെ ചിലവരങ്ങനെയല്ല. എല്ലാ കുട്ടികളും എന്നെ വളരെ അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പം സാറിൻ്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? തുടക്കമൊക്കെ സ്കൂൾ കോളേജൊക്കെ എവിടെയായിരുന്നു?
1: ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് മിസ് മേരി കമയോൻസ് എന്നുള്ള പോർച്ചുഗീസ് ഒരു ലേഡി കൊല്ലത്തുണ്ടായിരുന്നു.
0: മിസ്
1: മേരി കമയോൻസിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നത്. അതിനുശേഷം തങ്കശ്ശേരി മൗണ്ട് കാമൽ സ്കൂളിലും തുടർന്ന് ഇൻഫൻറ്റ് ജീസസിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം കൊല്ലം എസ് എൻ കോളേജിലാണ് പിന്നീട് പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. പ്രീ ഡിഗ്രി BA MA പിന്നെ തുടർന്ന് അവിടെ തന്നെ PhD, അങ്ങനെ മിക്കവാറുള്ള വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു. പിന്നീട് BEd കർമ്മൽ റാണി ട്രെയിനിങ് കോളേജിലും പോയി.
0: ശരി, അപ്പം കൊല്ലത്ത് തന്നെയാണ് പഠനമെല്ലാം പൂർത്തിയാക്കിയത്? പഠനമൊക്കെ പൂർത്തിയാക്കിയത്. അപ്പൊ സാറൊരു ജോലിക്ക് ആദ്യമായിട്ട് കയറിയത് എവിടെയാണ്? ആദ്യമായിട്ട്
1: കയറുന്നത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ കൊല്ലം എസ് എൻ കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് വിളിക്കുകയായിരുന്നു അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ശ്രീനിവാസൻ. അങ്ങനെ അവിടെയാണ് ആദ്യമായിട്ട് പഠിപ്പിച്ച് തുടങ്ങുന്നത്.
0: ശ്രീനിവാസ സാറുമായിട്ട് നല്ലൊരു
1: തീർച്ചയായിട്ടും
0: അല്ല സാർ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: ശ്രീനിവാസ സാറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എസ് എൻ കോളേജിൽ നിന്ന് തുടങ്ങി, പിന്നീട് ഗവേഷണ സമയത്തും ഒപ്പം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മേഖലയിലോട്ട് വരുമ്പോഴും എല്ലാം ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചുപോയത്. അന്നുവരെ സാറുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു.
0: അപ്പൊ സാർ, ഈ ഒരു അധ്യാപകന്റെ ജോലി, അതായത് നമ്മളിപ്പോ ഒരു അധ്യാപക ദിനത്തിലാണ് ഇത് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അധ്യാപകരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മൾ പലപ്പോഴും അധ്യാപകരത് അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോയെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഭാവി തലമുറയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരെ മൗൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം. ഇപ്പോൾ കുട്ടികൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം സ്കൂളിലും കോളേജിലുമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് അല്ലേ, അതിനെപ്പറ്റിയുള്ള ഒരു ബോധം എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഉണ്ടാവേണ്ടതാണ് അല്ലെ സാർ? ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: തീർച്ചയായിട്ടും അധ്യാപകര് വളരെ ഈ ഒരു അവരുടെ ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് അധ്യാപകന്റെ ക്വാളിറ്റി ആയിട്ട് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് നോളജ് ആണ്. സബ്ജക്ട് നോളജിൽ ഇപ്പം നമ്മൾ പല സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. അപ്പൊ ഇംഗ്ലീഷുകാരും ഇക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും സോഷ്യോളജി ആയാലും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ, സയൻസ് പോലും. അപ്പൊ അത്തരം ഒരു രീതിയിലുള്ള അറിവ് അധ്യാപകർക്ക് ഉണ്ടാവണം. അത് മാത്രം പോരാ, പിന്നെ തുടർ പഠനത്തിലൂടെ വീണ്ടും അറിവ് വർദ്ധിപ്പിക്കുകയും ഉണ്ടാവണം. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് വേണ്ടത് ഈ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സിറ്റുവേഷൻ പെട്ടെന്നുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ആണ് വേണ്ടത്. കൂടുതൽ സമയവും ഇപ്പം അധ്യാപകരുടെ സമയം ഇപ്പം ഒരു കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ചാർജ് വഹിക്കുമ്പോൾ പറയുന്നതാണ്, നമ്മുടെ നല്ലൊരു എനർജിയും കുട്ടികളുടെ ഈ പുറത്തുനിന്നുള്ള ഇൻ്റർഫിയറൻസ് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നിയന്ത്രിക്കാനായിട്ട് വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കോളേജിലെ മാത്രമല്ല, എല്ലാ കോളേജിലെയും പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും നല്ലൊരു എനർജി പോകുന്നത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇടപെടൽ മൂലം അകത്തുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പോകുന്നതും അതേപോലെ തന്നെ അവരുടെ മറ്റ്

0: താല്പര്യങ്ങളിലേക്ക് പോകുന്നതും സംഘർഷത്തിലേക്ക് പോകുന്നതും ഒക്കെ തടയാൻ വേണ്ടി ഫുൾ അക്കാഡമിക് എനർജി മുഴുവൻ വേസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം അപ്പോൾ ഒരു അധ്യാപകൻ പല റോളിലേക്കാണ് വരുന്നത്, ജഡ്ജി ആവുന്നുണ്ട്, പോലീസ് ആവുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ അധ്യാപകരായിട്ട് മുന്നോട്ട് പോകാൻ
1: പറ്റും. അപ്പം അങ്ങനെ ഒരു കാര്യം, അത് ഇപ്പം എനിക്ക് തോന്നുന്നു സാറി ഒരു പ്രിൻസിപ്പളിന്റെ പോസ്റ്റിലേക്കൊക്കെ വന്നപ്പോഴാണ് അത് കൂടുതൽ അല്ലേ.
0: അല്ല, നേരത്തെ തന്നെ അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥി സംഘർഷങ്ങൾ നടക്കുന്നിടത്ത് ഇടപെടാറുണ്ട്. ഈ നെന്മാർ NSS കോളേജിൽ തന്നെ ഉണ്ടായ ഒരു സംഘർഷം അത് അവസാനം നിയമസഭയിൽ വരെ ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിലുള്ള മുന്നേറ്റം കേരളത്തിൽ വളരെ പിന്നിലേക്ക് പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടാവുന്നതിന്റെ മുഖ്യ കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ അധ്യാപകരുടെ ശ്രദ്ധ പോകുന്നതാണ്.
1: അപ്പൊ കോളേജിലേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ.
0: നല്ലൊരു ശതമാനം അതിന്റെ മറ്റ് ആക്ടിവിറ്റീസിലോട്ട് പോകേണ്ടി വരുന്നു. അത് വളരെ 5% കുട്ടികളായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ 5% കാരണം ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം അത് പരിഹരിക്കാനായിട്ടുണ്ടാകുന്ന ഈ എനർജി വേസ്റ്റ് വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് അക്കാഡമിക്കായിട്ടും ഗവേഷണത്തിനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുവിടാനായിട്ട് പറ്റാത്തത് ഇവരുടെ ഒരു ഉദ്ദേശമാണ്. ഇവർ വരുന്നത് കോളേജിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്. അപ്പം അവരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ഉണ്ടാകുന്ന എനർജി വേസ്റ്റ് വളരെ വലുതാണ്.
1: ഇപ്പൊ സാറ് ഈ ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കുട്ടികൾ, അപ്പം എല്ലാ വർഷവും നമുക്ക് പുതിയ കുട്ടികളെ കിട്ടും. ഫൈനൽ ഇയർകാര് ഫൈനൽ സെമസ്റ്റർകാര് പോയി കഴിയുമ്പോഴത്തേക്കിന് പുതിയ കുട്ടികളാണ് വരുന്നത്. അപ്പം ഈ പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇവരെ ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഇവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ് അല്ലേ.
0: അപ്പോൾ
1: സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെ നമ്മളുടെ ഒരു വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഒരു ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണം, അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
0: അങ്ങനെ വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ തലമുറയിലൊക്കെ പഠിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ മിക്കവാറും ഈ പാഠപുസ്തകങ്ങളെല്ലാം സിലബസിലുള്ളതൊക്കെ വായിച്ചും അതിനപ്പുറത്തുള്ളതും എല്ലാം വായിച്ചിട്ട് വന്നിരിക്കുന്നവരാണ് നല്ല ശതമാനം വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നതാണ് അധ്യാപകർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പം ഇവർ ടെക്നോളജിയിൽ കുറേ കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആണെങ്കിലും ഈ സബ്ജക്ട് നോളജി ഇല്ല, അതുകൊണ്ട് ആക്ച്വലി ഇവരെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമുക്കൊരു ഒരു അന്നാ കരണീന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയുമ്പോൾ അറിയാവുന്ന കുട്ടികൾ വളരെ കുറവാണ്. ആ സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം അറിയാവുന്ന കുട്ടികളാണ്.
1: അപ്പം
0: എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് വൈസ് കണ്ടന്റ് നോളജ് കൂടുതലുള്ള കുട്ടികളായിരുന്നു ഒരു തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും ഇല്ല. ഡിജിറ്റലി ഭയങ്കര അഡ്വാൻസ് ആയിരിക്കും, നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ ഈ സബ്ജക്ട് നോളജ് വളരെ കുറവാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നതും കുറവാണ്. അതുകൊണ്ട് അത്ര വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്.
1: അപ്പൊ അവരുടെ ഒരു റീഡിംഗ് ഹാബിറ്റ് അല്ലേ
0: വളരെ
1: കുറവാണ്. അപ്പൊ അവർക്ക് എല്ലാം ഇങ്ങനെ വളരെ ഷോർട്ട് ബ്രീഫ് ആക്കി നമുക്കിപ്പം ChatGPT-യോട് ചോദിച്ചാൽ എന്തിന്റെ സമ്മറി വേണമെങ്കിലും കിട്ടുമ്പോ അതൊന്ന് വായിച്ചാ മതി അല്ലേ, പുസ്തകം മൊത്തത്തിൽ വായിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട്.
0: അങ്ങനെ ചിന്ത വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിനും ഇങ്ങനെയുള്ള എളുപ്പ മാർഗങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു കുറച്ചും കൂടെ നോളജ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
1: അല്ല സാറ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാകുമ്പോൾ അല്ലേ, പഴയ തലമുറയിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ക്ലാസ്സിലും പോകുന്നുണ്ടോ? ആ ഒരു വ്യത്യാസം
0: വളരെ വലുതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
1: അപ്പോൾ സാർ ഈ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇപ്പം ചില കുട്ടികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ഒരു സ്റ്റേജിൽ വന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കാര്യങ്ങൾ തുറന്നു പറയാനോ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ മുന്നിലോട്ടൊന്ന് വന്നൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ പോലും വരാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ നന്നാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റിയില്ല എങ്കിൽ പോലും കുറച്ച് പേർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു അധ്യാപകന് തീർച്ചയായിട്ടും അവരുടെ സ്വാധീനം കൊണ്ട് സാധിക്കും അല്ലേ. സാറ് സാറിന്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ?
0: അതായത് പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും, ചിലര് ചിലപ്പം അവർക്ക് കുറച്ച് മുമ്പോട്ട് വന്ന് പറയാനുള്ളൊരു മടിയുള്ളവർ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് എളുപ്പം

0: കൊണ്ടുവരാൻ പറ്റും. കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഇവർ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് വളരെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കുട്ടികൾ നമുക്ക് ചിലപ്പോൾ ചില മാനസികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉള്ള കുട്ടികളുണ്ടാവും. അവരെ നമ്മൾ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ ഡീല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. എന്നാൽ പറ്റുന്നെങ്കിൽ നമ്മൾ ശരിക്കും കൗൺസിലിംഗ് അറിയാവുന്ന ആരെല്ലാം കൊണ്ട് വേണം അത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെടാൻ. കാരണം നമുക്ക് അറിയാത്ത മേഖലയിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടപെടലിൽ മൂലം ദോഷമുണ്ടാവും. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. ഒരു പരിധിവരെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുട്ടികൾക്ക്, കുറച്ച് മുന്നോട്ട് വരാനായിട്ട് ഒരു മടി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പാലക്കാട്ട് പഠിപ്പിച്ചപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് കൂടുതലും. അവർ വളരെ ആക്റ്റീവായിട്ട് പെട്ടെന്ന് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുന്നത് കാണാനുണ്ട്. ഇങ്ങോട്ട് വരുന്നതോറും അത് വളരെ കുറവാണ്. കുട്ടികളെ വളരെ ഫോഴ്സ് ചെയ്ത് വേണം നമുക്ക് ഒരു കാര്യത്തിനായിട്ട് കൊണ്ടുവരാനുള്ളത്. അപ്പം ഒരു പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ ലെവലിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കോളേജിലോട്ട് വരുമ്പോൾ ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് മുറികളിൽ ഇവരെ കൊണ്ട് പ്രസന്റേഷൻസ് നടത്തിക്കാനും ഗവേഷണം ചെയ്യിപ്പിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ സ്കൂൾ ലെവലിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടലുണ്ടായിട്ട് അവരെ ഈ മടി പിടിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് അവർ കോൺഫിഡൻസ് നൽകുന്നത് അവിടെ നിന്ന് തുടങ്ങേണ്ടത്.
1: അല്ലാതെ സാർ പറഞ്ഞത് സത്യമാണ്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കുട്ടിയെ വിളിക്കുമ്പോൾ പലപ്പോഴും അവർ വരാൻ മടി കാണിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വേദിയിലേക്ക് വന്ന് ഒരു അഭിപ്രായം പറയാൻ ഒക്കെ നമ്മൾ ചിലപ്പം കുട്ടികളെ വിളിക്കുമ്പോൾ അവർ വരാനായിട്ടുള്ളൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ഒരു ട്രെയിനിങ്ങിൻ്റെ കുറവ് തന്നെയാണ് അല്ലേ? പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു സ്കൂൾ ലെവലിൽ അവർക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കൊടുത്ത് വിടേണ്ടിയിരിക്കുന്നു അല്ലേ? പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി മികച്ച അവരായി മാറിക്കോളും ഗ്രാജുവലി. എനിക്ക് തോന്നുന്നു അവിടെ വരുമ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഒരുപാട് പ്രോഗ്രാമുകൾ. പണ്ടത്തെ ക്യാമ്പസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ, ഒരുപാട് പരിപാടികളും ഇതുപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സാർ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ജീവിതവുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് സാറ് പഠിപ്പിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ചും നമ്മൾ പഠിപ്പിക്കുന്ന കഥകളും കഥാപാത്രങ്ങളും ഒക്കെ പലതും നമുക്ക്, ചിലത് നമുക്ക് കുട്ടികൾക്ക് റോൾ മോഡൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ചിലവരങ്ങനെയല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇപ്പം നമ്മളൊരു കവിയെയൊക്കെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പിന്നീട് അവരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് വന്നവരായിരിക്കും. അങ്ങനെയുള്ള നിരവധി കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് ജീവിതവുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ സാർ അത് എന്തുമാത്രം എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ?
0: ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത് വളരെ കുറഞ്ഞു വരികയാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരിപ്പോൾ പല മറ്റു കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് പോകുന്നത് എന്നുള്ളതാണ് കാണപ്പെടുന്നത്. കാരണം നമ്മുടെ സിലബസിൽ നിന്നും പ്രധാനപ്പെട്ട കവികളെയും എഴുത്തുകാരെയും എല്ലാം നീക്കിയിട്ട് ചിലപ്പോൾ ഇക്കണോമിക്സ് ആയിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം. അപ്പോൾ ലിറ്ററേച്ചറായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും അതൊരു വളരെ ഒരു ബോർഡം ഉണ്ടാകും. കാരണം അവർ സയൻസ് ഒക്കെ പഠിച്ചിട്ട് കുറച്ച് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് വരുമ്പോൾ വീണ്ടും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സിലബസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അനാവശ്യമായ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ട് തെറ്റായ രീതിയിൽ എന്താണ് പറയുന്നത് സിലബസുകൾ ചിട്ടപ്പെടുത്തുന്നതൊക്കെ കൊണ്ട് ക്ലാസ് മുറികൾ ഇപ്പം വളരെ മഹാബോറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു താല്പര്യം കുട്ടികൾക്ക് ഇപ്പോൾ കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഈ സിലബസുകൾ കൊള്ളാത്തതുകൊണ്ടാണ്. സിലബസുകൾ പരിഷ്കരിക്കുമ്പോൾ ധൃതി പിടിച്ച് ചെയ്യുന്നതും പെട്ടെന്ന് സമയം ബന്ധിതമായി വളരെ വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി കൂട്ടിയിടുന്നതിൻ്റെ ഒരു കുറവ് കുഴപ്പം ഇപ്പോഴത്തെ സിലബസിൽ കാണാനുണ്ട്. അതിനകത്ത് അത്യാവശ്യമായ ഇടപെടൽ നടത്തി ഗൗരവമായ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ക്ലാസ് മുറികളിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഒരുപക്ഷെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം ഷേക്സ്പിയർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഷേക്സ്പിയർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം എന്നെ ആംലെറ്റൊക്കെ പഠിപ്പിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് പഠിപ്പിക്കുമ്പോൾ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്ത് പറയാൻ പറ്റും. അപ്പം മികച്ച അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെ ഒരു ഗുണം പ്രയോജനം എനിക്ക് എൻ്റെ ക്ലാസ് മുറികളിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഉജ്ജ്വലമായ പല അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരുന്ന് ലെക്ചേഴ്സ് കേട്ടിട്ടുള്ളതൊന്നും വളരെ പ്രയോജനം ചെയ്യുന്നു. പക്ഷെ ഇപ്പം അതിനുള്ള അവസരം വളരെ കുറവാണ്. പഠിപ്പിക്കുന്ന വളരെ

0: നമുക്ക് യാതൊരു ഒട്ടും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളെല്ലാമാണ് അധ്യാപകർ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അധ്യാപകർക്ക് ഈ മേഖലയിൽ ഒട്ടും വലിയ ഈ അറിവ് കാണില്ല. അപ്പം അങ്ങനെയുള്ള മറ്റൊരു മേഖലയിലേക്ക് പോയി പഠിപ്പിക്കേണ്ടിയൊക്കെ വരുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് ഈ ക്ലാസ് റൂം ലെക്ചേഴ്സ് പഴയ പോലെയുള്ള ഗാംഭീര്യമുള്ള ലെക്ചേഴ്സ് ഇപ്പം ഞാനൊക്കെ കേട്ട് പഠിച്ചു വന്നിട്ടുള്ള അതൊന്നും ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
1: ശരിയാണ് സാർ പറഞ്ഞത്, എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയത്. സാർ പഠിച്ചിരുന്ന ഒരു കാലത്ത് അല്ലേ ക്ലാസ്സില് ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഹാംലെറ്റോ ജൂലിയസ് സീസറോ ഒക്കെ വന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു കഥയിലൊക്കെ ഇങ്ങനെ ലയിച്ചിരുന്ന് അല്ലേ, ആ ഒരു ഷേക്സ്പിയറിന്റെ ഒരു ഗ്രേറ്റ്നെസ്, ആ ഒരു ഭാഷ, അതൊക്കെ നമ്മളിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില അധ്യാപകർ വളരെ മനോഹരമായിട്ടൊക്കെ ഇത് നമ്മളെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പലപ്പോഴും എൻവയോൺമെന്റൽ സയൻസും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക്
0: മാറ്റം ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആവശ്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ പഴയ കാര്യം ഓർത്ത് ചെയ്യാൻ പറ്റില്ല, റിയർ വ്യൂ മിററിൽ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, മുമ്പോട്ട് തന്നെ പോകണം. പക്ഷേ മാറ്റം കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് ഗവേഷണമൊക്കെ ചെയ്ത് അത് നടപ്പിലാക്കി നോക്കിയിട്ടേ ഇത് സിലബസിലോട്ട് കൊണ്ടുവരാവൂ. അല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു മീറ്റിംഗ് കൂടിയിട്ട് രണ്ടു ദിവസം കൊണ്ട് സിലബസ് ഉണ്ടാക്കുക. ഇപ്പം പാഠപുസ്തകങ്ങളില്ല, ലിങ്കുകളാണ്. ഇപ്പൊ യൂട്യൂബ് ലിങ്കുകൾ, പിന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത് കവിതയാണെന്നൊക്കെ പറഞ്ഞ് സിലബസിൽ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും അത് അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങളെല്ലാം മാറി നിൽക്കുകയും ഈ അതായത് നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഒരുപാട് സിലബസിൽ കടന്നുകൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ കാണാനുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. ഒരു സിലബസ് 3 വർഷത്തേക്കാണല്ലോ. അപ്പം ആദ്യത്തെ വർഷം ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാഠപുസ്തകം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോകുന്നുണ്ട്, ഇംഗ്ലീഷിന്റെ പ്രത്യേകിച്ച്. അത് മാറണം. കാരണം പാഠപുസ്തകം നിർബന്ധമായിട്ട് ഉണ്ടായാൽ മാത്രമേ വിദ്യാർത്ഥിക്ക് അറിയാൻ പറ്റൂ താൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പഠിക്കാൻ. ഇതിപ്പോൾ ലിങ്കുകളാവുമ്പം ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് മാത്രം ആ ഒരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല, മാറുകയാണ് വിദ്യാഭ്യാസത്തിൽ. അത് തെറ്റായ രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാറിന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് സാർ പറയുന്നത് അല്ലേ. ആ ഒരുപാട് ഇപ്പം നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും പെട്ടെന്ന് ഒരു മാറ്റം വരുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള അല്ലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ഈ കാര്യം
0: അവർക്കും അത് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ ഒരു രീതിയാണ്. നമ്മൾ സിസ്റ്റം ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പ് ഇരിക്കുന്നവരായാലും ആളിരിക്കുന്നവരെല്ലാവരും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റൂലല്ലോ. അതേപോലെ വിദ്യാഭ്യാസം ഒരു രീതിയിലേ പോകാൻ പറ്റും. അതിപ്പോ എഞ്ചിൻ ഡ്രൈവർ വിചാരിച്ചാലൊന്നും ട്രെയിനിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല. സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ ആണ് അത്.
1: അപ്പൊ സാറ് ഇപ്പോൾ അധ്യാപകരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സാറ് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇനി അധ്യാപക ദിനത്തിൽ സാറിന് ഏതൊരു അധ്യാപകനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഒരാളിന്റെ ഒരു കാര്യം പറയാൻ ഒരുപാട് പേരെ ഓർമ്മ വരുമെന്ന് എനിക്കറിയാം. എന്നാലും പെട്ടെന്ന് ഒരാളിന്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ സാർ ആരെ പറ്റിയായിരിക്കും പറയുന്നത്?
0: അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മികച്ച അധ്യാപകരാണ് എന്നെ പഠിപ്പിച്ച എല്ലാവരും തന്നെയും എന്നാണ്. അവരിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു അധ്യാപകനെ എടുത്തു പറയുകയാണെങ്കിൽ പ്രൊഫസർ കെ പി അപ്പൻ, മലയാളം പഠിപ്പിച്ച പ്രൊഫസർ കെ പി അപ്പൻ ആണ്. മറ്റ് അധ്യാപകരോട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ എനിക്ക് ആ ലെവലിൽ എത്താൻ പറ്റും. പക്ഷെ ഒരിക്കലും പ്രൊഫസർ കെ പി അപ്പൻ ലെവലിൽ എത്താൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക ഒരു ഫീലാണ് ആ ക്ലാസ് ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ അപ്പൻ സാർ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ FIUGP പഠിപ്പിച്ചിരുന്നെങ്കിൽ അത്ര ഫ്ലോപ്പായി പോയേനെ. കാരണം അപ്പൊ അത്രയും ഒരു ജീനിയസിനൊന്നും ഈ നിലവാരത്തിലേക്ക് താഴാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൻ സാറാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു മാതൃക. നമ്മൾ ഒരിക്കലും എത്താൻ പറ്റാത്തൊരു ലെവലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഇപ്പൊ ഞാൻ
1: ഓർക്കുന്നത് അല്ലെ. എല്ലാവർക്കും മനസ്സിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെ നമ്മളെ അധ്യാപകൻ ഉണ്ടാവുമല്ലോ.
0: അതെ, അന്ന് അപ്പൻ സാറിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് കൊല്ലം കോളേജ് എന്ന് പറയുമ്പം വലിയൊരു എന്താ പറയുന്നത് പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. പക്ഷെ കെ പി അപ്പൻ സാർ ക്ലാസ് എടുക്കാനായിട്ട് വരുമ്പോൾ ആ ബ്ലോക്ക് മുഴുവൻ സൈലന്റ് ആയിരിക്കും. വിദ്യാർത്ഥികൾ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യും. അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രശ്നം ഉണ്ടെങ്കിലും അവർ ബഹുമാനിക്കും. അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ ഈ ആ ക്ലാസ്സിലെ മാത്രം വിദ്യാർത്ഥികളല്ല, പുറത്തുനിന്നുള്ള കോളേജിന് പുറത്തുനിന്നുള്ളവർ വരെ വന്നിരിക്കും ഈ ക്ലാസ് കേൾക്കാൻ. ബെഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഓർഡിനറി

0: ഈ മെമൂനകത്തൊക്കെ തള്ളി ഇരിക്കുന്ന കണക്കാണ് ഇരിക്കുന്നത്. ബെഞ്ചിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് എല്ലാവരും ഇത്രയും കുട്ടികൾ ഇരിക്കുമ്പം നിശബ്ദം ായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൻ സാറ് വളരെ പതുക്കെ സംസാരിക്കും. അപ്പൊ അത് കേൾക്കാനായിട്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്നാലേ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ആ ക്ലാസ് മുഴുവൻ. അതുകൊണ്ട് അതൊന്ന് എടുത്തു പറയുകയാണ്.
1: തീർച്ചയായിട്ടും സാറിന് ആ ഒരു അധ്യാപകനോടുള്ള ഒരു ആദരവും സ്നേഹവും ഒക്കെ തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകളിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ സാർ, ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു അധ്യാപകൻ ആവാൻ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്, അപ്പോൾ അതിനുവേണ്ടി പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു കിൻഡർഗാർട്ടൻ ക്ലാസ്സിലേക്ക് ആയാലും അവിടെ പോയി അധ്യാപകനായിട്ട് ജോലി ചെയ്യാം എന്നുള്ളവരുണ്ട്. അപ്പം അവരുടെ ആ ഒരു ജോലിയുടെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമോ ഒന്നും ചിലർ ചിലപ്പോൾ അവർക്ക് അത്രയും ബോധവാന്മാരായിരിക്കത്തില്ല ചിലർ. അപ്പം അങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സാർ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? അപ്പം പ്രവേശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക്, ഇപ്പോൾ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സാർ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്?
0: അധ്യാപകനാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലാണ്. നല്ല ടാലൻറ്റ് വേണം. ടാലൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകനാക്കാവൂ. കാരണം നമുക്ക് അറിയാവുന്ന ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയാണ്. അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമല്ല. അപ്പം ആ ഒരു കഴിവ് ആദ്യമായിട്ട് ഉണ്ടാവണം. പിന്നെ നമുക്ക് നല്ല നമ്മുടെ സബ്ജക്റ്റിലും മറ്റ് സബ്ജക്റ്റുകളിലും എല്ലാം ഉള്ള അറിവ് ഭയങ്കര ഡെപ്ത് ഉണ്ടാവണം. കണ്ടന്റ് നോളജ് ആണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലെക്ചർ അല്ലെങ്കിൽ ടീച്ചിങ് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ആക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റു ജോലികളെ പോലെ അല്ല ഇത്. ഇതിനകത്ത് നമ്മൾ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണെന്നുള്ളത് ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ പ്രിപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി, ഇപ്പം ഞാനൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ബുക്ക് വായിക്കുന്നത് തന്നെ നമ്മുടെ ടീച്ചിങ്ങിനെ വളരെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും എന്തൊരു പ്രിപ്പറേഷനും എല്ലാ കാര്യവും ഈ ക്ലാസ്സിലെ പെർഫോമൻസിനെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പം പിന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ, നമ്മളെപ്പോഴും ഒരു മികച്ച അധ്യാപകനാകുന്നത് നമ്മുടെ ക്ലാസ് കൊണ്ടായിരിക്കും, ലെക്ചർ കൊണ്ടോ അല്ലെങ്കിൽ ടീച്ചിങ് ഇതുകൊണ്ടായിരിക്കണം. അല്ലാതെ കുട്ടികളായിട്ടുള്ള സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കണക്ക് അവരുടെ വേലത്തരങ്ങൊക്കെ കൂട്ടു നിൽക്കുകയും റീൽസ് എടുത്തിട്ട് 10-4 ലക്ഷം ലൈക്കൊക്കെ നേടുന്നതിലൊന്നും അല്ല ആ ഒരു. പക്ഷേ ഇപ്പം കുട്ടികൾ നിങ്ങളെ അതൊക്കെ കൊണ്ട് നിങ്ങൾ വലിയ പോപ്പുലാരിറ്റി ഉണ്ടാവും. പക്ഷെ വേറെ ഉണ്ട്, നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ ബഹുമാനിക്കത്തില്ല, ഇന്ന് നിങ്ങളെ പുച്ഛിക്കായിരിക്കും, പക്ഷെ നാളെ നിങ്ങളെ ആദരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അധ്യാപകരെപ്പോഴും അധ്യാപകനാണെന്നുള്ള ഒരു 100% ബോധം വേണം. പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആ ലെവൽ വിട്ട് താഴോട്ട് പോകാതെ ആ ഒരു ലെവലിൽ തന്നെ നിന്നുകൊണ്ട് കുട്ടികളുമായിട്ടൊരു അകൽച്ച എപ്പോഴും ഉണ്ടാവണം. ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ കുട്ടികളും പിന്നെ നമുക്ക് ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയൊന്നും പാടില്ല. എല്ലാവരും ഒരേ കണക്ക് തന്നെ കാണാൻ പറ്റണം. എല്ലാവരുമായിട്ട് ഒരേ രീതി തന്നെ ഇടപെട്ട് പോകുന്ന ഒരു രീതിയായിരിക്കും കുറച്ചും കൂടെ മികച്ചതെന്നാണ് എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാം.
1: മനസ്സിലാക്കുക, സാർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ ടീച്ചേഴ്സ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇൻറ്റിമേറ്റ് ആവാറുണ്ട് കുട്ടികൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ളവർ കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിലും ഒക്കെ ഈ ഇത്രയും അടുത്തു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അവരെ നമുക്കൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു നിലയിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു വാക്കുകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ഈ ഒരു അധ്യാപകരാവാൻ കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ തയ്യാറെടുത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ജോലിയിലേക്ക് കയറിയവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു പിന്നെ പണ്ടൊക്കെ നമുക്ക് ഈ ഒരു അധ്യാപകൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ജോലിയായിരുന്നു. അപ്പോൾ നമുക്ക് വലിയൊരു ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജോലിയാണ്. മറ്റുള്ളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് പോലെയല്ല, വലിയൊരു ടാർഗറ്റൊക്കെ തന്നിട്ട് ഇത് അച്ചീവ് ചെയ്യണം മന്ത് എൻഡിലെന്നോ അങ്ങനെയൊക്കെ തരുന്ന ജോലികളുണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ലാതെ സാധാരണ വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലിയായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കാലമൊക്കെ മാറിയതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സർവൈലൻസിലാണ് എപ്പോഴും അധ്യാപകർ. ഇപ്പോൾ നമ്മുടെ ഒരു നാക്ക് ഒന്ന് പിഴച്ചാൽ പോലും അത് സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമൊക്കെയാണ് അല്ലേ. അപ്പം ആ ഒരു അങ്ങനെ ഉള്ളൊരു കാലത്താണ് ഇപ്പോഴത്തെ അധ്യാപകർ ജോലി ചെയ്യുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ആ ഒരു ചെറിയൊരു ഫ്രീഡം കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ?
0: അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഇപ്പം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗവൺമെന്റ് തലത്തിലായാലും സൊസൈറ്റി ആയാലും ആരും തന്നെ അധ്യാപകരുടെ കൂടെ നിൽക്കുന്നില്ല. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്ന് ഒരു കോപ്പിയടി പിടിച്ചാൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത അധ്യാപകരുടെ തലയിലോട്ടാണ് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കോപ്പിയടി പിടിക്കേണ്ടെന്നാണ് ഞാൻ പറയാറുള്ളത്. മനസ്സിലായത്? കാരണം എന്തിനാണ് വെറുതെ വേണ്ടാത്ത വയ്യാവലികൾ ഉണ്ടാക്കി? കാരണം നമ്മളെ ആരും സംരക്ഷിക്കത്തില്ല, നമ്മളെ ഒരു നിയമവും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. കുറ്റം അധ്യാപകരുടെ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അധ്യാപകർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ നിയമം കൊടുത്തേ പറ്റൂ. അത് അത്തരം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശകാരിക്കുന്നു അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ വളരെ മോശമായിട്ട് കാണുകയും മനസ്സിലായി വാർത്തയുടെ പുറകിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അത്തരം ഒരു സമൂഹത്തിൽ മികച്ച അധ്യാപകർ ഉണ്ടാകത്തില്ല. അധ്യാപകർ അങ്ങനെ വരുമ്പോൾ അധ്യാപകരുടെ റോള് പഠിപ്പിക്കുന്നത് മാത്രമായിട്ട് മാറും. കറക്ഷനും മറ്റു കാര്യങ്ങളിലേക്ക് അധ്യാപകർ പോകാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇത് മാറണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അത് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാത്തിടത്തോളം കാലം അധ്യാപകർ വെറും ക്ലാസ് മുറികളിലെ ലെക്ചർ ചെയ്യുന്ന ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിട്ടോ മാത്രം മാറും. നമ്മൾ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അധ്യാപകരുടെ റോളുകൾ ഇപ്പോൾ ചുരുങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പം അത് അത് അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരു വിദ്യാർത്ഥിയെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികളെ ഇപ്പോഴത്തെ കുട്ടികളെ രക്ഷകർത്താക്കൾക്ക് ഭയമാണ്. രക്ഷകർത്താക്കൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ്, തിരുത്താനായിട്ട് പറയുന്നില്ല. തിരുത്താൻ ശ്രമിക്കുന്ന അധ്യാപികക്കെതിരെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കുക, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലാത്തതിനെ ന്യായീകരിക്കുക, ഇങ്ങനെയുള്ള നിയമങ്ങൾ. അപ്പം ഉദാഹരണത്തിന് നമുക്ക് മെഡിക്കൽ ലീവ് അറ്റൻഡൻസിന് ബാധകമല്ല. അപ്പം അതായത് സുഖമില്ലാതെ നമ്മൾ കിടന്നെങ്കിൽ അത് അറ്റൻഡൻസ് ഷോർട്ടേജ് തന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ രക്ഷകർത്താക്കളുടെ ഒരു ശ്രമം. അപ്പോൾ രക്ഷകർത്താക്കളുടെ പിന്തുണ പോലും അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു റോളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റൂ. ഇടപെട്ട് അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആർക്കു വേണമെങ്കിലും കയറി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കയറി വന്ന് എന്തും പറയാന്നുള്ള രീതിയിൽ നിന്നും മാറി. ഇപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നില്ലേ എത്രയോ പ്രിൻസിപ്പൽമാർക്ക് നേരെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർ വന്ന് ശക്തമായിട്ട് സംസാരിക്കുന്നതൊക്കെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എൻ കോളേജ് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അവരാരും അധ്യാപകരെ ഒരു മോശമായ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടില്ല. കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാഭ്യാസ രാഷ്ട്രീയമുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്, കൊല്ലം എസ് എൻ കോളേജ്. ആ കോളേജിൽ നിന്ന് ഒറ്റ ഇതേവരെ എൻ്റെ 7 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു അധ്യാപകനെ പോലും വിദ്യാർത്ഥി മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സാഹചര്യം. ഇപ്പം വിദ്യാർത്ഥി നേതാവ് എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററെയോ പ്രിൻസിപ്പലിനെ വന്ന് മോശമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി നേതാവ്. ഇവിടെയൊക്കെയാണ് തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകരുടെ ആയിട്ടുള്ള പല റോളുകളിൽ നിന്നും ചുരുങ്ങിയിട്ട് ക്ലാസ്സിൽ വെറും ഒരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു
1: ആളായിട്ട്
0: അധ്യാപകർ മാറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.
1: അതെ അതെ. അപ്പോൾ സാറ് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ടീച്ചേഴ്സിനെ കേൾക്കാനായിട്ട് പലപ്പോഴും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് അവരുടെ ഭാഗം ആരും കേൾക്കുന്നില്ല. മറ്റ് പരാതിക്കാരൻ്റെ ഭാഗം മാത്രം അത് മാത്രം ഇങ്ങനെ വളരെയധികം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ള അല്ലാതെ അധ്യാപകൻ്റെ ഒരു ഭാഗം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ട് അല്ലേ സാർ? അപ്പോൾ നമ്മളിപ്പോൾ കിഷോർ സാറിന്റെ അധ്യാപക ജീവിതത്തെ പറ്റി ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കാനുള്ള ഒരു സമയമാണ്. വി ആർ നൗ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക്. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: വെൽക്കം ബാക്ക്. വെളിച്ചത്തിന്റെ വഴികാട്ടികൾ എന്ന അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഈ പ്രത്യേക പരിപാടി തുടരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇംഗ്ലീഷ് അധ്യാപകനും തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജുമായ ഡോക്ടർ കിഷോർ റാമാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, അപ്പോൾ നമ്മൾ സാറൊരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ, സാറിൻ്റെ ചില കൺസേൺസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറിന് വേറൊരു മുഖമുണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം സാറൊരു മികച്ച എഴുത്തുകാരനാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇന്ന് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എനിക്കറിയാം, ഒരു നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലമുള്ള ഒരാളിന് മാത്രമേ നന്നായിട്ട് എഴുതാൻ പറ്റൂ. നമ്മുടെ വായനാശീലമാണ് പിന്നീട് ഭാവിയിൽ നമ്മളെ നല്ലൊരു എഴുത്തുകാരനിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പം സാറിന് അങ്ങനത്തെ ഒരു നല്ലൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം ശരിയാണോ സാർ?
1: തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലം ഉണ്ടെന്ന് മാത്രമല്ല, നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 5 ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് നോവല് വായിക്കാൻ തന്ന ബെനഡിക്ട് റോംസൺ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ ചരമദിനം കൂടിയാണ്.
0: ഓ, അത് ശരി.
1: അപ്പം അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബുക്ക് എടുത്ത് തരുന്നത്. ഫേമസ് 5 എന്ന് പറയുന്ന കുട്ടികളുടെ കഥയാണ്. അപ്പൊ അത് വായിച്ചപ്പോഴാണ് എനിക്ക് സീരിയസ് റീഡിങ്ങിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ അതിനുശേഷം തുടർന്ന് അദ്ദേഹം തന്ന ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടാണ് ഞാൻ നല്ലൊരു വായനക്കാരനാവുകയും, തുടർന്ന് കൊല്ലം മുനിസിപ്പൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അച്ഛൻ എടുത്ത് പറയുകയും, പക്ഷെ എന്നാൽ പഞ്ചായത്ത് താമസിക്കുന്നതുകൊണ്ട് മുനിസിപ്പൽ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീ വെങ്കടേശ്വര പൈ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് എനിക്ക് തരികയായിരുന്നു. അതിനുശേഷം ലൈബ്രറിയിൽ എല്ലാ ആഴ്ചയിലും 2 ദിവസമെങ്കിലും പോയി ഒരാഴ്ച കൊണ്ട് 8 ബുക്കെങ്കിലും വായിക്കുന്ന ഒരു ശീലം തുടങ്ങുകയും, ഒരു ദിവസം ഒരു ബുക്കിൽ കൂടുതൽ വായിക്കുന്ന ഒരു രീതിയിലേക്ക് വെക്കേഷൻ സമയത്ത് വരികയും ചെയ്തു. അതാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത്. അത് മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് അധ്യാപകനാക്കിയത് ആ ഒരു ശീലം.
0: അതെ. അപ്പൊ ആ നല്ലൊരു വായനാശീലത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പൊ ഒരു എഴുത്തുകാരനിലേക്ക് വരുന്നത് അല്ലേ? അപ്പൊ സാറിന്റെ ഒരു ആദ്യമൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ, അപ്പൊ സാധാരണ ഇപ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ എഴുതാനൊരു താല്പര്യം, ആ ഒരു പാഷൻ മനസ്സിൽ കിടക്കുന്ന ഒരു ചെറിയ കവിതകളൊക്കെ എഴുതും, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതും. അപ്പൊ സാർ എങ്ങനെയാണ് എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു ആദ്യം എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു
1: ആദ്യം എഴുതി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 10 പഠിക്കുമ്പോൾ ക്ലാസ്സിലൊരു ക്ലാസ് ഒരു പത്രം ഉണ്ടായിരുന്നു. അത് രസകരമായ തമാശ മാത്രമുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എഴുതിയത്. പിന്നീട് പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കവിതകളൊക്കെ എഴുതും. ഒരു കാരണവശാൽ അല്ല, ഒരു എഴുത്ത് മത്സരത്തിലും പങ്കെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ കോളേജ് ലെവലിലോ ഒരു കഥാരചനാ മത്സരത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എല്ലാവരും പറയുന്നത്, അത്ഭുതകരമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൻഗ്വിൻ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഒന്നും പബ്ലിഷ് ചെയ്യാതെ ആദ്യത്തെ പബ്ലിക്കേഷൻ തന്നെ പെൻഗ്വിൻ പോലെ പ്രധാനപ്പെട്ട ഒരു പബ്ലിഷേഴ്സിനെ കൊണ്ട് പബ്ലിഷ് ചെയ്യിച്ചത് വളരെ അത്ഭുതകരമായി തോന്നും. പക്ഷെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എഴുതുമായിരുന്നു എന്നുള്ളത്.
0: അപ്പൊ സാർ, ഇത് ഈ പബ്ലിഷ് ചെയ്ത ബുക്കിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും നമ്മൾ എഴുത്ത് തുടങ്ങിയത് 2003 ശരി. അന്ന് ആദ്യത്തെ നോവലിന്റെ 3 ചാപ്റ്റർ പെൻഗ്വിൻ അയച്ചു കൊടുത്തു 2003. അപ്പൊ അത് പെൻഗ്വിൻ അക്സെപ്റ്റ് ചെയ്ത് അവർ ഫുൾ നോവൽ ആവശ്യപ്പെടുകയും ചെയ്തായിരുന്നു. പക്ഷെ അത് PhD ചെയ്യുന്നതുകൊണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയും അങ്ങനെ ചാൻസ് മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് 2013 എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയയുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. നമ്മൾ എഴുതിയത് അയച്ചു കൊടുത്തതിന്റെ വെള്ളത്തിൽ ആണ് ലോകത്ത് 22 എഴുത്തുകാരെ തിരഞ്ഞെടുക്കുകയും ആ ഒരു കോഴ്സ് ചെയ്തത് വളരെ പ്രയോജനം ചെയ്തു.
0: ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും,
1: പുതിയ 22 ലോകത്തുനിന്നുള്ള 22 എഴുത്തുകാരാണ്. അപ്പം അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്, വളരെ സഹായകരമാണ്. അവരുടെ ഫീഡ്ബാക്കുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
0: അപ്പൊ സാർ, ഈ ആദ്യം പബ്ലിഷ് ചെയ്ത ഈ ഒരു പുസ്തകം ദ ഡെഡ് നോ നത്തിങ് അല്ലേ, അത് തന്നെ ബൈബിളിൽ നിന്നുള്ള ഒരു ഫ്രേസ് ആണ്. അതുപോലെ സാറിന്റെ പുസ്തകം ഒന്ന് ഓടിച്ചു വായിച്ചപ്പോഴ്, ഒടിച്ചു വായിച്ചു എന്ന് ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഇനി ഒന്നും കൂടി എനിക്ക് വായിക്കണം. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനോട് അതിനെപ്പറ്റി ചോദിക്കണമെന്ന് തോന്നുന്നത്. അതായത് അതിൽ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പള്ളി, ബൈബിള്, അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ, അതായത് ഒരു പിന്നെ ക്രിസ്ത്യൻ വീട്, ഇപ്പോൾ ഒരു ഫിഷർമൻ കമ്മ്യൂണിറ്റി, തങ്കച്ചനും മാത്തപ്പനും ഒക്കെ, ഇവരെല്ലാവരെയും നമുക്കെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളാണ് അല്ലേ? അപ്പോൾ സാറിൻ്റെ ആ ഒരു വളരെ ഒരു വലിയൊരു

0: ഒബ്സർവേഷനിൽ നിന്നാണ്, പല പല ആളുകളിൽ നിന്നുമാണ് ഇവരുടെ ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ സാറിന് അങ്ങനത്തെ എനിക്ക് വന്ന ആ ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നോണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു പരിചയവും, അല്ലെങ്കിൽ അവരുടെ ഒരു കഥ, അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിന്റെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ പ്രസന്റ് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്?
1: ഞാൻ ആദ്യം എഴുതിയ നോവല് ഒരു ഫോറിൻ സെറ്റിങ്സ് ഇട്ടാണ് ചെയ്തത്. അതായത് ഒരു ഇമാജിനറി വേൾഡിൽ ആണ് ഇമാജിനറി ക്യാരക്ടേഴ്സ്, ഇമാജിനറി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എല്ലാം ആയിരുന്നു ആദ്യത്തെ നോവല് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്യാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് പ്ലോട്ടും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ബുക്കുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഒരു പക്ഷേ പബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ട് പുതിയൊരു നോവൽ എഴുതിയത്. അപ്പോൾ പുതിയ നോവൽ എഴുതുമ്പോൾ എനിക്ക് മറ്റൊരു എഴുത്തുകാരൻ്റെ ഉപദേശം ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ഗൗരവമുള്ള വിഷയവുമായിട്ട് ആദ്യമേ പുറത്തു വരാതെ നമുക്ക് ആദ്യമേ സിമ്പിളായിട്ടുള്ളൊരു സാധനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ലോക്കലായിട്ടുള്ള ഒരു കഥ പറയാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാർ ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ നേരത്തെ പറയണ തന്നെ പലരിൽ നിന്നാണ് എടുക്കുന്നത്. അതേപോലെ നമ്മുടെ ഒരു സെറ്റിംഗ് ഇപ്പം ഫാത്തിമ ഐലൻഡും അതിന് ചുറ്റുമുള്ള തുരുത്തുകളുമാണ് എടുത്തിരിക്കുന്നത് അഷ്ടമുടി കായലിൻ്റെ. അപ്പം അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജോസഫ് ഐലൻഡിൽ ഉണ്ടാവുന്ന ഇഞ്ചക്കാട് അതൊന്നും യഥാർത്ഥ ജോസഫ് ഐലൻഡിൽ ഇല്ല, നമ്മളത് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. അതേപോലെ അവിടുത്തെ മറ്റ് ലാൻഡ്സ്കേപ്പ് തന്നെ വളരെ ഒരു കഥാപാത്രത്തെ പോലെ കഥയിൽ ഉണ്ടെന്നാണ് പലരും പറഞ്ഞത്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. 90% ഇമാജിനേഷനും 10% റിയാലിറ്റിയും ആയിരിക്കും ഒരു നോവലിനകത്ത് ഉണ്ടാവുന്നത്. അതാണ് പലരും തുരുത്ത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ് നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് പോകുമ്പോൾ ഉള്ള തുരുത്തുകളായിരിക്കത്തില്ല അവിടെ കാണുന്നതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്.
0: അപ്പോൾ സാറ് ഈ ഒരു ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു കഥ രൂപപ്പെട്ടിരുന്നോ ഇത് എഴുതാൻ തുടങ്ങിയപ്പോ, അതോ എഴുതി വന്നപ്പോഴേ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നാണോ തീരുമാനിച്ചത്?
1: ഒരു കഥ എഴുതുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഐഡിയ കാണും, പിന്നെ കഥാപാത്രങ്ങളും കടന്നു വരും. അങ്ങനെ കഥാപാത്രങ്ങളും കഥയെല്ലാം മുന്നോട്ട് പോകുമ്പോ ഈ കഥയും കഥാപാത്രങ്ങളും എല്ലാം മാറും. പിന്നീട് അതിന്റെ ഒരു പകുതി മുക്കാൽ എഴുതി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യമേ മനസ്സിൽ വെച്ചിരുന്ന കഥയായിരിക്കത്തില്ല വരുന്നത്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. കഥ എഴുതുന്ന ഒരു പ്രോസസ്സാണ്, ഒരു യാത്ര പോലെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കും.
0: അപ്പൊ അതുപോലെ പിന്നെ നമുക്ക് അതിന്റെ ഒരു ഭാഷ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ എഴുതുമ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജും അല്ലെ, ആർക്കും മനസ്സിലാവാത്ത ഒരു തീമും ഒക്കെ എടുത്തു വെച്ചാല് ഇതാരും വായിക്കത്തില്ല. അപ്പൊ ആദ്യം നമ്മളെ ആൾക്കാര് ഇഷ്ടപ്പെടണം, വായിക്കണം, നമ്മളെ എഴുതുന്നത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവണം. പ്രത്യേകിച്ചും ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഇംഗ്ലീഷ് തന്നെ നമുക്ക് കുറച്ച് ടഫായിട്ട് വേണമെങ്കിലും എഴുതാം, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അപ്പൊ സാറ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഷയാണ്, ഒരുവിധം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഭാഷയ്ക്കൊരു സംസാര ഭാഷയുടെ ഒരു സ്വാഭാവികതയുണ്ട്, അത് വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കോൺവെർസേഷണൽ ടോൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു അതുപോലെ തന്നെ ഒരുപോലെ ഒരുപാട് കൊളോക്കിയൽ ടേംസ് നമ്മുടെ നാട്ടിൽ ഒക്കെ മാത്രം അറിയാവുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തുരുത്തുകാർക്കും അല്ലെ അഷ്ടമുടിക്കായലിനെ ചുറ്റും താമസിക്കുന്നവർക്കും ഈ കൊല്ലക്കാർക്കും മുക്കാടുള്ളവർക്കും ഒക്കെ അറിയാവുന്ന കുറച്ച് വാക്കുകൾ സാർ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ എഴുതി തുടങ്ങിയപ്പോൾ അവരുടെ ഭാഷയും സ്വാഭാവികമാക്കാമെന്നുള്ള ഒരു ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു സാറിന്?
1: തീർച്ചയായിട്ടും അവരുടെ ഭാഷ ഇപ്പൊ അവർക്ക് അറിയത്തില്ല കേട്ടോ, അവരുപയോഗിക്കുന്ന ഒരു രീതികൾ മാറിയിട്ടുണ്ട് വിദ്യാഭ്യാസം വന്നപ്പം. അതാണ് ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാ, ആ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് ഒരു മറ്റൊരാൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പരിഭാഷകന്റെ സഹായം തേടിയിട്ട് ഞാൻ തന്നെ ഡയലോഗ്സ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ നമ്മളൊരു രാജ്യ ഒരു സ്ഥലത്തിൻ്റെ ഒരു കഥ എഴുതുമ്പോൾ ആ കഥയ്ക്ക് പൂർണ്ണമായും സത്യസന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കണം. അതിലൊന്നാണ് ഭാഷയെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കണം, നമ്മൾ മറ്റെന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് അത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജെന്യുവിൻ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ടും ആ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഭാഷയെന്ന് പറയുന്നത് വളരെ മിനിമം ഇതാണ് ഉപയോഗിക്കുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടംപററി എഴുത്തുകാരെല്ലാവരും ഡയറക്റ്റ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് വേണ്ടുന്ന ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പോകുന്നത്, മിനിമലിസ്റ്റ് പ്രോസ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ എഴുതുന്നത്. അപ്പം അത്

0: അതെ, അത് ആ ലെവലിലേക്ക് എത്തണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ വളച്ചൊടിച്ച് പറയാം, സ്ട്രെയിറ്റ് ആയിട്ടും പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു അത് ആ ലെവലിൽ എത്താൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ആ ലെവലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പെൻഗ്വിൻ വേൾഡ് പബ്ലിഷറിൽ എത്താൻ പറ്റും. അത് ഏറ്റവും പ്രധാനം കഥ മാത്രമല്ല, ഇതിന്റെ ഫ്ലോ ആണ്, ലാംഗ്വേജിന്റെ ഫ്ലോ. അതായത് വായിച്ചു തുടങ്ങിയാൽ നമ്മൾ ആ ഒഴുക്കിൽ പെട്ടെന്ന് പോകണം.
1: അപ്പൊ
0: അങ്ങനെ പോയാൽ മാത്രമേ ഈ പെൻഗ്വിനെയൊക്കെ പോലുള്ള പബ്ലിഷേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി അപ്പം വളരെ സിമ്പിളായിട്ട് മാത്രമല്ല, ഡയറക്റ്റ് ആയിട്ടും ഒപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. കാര്യങ്ങൾ നേരെ സിമ്പിളായിട്ട് പറയാമെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നില്ല നല്ലത് എന്നുള്ളതാണ്.
1: സത്യമാണ് ഈ പറഞ്ഞതുപോലെ ഭാഷ എങ്ങനെ വേണം. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ അതൊക്കെ ചിന്തിച്ച് അല്ലേ സാർ, നല്ലപോലെ ചിന്തിച്ച് വേണം അത് ചെയ്യാനായിട്ട്. കാരണം നമ്മളുടെ ഈ ഒരു പുസ്തകം എഴുതി നമ്മളിവിടെ ഉള്ള കുറച്ച് പേര് വായിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹക്കാരനല്ല കിഷോർ സാർ എന്ന് എനിക്കറിയാം. ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ എൻ്റെ പുസ്തകം പോകണം എന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് അല്ലെ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതി, അതുമാത്രമല്ല സാർ ഈ പറഞ്ഞതുപോലെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഫിക്ഷന് വളരെ ആവശ്യമാണ്. കാരണം നമ്മളത് വായിച്ചു തുടങ്ങിയാൽ നമ്മളത് തീർക്കണം. ചിലത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നു എന്ന് തോന്നിയാൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അത് കളയും. അപ്പം അങ്ങനെയല്ലാതെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. യു മസ്റ്റ് ഫീൽ ലൈക്ക് റീഡിങ് എന്ന് പറയും അല്ലേ,
0: നമ്മൾ
1: താഴെ വെക്കാതെ വായിക്കണം. അപ്പം തീർച്ചയായിട്ടും ഇത് എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കൊല്ലക്കാരുടെ കഥയാണ്, നമ്മുടെ ഇവിടെ ചുറ്റുമുള്ളവരുടെ കഥയാണ്, നമുക്ക് അറിയാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും സാറിൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിൻ്റെ പുസ്തകം ദ ഡെഡ് നോ നത്തിങ് എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ അവൈലബിൾ ആണ്,
0: നമുക്ക് ഡിസി ബുക്സിൽ
1: അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും വായിക്കുക, എന്നിട്ട് സാറിന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് സാറ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാർ ഇപ്പോൾ പുതിയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളൊന്ന് റിവീൽ ചെയ്യാനായിട്ടൊരു മടി കാണും എന്ന്, ചിലതൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് വിചാരിക്കുക. എന്നാലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ സാറിന് നമ്മളോട് പറയാം.
0: ഇപ്പോഴത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ പേര് സമ എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നോവലിലെ ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ പവർഫുൾ അല്ലായിരുന്നു എന്നാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു 14 വയസ്സുകാരിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ ലോകത്തെ കാണുന്നതാണ്. അപ്പം തിന്മ നിറഞ്ഞ ലോകമായിരിക്കും, പക്ഷെ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു പക്ഷെ അതിൻ്റെ തിന്മകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഞാൻ ആദ്യമേ ഇപ്പം മറ്റേ നോവൽ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നോട്ട്സൊക്കെ തയ്യാറാക്കി ചെയ്യുന്നത്. അപ്പം നോട്ട്സ് എഴുതിയപ്പോൾ തന്നെ ഏകദേശം 2500-3000 വേർഡ്സ് നോട്ട്സ് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. അതൊരു ആംഗ്ലോ ഇന്ത്യൻ സെറ്റിങ്സിലാണ് ചെയ്യുന്നത്, തങ്കശ്ശേരിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തങ്കശ്ശേരിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തങ്കശ്ശേരി ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ മാറ്റും. അപ്പോൾ വർക്കലയിലെ ക്ലിഫ് ഒരു പക്ഷേ തങ്കശ്ശേരിയിൽ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ തങ്കശ്ശേരി അല്ല, പഴയ ഞാൻ പഠിച്ചിരുന്ന പോലുള്ള തങ്കശ്ശേരിയാണ്, ആംഗ്ലോ ഇന്ത്യൻസ് മാത്രമുള്ള ഒരു തങ്കശ്ശേരിയാണ് വരുന്നത്. അങ്ങനത്തെ ഒരു നോവലായിരിക്കും, അതൊരു വ്യത്യസ്തമായ നോവലായിരിക്കും. പിന്നെ അതിൻ്റെ ശൈലിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എഴുത്തുകാരൻ തന്നെ തോന്നും ഇത് കൊള്ളാമെന്ന്. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടല്ലോ വായിച്ചും പഠിപ്പിച്ചും ഒക്കെ ഉള്ളത്. അപ്പം ആ ശൈലിയും ഒരു മറ്റേ നോവലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോകുന്നത് ഒരു ഇപ്പം 5000 വേർഡ്സ് കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പം ഈ 3-4 ദിവസം അവധി, അല്ലെങ്കിൽ ഈ ആഴ്ച കൊണ്ട് അതൊരു 10,000 വേർഡ്സ് ആക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ട്രാക്കിൽ വീഴൂ. അപ്പം വലിയൊരു വേർഡ് കൗണ്ട് ഇല്ല, ഒരു 60,000 വേർഡ്സിന് അത് നിർത്തുന്ന ഒരു ചെറിയ നോവലായിരിക്കും.
1: അപ്പൊ അങ്ങനെ പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഈ പിന്നെ സാർ ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ജോലി തിരക്കൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ സാർ ഈ പ്രിൻസിപ്പൽ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധാരണ പ്രിൻസിപ്പൽമാർ അങ്ങനെ പോകാറില്ല, വളരെ റയറായിട്ടൊക്കെ നമ്മൾ കാണാറുള്ളൂ. അവർക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും ഒരുപാട് ഉത്തരവാദിത്തമൊക്കെ ആകുമ്പോൾ അവർ പഠിപ്പിക്കലൊക്കെ അങ്ങ് മതിയാക്കും. അപ്പൊ സാറ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും പ്രധാന ജോലി
1: അല്ല, അത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു?
0: അതെ, നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം

0: എനിക്ക് ദിവസവും 3 മണിക്കൂർ ലെക്ചർ കാണും. അപ്പം 3 മണിക്കൂർ എടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു 3 ക്ലാസ്സുകളിൽ ഞാൻ പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ മീറ്റിങ്ങൊക്കെ കാരണം ചിലപ്പോൾ പോക്ക് നടക്കത്തില്ല. എന്നിരുന്നാലും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസും മറ്റു കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ ഉണ്ട്, അതും വരും. അപ്പം ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ അത്ര വലിയ പ്രയാസമില്ല, കാരണം അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. അത്ര വലിയൊരു ഉത്തരവാദിത്തമൊന്നും അല്ലല്ലോ നമുക്കത്. ഒരു നമ്മൾ ഏത് കാര്യം വരുമ്പോൾ നമ്മൾ വലിയൊരു ഭാരമാണെന്ന് തോന്നുന്നതാണ് ഈ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളത് സിമ്പിളാക്കി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. ഒപ്പം എഴുത്ത് നടക്കുന്നുണ്ട്,
1: അതാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു വാക്കുകളെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുകയാണ്. സാധാരണ എല്ലാവരും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
0: കൂടുതൽ എന്റെ ബ്രെയിൻ ഒന്ന് അലേർട്ടായത് കാരണം ഈ അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കണക്കൊക്കെ കൂട്ടുമ്പോൾ ബ്രെയിനിലെ പലയിടത്തും അലേർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ റൈറ്റിംഗിന് അത് നല്ല രീതിയിൽ ഗുണകരമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒരുപക്ഷെ ഭയന്നിരുന്നു ഈ പ്രിൻസിപ്പൽ പോസ്റ്റ് കഴിഞ്ഞ വർഷം ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് എഴുതണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു, അലേർട്ട് ആവുന്നതിൻ്റെ ഒരു ഗുണം എഴുത്തിൽ പ്രകടമാവുന്നു. ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ടാലൻറ്റ് അനുസരിച്ചുള്ള രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അത് സത്യമാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ടൈം മാനേജ്മെന്റ് അല്ലേ വളരെ കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം കിഷോർ സർ അങ്ങനത്തെ ഒരാളാണ്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, ആസ് പ്രിൻസിപ്പൽ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു, അതിനോടൊപ്പം തന്റെ ഒരു പാഷൻ എഴുത്ത് അതും കൂടെ കൊണ്ടുപോകുന്നു അല്ലേ, എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ സാർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നതും കൂടി വേണം അല്ലേ. ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഫാമിലി സപ്പോർട്ട് എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്.
0: ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഭാര്യ കരമന NSS കോളേജിലെ കോമേഴ്സ് വിഭാഗ അധ്യാപികയാണ്, കവിത. മൂത്ത മകൻ രോഹിത് കിഷോർ റാം BTech പഠിക്കുന്നു, TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പം സെക്കൻഡ് ഇയർ ആണ്. ഇളയ മകൻ ജഗത് കിഷോർ റാം ലേക്ക് ഫോർഡ് സ്കൂളിൽ പഠിക്കുന്നു, 10th പഠിക്കുന്നത്.
1: അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടോ സാർ? ഈ
0: രോഹിത് നല്ല രീതിയിൽ കോവിഡ് സമയത്തൊക്കെ, അതായത് വെറും 13 വയസ്സുള്ളപ്പോഴൊക്കെ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ഓ അത് ശരിയാ.
0: അതും ഞാൻ ഈ എടുത്തു പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഷോർട്ട് ഫിലിം പോലെ അല്ലായിരുന്നു, ഒരു കുട്ടി ചെയ്തതായിട്ട് അല്ല തോന്നിയത്. എനിക്ക് കുറച്ചും കൂടെ മികച്ച രീതിയിൽ തോന്നി, കാരണം ഞാൻ ഈ ഫിലിമുമായിട്ട് നല്ല ബന്ധമുണ്ട് എനിക്ക്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ നല്ല രീതിയിൽ കഴിവുണ്ടെന്നുള്ളതാണ്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇളയാളും സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ഇപ്പം സ്കൂളിന് വേണ്ടി ബാസ്കറ്റ്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരവരുടെ ടാലൻറ്റ്, ഞാൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടേതായിട്ടുള്ള വേൾഡിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഇപ്പം 10th പഠിക്കുന്ന മകൻ ബാസ്കറ്റ്ബോൾ ടീമിലുണ്ട്, കളിക്കാൻ പോകണം, ട്യൂഷനൊക്കെ മിസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും കളിക്കാൻ പോകാനാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു 10th പഠിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നൊരു അവസരമാണിത്. നമ്മൾ 10th മാർക്കല്ല പ്രധാനം, മറിച്ച് നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് നമ്മുടെ ലൈഫിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ടുണ്ടാകുന്ന ഒരു എന്താണ് മാനസികവും ആയിട്ടുള്ള വികസനമാണ് ആവശ്യം. അപ്പം മാർക്കിലേക്ക് മാത്രം ഈ രക്ഷാകർത്താക്കൾ ഫോക്കസ് ചെയ്യരുത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയണെങ്കിൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് അൻ ഇൻഡിവിജ്വൽ ആയിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.
1: അപ്പം
0: അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്പോർട്സിലും പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്.
1: തീർച്ചയായിട്ടും അത് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് ഒക്കെ അത് മനസ്സിലാക്കട്ടെ. അല്ലെ, സാധാരണ ഒരു കുട്ടി 10th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ എല്ലാം കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയിരുത്തുകയാണ് പലരും.
0: ഈ മാർക്ക് വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് അത് കൊടുക്കുന്നത്, അതല്ല മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കണം. ചിലപ്പം പെയിന്റിങ്ങിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ സ്പോർട്സിലും നല്ല എല്ലാത്തിലും ഇടപെട്ടിട്ട് ചിലപ്പം എല്ലാത്തിലും ഇടപെടുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് ചിലപ്പം 80% ആയിരിക്കും. പക്ഷെ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾ 99% ആയിരിക്കും. ഈ 99% കാരൻ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളാണ്. അതുകൊണ്ട് ഈ 80% കാരനായിരിക്കും എല്ലാത്തിലും മികച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും ട്യൂഷൻ വിടുന്നതിലല്ല പ്രാധാന്യം, മറ്റ് കാര്യങ്ങളും കൂടെ ഇടപെടുന്നതിലും വിദ്യാർത്ഥി മറ്റ് നേതൃത്വ പാഠമൊക്കെ വളർത്തുന്നതിലൊക്കെ ഉള്ള വലിയ പങ്കുണ്ട് ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: തീർച്ചയായിട്ടും. അപ്പോൾ സാർ നമുക്ക് എനിക്കിനി ലാസ്റ്റിൽ സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്,

0: ദ ഡെഡ് നോ നത്തിങ്ങിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ?
1: മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്നാലേ അത് പൂർണ്ണമായിട്ടും ശരിയാവും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് മലയാളത്തിൽ അത്ര വലിയൊരു സാഹിത്യ വാസന ഇല്ല. അതുകൊണ്ട് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്തൊരു വലിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയലോഗ്സ് ചെയ്യുമ്പം മുക്കാട്ടുകാരുടെ ഭാഷ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്ന വരുമ്പോൾ വളരെ കുറവാണ്. പഴയ ലാംഗ്വേജ് അവരുടെ അത് അറിയാവുന്ന വളരെ കുറച്ച് പേരേ ഉള്ളു. അത് ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ആ കറക്റ്റ് ലാസ്റ്റ് ഫ്ലോയിൽ അത് എഴുതുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേൾക്കാനും. പിന്നീട് അത് ഭാവിയിൽ സിനിമയാവാൻ സാധ്യത ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ സിനിമയാകുമ്പോഴും ആ ഡയലോഗ് നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ തന്നെ ഡയലോഗ് ചെയ്താലും ശരിയാവും. അതുകൊണ്ടാണ് ഒരു പരിഭാഷ ചെയ്യുമ്പോൾ സഹായിയേയും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഒപ്പം തന്നെ പുതിയ നോവല് ഒന്നല്ല രണ്ട് തീമുകൾ മനസ്സിലുണ്ട്. അപ്പം അത് എഴുതാൻ പോകാനാണ് കൂടുതൽ താല്പര്യം. പരിഭാഷ പിന്നീട് ചെയ്യാമല്ലോ.
0: അപ്പൊ ഒരു ഇതിന്റെ ഒരു റിട്ടയർമെന്റിനൊക്കെ ശേഷം ഒരു ഫുൾ ടൈം റൈറ്റർ ആവണം എന്ന് തന്നെയാണ് മനസ്സിലെ ആഗ്രഹം അല്ലെ? നല്ല രീതിയിൽ ഒരുപാട് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ?
1: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചിരിക്കരുത്.
0: ഇപ്പൊ തന്നെ അത്.
1: അതെ അതെ, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മള് പിന്നെ എല്ലാവരുടെയും വിചാരം വെച്ചാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഇല്ല, നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
0: സാറിന്റെ അനുഭവം അങ്ങനെ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അല്ല എന്റെ അല്ല, മറ്റു പലരുടെയും റിട്ടയർ ചെയ്തിട്ട് പലതും ചെയ്യാന്ന് പറഞ്ഞവർ ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട് കണ്ടിട്ട് പറയുന്നത്.
0: ശരിയാ, ചിലത് പ്ലാൻ ചെയ്ത് നമുക്ക് അന്നേരം നമ്മള് ഫ്രീ ആവുമല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട്
1: ഫ്രീ ആവത്തില്ല,
0: നമ്മുടെ ഇപ്പോഴത്തെ തോന്നലാണ്
1: അല്ലേ?
0: അപ്പൊ തീർച്ചയായിട്ടും സാറിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള സാറിന്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നപ്പോൾ സാർ നേരിടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സാർ പറഞ്ഞു. അതുപോലെ എഴുത്ത് എത്രമാത്രം ആസ്വദിക്കുന്നു, ഇനിയും ഒരുപാട് എഴുതണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹം ഒക്കെയാണ് സാർ നമ്മളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പൊ സാർ, ഇന്ന് നമ്മള് അധ്യാപക ദിനത്തിൽ ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ അധ്യാപകർക്കായിട്ട് ഈ അധ്യാപക ദിനത്തിൽ സാറിന്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും?
1: അധ്യാപകർക്ക് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നല്ല രീതിയിൽ പഠിപ്പിക്കണം. മറ്റേ ഞാൻ പറയുന്നത് സുരക്ഷ, എന്താണ്, സേഫ് ആയിട്ടിരിക്കുക, ബി സേഫ്. കാരണം ഈ കാലഘട്ടം വളരെ മോശമാണ്. നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, രക്ഷകർത്താക്കളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, പൊതുപ്രവർത്തകരുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികളെല്ലാം അധ്യാപകർക്ക് ദോഷകരമാവുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അധ്യാപകർ സുരക്ഷിതരായിട്ടിരിക്കുക എന്നാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം.
0: താങ്ക് യു സാർ. അപ്പോൾ സാർ വളരെ നല്ലൊരു, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മെസ്സേജാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അധ്യാപകർക്ക് കൊടുക്കുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നൊരു നമ്മളുടെ ഈ ഒരു അധ്യാപക ദിനത്തിൽ ഒരു അധ്യാപകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് കിഷോർ സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. അധ്യാപകനായും എഴുത്തുകാരനായും ഒക്കെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളൊക്കെ നമ്മളോട് ഇന്ന് ഷെയർ ചെയ്തു. സാറിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒരു ബിസി ഷെഡ്യൂളിനിടയ്ക്കും സാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വന്നു. നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാറിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പരിപാടിയുടെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്.
1: വളരെ നന്ദി. റേഡിയോ സൗന്ദനം 90.4 FM എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയും വളരെ എൻജോയ് ചെയ്ത ഒരു ദിവസമാണ്. താങ്ക് യു.
0: താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഞങ്ങളെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സൈനിങ് ഓഫ് ഫ്രം ദ പ്രോഗ്രാം, ഐ എം പ്രീത സുഗതൻ.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 0. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രെഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽ.

ഹോസ്പിറ്റൽസ്. ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
4: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുവേടാ, വെൽക്കം ബാക്ക്.
8: നമസ്കാരം
7: അനുവേട്ട. അപ്പൊ ഇന്ന് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ആണ് നമുക്കുള്ളത് അല്ലേ? ടെക് ലോകത്തിൽ മൊത്തം വലിയ സംസാര വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്, പല ന്യൂസുകളും
8: കാര്യങ്ങളും.
7: അത് നമുക്ക് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പറഞ്ഞു പറഞ്ഞു പോവാം അല്ലേ? അപ്പൊ നമുക്ക് താമസിപ്പിക്കാതെ ആദ്യം തന്നെ ഫസ്റ്റ് ന്യൂസിലേക്ക് കയറാം. അതായത് ഒപ്പോ അവരുടെ പുതിയ A-series ഫോണും ആയിട്ട് വരുവാണ്. 1+ ആയിട്ട് ഒക്കെ ചേർന്നിട്ട് അവരുടെ മിഡ് റേഞ്ച് ഫോണും ഒപ്പോടെ ഫോണും ഒക്കെ ആയിട്ട് 10,000 mAh ബാറ്ററി ആയിട്ടൊക്കെ ാണ് വരാൻ പോകുന്നതാണ് നമുക്ക് ചില ലീക്സ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ലീക്സ്, ഏതൊക്കെ ഫോണുകളിലാണ് വരുന്നത്? 1+ ഒപ്പോയും വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമാണോ വരുന്നത്?
8: അല്ല, രണ്ട് ഫോണുകളും വരുന്നുണ്ട്. ഇപ്പൊ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി 10,000 mAh പോകുന്നതായിട്ട് ഇപ്പൊ എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ചെയ്യുന്നതാണ്. റിയൽമി, ഷൗമി, പിന്നെ IQ, അവരെല്ലാരും ഈ 10,000 mAh ബാറ്ററിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പോ ഇപ്പം പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം, ഓപ്പോയും 1+ ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം 10,000 mAh ബാറ്ററി ആണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് ന്യൂസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഭാഗം ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ഓപ്പോയുടെ A6 Pro-ക്കാണ്. A6 Pro 5G അത് 7,000 mAh ആണ്. 80 W ഫാസ്റ്റ് ചാർജിങ്, ജാനുവരി ലോഞ്ച് ചെയ്ത. 1+ കേസ് എടുക്കുകയാണെങ്കിൽ 1+ Note 6 ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ആ റേഞ്ചിൽ. അത് 9,000 mAh ഉണ്ട്, അതിനും 80 W ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷെ അത് ലോഞ്ച് ചെയ്തിരിക്കുന്ന April 7 അപ്പൊ ഇനി ഓപ്പോയുടെ ഒരു A-series ഫോൺ ഇറങ്ങാൻ പോകുന്നത്, അവരുടെ മാനുഫാക്ചറിംഗിൽ കിടക്കുന്ന ഒരു A-series ഫോൺ ഇറങ്ങാൻ പോകുന്ന 10,000 mAh സിംഗിൾ സെൽ ബാറ്ററി ആയിട്ടാണ്. അതായിരിക്കും ഈ 10,000 mAh ബാറ്ററിയുടെ സീരീസിൽ ഏറ്റവും ആദ്യത്തെ സീരീസ് ഫോൺ എന്ന് പറയുന്നത് എ സീരീസ് ആണ്. ആ എ സീരീസിലെ ഫോൺ ആയിരിക്കും. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഒപ്പോ അത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ വൺ പ്ലസ് ഒരു മിഡ് റേഞ്ച് ഫോൺ, ഒരു പ്രോ മോഡലിന്റെ മിഡ് റേഞ്ച് ഫോണിന് 10,000, അതിന്റെ കോഡ് നെയിം SM8845 എന്നും പറഞ്ഞിട്ടാണ് കോഡ് നെയിം ഇട്ടേക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി 10,000 mAh ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പോലും 10,000 mAh ബാറ്ററി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അതാണ് അത് കാണിക്കുന്നത് അർത്ഥം. പിന്നെ ഇത് ശരിക്കും ഈ ട്രെൻഡ് ഈ ലാർജർ ബാറ്ററി, സിംഗിൾ സെൽ ലാർജർ ബാറ്ററീസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീൽ ബ്രേക്കർ ആയിട്ട് മാറുകയാണ്. കാരണം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്
7: സിംഗിൾ സെൽ ബാറ്ററി എന്ന് പറയുമ്പോൾ
8: സാധാരണഗതിയിൽ മൾട്ടി സെൽ ബാറ്ററീസ് ആണ്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽ ഡാമേജ് ആയാലും മറ്റേ ബാക്കി രണ്ട് മൂന്ന് സെൽസിന്റെ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ഫോൺ നമുക്ക് സാധ്യത യൂസ് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ ഒറ്റ സെൽ, സിംഗിൾ സെല്ലാണ്, സിലിക്കൺ കാർബൺ ആണ്, ലിഥിയം ആണ് അല്ല, സിലിക്കൺ കാർബൺ ആണ്. അപ്പം കുറച്ചുകൂടെ ലൈഫ് കിട്ടും, ചാർജിങ് കപ്പാസിറ്റി, അതായത് ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചാർജിങ് ടൈമും കുറവായിരിക്കും.
7: പക്ഷേ ഞാനപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, മറ്റേ ഈ പറഞ്ഞത് നമുക്ക് ഒരു സെല്ല് കംപ്ലൈന്റ് ആയാലും മറ്റേ സെല്ല് വർക്ക് ചെയ്യുന്ന പറഞ്ഞു. പക്ഷേ ഇവിടെ സിംഗിൾ സെൽ ബാറ്ററി ആകുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഡാമേജ് ആയാലും മൊത്തത്തിൽ ഫോൺ ഡെഡ്
8: ആകും, ഫോൺ ഡെഡ് ആകും, അത് റീപ്ലേസ് ചെയ്യേണ്ടിയും വരും. പക്ഷേ ഇപ്പം ഈ സിലിക്കൺ കാർബൺ ആയതിനു ശേഷം അങ്ങനത്തെ ബാറ്ററി ഫെയിലിംഗ് വെയിറ്റ്സ് റേഷ്യോ കുറഞ്ഞുകൊണ്ട്

0: കാരണം ഇപ്പൊ എങ്ങനെ പോയാലും 4-5 കൊല്ലം ഒക്കെ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഇപ്പൊ ഇവിയുടെ കേസിലും കാറിന്റെ കേസിലും ഇപ്പൊ ലിഥിയം അയൺ മാറ്റി സിലിക്കൺ കാർബണിലേക്കാണ് അവർ മാറുന്നത്. ഇപ്പൊ ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്, ചാർജിങ് ടൈം വളരെ കുറവാണ്. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ പോയിന്റ്സ്. അപ്പം ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാത്രമല്ല, ഇനിയുള്ള ഫോണുകളെല്ലാം ഈ 10,000 mAh ആ ഒരു കപ്പാസിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പവർ ഇതിന് ആവശ്യമാണ് ഫോണുകൾക്ക്. കാരണം AI ഒക്കെ വരവോടുകൂടി കൂടുതൽ ഓപ്പറേഷൻസ്, അതായത് കൂടുതൽ കാൽക്കുലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം,
1: പെർഫോമൻസ് കൺസംപ്ഷൻ കൂടുതലാണ്.
0: പിന്നെ അത് മാത്രമല്ല ക്യാമറയുടെ കേസിൽ 2 MP ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോസസ്സേഴ്സ് തന്നെ ഇപ്പൊ നമുക്ക് പിന്നെ സ്നാപ് ഡ്രാഗൺ 9 വരുന്നുണ്ട്, 2 NM പ്രോസസ്സേഴ്സ്. അപ്പൊ അതിനെല്ലാം പവർ ഹംഗ്രിയാണ്, പവർ കൂടുതൽ വേണം, പവർ എഫിഷ്യന്റ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ബാറ്ററി സാധാരണ ഈ 7,000 mAh 9,000 mAh എന്നൊക്കെ ഒരു ജമ്പാണ് ഈ 10,000 mAh എന്നുള്ളത്.
1: എനിക്ക് തോന്നുന്നു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ഡീഗ്രേഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബാറ്ററി എങ്കിലും കൊടുത്ത ആൾക്കാരെ കുറച്ചും സമാധാനം.
0: തീർച്ചയായിട്ടും മിഡ് സെഗ്മെന്റ് ഇല്ലാത്ത അങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് എന്തായാലും മെമ്മറി ഡിവൈസസിന്റെ ദൗർലഭ്യത അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഈ ബാറ്ററിയുടെ ഒരു കേസ് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല റിവേഴ്സ് ചാർജിങ് നടക്കുന്നു മറ്റൊരു ഡിവൈസസ്.
1: 10,000 mAh ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് മറ്റൊരു
0: ഫോൺ ചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ. അപ്പം ഈ ഓപ്പോയും വൺ പ്ലസും ആണ് ഇപ്പം
1: വൺ പ്ലസിന്റെ ഏത് ഫോണാണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത്
0: ഇല്ല, അത് ആ കോഡ് നെയിം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മോഡല് SM8845 എന്ന് പറയുന്ന ഒരു മോഡലാണ്. മിഡ് സെഗ്മെന്റിലുള്ള ഒരു പ്രോ മോഡലാണ്. അപ്പൊ അതിനിപ്പം വരുന്ന സമയങ്ങൾ വരുന്ന മാസങ്ങളിലെല്ലാം അത് ലോഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്പെക് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയാണ് ഇത്. പക്ഷേ കമ്പനി ഒഫീഷ്യലായിട്ടൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല, ലീക്സ് ആണ് പക്ഷെങ്കിലും വിശ്വാസമായ സോഴ്സ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഓപ്പോയുടെ പുതിയ സീരീസ് എ സീരീസിന്റെയും വൺ പ്ലസ് മിഡ് റേഞ്ച് ഫോണിന്റെയും ബാറ്ററിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്.
1: ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. ഈ പറയുന്ന പോലെ ബാറ്ററിയുടെ കാര്യം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ വിശ്വസനീയമാണ്. കാരണം ബിക്കോസ് എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ബാറ്ററിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡ്സും പറയുന്ന ലാർജർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് ഒരു പരിധി വരെയും കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് അടുത്ത വരുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ ആപ്പിളിന്റെ ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനോട് മുന്നോടിയായി തന്നെ ഗൂഗിൾ പിക്സൽ 11 ഒരു ടീസിംഗ് വന്നിരിക്കുകയാണ് അല്ലെ. ഓഗസ്റ്റ് 12 ലോഞ്ച്
0: പ്രതീക്ഷിക്കുന്നത്.
1: അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഗൂഗിൾ പിക്സൽ 11 ചില ലീക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ ഓഗസ്റ്റ് 12 പിക്സൽ ലോഞ്ചിന് മുന്നോടിയായിട്ട് പിക്സൽ 11 കുറച്ച് ന്യൂസ് ലീക്സ് നമുക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ലീക്സിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ഒരുവിധം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ അതോ ഇപ്പോഴും ലീക്സ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡീറ്റെയിൽസ് ആണ്?
2: ഓഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ശരിക്കും ഗൂഗിൾ തന്നെ ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ കുറെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ അവൈലബിൾ ആയിരുന്നു, എങ്കിലും അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും എന്നുള്ള. അപ്പോൾ ഇത് ഒഫീഷ്യൽ ഇവന്റ് നടക്കുന്ന ഓഗസ്റ്റ് 12 ന്യൂയോർക്കിൽ വെച്ച് പ്രീ ഓർഡേഴ്സ് ആ സെയിം ഡേ തന്നെ ഓഗസ്റ്റ് 12 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു കൺഫ്യൂഷൻ, ഈ പിക്സൽ 11 എന്നുള്ള പേര് തന്നെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറെ നാളത്തെ കൺഫ്യൂഷന് ശേഷം ഇപ്പം ഗൂഗിൾ തന്നെ പിക്സൽ 11 എന്ന് അതിനെ പേരിട്ടിട്ടുണ്ട്, ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേം ആയി, പിക്സൽ 11 തന്നെയാണ് എൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പിക്സൽ ഗ്ലോ എന്നുള്ള ഒരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിക്സൽ ഗ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാമറ, ക്യാമറ സർക്കുലർ ഒരു ബമ്പുണ്ട്, ആ ബമ്പിന് ചുറ്റിനും ഒരു ലൈറ്റാണ്, ഒരു ഗ്ലോ ഫീച്ചറാണ്. ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഗ്ലോ ഫീച്ചറാണ് അത്. അത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ എൽ ഇ ഡി സ്ട്രിപ്പ് ഒന്നും അല്ല, അതൊരു ഒരു ഒരു അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് എന്തോ ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നത്തിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
1: ഗ്ലിഫ്
2: ലൈറ്റ് പോലുള്ള
1: കോസ്മെറ്റിക് അപ്ഗ്രേഡ് പോലെ അല്ലേ?
2: അതെ, കോസ്മെറ്റിക് അല്ല, എങ്കിലും അത് ഒരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ ലൈറ്റ് സോഴ്സ് ആണോ ചോദിച്ചാൽ ലൈറ്റ് സോഴ്സ് അല്ല, മറ്റെന്തോ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് ഗൂഗിൾ പുറത്തു വിട്ടിട്ടില്ല, എങ്കിലും നമുക്ക് ആ ലോഞ്ചിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് പേരിട്ടിരിക്കുന്ന ഒരു പിക്സൽ ഗ്ലോ എന്നാണ്. അവർ ഓൾറെഡി നമ്മുടെ ക്രോം ബുക്കിന്റെ ബാക്കിൽ ലാപ്ടോപ്പ് നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഗൂഗിളിന്റെ ലോഗോ ആ ഒരു ഫീച്ചറിലാണ് ഇരിക്കുന്നത്, ഗ്ലോ ഫീച്ചർ എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഫോണിലേക്ക്
1: കൊണ്ടുവന്നതാണ്.
2: അതെ അതെ അതെ, കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ മൾട്ടി കളർ അനിമേഷൻസ് എല്ലാം അതിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്ട് സിസ്റ്റംസ്, അത് ആപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇപ്പം നമുക്ക് മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ
1: കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും,
2: അങ്ങനത്തെ അതിൻ്റെ ഒക്കെ ആപ്പുകളിൽ നമുക്കിപ്പം യൂബറിൻ്റെ
1: ഒക്കെ അങ്ങനെയൊക്കെ വർക്ക്.
2: അതെ അതെ, ഇപ്പം എത്ര ദൂരം ഉണ്ട് ഇനി ഡ്രൈവറിന് വരാൻ, അല്ലെങ്കിൽ ആ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെയുള്ള അതെല്ലാം അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കാൻ പറ്റും.
1: ഓക്കെ,
2: അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ലൈറ്റ് സിസ്റ്റമിന് പകരം അതൊരു ഒരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ്, ഇന്നോവേഷൻ ഒരു അത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ് അവർ അതിനെ കണക്കാക്കിയേക്കുന്നത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്താണെന്നുള്ളതെ കുറിച്ച് റിവീൽ ചെയ്തിട്ടില്ല, ആ ലോഞ്ചിനൊന്നും നമുക്ക് അത് ഒരു പക്ഷേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും.
1: ഓക്കെ,
2: പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന പ്രൊഡക്റ്റ് ലൈനപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സൽ 11 വരുന്നുണ്ട്, 11 പ്രോ വരുന്നുണ്ട്, 11 പ്രോ എക്സലും പിന്നെ 11 പ്രോ ഫോൾഡും, ഇത്രയും മോഡൽസ് ആണ് അവരൊന്ന് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പിക്സൽ വാച്ച് 5 ഒരു പക്ഷേ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
1: ശരി,
2: പിന്നെ

0: ജെമിനി ഇന്റലിജൻസിന്റെ പുതിയ ഫീച്ചേഴ്സ് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ കഴിയും. പിന്നെ ഈ അമേരിക്കയിൽ മാത്രം യു എസില് മാത്രം കുറച്ച് പ്രീ ഓർഡർ ഇൻസെന്റീവ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള വിൻഡോസ് ജൂലൈ 15th to August 7th വരെയാണ്. അതിനൊരു പ്രൊമോ കോഡ് കിട്ടും. പ്രൊമോ കോഡ് നമുക്ക് ഇമെയിൽ വഴി August 11th തന്നെ കിട്ടി തുടങ്ങും. ആ കോഡ് August 27th വരെ വാലിഡ് ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക്ഡ് പിക്സൽ 11 മോഡൽസ്, ഗൂഗിൾ F5 മോഡൽസും പിക്സൽ 11ഉം എല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന് ഒരു കോഡ് ലഭിക്കുള്ളൂ, ഒരു കോഡ് വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കോഡ്സ് ലഭിക്കില്ല. യു എസ് റെസിഡന്റ് തന്നെ ആയിരിക്കണം, യു എസ് ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ടാവണം. ഇത് രണ്ടും ഇത്രയും മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളവർക്ക് അത് കുറെ കാര്യങ്ങൾ എൻ്റെ അത് കിട്ടും. പിന്നെ ഫോണിന്റെ സ്പെക് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി നമുക്ക് നോക്കാം. സാംസങ്ങിന്റെ M16 OLED ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിളിന്റെ Tensor G6 ചിപ്സെറ്റ് ആണ്, 2nm പ്രോസസ്സിലുള്ള. മീഡിയ ടെക്കിന്റെ M90 മോഡൽ ഉണ്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടുള്ള. പിന്നെ ടൈറ്റൻ M3 സെക്യൂരിറ്റി ചിപ്പ് ഉണ്ട്. അപ്ഗ്രേഡഡ് ക്യാമറ ഹാർഡ്വെയർ വരുന്നുണ്ട്, അത് 200 MP ആയിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് 128 GB ആയിരുന്നു പണ്ട് സ്റ്റാൻഡേർഡ്, അത് 256 GB ആക്കി.
1: ആപ്പിൾ
0: 256 ആക്കിയ പോലെ. അപ്പൊ അതാണ്, ഇത്രയാണ് നമുക്ക് സ്പെക്കായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് മെയിൻ കാര്യം ഗൂഗിൾ ആയതുകൊണ്ട് ജെമിനൈ തന്നെ ആയിരിക്കും എന്റെ കോർ പില്ലർ.
1: അപ്പൊ
0: ആൻഡ്രോയിഡിന്റെ കേസിൽ പുതിയ ആൻഡ്രോയിഡിന്റെ അകത്ത് ജെമിനൈയുടെ ഫീച്ചേഴ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കാണിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ ഒരു മെയിൻ കാര്യമാണ്, കാരണം ഇപ്പൊ AI കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഈ ടെൻസർ ചിപ്പ് ഇതെങ്ങനെയാണ്, കാരണം G6 എന്ന് പറയുന്ന ചിപ്പ് ശരിക്കും AI വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവരുണ്ടാക്കിയേക്കുന്നതാണെന്ന് ഗൂഗിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് അത് ഫോൺ ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റും.
1: ആൻഡ്രോയിഡ് 17 തന്നെ ആയിരിക്കുമല്ലോ ഇതിനകത്ത് വോയിസ് ആയിട്ട് വരുന്നത്.
0: അതെ അതെ, ആൻഡ്രോയിഡ് 17 പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ച് എപ്പോഴും പുതിയ വോയിസ് തന്നെ ആയിരിക്കും. ഇത്രയാണ് ഗൂഗിൾ പിക്സൽ 11 കുറിച്ചുള്ള അറിവ് നമുക്കിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ ഈ പിക്സൽ ഗ്ലോ ഫീച്ചർ ആണ് പുതുതായിട്ട് വന്ന് ലീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ.
1: എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര പോലെ, പണ്ട് പിക്സൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു, എന്തായാലും വലിയ സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അത്ര വലിയൊരു
0: കൗതുകം. അതെ അതെ അതെ, കാരണം പിക്സലിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫോണുകളൊന്നും അത്ര വലിയ സക്സസ്
1: വിജയമല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ വർഷത്തെ ഫോണിലൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും പാളിപ്പോയി.
0: അതെ അതെ, പക്ഷെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ കൊള്ളാമെങ്കിലും എന്തോ എന്തുകൊണ്ടോ അത് വലിയ ക്ലിക്ക് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു പിക്സലിന്റെ ഹിസ്റ്ററിയിൽ, ഗൂഗിളിന്റെ ഹിസ്റ്ററിയിൽ, അവർ ഫോൺ ഇറക്കിയതിനു ശേഷം ഈ ഫോൺ വലിയ അവരുടെ വലിയ
1: പണ്ട് LG കൊളാബ് ചെയ്തിട്ട് അവരുടെ നെക്സസ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോൺ. അത് എക്സിലേ ഗംഭീര ഫോണായിരുന്നു.
0: അത് LG Nexus 5 ഉണ്ടായിരുന്നു, പിന്നെ Nexus 9 ഉണ്ടായിരുന്നു. 9 വരെ ആയിരുന്നു അവർ ഇറക്കി, പിന്നെ ഗൂഗിൾ പിക്സൽ ഇറക്കി. ഗൂഗിൾ നെക്സസ് ഫോണും ശരിക്കും ഗൂഗിളിന്റെ പിക്സൽ ആദ്യത്തെ പിക്സൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങോട്ട് ഞാൻ യൂസ്
1: ചെയ്യാറില്ല.
0: ഈ ഗീക്കുകളാണ് കൂടുതലും ഗൂഗിൾ യൂസ് ചെയ്യുന്നത്, പിക്സൽ ഫോൺസ് യൂസ് ചെയ്യുന്നത്, അതാണ് പ്രത്യേകത.
1: അപ്പോൾ എന്തായാലും അതാണ് ഗൂഗിൾ പിക്സൽ 11 പറ്റി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. ഈ പറഞ്ഞ ആ പിക്സൽ ഗ്ലോ എന്ന് പറയുന്നതാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സിനകത്തുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ പറഞ്ഞ വന്നതിന് ശേഷം, ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത് വരുന്ന ഒരു ന്യൂസാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞെട്ടിക്കുന്ന ന്യൂസ് ഞെട്ടിച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടിടാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
3: തിരികെത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസ്, അതായത് OnePlus US യൂറോപ്പ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കുവാണ്. അത് ഒന്നാമത്തെ ഞെട്ടിക്കുന്ന ന്യൂസ്. രണ്ടാമത്തത് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് അടിക്കുവാണ്. മൂന്നാമത്തെ അത്ര ഞെട്ടിക്കുന്ന ന്യൂസ് അല്ലെങ്കിലും എല്ലാ നിലവിലുള്ള എല്ലാ OnePlus ഫോണുകളിലും പുതിയ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ഓക്സിജൻ OS ൽ നിന്നും കളർ OS ലേക്ക് OS എല്ലാം മാറാൻ പോവുകയാണ്. അപ്പോ നമ്മള് പലപ്പോഴും OnePlusന്റെ പല ന്യൂസുകളും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ നിർത്തി പോകാനുള്ള പരിപാടി വല്ലതാണോ. അപ്പൊ അവസാനം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് കറക്റ്റ് എക്സാക്ട്ലി വരുന്ന ഔട്ട് മീൻസ് ന്യൂസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഇനി OnePlus ഫോൺ ഉപയോഗിക്കുന്നവരുടെ അവസ്ഥ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
4: എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ്, ചതിച്ചാശനെ ചതിച്ച് ജോഷി ചതിച്ച്. അതെ, കാരണം OnePlus എടുത്തും പോയി എന്നുള്ള അവസ്ഥയാണ്. കാരണം OnePlus
3: നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു, കാരണം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ OnePlus 15 ഒക്കെ ഗംഭീര ഫോണുകളായിരുന്നു.
4: തീർച്ചയായിട്ടും, കാരണം അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് തന്നെ മാറി, പുതിയ നല്ലൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് മാറി. ഫോണെല്ലാം ഭയങ്കര അടിപൊളിയായ നല്ല പെർഫോമൻസ് ഫോണുകൾ, നല്ല ക്യാമറ ഫോണുകൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതി അവർ എക്സിറ്റ് ആകുക എന്ന് പറയും. കാരണം അവർ ആദ്യമേ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇന്റഗ്രേഷൻ കൺസോൾട്ടേഷന്റെ പാർട്ട് ആയിട്ടാണെന്നാണ് പറഞ്ഞത്. സർവീസ് സെന്ററെല്ലാം OnePlusന്റെ സർവീസ് സെന്ററെല്ലാം
3: ഓപ്പോയിലേക്ക്
4: മാത്രമാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പം പിന്നെയും ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടെ വരുന്നത്. ഇത് പക്ഷെ ഒഫീഷ്യലി കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ്റെ അന്ന് കിട്ടുന്ന തന്നെയാണ്. പക്ഷെ പല വെബ്സൈറ്റുകളും ഇത് ഒഫീഷ്യൽ ആണെന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ഒഫീഷ്യലാണെന്ന്.
3: OnePlus
4: തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻസിനെ കുറിച്ച് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നും പുറത്തിറക്കരുതെന്ന് പക്ഷേ കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ മീക്ക് വോക്കുകൾ കണ്ടിട്ട് ഉടനെ തന്നെ എക്സിറ്റ് ആകും, അതായത് by 2027 എക്സിറ്റ് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ശരിക്കും ഇപ്പം എമിനന്റ് ആയിട്ട് ഈ യു എസ് ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ത്യയുടെ എക്സിറ്റ് ആന്റിസിപ്പേറ്റഡ് ബൈ 2027 ആണ്. ഇതെല്ലാം ശരിക്കും ഒരു ഫേസ്ഡ് വിത്ഡ്രോവലിന്റെ പാർട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. പക്ഷെ ചൈന ഓപ്പറേഷൻസ് അവർ നിലനിർത്തും. ചൈനയിൽ ഫോൺ ഉണ്ടാവും, വൺ പ്ലസിന്റെ ഫോണുകളും പുതിയ മോഡൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പൊ യു എസ് ആൻഡ് യൂറോപ്പിലൊക്കെ ശരിക്കും വൺ പ്ലസിന്റെ സെയിൽസ് ഭയങ്കര ഡൗൺ ആണെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ മെമ്മറിയുടെ ദൗർലഭ്യത, പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ഇപ്പൊ അമേരിക്കയും ചൈനയുമായിട്ട് ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം പല സാങ്ഷൻസും ഈ ടാക്സ് അഡീഷണൽ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വൺ ചൈനയിൽ നിന്ന് വരുന്ന ഫോണുകൾക്ക് പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്പോയിലേക്ക്, ഒറ്റ ഫോണിലേക്ക് മാറുകയാണ്, ഓപ്പോ എന്ന് പറഞ്ഞൊരു ഫോണിലേക്ക്. റിയൽമി അതേപോലെ ചൈന ഓപ്പറേഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് യു എസിലും യൂറോപ്പിലും മാത്രം ഉണ്ടാകും എന്നുള്ള ഒരു ന്യൂസും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചൈനയിലേക്കാൾ സെയിൽസ് കൂടുതൽ അവർക്ക് യു എസിലും യൂറോപ്പിലും റിയൽമിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കൺസോൾഡേഷൻ
5: ക്ലാരിഫൈഡ്
4: ആയിട്ടുള്ള ന്യൂസ് ആണ്. അത് കമ്പനി തന്നെ പുറത്തു വിട്ട ന്യൂസ് ആണ്. ശരിക്കും ഇത്രയാണ് ഇവര് പറയുന്ന റീസൺസ്.
5: റിയൽമിയുടെ ഇന്ത്യയിലെ പ്രസൻസ് എങ്ങനെയായിരിക്കും?
4: ഇന്ത്യയിലും ഉണ്ടാവും റിയൽമി, കാരണം റിയൽമി ഇപ്പൊ ശരിക്കും തോന്നുന്നു എനിക്ക് തേർഡ് പ്ലേസിലാണ് കണ്ട റിയൽമി ഉണ്ട് വോളിയം സെയിൽസിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ആപ്പിളുമായിട്ടൊരു ഓപ്പോയ്ക്ക് ശരിക്കും ആപ്പിളുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് കിടപ്പുണ്ട്. അതും അഡീഷണൽ
5: പ്രശ്നം
4: ഡിസൈൻ്റെ കേസിൽ ഉൾപ്പെടും. പിന്നെ ശരിക്കും ഇപ്പൊ ഓപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചൈന മാർക്കറ്റിലാണ്. പിന്നെ സെൻട്രൽ യൂറോപ്പിൽ അവർ കുറച്ച് പ്രസൻസ് കൂട്ടുന്നുണ്ട് ഓപ്പോയുടെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ റിയൽമി ബ്രാൻഡ് ചൈനീസ് മാർക്കറ്റിന് എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ളടത്തെല്ലാം ഉണ്ടാവും. നോർഡിക് എക്സ്പാൻഷൻ ആണ് അവർ കൂടുതൽ, അതായത് സെൻട്രൽ യൂറോപ്പ്, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എല്ലാം വൺ പ്ലസ് ഉണ്ടാവും. പിന്നെ പക്ഷെ വൺ പ്ലസ് ഇന്ത്യ ഈ റൂമേഴ്സ് എല്ലാം ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓപ്പറേഷൻസ് സാധാരണ നിലയിൽ തന്നെ പോകും എന്നുള്ള കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് ഇത് 2027 കൊണ്ട് തന്നെ എക്സിറ്റ് ആകാനുള്ള ചാൻസസ് എല്ലാം കാണണം. പുതിയ ലോഞ്ചസ് ഒന്നും വൺ പ്ലസിന്റെ ഇന്ത്യയിൽ പറയുന്നില്ല അവര്.
5: ശരി ശരി, ഓക്കെ.
4: അപ്പൊ അതും ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്.
5: ഓക്കെ,
4: വൺ പ്ലസ് 15 കഴിഞ്ഞിട്ട് വൺ പ്ലസ് 16, 17 ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും
5: നമ്മള് കഴിഞ്ഞ ന്യൂസുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ചൈനീസ് റിലീസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്.
4: അതെ അതെ അതെ. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവരുടെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ റിയൽമിയുടെയും സോറി വൺ പ്ലസിന്റെ സിഇഒ നേരത്തെ റോബിൻ ലീവ് എന്ന് പറയുന്ന ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ 2 മാസം മുമ്പ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഓപ്പറേഷൻസും എക്സിറ്റ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം വയബിലിറ്റി, കമ്പനി പറയുന്നത് ലോങ് ടേം വയബിലിറ്റി ഇന്ത്യയിലും കുറവാണ്, യു എസിലും യൂറോപ്പിലും ഉള്ളത് പോലെ തന്നെ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം മെഷർ ചെയ്യുന്നത് കണ്ടിന്യൂഡ് സർവീസ്

0: സപ്പോർട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം വൺ പ്ലസിന് കിട്ടും എന്നുള്ള വൺ പ്ലസ്.
1: അതാണ് അനുവേട്ട ഞാനും ചോദിക്കാൻ, കാര്യം ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് വൺ പ്ലസിന്റെ ഫോൺ ഇല്ലാത്തവരൊക്കെ അവരത് മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷേ വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്.
0: പിന്നെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി,
1: വൺ പ്ലസിന്റെ ഫോൺ, വൺ പ്ലസിന്റെ പാഡുകൾ പോലത്തെ സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് എന്താണ് ആശ്വാസകരമായിട്ട് നമുക്ക് പറയാനുള്ളത്? സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ?
0: തീർച്ചയായിട്ടും കമ്പനി അത് അഷുർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂഡ് സപ്പോർട്ട്, ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് അവർ കൊടുക്കും എന്നുള്ളതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊടുക്കും എന്നുള്ളത് കമ്പനി പ്രത്യേകം എടുത്ത് അഴിവരായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഈ കളർ വോയിസ് ഇനിയിപ്പം ശരിക്കും ഓക്സിജൻ വോയിസ് മാറി, പുതിയ അപ്ഡേറ്റ് കളർ വോയിസിലേക്ക് മാറുകയാണ്. അപ്പൊ ഓപ്പോയുടെ തന്നെ സെയിം വോയിസ് തന്നെ ആയിരിക്കും വൺ പ്ലസിൽ.
1: എനിക്കൊന്നും വലിയൊരു പ്രത്യേകത ആൾക്കാർക്ക് തോന്നില്ല, കാരണം
0: സിമിലർ ആണ്. ഇപ്പോഴത്തെ പുതിയ വോയിസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് വല്ലതും ആപ്പുകളും എല്ലാം ഇൻസ്റ്റാൾ
1: ആവും, സംഭവം മാത്രമേ
0: ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഉണ്ടാവും. പിന്നെ വേറെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളൊന്നും ഇപ്പൊ നമുക്ക് വൺ പ്ലസിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും, ചാൻസ് ഇല്ല. നോട്ട് ഫോൺസുകളും നോട്ട് സീരീസ് ഫോണുകളും വൺ പ്ലസിന്റെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒന്നും ഇതിലേക്ക് വരാൻ ചാൻസ് ഇല്ല.
1: ആ
0: എയ്സ് എന്ന് പറയുന്ന ഒരു ഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോൺ ഉണ്ട്, അത് ഇന്ത്യയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ചുകളെ കുറിച്ചുള്ളതൊന്നും കമ്പനി ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഈ വേദനാജനകമായ ഒരു കാര്യമാണ് വൺ പ്ലസ് എന്ന്. കാരണം വലിയൊരു ലെഗസി ഉള്ള ഒരു ഫോണാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു ഫാൻ ബേസും ഉള്ള ഒരു ഫോണാണ്. അപ്പൊ അത് പെട്ടെന്ന് എക്സിറ്റ് ആകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു മനസ്താപം, പിന്നെ ഒരു ടെൻഷൻ, പിന്നെ ഫോണുകൾ കയ്യിരിക്കുന്ന ആൾക്കാരുടെ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ കമ്പനി ഇനി സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
1: ശരി ശരി ശരി, ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് വൺ പ്ലസിന്റെ ന്യൂസ് ആയിട്ട് വരുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ന്യൂസ് തന്നെയാണ്. ഒരുപാട് പേര് വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ട്, അനുവേട്ട യൂസ് ചെയ്യുന്നുണ്ട്,
0: ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വൺ പ്ലസിന്റെ പാഡ് യൂസ്
1: ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന നല്ല ഫോൺ ആയിരുന്നു, കാര്യം അതിന്റെ വോയിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയ മീൻസ് വൺ പ്ലസ് 15 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോൺ.
0: അതെ, നല്ല റിലയബിലിറ്റി ഉള്ള ഫോണാണ്, പെർഫോമൻസ് വൈസ് നല്ല ഫോണായിരുന്നു.
1: പിന്നെ പറഞ്ഞാല് മറ്റേ ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ലൈഫ് ടൈം വാറന്റി ഒക്കെ കൊടുത്തിരുന്ന ഒരു ബ്രാൻഡ് പോകുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലേ,
0: ഭയങ്കര സങ്കടമാണ്.
1: അപ്പോ എന്തായാലും ഇന്ത്യയിലെ ഇപ്പൊ അവര് മീൻസ് അവര് ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്.
0: അത് തന്നെയാണ്, പല കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വിളിച്ചുകൊണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്കാണ്. ഇവരുടെ ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അവർ എക്സിറ്റ് ആകുകയാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, ഹോങ്കോങ്ങോ തായ്ലൻഡിനെയോ ഇന്തോനേഷ്യയെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. ചൈനയിൽ മാത്രമേ അവരുണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ.
1: എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസും മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോ അടുത്തൊരു ന്യൂസ് വരുന്നത് ഐപാഡ് മിനിയെ, മിനിയും ഐപാഡ് മിനിയുടെ സ്ക്രീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐപാഡ് മിനിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ഐപാഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐപാഡ്, ഐപാഡ് എയർ, അങ്ങനെയുള്ള കുറച്ച് ഐപാഡ് മിനി ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ലോ ആൻഡ് അതായത് പ്രോ മോഡൽസ് അല്ലാത്ത ഐപാഡിലും OLED ഡിസ്പ്ലേ വരുന്നതായിട്ടുള്ള കുറച്ച് ലീക്സ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ടോ സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
4: ശരിക്കും ഐപാഡ് മിനി ഉടനെ തന്നെ ലോഞ്ച് വരുന്നുണ്ട്. അത് 2021 ശേഷമുള്ള മേജർ അപ്ഗ്രേഡ് ആണ്. ഇത് ഒക്ടോബർ 2026 തന്നെ ലോഞ്ച് ചെയ്യാനാണ് OLED ഡിസ്പ്ലേ ഉള്ള ഐപാഡ് മിനി. അപ്പം ഇത് ആദ്യത്തെ ഐപാഡ് ആയിരിക്കും നോൺ പ്രോ ഐപാഡ്, നോൺ പ്രോ ആയിട്ടുള്ള മോഡൽസിൽ ആദ്യത്തെ ഒരു അപ്ഗ്രേഡ് ആണ്.

0: ഓയിലി വരുന്നത്. സാധാരണ പ്രോയ്ക്കകത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം വരുന്നത്, എന്നിട്ടാണ് ബാക്കിയൊക്കെ താഴേക്ക്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഐപാഡ് മിനിയിലാണ് വരുന്നത്. എന്നിട്ട് അവർ ഒരു എൻട്രി ലെവൽ ഐപാഡും കൂടെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടർ 2027 ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അതിനകത്ത് ന്യൂ പ്രോസസ്സർ ആയിരിക്കും, പുതിയ പ്രോസസർ ആയിരിക്കും. പക്ഷെ ഡിസൈൻ ചേഞ്ചസ് വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ പക്ഷേ ആ എൻട്രി ലെവലിനകത്ത് LCD സ്ക്രീൻ തന്നെ ആയിരിക്കും, OLED ആയിരിക്കത്തില്ല. പിന്നെ കൂടെ അതിൻ്റെ കൂടെ ഉള്ള ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് എയറിന്റെ റിഫ്രഷുകളാണ്. രണ്ട് മോഡൽസ് ഉണ്ട്, 11 inch ഉം 13 inch ഉം. അത് സ്പ്രിംഗ് 2027 ലോഞ്ച് ആണ്. അത് റിഫ്രഷ് മറ്റേ ഐപാഡ് പ്രോ ചേഞ്ച് ചെയ്തതിന്റെ അപ്ഗ്രേഡ് ചെയ്തതിന്റെ കൂടെ തന്നെ ആയിരിക്കും ഇതിന് ലോഞ്ച് ചെയ്യുന്നത്. OLED ടെക്നോളജി ശരിക്കും ബാക്കിയുള്ള അവരുടെ ഡിവൈസസിൻ്റെ അകത്തെല്ലാം അവർ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി ഐഫോണിൻ്റെ അകത്ത് OLED വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്ട്രാ ഇപ്പം മാക്ക് വരുന്നുണ്ട് OLED ആയിട്ട്, ഐപാഡ് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഡിവൈസസിൻ്റെ അകത്തോട്ടെല്ലാം അവരെല്ലാം OLED പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ സ്ക്രീനിന്റെ കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. OLED സ്ട്രാറ്റജി ആയിട്ട് തന്നെ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആപ്പിളിൽ. അപ്പം എക്സ്പാൻഡിങ് എല്ലാ പ്രോ മോഡൽസിൻ്റെ അകത്തെല്ലാം OLED ആക്കുകയാണ് അവർ. പിന്നെ ഐപാഡ് മിനിക്കകത്തും ഐപാഡ് എയറിൻ്റെ അകത്തും OLED ഓൾറെഡി ഇപ്പോൾ പുതിയ വരുന്നതിൻ്റെ അകത്തെല്ലാം OLED അവർ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ കൺസോൾഡേഷൻ, അതായത് ഈ ഡിസ്പ്ലേ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ഒരു കൺസോൾഡേഷൻ ഐപാഡിന് കുറേ നാളായിട്ട് ആവശ്യമുള്ള, കാരണം ഈ റെറ്റിന ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനത്തിലായിരുന്നു അവർ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ആപ്പിളിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പല സ്ക്രീനുകൾക്കും റിഫ്രഷ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആപ്പിളിന് ഇപ്പോഴും 120 Hz എത്തിപ്പെടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നു OLED ഇപ്പം സാംസങ്ങിൻ്റെ OLED സ്ക്രീൻസ് ആണ് അവർ ബൈ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 195 Hz ഒക്കെ ഇപ്പോൾ 1+ ഓപ്പോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്യുന്നതാണ് ഇത് കംപ്ലീറ്റ് ഡിവൈസസിൻ്റെയും OLED സ്ക്രീൻസ് ആക്കുക എന്നുള്ളത്.
1: ഡിസ്പ്ലേ ബെറ്റർ ആക്കുക.
0: അതെ അതെ അതെ.
1: അപ്പോൾ അതാണ്, അത്രയാണ് നമുക്ക് ഐപാഡ് മിനിയുടെ അല്ലെങ്കിൽ ഐപാഡുകളുടെ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ ഐപാഡുകളുടെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ലീക്സ്. അപ്പോൾ ഒരു ചെറിയ ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് വരുവാണെങ്കിൽ ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് ഐപാഡുകൾക്ക്. പ്രോ മോഡലുകൾക്ക് അത്രയും നല്ല
0: ഡിസ്പ്ലേ.
1: അപ്പോൾ അതാണ് ഐപാഡ് മിനിയെ അതിന്റെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ന്യൂസ്. അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ന്യൂസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും, അതായത് OpenAI കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല എപ്പിസോഡുകളിലും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. OpenAI അവരുടെ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഇറക്കുന്നു എന്നുള്ള ന്യൂസ്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് അത് പ്രാവർത്തികമാവാൻ പോവുകയാണ്. അപ്പോൾ ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്,
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോ നമുക്ക് ഓപ്പൺ എയുടെ ഹാർഡ്വെയർ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലേ? അപ്പൊ അതൊരു ആക്ച്വലി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. ബിക്കോസ് ഓപ്പൺ എയുടെ കാര്യത്തിലൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഇന്റർഫേസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവരൊരു സ്മാർട്ട് സ്പീക്കറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബിൽട്ട് ഇൻ ക്യാമറ പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ മീൻസ് ഹാർഡ്വെയറുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്മാർട്ട് സ്പീക്കർ അവർ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്? എന്തൊക്കെ അതിന് എന്തൊക്കെ കേപ്പബിൾ ആയിരിക്കും ആ സ്മാർട്ട് സ്പീക്കർ?
1: ഇപ്പം ഓപ്പൺ എഐ ഒരു സ്മാർട്ട് സ്പീക്കർ ആണ്, സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്പീക്കർ ആണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. അപ്പൊ അതുടനെ തന്നെ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഐവ് ആയിട്ട് ചേർന്ന് ഓപ്പൺ എഐ സാം ആൾട്ട്മാൻ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ഐവ് പഴയ ആപ്പിളിന്റെ ഡിസൈനറാണ്, ഐഫോണിന്റെ ഡിസൈനറാണ്. അപ്പൊ അദ്ദേഹം ആപ്പിൾ ഇറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് കമ്പനി നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ സാം ആൾട്ട്മാൻ ചാറ്റ് ജിപിടിയിലേക്ക് ക്ഷണിക്കുകയും ഓപ്പൺ എഐയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അവിടുത്തെ ജോലി കൊടുക്കുകയും ചെയ്യുക, ഡിസൈനറായിട്ട്, ചീഫ് ഡിസൈൻ ഓഫീസറായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ പുതിയ ഡിവൈസസ് എല്ലാം ഒരുങ്ങുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ശരിയാണ് അഖില് പറഞ്ഞത്, നമ്മളൊരു ഫോണായിരുന്നു പ്രതീക്ഷിച്ചത്, അറ്റ്ലീസ്റ്റ് ഒരു വേറബിൾ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും അല്ല, ഇതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ സ്മാർട്ട് സ്പീക്കർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ്, ഒരു ചാറ്റ് ബോട്ട് അല്ല. നമ്മളിപ്പോ അസിസ്റ്റന്റിനെ പോലെ ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുന്ന ഗൂഗിളിന്റെ ഹോം ബോർഡുള്ള ഡിവൈസസ് അല്ലെങ്കിൽ ആപ്പിളിന്റെ ഹോം ബോർഡ് സിരി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഡിവൈസ് അല്ല ഇത്, ശരിക്കും ഒരു എഐ കമ്പാനിയൻ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇമോ, നമ്മളൊരു പെറ്റ് എഐ പെറ്റുകൾ ഉണ്ടല്ലോ, ഇമോ പോലത്തെ അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മളുടെ മനസ്സ്, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസൈനും അങ്ങനെ തന്നെയായിരിക്കും, ഒരു സാധാ സ്പീക്കറിന്റെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ അത് ബിൽട്ട് ഇൻ ക്യാമറയുണ്ട്, പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ക്യാമറ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗെസ്ചർ, നമ്മുടെ ഫേസിന്റെ ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത്. മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സന്തോഷം, അതിന് സന്തോഷം വരികയാണെങ്കിൽ അത് ജമ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അൻഷുവർ ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിക്കൽ കമ്പോണൻസ്. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് അവർ.
0: എനിക്ക് ഒന്ന് നമ്മൾ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ പറയുന്നതിനും നമ്മൾ ചെയ്യുന്നതിനും ഒരു ഒരു മൂവ്മെന്റോട് കൂടിയ റിപ്ലൈ തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും.
1: അതെ അതെ അതെ അതെ. അപ്പൊ ശരിക്കും നമ്മളുടെ ഒരു ഒരു സുഹൃത്തായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, കോ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, പോർട്ടബിലിറ്റി. അപ്പൊ റൂമിൽ നിന്ന് മറ്റൊരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബിൽട്ട് ഇൻ ക്യാമറ, ഞാനിപ്പോ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി അവർ ഒരുക്കിയിരിക്കുന്നത് ജി പി ടി ലൈവ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ജി പി ടി ലൈവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതൊരു അഡ്വാൻസ് വേർഷൻ ഓഫ് ജി പി ടി, ചാറ്റ് ജി പി ടിയുടെ വോയിസ് മോഡാണ്. അത് റിയൽ ടൈം സൈമൾട്ടേനിയസ് ലിസണിങ്ങും സ്പീക്കിങ്ങും സാധ്യമാക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് നാച്ചുറൽ ഹ്യൂമൻ ലൈക്ക്, നമ്മളൊരു മനുഷ്യനോട് തന്നെ സംസാരിക്കുന്ന പോലുള്ള കോൺവെർസേഷണൽ കേപ്പബിലിറ്റീസ്.
0: എനിക്കൊരു സംശയം തോന്നിയത് ഞാൻ ചോദിക്കുവാണ്, ഇതൊരു ഒരു റോബോട്ടിനെ പോലെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമോ?
1: തീർച്ചയായിട്ടും. ഞാനതാ ഇമോയുടെ കാര്യം പറഞ്ഞു, ഇമോ ഒരു ശരിക്കും ഒരു എഐ ബോട്ടാണ്, റോബോട്ടാണ്. അത് ഒരു കുഞ്ഞൊരു പെറ്റായിട്ട് ഇരിക്കും, അത് നമ്മൾ തലോടി കഴിഞ്ഞു
0: കഴിഞ്ഞാൽ മറ്റൊരു റൂം, കാരണം നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ വരാൻ പറ്റുമായിരിക്കും. അത് കൂടാതെ വലിയ ആക്ഷൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോണ്ട് ചെയ്യാനും.
1: അതെ അതെ അതെ, ചിലപ്പോൾ മൂവ്മെന്റ് കേപ്പബിലിറ്റീസ് കൊടുക്കുമായിരിക്കും. ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ലീക്സ് ഒക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, എങ്കിലും ലോഞ്ചിന് ഒരുങ്ങുകയാണെന്നുള്ള അറിവാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഹോം അപ്ലയൻസ് കൺട്രോൾ ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രിഡ്ജുമായിട്ടും എ സി ആയിട്ടും ലൈറ്റ്സുമായിട്ടൊക്കെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് പ്ലേ ബാക്കും മെസ്സേജിങ്ങും അതിൻ്റെ ആക്സസ് ആണ്. പിന്നെ ഫുൾ ആക്സസ് ടു ചാറ്റ് ജി പി ടി കേപ്പബിലിറ്റീസ്, അതായത് കംപ്ലീറ്റ് പെയ്ഡ് വേർഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും.
0: അപ്പൊ
1: ചാറ്റ് ജി പി ടി ആയിട്ട് നമുക്ക് എന്തൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും, അതെല്ലാം, അതായത് ഇൻഫർമേഷൻ പാസിങ്ങും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചാറ്റ് ജി പി ടി പെയ്ഡ് മോഡലിനകത്ത് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്പീക്കർ വഴി നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർ കൊടുക്കുന്ന കുക്കിംഗ്, ഹൗസ് ഹോൾഡ് ചോയ്സ്, എന്റർടൈൻമെന്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർട്ടബിൾ ഡിസൈൻ, അതിന്റെ ഡിസൈൻ ശരിക്കും ബാക്കിയുള്ള ആപ്പിളിന്റെ ഹോം ബോർഡും ഗൂഗിൾ ഹോമുമായിട്ടൊക്കെ ഒരുപാട്, ഹോം സ്പീക്കേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആമസോണിന്റെ എക്കോ
0: ഇതിന്റെ സൈസിനെ പറ്റി എന്തെങ്കിലും
1: ചെറിയ സൈസ്, അതായത് ഭയങ്കര ഹ്യൂജ് അല്ല, നിയർലി ഒരു നമ്മുടെ നോർമലി ഒരു സ്മാർട്ട് സ്പീക്കറിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലായിരിക്കും അത് വരെ. നമുക്ക് കയ്യിൽ ബാഗിൽ കൊണ്ട് കിടക്കാം,
0: അത്രേ ഉണ്ടാവുള്ളൂ,
1: അത്രേ ഉണ്ടാവും. അപ്പൊ അതാണ്. പിന്നെ ഇത് ഈ പിന്നെ ബാക്കിയുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ആണ്. ഇതിനിപ്പോ മെക്കാനിക്കൽ കമ്പോണൻസ്, ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതൊരു ഡിഫറൻഷിയേറ്റർ ആണ്. പിന്നെ കോണ്ടെക്സ്ച്വൽ അവയർനെസ് ഉള്ളതും പിന്നെ അഡാപ്റ്റീവ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് ശരിക്കും അതിനെ ഒരു ഹ്യൂമൻ ഫീല് കൊടുക്കുന്നുണ്ട്. അപ്പൊ സാധാരണ സ്പീക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ അവർ പറയുന്ന യൂസ് കേസസ്, കിച്ചൺ അസിസ്റ്റൻസ്, പിന്നെ ഹൗസ് ഹോൾഡ് ടാസ്കുകൾ കവർ ചെയ്യാൻ, പിന്നെ എന്റർടൈൻമെന്റ് ലിവിംഗിലോ ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ചാറ്റ് ജിപിടി ഇപ്പൊ നമുക്ക് പുറത്തുവിട്ടേക്കുന്ന കുറച്ച് ന്യൂസുകളിൽ ഒന്ന്. ഇനിയും ഇതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ടെക് ലോകം ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ന്യൂസുകൾ പുറത്തു വരാനുണ്ട്.
0: അതെ
1: അതെ അതെ, അടുത്ത വർഷം എന്തായാലും എനിക്ക് തോന്നുന്നു ഉടനെ ലോഞ്ച്, അടുത്ത വർഷം തന്നെ ലോഞ്ച് ഉണ്ടാവും.
0: ശരി ശരി ശരി. പ്രൈസിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ കേപ്പബിലിറ്റി എന്നുള്ളതും മൊത്തത്തിൽ റിവീൽ
1: ചെയ്തിട്ടില്ല. എന്റയർ കേപ്പബിലിറ്റീസ് റേഞ്ചിനെ കുറിച്ച്
0: പറഞ്ഞിട്ടില്ല.
1: എങ്കിലും ചാറ്റ് ജിപിടി ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പൊ അതിന് ഒരുപാട്, കാരണം ചാറ്റ് ജിപിടി ലൈവ് ഇപ്പോൾ ഓൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഹ്യൂമൻസിന് ഒരുപാട് സംസാരിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ അത് ഈ സ്പീക്കറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക്, ഇനിയിപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
0: കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തും അങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ.
1: അതെ, കാരണം ജെൻസീസ് കാരണം അവരൊരു ഒരു പാർട്ട്നേർഡ് ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ അവരൊരു ഇൻഡിവിജ്വൽ ലൈഫ് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഡിവൈസ്
0: കമ്പാനിയൻ പോലെ നിൽക്കുന്ന,
1: അതെ അതെ അതെ, ഡിവൈസ് കാരണം അവരുടെ ഫ്രീഡം ഹനിക്കാതെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസ് അറ്റാക്ക് ചെയ്യാതെ ഒരു ഒരു ഡിവൈസ്, ഒരു ഒരു റോബോട്ടിക് ഡിവൈസ് അവർക്ക് കൂടെ ഉണ്ടാകുന്നത് അവർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോ ഒരു പട്ടിയെ വളർത്തുന്ന പോലെ അവർക്ക് ആനന്ദജനകം ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറാനാണ് എനിക്ക് ചാൻസ് ഉണ്ടാകുന്നത്.
0: സിനിമയിലൊക്കെ കണ്ടിരുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമായി.
1: അപ്പോ
0: അതാണ് നമുക്ക് ഓപ്പൺ എഐയുടെ സ്മാർട്ട് ഡിവൈസിനെ അല്ലെങ്കിൽ സ്മാർട്ട് സ്പീക്കറിനെ പറ്റി നിലവിൽ അറിയാൻ സാധിക്കുന്ന ന്യൂസ്. അപ്പൊ എന്തായാലും വലിയ താമസം ഇല്ലാതെ അതിനെപ്പറ്റി പുതിയ പുതിയ വാർത്തകൾ ഉറപ്പായിട്ടും വരും, അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പല രാജ്യങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ യൂസ് കൂടുന്നതിനനുസരിച്ച് പല രാജ്യങ്ങളും റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ യൂസ്. അതായത് ടീനേജേഴ്സിൽ നിന്നും അത് റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള

0: പല പ്രിക്കോഷൻസും പല രാജ്യങ്ങളും. ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്ന യു കെ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ ഇപ്പോ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനവിട, നമ്മൾ പറഞ്ഞ് നിർത്തിയതുപോലെ യു കെ ഗവൺമെന്റ് ടീനേജേഴ്സ് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്? അപ്പോൾ നമ്മൾ പലയിടത്തും പല രാജ്യങ്ങളിലും ഈ സംഭവം ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. കാര്യം സോഷ്യൽ മീഡിയയുടെ യൂസ് ഒരുപാട് കൂടി വരുന്നു. കുഞ്ഞുകുട്ടികളിലൊക്കെ അത് പല രീതിയിലുള്ള അവരുടെ ക്യാരക്ടർ ചേഞ്ചിനൊക്കെ കാരണമാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല രാജ്യങ്ങളും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ യു കെ ഗവൺമെന്റും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു മൂവ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്?
2: ഇതിപ്പം ശരിക്കും വേൾഡ് ഓവർ നടക്കുന്ന ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ വേൾഡ് ഓവർ നടക്കുന്ന ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടാണ് യു കെ ഈ ഒരു നിലപാട് എടുത്തേക്കുന്നത്. കാരണം 16 വയസ്സ് ടീനേജേഴ്സിലുള്ള കുട്ടികൾക്ക് അഗ്രസീവ് നേച്ചർ കൂടുന്നു, അവരുടെ ക്യാരക്ടർ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മാനസികമായ ഒരുപാട് ആഘാതങ്ങൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് കൊണ്ട് സ്മാർട്ട് ഫോൺ യൂസേജ് കൊണ്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വൈറ്റ് ലൈറ്റ്, സ്മാർട്ട് ഫോണിൻ്റെ വൈറ്റ് ലൈറ്റ് നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക. കാരണം ഈ വൈറ്റ് ലൈറ്റ് ശരിക്കും എമുലേറ്റ് ചെയ്യുന്നത് സൺലൈറ്റിനെയാണ്, സൂര്യപ്രകാശത്തെയാണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുകയും അതുകൊണ്ടുണ്ടാകുന്ന ഇൻസോംനിയ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും എല്ലാ ഏജ് വിഭാഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടീൻസിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം അവരുടെ ആ പ്രായം, ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അവരെ ശരിക്കും ക്രിമിനൽ മൈൻഡ്സിലേക്കും പിന്നെ വേണ്ടാത്ത ചിന്തകളിലേക്കും എല്ലാം കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് പല രാജ്യങ്ങളിലും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പാരൻസ് എല്ലാം അതിനെക്കുറിച്ച് ഭയങ്കര ആകുലതപ്പെട്ട് കണക്കാണ്. ഗവൺമെൻറ്റായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഈ സ്പ്രിങ്ങിൽ, അതായത് 2027 സ്പ്രിങ് വരുന്ന സ്പ്രിംഗ് സീസൺ തൊട്ട് അവർ ഇത്
0: ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ?
2: അത് ശരിക്കും 16 to 17 ഇയർ വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കർഫ്യൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓസ്ട്രേലിയയിൽ അവർ ഓൾറെഡി ഇത് ട്രെൻഡായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് മിഡ്നൈറ്റ് തൊട്ട്, അതായത് 12 മണി തൊട്ട് 6 മണി വരെ, വെളുപ്പിന് 6 മണി വരെ അവർ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ എനേബിൾ ചെയ്യാണ്. കാരണം അത് സെർവറിൻ്റെ അന്ന് തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇവരുടെ, എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുന്ന അവരുടെ ഇത് ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ ഫോണിന്റെ ഐഎംഇ നമ്പറും യൂസ് ചെയ്യുന്ന ഏജും കാര്യങ്ങളെല്ലാം. അപ്പം അതനുസരിച്ചിട്ട് അവരത് ബ്ലോക്ക് ചെയ്യും, സെലക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓട്ടോപ്ലേ വീഡിയോസ്, പേഴ്സണലായിട്ട് ഫീഡ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസേബിൾഡ് ആവും. പിന്നെ പിന്നെ പാരൻസിന് വേണമെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
0: ശരി, ഓക്കെ,
2: നമ്മളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെൻ്റൽ ഹെൽത്ത് കൺസേൺസും അഡിക്ഷനും സൈബർ ബുള്ളിങ്ങും ഒക്കെ തന്നെയാണ്. പഠനങ്ങൾ ഉണ്ടാകത്തു നിന്ന് കിട്ടുന്ന ന്യൂസ് ഇത്, ഇതനുസരിച്ചിട്ടാണ് ഓരോ ഗവൺമെൻറ്റും ഇതെടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ആ ഒരു കുട്ടിത്തം തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. കാരണം ഈ ഫോണിൻ്റെ അകത്ത് തന്നെ കുത്തിയിരിക്കാതെ പുറത്ത് പോയി കളിക്കുക, നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ക്രിക്കറ്റ് കളിയും ഷട്ടർ കളിയും ഒക്കെ ആയിരുന്നല്ലോ, ഓടിയണക്ക കാലി ചാടുക. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കുട്ടിക്കാലം അവർക്ക് തിരിച്ച് റീക്ലെയിം ചെയ്യത്തക്ക രീതിയിലാണ് ഇത് രൂപപ്പെടുത്തിയെടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന AI ചാറ്റ്ബോട്ട് റെഗുലേഷൻസും ഉണ്ട് കേട്ടോ. നമുക്ക് ChatGPT പോലുള്ള, ക്ലോഡ് പോലുള്ള ചാറ്റ്ബോട്ട്സിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ സാധിക്കില്ല ഈ സമയത്ത്.
0: ശരി,
2: അത് 18 വയസ്സ് വരെ ഉള്ളവർക്കുണ്ട്. പിന്നെ
0: രാത്രി 12 മണി മുതൽ
2: രാവിലെ 6 മണി, കാരണം ബാക്കി അവരുടെ എഡ്യൂക്കേഷണൽ ടൈമാണ്, പഠിക്കുന്ന സമയം അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ഇത്രയും സമയം എന്തായാലും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ചാറ്റ്ബോട്ടുകളുടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല ഇപ്പം ഹെൽത്ത് അഡ്വൈസസിനെ കുറിച്ചൊക്കെ ഉള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ളതെല്ലാം അവർ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ AI സർവീസസ്, ഹൈ റിസ്ക് AI സർവീസസ്, ഇപ്പൊ ക്ലൗഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്ന പോലെ ഹൈ റിസ്ക് KI സർവീസസ് എല്ലാം ബാൻ ചെയ്യും.
3: ശരി ശരി,
2: ഇത്രയും കാര്യങ്ങളാണ് അവർ അത് ചെയ്തേക്കുന്നത്. പിന്നെ എക്സംപ്ഷൻ ഉള്ളത് ഇൻസ്റ്റന്റ് മെസ്സേജും വാട്സ്ആപ്പ് സിഗ്നൽ അതൊക്കെ അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
3: പക്ഷേ 12 മണി മുതൽ 6 മണി അത് എത്രത്തോളം ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ.
2: ഒരു രാജ്യത്ത് എനിക്ക് തോന്നുന്നു യു കെയിലൊക്കെ ശരിക്കും ഈ പറഞ്ഞ പോലെ രാത്രി 12 മണി തൊട്ടായിരിക്കും എല്ലാവരും ഇരിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആർക്കും ഈ ഫോണുമായിട്ട് ഇരിക്കുന്ന കുട്ടികളെല്ലാം രാത്രിയിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു 10 മണിക്ക് ശേഷം ഉറങ്ങാൻ പറഞ്ഞു വിട്ടാലും ഇവരെല്ലാരും ഫോണിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു 10 മണി എന്ന് പറയുന്നത് അവിടെ 12 മണി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അതെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിനും സിഗ്നലിനൊന്നും ഈ ബാൻ ഉണ്ടാവില്ല, അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാരന്റ്സിന് പിന്നെ ഇത് വേണമെങ്കിൽ ഓവർറൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനത്തെ എല്ലാത്തിനും ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം അവർക്ക് ആ സമയത്ത് ഉള്ള
3: ഹാൻഡിൽസിനാണ് കൂടുതൽ
2: ട്രാഫിക് അത് അത്രത്തോളം കുറഞ്ഞിരിക്കും ആ സമയത്ത്. ഇത്രയാണ് ഈ ന്യൂസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്.
3: ഓക്കെ, അപ്പൊ അതാണ് നമ്മള് യു കെ ഗവൺമെന്റ് സോഷ്യൽ മീഡിയക്ക് കൊണ്ടുവന്നിരിക്കുന്ന കർഫ്യൂ. അതായത് ഈ പറഞ്ഞ കുട്ടികളിൽ നിന്ന്, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അഡിക്റ്റീവ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആണത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും അത് വലിയ താമസമില്ലാതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്.
2: തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്.
3: ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരുന്നതായിട്ടുള്ള ന്യൂസ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്, വായിക്കാറുള്ളതാണ്. അപ്പോ അടുത്ത വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇ വി ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇ വി ബാറ്ററി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ഇവിടെ വാറണ്ടി എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം, അങ്ങനെയുള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: You're listening to Radio Swandanam 90.4 FM. Stay tuned.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ നമ്മൾക്കിപ്പോ ഇ വി ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇ വി കാർ എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു സംശയവും അവരുടെ ഉത്കണ്ഠയൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററിയുടെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട് സംഭവങ്ങൾ അല്ലെ. ഈ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഈ ബാറ്ററി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ ബാറ്ററി മാൽ ഫംഗ്ഷൻ ചെയ്താൽ എങ്ങനെയായിരിക്കും വണ്ടിയുടെ വാറണ്ടി പോകുന്നത്, അല്ലെ ബാറ്ററിയുടെ വാറണ്ടി പോകുന്നത്, ബാറ്ററി മാക്സിമം നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, കാര്യം മഴയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും അല്ലെ ഒരുപാട് വെള്ളമൊക്കെ കെട്ടൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്തൂടെ നമ്മളെ വണ്ടി വെള്ളം മീൻസ് ബാറ്ററിയൊക്കെ നനഞ്ഞായിരിക്കും ചിലപ്പോൾ, അങ്ങനെ പോകുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോ ആൾക്കാരുടെ ഈ ഉത്കണ്ഠകളെയൊക്കെ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തൊരു ഒരു റീസണിങ് നമുക്ക് കൊടുക്കാൻ പറ്റും?
2: അല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനികൾ 8 വർഷത്തെ വാറണ്ടി മിനിമം കൊടുക്കുന്നുണ്ട് എല്ലാ ബാറ്ററീസിനും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓഹ് ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ്, പക്ഷെ അതിന്റെ തൊളിഞ്ഞിടക്കുന്ന കുറെ
3: കാര്യം ഈ ഞാൻ കേട്ടിട്ടുള് ളതാണ്. ഒരുപാട് ഓട്ടോ ജേർണലിസ്റ്റുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 8 വർഷ വാറണ്ടി നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. പക്ഷേ പൊതുവെ ഇ വി വണ്ടികൾ എടുത്തവരുടെ റിപ്പോർട്ട്സും അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, ഇ വി വണ്ടികളാകുമ്പോഴത്തേക്ക് നമുക്ക് താരതമ്യേനെ മറ്റേ ഫ്യൂവൽ വണ്ടി ഓടിക്കുന്നതിനേക്കായും കിലോമീറ്റർ പെട്ടെന്ന്, കാരണം നമ്മൾ ഈസിലി മീൻസ് ലാഭിക്കാന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഈ 8 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിലാവും എന്നാണ്. കാരണം പലരും ഇ വി വണ്ടി എടുത്ത് ഒരു വർഷത്തിനുള്ളിലേക്ക് ഈസിലി 1 ലക്ഷം കിലോമീറ്റേഴ്സ് ആയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 8 വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് അത് ശരിക്കും
2: അല്ല. അത് മാത്രമല്ല, അതിന്റെ തൊളിഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാം അറിയാതെ അല്ലെങ്കിൽ നമ്മൾ വായിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ വാറണ്ടി ടേംസ് നമ്മൾ വായിച്ച് നോക്കാത്തതാണ് പ്രശ്നം. അപ്പൊ വാറണ്ടി ടേംസിൻ്റെ അകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് അതിന് പറയുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി മേടിക്കാൻ പോകുമ്പോൾ വാറണ്ടി ടേംസ് കൃത്യമായിട്ട് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അഥവാ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാനുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ഇവർ ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് 5.5 to 15 lakhs ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്രശ്നം നമ്മളുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നതാണെങ്കിൽ അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാതെ പോകും. തീർച്ചയായിട്ടും വാറണ്ടി ക്ലെയിം കിട്ടത്തില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ബാറ്ററി മാറ്റേണ്ടി വരും. അപ്പൊ അതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആക്ച്വലി എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നുള്ളത്? എച്ച്

0: ഈ ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നതാണ്, അതായത് ഈ നോർമലി കാറിൻ്റെ ഒരു ബാറ്ററിയുടെ വാറണ്ടി, ഇ വി കാറിൻ്റെ ബാറ്ററി വാറണ്ടിയാണ് 8 ഇയേഴ്സ് അല്ലെങ്കിൽ 160,000 കിലോമീറ്റർ. അത് ബ്രാൻഡ് വൈസ് മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ചില 15 വർഷം ബാറ്ററി വാറണ്ടി കൊടുക്കുന്ന കമ്പനികളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് SOH എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. SOH ഫ്ലോർ എന്ന് പറയും, അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അതെല്ലാം ലോഗ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇ വി ആയതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ എല്ലാം ഡാറ്റ അവർ ലോഗ് ചെയ്യുന്നുണ്ട്. അത് 70% കപ്പാസിറ്റി ഗ്യാരണ്ടി ഓൾറെഡി തരുന്നുണ്ട് കമ്പനീസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനുഫാക്ചറർ അത് റിപ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരണ്ടാണ്.
1: ശരി, ഓക്കെ.
0: അതാണ് SOH എന്ന് പറയുന്നത്. SOH ഫ്ലോർ എന്ന് പറയും, അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആണ്, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കുറയാനുള്ള കാരണം ഒരു പക്ഷേ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ഉണ്ടായാകാം, അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതല്ലാണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ്, നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് അത് പറയുന്നത്. ഇപ്പം ക്വാളിറ്റി ഇല്ലാത്ത ചാർജർ വെച്ച്, തേർഡ് പാർട്ടി ചാർജേഴ്സ് വെച്ച് ചാർജ്
1: ചെയ്യുക,
0: പിന്നെ കറണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിന്റിൻ്റെ അകത്ത് ലീക്ക് ഉണ്ടാകും, കറണ്ട് ലീക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് കൊണ്ട് ചിലപ്പം സ്റ്റേറ്റ് SOH കുറയാം. അപ്പോൾ അതൊക്കെ പക്ഷേ അവർക്ക് ആ ലോഗിൻ്റെ അകത്ത് നോക്കുമ്പോൾ
1: അറിയാൻ പറ്റും.
0: അതാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയിലിയേഴ്സ് മാത്രമേ അവർ കവർ ചെയ്യുന്നുള്ളൂ. അതായത് സെൽഫ് ഫെയിലിയേഴ്സ്, സെല്ലിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടോ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് ഇതൊക്കെ അവർ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടോ അല്ലാത്തുള്ളതെന്ന് അവർക്ക് ക്ലെയിം അവർക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വമാണ് അത് മാനുഫാക്ചറിങ് ഡിഫക്ട് തന്നെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത്. പിന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ സർജസ് വരുന്നത്, ലൈറ്റ്നിങ്, ഇടിമിന്നലുകൊണ്ട് ഉണ്ടാകുന്നത്, പിന്നെ ഗ്രിഡ് ഇൻസ്റ്റബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജിൻ്റെ അകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ കവർ ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ലോഗിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നോൺ അപ്രൂവ്ഡ് ചാർജസ്, ഫാസ്റ്റ് ചാർജിങ് എക്യുപ്മെൻറ്റ്, നമ്മളിപ്പം കമ്പനിയുടേതല്ലാതെ വേറെ തേർഡ് പാർട്ടി നമ്മൾ വില കുറഞ്ഞ സാധനം മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഷെഡ്യൂൾ സർവീസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓതറൈസ് സർവീസ് സെന്ററിൽ പോയി നമ്മൾ ഷെഡ്യൂൾ സർവീസസ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ വണ്ടികൾ പോലെ അല്ല ഈ വണ്ടികൾ, നമ്മൾ മസ്റ്റ് ആയിട്ട് അവരുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോകണം, അശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മൺസൂൺ റിലേറ്റഡ് ഡാമേജ്, വാട്ടർ ഇൻക്രീസ് കയറിയിട്ട് വെള്ളം ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് വെള്ളം കയറിയിട്ട് ഡാമേജസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനൊന്നും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ BMS, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇതെല്ലാം ലോഗ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതല്ല. അപ്പൊ നമുക്ക് ഇവരെ കള്ളത്തരം പറഞ്ഞൊന്നും ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് എല്ലാ EV-ക്കും ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ബോക്സിന്റെ പേരാണ് BMS എന്ന് പറയുന്നത്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ബിഹേവിയറും ടൈം സ്റ്റാമ്പ്സും എല്ലാം കൃത്യമായിട്ടാണ് അത് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കും. ഇതിന്റെ കൺസോളിൽ നമ്മൾ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഈ ലോഗ് അവരെടുക്കുന്നത്. സർവീസ് സെന്റേഴ്സിന് ഈ BMS ഡാറ്റ കാണിച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാമേജ് എക്സ്റ്റേണൽ ആണോ അത് മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണോ എന്നുള്ള കാര്യം. അത് നമ്മൾ ഓരോ സർവീസിന് പോകുമ്പോഴത്തേക്കും ആ BMS ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അവരുടെ ഒരു പക്ഷേ തരാൻ ചാൻസ് ഇല്ല, പക്ഷെ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മേടിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക്, കാരണം അത് എപ്പോഴും ലോഗ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം എപ്പോഴെങ്കിലും ഒരു ഡിഫക്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ മാനുവലായിട്ട് വന്നതാണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണോ എന്ന് അപ്പം നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ചാർജിങ് ഹാബിറ്റ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ലോഗ്സിലുണ്ടാവും. എത്ര നേരം ചാർജ് ചെയ്തു, ഏത് ചാർജർ വെച്ച് ചാർജ് ചെയ്തു, ചാർജിന്റെ ബ്രാൻഡ് ഏതാണ്, അതെല്ലാം എൻ്റെ റെക്കോർഡ് ചെയ്യും. അപ്പം അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കമ്പനിയുടെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ കോമൺ ആയിട്ടുള്ള വാറണ്ടി കില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേർഡ് പാർട്ടി പോർട്ടബിൾ ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ ഈ ഇലക്ട്രിക്കൽ മോഡിഫിക്കേഷൻസ് നമ്മൾ തന്നെ ചെയ്യുക, പിന്നെ ഈ സർവീസ് അപ്പോയിൻമെന്റ്സ് പോകാതിരിക്കുക, ഈ മൺസൂൺ സമയത്തുണ്ടാകുന്ന മറ്റേ എർത്തിങ്ങിന്റെ പ്രോബ്ലംസ്, സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ് എർത്തിങ് പ്രോബ്ലംസ്, നമ്മൾ തൊടുമ്പോൾ കണ്ടടിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പവർ സർജ് കാരണം ബാറ്ററി ഡാമേജ് ആകും.
1: അപ്പോഴേ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുവാണ്, അതായത് ഇപ്പോൾ മൺസൂൺ കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് വലിയ വെള്ളക്കെട്ടിലൂടെ ഒക്കെ ചിലപ്പോൾ നമ്മളെ വണ്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂ വന്നാൽ
0: വെള്ളക്കെട്ടിലൂടെ പോകുമ്പോഴല്ല, നമ്മളത് സമ്മർജ്ഡ് ആയിട്ട് കുറെ നേരം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു OBC ഓൺബോർഡ് ചാർജർ ഉണ്ട്, അതിനൊക്കെ ഡാമേജസ് വരാം. അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളതാണ്. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിങ്ങനെ സമ്മർജ്ഡ് ആയി ഇരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഡാമേജസ് ഉണ്ടാകും. ഇത് നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പരിധി വരെ അത് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളിപ്പോ ഫ്ലഡി കൂടെ വെള്ളത്തിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി പോകും, ഇത്ര നമ്മളിപ്പോ ഫോണിൻ്റെ പോലെ IP68 IP അങ്ങനത്തെ റേറ്റിംഗ്സ് കുറെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് സംഭവിച്ചില്ല, ഇപ്പൊ ഫ്ലഡ് ഉണ്ടായി നമ്മൾ കാണാറുണ്ട്,
1: അതിനകത്ത്
0: കയറിയിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇതൊന്നും വാറണ്ടി കവർ ചെയ്യുന്നുണ്ടാകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൺസൂൺ വാറണ്ടിയാണ്, മൺസൂൺ സമയത്തുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 to 30 kW EV-ക്ക് ശരിക്കും 3 to 7 lakhs റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും, ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും. 50 to 60 kW ഏകദേശം 8 to 15 lakh rupees വരെ വരും. ഇതിൻ്റെ അകത്ത് ശരിക്കും ഈ വെഹിക്കിളിന്റെ 30 to 40% ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബാറ്ററിയുടെ ആണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി, കാരണം ബാറ്ററിയാണ് കോർ സാധനം. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, അതായത് ഈ പവർ സർജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട്, കമ്പനികൾ തന്നെ ഇറക്കുന്നുണ്ട്. ഇപ്പം MG ഉണ്ട്, പിന്നെ BYD ഒക്കെ ഉണ്ട്. കാറുകൾ, അങ്ങനത്തെ കാറുകൾ മേടിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഡിവൈസ് കൂടെ നമ്മൾ മേടിക്കുക, അവർ ഫിറ്റ് ചെയ്ത് തരും അതിൻ്റെ അകത്ത്.
1: അപ്പൊ അതിൽ നിന്നായിരിക്കും വണ്ടിയുടെ ചാർജിങ്ങിനുള്ള ഔട്ട് കിട്ടുന്നത്.
0: അപ്പൊ അത് പവർ സർജ് ഒഴിവാക്കിയിട്ടായിരിക്കും
1: നമ്മുടെ വീട്ടിൽ സ്റ്റെബിലൈസർ ഒക്കെ ഉപയോഗിക്കുന്നതിന്.
0: UPS പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് MCB അതിന് വേണ്ടി, RCBയോ അല്ലെങ്കിൽ MCBയോ നമ്മൾ ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്, അത് നമുക്ക് വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈനിലെ ലീക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും, ഇത് കാറിനെ ബാധിക്കില്ല, ബാറ്ററിയെ ബാധിക്കില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ വാറണ്ടി ഇൻഷുറൻസ്, വാറണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ അതിന് മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടാകുന്ന കപ്പാസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടോ, നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളോ ഇൻഷുറൻസ് കവർ ചെയ്യും. ഇൻഷുറൻസ് നമുക്കിപ്പോൾ വില കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പോകാതിരിക്കേണ്ട, കാരണം അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആ ഇൻഷുറൻസ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ ഇൻഷുറൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും
1: എടുക്കുക,
0: കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകാതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ആക്ഷൻ ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്രൂവ്ഡ് ചാർജസ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ വീട്ടിൽ ഈ സർജ് പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, MCB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ഉപേക്ഷ
1: വിചാരിക്കേണ്ട,
0: പിന്നെ സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക, ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ബാറ്ററിയുടെ BMS അതിന്റെ ലോഗ് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ സ്പെസിഫിക് SOH ഫ്ലോർ എത്ര ആണെന്നുള്ളത് നമ്മൾ മനസ്സിലായിരിക്കണം. അതിന്റെ പിന്നെ ബാറ്ററി ഹെൽത്ത് എത്രത്തോളം ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ പ്രൊട്ടക്ഷൻ കവർ ഇൻഷുറൻസ് പോളിസിക്കകത്ത് അഡീഷണൽ ബാറ്ററി പ്രൊട്ടക്ഷൻ പോളിസിയോ എല്ലാം ഉണ്ടെങ്കിൽ അതും നമ്മൾ
1: എടുക്കാം. അതെ,
0: ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക.
1: ഇലക്ട്രിക് വണ്ടി അല്ലെങ്കിൽ EV വണ്ടികൾ എടുക്കുന്ന ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാര്യം ഒരുപാട് ആൾക്കാർ ഈ പെട്രോളിന്റെ ഒക്കെ E20 പെട്രോൾ അല്ലെങ്കിൽ
0: സ്വന്തം പേഴ്സണൽ കാറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ EV ഓട്ടോസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്.
1: അതെ, ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ ഈ പറയുന്ന വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചെക്ക് ലിസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. എടുത്ത് കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെക്ക്
0: ലിസ്റ്റുകളുണ്ട്,
1: അതും കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഈ പറഞ്ഞ 25,000 അല്ലെങ്കിൽ 50,000 ശരിയാക്കാൻ പറ്റുന്ന ഡിവൈസസിനെ പോലെ അല്ല. കാരണം ബാറ്ററി അടിച്ചു പോയാലും ഈ പറയുന്ന ഒരു
0: 5 lakh rupees
1: ഇപ്പോഴത്തെ EV വണ്ടികളുടെ 50% കൂടുതൽ വില വരുന്നത് അതിന്റെ
0: ബാറ്ററിയാണ്.
1: അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ന്യൂസ് ആയിട്ട് നമുക്ക് ടെക് ബൈറ്റ്സിൽ വരുന്നത്. ശ്രോതാക്കളുടെ അഭിപ്രായം, നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും.

0: കൈസലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടു ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടു ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ, അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം September 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തുന്ന ഗാർഹിക പീഡനത്തിനിരയായവർക്ക് വേണ്ടിയുള്ള ഷെൽട്ടർ ഹോമിലേക്ക് സൂപ്രണ്ട് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. MSW റെഗുലറായി പഠിച്ചവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ September 8 മുൻപ് സമർപ്പിക്കണം. കർബല ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നബിദിന സമ്മേളനവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നാളെ നടത്തും. നാളെ ഉച്ചയ്ക്ക് 2 കർബല ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. BSNL മാർക്കറ്റിംഗ് അപ്രന്റീസ് ട്രെയിനികളുടെ ഒഴിവ്. വിശദവിവരങ്ങൾക്ക് 9447000305 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9447000305. കിളികൊല്ലൂർ പാൽക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്തിഷ്ടകാരി സിദ്ധിക്കായി ആഴ്ചതോറും നടത്തിവരുന്ന ശിവദീപം ഞായറാഴ്ച രാവിലെ 6:30 മുതൽ നടക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം, കേരള സർക്കാർ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന DCU GKY 2.0 സൗജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയിലേക്ക് ഗ്രാമീണ മേഖലയിലെ യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ DDUGKY പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സുമേരു ഗ്ലോബൽ സപ്പോർട്ട് സൊല്യൂഷൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ സൗജന്യ നൈപുണ്യ പരിശീലനം വഴി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വിശദവിവരങ്ങൾക്ക് 9562 0583 58 എന്ന നമ്പരിലോ 7356 871 2 89 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9562 0583 58. മറ്റൊരു നമ്പർ 7356 871 2 89. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ പൊടി, കൂടാതെ

0: അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യ കണ്ട മഹാനായ അധ്യാപകനും തത്വചിന്തകനും നമ്മുടെ രാഷ്ട്രപതിയുമൊക്കെ ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം. ആദരവോടെ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഈ പ്രത്യേക ദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനും നമ്മുടെ കൊല്ലംകാരുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ കിഷോർ റാമാണ്. നമസ്കാരം സർ.
3: നമസ്കാരം.
2: ഇംഗ്ലീഷ് അധ്യാപകനാണ്. കേരളത്തിലെ നിരവധി കോളേജുകളിൽ സർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD, UGC നിരവധി അക്കാഡമിക് ഓണേഴ്സ് നേടിയിട്ടുണ്ട്. ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ ദ ഡെഡ് നോ നത്തിങ് നിരവധി ദേശീയ സാഹിത്യ പുരസ്കാരങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിലും ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ കിഷോർ സാർ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സർ, ആദ്യം തന്നെ അധ്യാപക ദിനാശംസകൾ നേരുകയാണ് സാറിന്.
3: താങ്ക് യു.
2: അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കിഷോർ സാറിന്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ ഒരു എഴുത്തുകാരന്റെ ലോകം, ഇവയൊക്കെ എന്താണ് എന്ന് നമുക്ക് കിഷോർ സാറിനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം തീർച്ചയായിട്ടും അതൊക്കെ ഇന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ വെൽക്കം ടു മൈ പ്രോഗ്രാം. സർ, ഈ ഒരു അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അല്ലേ? സാറൊരു പലതരത്തിലുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, ചിലർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അധ്യാപകരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പം കിഷോർ സാർ ഏത് കാറ്റഗറിയിൽ പെടും? സാർ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആണോ അതോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണോ?
3: അങ്ങനെ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. കാരണം സബ്ജക്ട് മാറ്ററിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന ആളാണ്. എന്നാൽ ക്ലാസ് റൂമിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ക്ലാസ്സുകളിൽ പെരുമാറുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
2: അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, ചില ടീച്ചേഴ്സ് ഉണ്ട് ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കും, പക്ഷേ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ളവരായിരിക്കും. എനിക്കൊന്ന് കിഷോർ സാർ അങ്ങനത്തെ ഒരാളാണോ?
3: അതെ അതെ, പഠിപ്പിക്കുന്ന സമയത്ത് 100% അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. ക്ലാസ്സിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലും അനുവദിക്കത്തില്ല.
2: അല്ല, കോളേജിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുട്ടികളൊക്കെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. സാറ് ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും അല്ലേ?
3: അപ്പം
2: ചിലപ്പോൾ നിർബന്ധിക്കാറില്ല, പക്ഷെ ചിലവരങ്ങനെയല്ല. എല്ലാ കുട്ടികളും എന്നെ വളരെ അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ സാറിന്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? തുടക്കമൊക്കെ സ്കൂൾ കോളേജൊക്കെ എവിടെയായിരുന്നു?
3: ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് മിസ് മേരി കമയോൻസ് എന്നുള്ള പോർച്ചുഗീസ് ഒരു ലേഡി കൊല്ലത്തുണ്ടായിരുന്നു. മിസ് മേരി കമയോൻസിന്റെ അടുത്താണ് ആദ്യമായിട്ട് അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നത്. അതിനുശേഷം തങ്കശ്ശേരി മൗണ്ട് കാമൽ സ്കൂളിലും തുടർന്ന് ഇൻഫന്റ് ജീസസിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം കൊല്ലം SN കോളേജിലാണ് പിന്നീട് പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. പ്രീ ഡിഗ്രി BA MA, പിന്നെ തുടർന്ന് അവിടെ തന്നെ PhD, അങ്ങനെ മിക്കാറുള്ള വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു. പിന്നീട് BEd കർമ്മൽ റാണി ട്രെയിനിങ് കോളേജിലും പോയി.
2: ഓ ശരി. അപ്പം കൊല്ലത്ത് തന്നെയാണ് പഠനം എല്ലാം?

0: പഠനമൊക്കെ പൂർത്തിയാക്കിയത്. അപ്പൊ സാറൊരു ജോലിക്ക് ആദ്യമായിട്ട് കയറിയത് എവിടെയാണ്? ആദ്യമായിട്ട്
1: കയറുന്നത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ കൊല്ലം എസ് എൻ കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട്
0: കിട്ടി.
1: വിളിക്കുകയായിരുന്നു അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ശ്രീനിവാസൻ. അങ്ങനെ അവിടെയാണ് ആദ്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നത്.
0: ശ്രീനിവാസ സാറുമായിട്ട് നല്ലൊരു
1: തീർച്ചയായിട്ടും
0: അല്ല സാർ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: ശ്രീനിവാസ സാറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എസ് എൻ കോളേജിൽ നിന്ന് തുടങ്ങി, പിന്നീട് ഗവേഷണ സമയത്തും ഒപ്പം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മേഖലയിലോട്ട് വരുമ്പോഴും എല്ലാം ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചുപോയത്. അന്നുവരെ സാറുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു.
0: അപ്പൊ സാർ, ഈ ഒരു അധ്യാപകന്റെ ജോലി, അതായത് നമ്മളിപ്പോ ഒരു അധ്യാപക ദിനത്തിലാണ് ഇത് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അധ്യാപകരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മൾ പലപ്പോഴും അധ്യാപകരത് അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോയെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഭാവി തലമുറയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരെ മൗൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം. ഇപ്പം കുട്ടികൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം സ്കൂളിലും കോളേജിലുമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് അല്ലെ, അതിനെപ്പറ്റിയുള്ള ഒരു ബോധം എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഉണ്ടാവേണ്ടതാണ് അല്ലെ സാർ? ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: തീർച്ചയായിട്ടും അധ്യാപകർ വളരെ ഈ ഒരു അവരുടെ ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് അധ്യാപകന്റെ ക്വാളിറ്റി ആയിട്ട് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് നോളജ് ആണ്. സബ്ജക്ട് നോളജിൽ ഇപ്പം നമ്മൾ പല സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. അപ്പൊ ഇംഗ്ലീഷുകാരൻ ഇക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും സോഷ്യോളജി ആയാലും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ, സയൻസ് പോലും. അപ്പൊ അത്തരം ഒരു രീതിയിലുള്ള അറിവ് അധ്യാപകർക്ക് ഉണ്ടാവണം. അത് മാത്രം പോരാ, പിന്നെ തുടർ പഠനത്തിലൂടെ വീണ്ടും അറിവ് വർദ്ധിപ്പിക്കുകയും ഉണ്ടാവണം. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് വേണ്ടത് ഈ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സിറ്റുവേഷൻ പെട്ടെന്നുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ആണ് വേണ്ടത്. കൂടുതൽ സമയവും ഇപ്പോൾ അധ്യാപകരുടെ സമയം ഇപ്പം ഒരു കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ചാർജ് വഹിക്കുമ്പോൾ പറയുന്നതാണ്, നമ്മുടെ നല്ലൊരു എനർജിയും കുട്ടികളുടെ ഈ പുറത്തുനിന്നുള്ള ഇൻ്റർഫിയറൻസ് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നിയന്ത്രിക്കാനായിട്ട് വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കോളേജിലെ മാത്രമല്ല, എല്ലാ കോളേജിലെയും പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും നല്ലൊരു എനർജി പോകുന്നത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇടപെടൽ മൂലം അകത്തുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പോകുന്നതും അതേപോലെ തന്നെ അവരുടെ മറ്റ് താല്പര്യങ്ങളിലേക്ക് പോകുന്നതും സംഘർഷത്തിലേക്ക് പോകുന്നതും ഒക്കെ തടയാൻ വേണ്ടി ഫുൾ അക്കാഡമിക് എനർജി മുഴുവൻ വേസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം അപ്പോൾ ഒരു അധ്യാപകൻ പല റോളിലേക്കാണ് വരുന്നത്, ജഡ്ജി ആവുന്നുണ്ട്, പോലീസ് ആവുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ അധ്യാപകരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ.
0: അപ്പൊ അങ്ങനെ ഒരു കാര്യം, അത് ഇപ്പം എനിക്ക് തോന്നുന്നു സാർ ഈ ഒരു പ്രിൻസിപ്പളിന്റെ പോസ്റ്റിലേക്കൊക്കെ വന്നപ്പോഴാണ് അത് കൂടുതൽ അല്ലെ?
1: അല്ല, നേരത്തെ തന്നെ അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥി സംഘർഷങ്ങൾ നടക്കുന്നിടത്ത് ഇടപെടാറുണ്ട്. ഈ നെന്മാറ NSS കോളേജിൽ തന്നെ ഉണ്ടായ ഒരു സംഘർഷം അത് അവസാനം നിയമസഭയിൽ വരെ ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിലുള്ള മുന്നേറ്റം കേരളത്തിൽ വളരെ പിന്നിലേക്ക് പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടാവുന്നതിന്റെ മുഖ്യ കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ അധ്യാപകരുടെ ശ്രദ്ധ പോകുന്നതാണ്.
0: അപ്പൊ കോളേജിലേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ?
1: നല്ലൊരു ശതമാനം അതിന്റെ മറ്റ് ആക്ടിവിറ്റീസിലോട്ട് പോകേണ്ടി വരുന്നു. അത് വളരെ 5% കുട്ടികളായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ 5% കാരണം ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം അത് പരിഹരിക്കാനായിട്ടുണ്ടാകുന്ന ഈ എനർജി വേസ്റ്റ് വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് അക്കാഡമിക്കായിട്ടും ഗവേഷണത്തിനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുവിടാനായിട്ട് പറ്റാത്തത് ഇവരുടെ ഒരു ഉദ്ദേശമാണ്. ഇവർ വരുന്നത് കോളേജിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്. അപ്പം അവരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ഉണ്ടാകുന്ന എനർജി വേസ്റ്റ് വളരെ വലുതാണ്.
0: ഇപ്പോൾ സാറ് ഈ ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കുട്ടികൾ, അപ്പം എല്ലാ വർഷവും നമുക്ക് പുതിയ കുട്ടികളെ കിട്ടും. ഫൈനൽ ഇയർകാർ ഫൈനൽ സെമസ്റ്റർകാർ പോയി കഴിയുമ്പോഴത്തേക്കിന് പുതിയ കുട്ടികളാണ് വരുന്നത്. അപ്പം ഈ പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇവരെ ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഇവർ

0: നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ് അല്ലേ.
1: അപ്പൊ
0: സാറിന്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെ നമ്മളുടെ ഒരു വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള, നമ്മുടെ ഒരു ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണം, അപ്പൊ അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
1: അങ്ങനെ വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ തലമുറയിലൊക്കെ പഠിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ മിക്കവാറും ഈ പാഠപുസ്തകങ്ങളെല്ലാം സിലബസിലുള്ളതൊക്കെ വായിച്ചും അതിനപ്പുറത്തുള്ളതും എല്ലാം വായിച്ചിട്ട് വന്നിരിക്കുന്നവരാണ് നല്ല ശതമാനം വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നതാണ് അധ്യാപകർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പം ഇവർ ടെക്നോളജിയിൽ കുറെ കൂടെയൊക്കെ അഡ്വാൻസ് ആണെങ്കിലും ഈ സബ്ജക്ട് നോളജി ഇല്ല, അതുകൊണ്ട് ആക്ച്വലി ഇവരെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമുക്കൊരു ഒരു അന്നാ കരണീന എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയുമ്പോൾ അറിയാവുന്ന കുട്ടികൾ വളരെ കുറവാണ്.
0: ആ
1: സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം അറിയാവുന്ന കുട്ടികളാണ്.
0: അപ്പം
1: എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് വൈസ് കണ്ടന്റ് നോളജ് കൂടുതലുള്ള കുട്ടികളായിരുന്നു ഒരു തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും ഇല്ല. ഡിജിറ്റലി ഭയങ്കര അഡ്വാൻസ് ആയിരിക്കും, നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ ഈ സബ്ജക്ട് നോളജ് വളരെ കുറവാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നതും കുറവാണ്. അതുകൊണ്ട് അത്ര വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്.
0: അപ്പൊ അവരുടെ ഒരു റീഡിംഗ് ഹാബിറ്റ് അല്ലേ
1: വളരെ കുറവാണ്.
0: കുറവാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് എല്ലാം ഇങ്ങനെ വളരെ ഷോർട്ട് ബ്രീഫ് ആക്കിയൊക്കെ നമുക്കിപ്പം ചാറ്റ് GPT-യോട് ചോദിച്ചാൽ എന്തിന്റെ സമ്മറി വേണമെങ്കിലും കിട്ടുമ്പോ അതൊന്ന് വായിച്ചാൽ മതി അല്ലേ,
1: പുസ്തകം
0: മൊത്തത്തിൽ വായിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത വരുന്നു.
1: അങ്ങനെ ചിന്ത വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിനും ഇങ്ങനെയുള്ള എളുപ്പ മാർഗങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു കുറച്ചും കൂടെ നോളജ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു.
0: അല്ല സാറ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാവുമ്പോൾ അല്ലേ, പഴയ തലമുറയിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ക്ലാസ്സിലും പോകുന്നുണ്ടോ? ആ ഒരു വ്യത്യാസം
1: വളരെ വലുതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
0: അപ്പോൾ സാർ ഈ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇപ്പം ചില കുട്ടികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ടായിട്ട് ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ഒരു സ്റ്റേജിൽ വന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കാര്യങ്ങൾ തുറന്നു പറയാനോ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ മുന്നിലോട്ടൊന്ന് വന്നൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ പോലും വരാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ നന്നാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റിയില്ല എങ്കിൽ പോലും കുറച്ച് പേർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു അധ്യാപകന് തീർച്ചയായിട്ടും അവരുടെ സ്വാധീനം കൊണ്ട് സാധിക്കും അല്ലേ. സാറ് സാറിന്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ?
1: അതായത് പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. ചിലര് ചിലപ്പം അവർക്ക് കുറച്ച് മുമ്പോട്ട് വന്ന് പറയാനുള്ളൊരു മടിയുള്ളവർ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് എളുപ്പം കൊണ്ടുവരാൻ പറ്റും. കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഇവർ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് വളരെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കുട്ടികൾ നമുക്ക് ചിലപ്പോൾ ചില മാനസികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉള്ള കുട്ടികളുണ്ടാവും. അവരെ നമ്മൾ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ ഡീലി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. പറ്റുന്നെങ്കിൽ നമ്മൾ ശരിക്കും കൗൺസിലിംഗ് അറിയാവുന്ന ആരെല്ലാം കൊണ്ട് വേണം അത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെടാൻ. കാരണം നമുക്ക് അറിയാത്ത മേഖലയിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടപെടൽ മൂലം ദോഷം ഉണ്ടാവാം. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. ഒരു പരിധിവരെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുട്ടികൾക്ക്, കുറച്ച് മുന്നോട്ട് വരാനായിട്ട് ഒരു മടി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പാലക്കാട് പഠിപ്പിച്ചപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് കൂടുതലും. അവർ വളരെ ആക്റ്റീവായിട്ട് പെട്ടെന്ന് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുന്നത് കാണാനുണ്ട്. ഇങ്ങോട്ട് വരുന്നതോറും അത് വളരെ കുറവാണ്. കുട്ടികളെ വളരെ ഫോഴ്സ് ചെയ്ത് വേണം നമുക്ക് ഒരു കാര്യത്തിനായിട്ട് കൊണ്ടുവരാനുള്ളത്. അപ്പം ഒരു പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ ലെവലിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കോളേജിലോട്ട് വരുമ്പോൾ ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് മുറികളിൽ ഇവരെ കൊണ്ട് പ്രസന്റേഷൻസ് നടത്തിക്കാനും ഗവേഷണം ചെയ്യിപ്പിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ സ്കൂൾ ലെവലിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടലുണ്ടായിട്ട് അവരെ ഈ മടി പിടിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് അവർക്ക് കോൺഫിഡൻസ് നൽകുന്നത് അവിടുന്ന് തുടങ്ങേണ്ടത്.
0: അല്ലാതെ സാർ പറഞ്ഞത് സത്യമാണ്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കുട്ടിയെ വിളിക്കുമ്പോൾ പലപ്പോഴും അവർ വരാൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വേദിയിലേക്ക് വന്ന് ഒരു അഭിപ്രായം പറയാൻ ഒക്കെ നമ്മൾ ചിലപ്പം കുട്ടികളെ വിളിക്കുമ്പോൾ അവർ വരാനായിട്ടുള്ളൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ഒരു ട്രെയിനിങ്ങിൻ്റെ കുറവ് തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഒരു സ്കൂൾ ലെവലിൽ അവർക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കൊടുത്ത് വിടേണ്ടിയിരിക്കുന്നു അല്ലേ. പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി മികച്ച അവരായി മാറിക്കോളും ഗ്രാജുവലി. എനിക്ക് തോന്നുന്നു അവിടെ വരുമ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഒരുപാട് പ്രോഗ്രാമുകൾ. പണ്ടത്തെ ക്യാമ്പസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ, ഒരുപാട് പരിപാടികളും ഇതുപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സാർ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ജീവിതവുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് സാർ പഠിപ്പിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ചും നമ്മൾ പഠിപ്പിക്കുന്ന കഥകളും കഥാപാത്രങ്ങളും ഒക്കെ പലതും നമുക്ക് ചിലത് നമുക്ക് കുട്ടികൾക്ക് റോൾ മോഡൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ചിലവരങ്ങനെയല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇപ്പം നമ്മളൊരു കവിയെയൊക്കെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പിന്നീട് അവരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് വന്നവരായിരിക്കും. അങ്ങനെയുള്ള നിരവധി കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. അപ്പം നമുക്ക് ജീവിതവുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ സാർ അത് എന്തുമാത്രം എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ?
1: ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത് വളരെ കുറഞ്ഞു വരികയാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരിപ്പോൾ പല മറ്റു കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് പോകുന്നത് എന്നുള്ളതാണ് കാണപ്പെടുന്നത്. കാരണം നമ്മുടെ സിലബസിൽ നിന്നും പ്രധാനപ്പെട്ട കവികളെയും എഴുത്തുകാരെയും എല്ലാം നീക്കിയിട്ട് ചിലപ്പോൾ ഇക്കണോമിക്സ് ആയിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം. അപ്പോൾ ലിറ്ററേച്ചറായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും അതൊരു വളരെ ഒരു ബോർഡം ഉണ്ടാകും. കാരണം അവർ സയൻസൊക്കെ പഠിച്ചിട്ട് കുറച്ച് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് വരുമ്പോൾ വീണ്ടും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സിലബസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അനാവശ്യമായ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ട് തെറ്റായ രീതിയിൽ എന്താണ് പറയുന്നത് സിലബസുകൾ ചിട്ടപ്പെടുത്തുന്നതൊക്കെ കൊണ്ട് ക്ലാസ് മുറികൾ ഇപ്പം വളരെ മഹാബോറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു താല്പര്യം കുട്ടികൾക്ക് ഇപ്പം കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഈ സിലബസുകൾ കൊള്ളാത്തതുകൊണ്ടാണ്. സിലബസുകൾ പരിഷ്കരിക്കുമ്പോൾ ധൃതി പിടിച്ച് ചെയ്യുന്നതും പെട്ടെന്ന് സമയം ബന്ധിതമായി വളരെ വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി കൂട്ടിയിടുന്നതിൻ്റെ ഒരു കുറവ് കുഴപ്പം ഇപ്പോഴത്തെ സിലബസിൽ കാണാനുണ്ട്. അതിനകത്ത് അത്യാവശ്യമായ ഇടപെടൽ നടത്തി ഗൗരവമായ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ക്ലാസ് മുറികളിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഒരുപക്ഷെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം ഷേക്സ്പിയർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഷേക്സ്പിയർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം എന്നെ ആംലെറ്റൊക്കെ പഠിപ്പിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് പഠിപ്പിക്കുമ്പോൾ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്ത് പറയാൻ പറ്റും. അപ്പം മികച്ച അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെ ഒരു ഗുണം പ്രയോജനം എനിക്ക് എൻ്റെ ക്ലാസ് മുറികളിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഉജ്ജ്വലമായ പല അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരുന്ന് ലെക്ചേഴ്സ് കേട്ടിട്ടുള്ളതൊന്ന് വളരെ പ്രയോജനം ചെയ്യുന്നു. പക്ഷേ ഇപ്പം അതിനുള്ള അവസരം വളരെ കുറവാണ്. പഠിപ്പിക്കുന്ന വളരെ നമുക്ക് യാതൊരു ഒട്ടും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളെല്ലാമാണ് അധ്യാപകർ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അധ്യാപകർക്ക് ഈ മേഖലയിൽ ഒട്ടും വലിയ ഈ അറിവ് കാണില്ല. അപ്പം അങ്ങനെയുള്ള മറ്റൊരു മേഖലയിലേക്ക് പോയി പഠിപ്പിക്കേണ്ടിയൊക്കെ വരുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് ഈ ക്ലാസ് റൂം ലെക്ചേഴ്സ് പഴയ പോലെയുള്ള ഗാംഭീര്യമുള്ള ലെക്ചേഴ്സ് ഇപ്പം ഞാനൊക്കെ കേട്ട് പഠിച്ചു വന്നിട്ടുള്ള അതൊന്നും ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
0: ശരിയാണ് സാർ പറഞ്ഞത്, എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. സാർ പഠിച്ചിരുന്ന ഒരു കാലത്ത് അല്ലേ ക്ലാസ്സിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഹാംലെറ്റോ ജൂലിയസ് സീസറോ ഒക്കെ വന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു കഥയിലൊക്കെ ഇങ്ങനെ ലയിച്ചിരുന്ന് അല്ലെ, ആ ഒരു ഷേക്സ്പിയറിന്റെ ഒരു ഗ്രേറ്റ്നെസ്, ആ ഒരു ഭാഷ, അതൊക്കെ നമ്മളിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില അധ്യാപകർ വളരെ മനോഹരമായിട്ടൊക്കെ ഇത് നമ്മളെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പലപ്പോഴും എൻവയോൺമെന്റൽ സയൻസും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക്
1: മാറ്റം ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആവശ്യമാണ്. കാരണം നമുക്കെപ്പോഴും ഈ പഴയ കാര്യം ഓർത്ത് ചെയ്യാൻ പറ്റില്ല. റിയർ വ്യൂ മിററിൽ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് തന്നെ പോകണം. പക്ഷേ മാറ്റം കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് ഗവേഷണമൊക്കെ ചെയ്ത് അത് നടപ്പിലാക്കി നോക്കിയിട്ടേ ഇത് സിലബസിലോട്ട് കൊണ്ടുവരാവൂ. അല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു മീറ്റിംഗ് കൂടിയിട്ട് രണ്ടു ദിവസം കൊണ്ട് സിലബസ് ഉണ്ടാക്കുക. ഇപ്പം പാഠപുസ്തകങ്ങളില്ല, ലിങ്കുകളാണ്. ഇപ്പം യൂട്യൂബ് ലിങ്കുകൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത് കവിതയാണെന്നൊക്കെ പറഞ്ഞ് സിലബസിലങ്ങ് ഉൾപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും അത് അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങളെല്ലാം മാറി നിൽക്കുകയും ഈ അതായത് നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഒരുപാട് സിലബസിൽ കടന്നുകൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ കാണാനുണ്ട്. അപ്പൊ ചിലപ്പോൾ ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. ഒരു സിലബസ് 3 വർഷത്തേക്കാണല്ലോ. അപ്പം ആദ്യത്തെ വർഷം ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാഠപുസ്തകം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോകുന്നുണ്ട് ഇംഗ്ലീഷിന്റെ. പ്രത്യേകിച്ച് അത് മാറണം. കാരണം പാഠപുസ്തകം നിർബന്ധമായിട്ട് ഉണ്ടായാൽ മാത്രമേ

0: വിദ്യാർത്ഥിക്ക് അറിയാൻ പറ്റും താൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പഠിക്കാൻ. ഇതിപ്പോൾ ലിങ്കുകളാവുമ്പം ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് മാത്രം ആ ഒരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല, മാറുകയാണ് വിദ്യാഭ്യാസത്തിൽ. അത് തെറ്റായ രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാറിന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് സാർ പറയുന്നത് അല്ലേ? ആ ഒരുപാട് ഇപ്പം നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും പെട്ടെന്ന് ഒരു മാറ്റം വരുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള അല്ലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഈ കാര്യം
0: അവർക്കും അത് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ ഒരു രീതിയാണ്, നമ്മൾ സിസ്റ്റം ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പിൽ ഇരിക്കുന്നവരായാലും എല്ലാവരും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റൂലല്ലോ. അതേപോലെ വിദ്യാഭ്യാസം ഒരു രീതിയിലേ പോകാൻ പറ്റും. അതിപ്പോ എഞ്ചിൻ ഡ്രൈവർ വിചാരിച്ചാലൊന്നും ട്രെയിനിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല. സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ ആണ് അത്.
1: അപ്പൊ സാറ് ഇപ്പോൾ അധ്യാപകരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സാറ് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ സാറിന് ഏതൊരു അധ്യാപകനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഒരാളിന്റെ ഒരു കാര്യം പറയാൻ ഒരുപാട് പേരെ ഓർമ്മ വരുമെന്ന് എനിക്കറിയാം, എന്നാലും പെട്ടെന്ന് ഒരാളിന്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ സാർ ആരെപ്പറ്റിയായിരിക്കും പറയുന്നത്?
0: അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മികച്ച അധ്യാപകരാണ് എന്നെ പഠിപ്പിച്ച എല്ലാവരും തന്നെയും. അവരിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു അധ്യാപകൻ എടുത്തു പറയുകയാണെങ്കിൽ പ്രൊഫസർ കെ പി അപ്പൻ, മലയാളം പഠിപ്പിച്ച പ്രൊഫസർ കെ പി അപ്പൻ ആണ്. മറ്റ് അധ്യാപകരോട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ എനിക്ക് ആ ലെവലിൽ എത്താൻ പറ്റും. പക്ഷെ ഒരിക്കലും പ്രൊഫസർ കെ പി അപ്പൻ ലെവലിൽ എത്താൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക ഒരു ഫീലാണ് ആ ക്ലാസ് ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെയുണ്ട്. ഇപ്പൊ അപ്പൻ സാർ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ എഫ് ഐ യു ജി പിയിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ അത്ര ഫ്ലോപ്പായി പോയേനെ. കാരണം അപ്പൊ അത്രയും ഒരു ജീനിയസിനൊന്നും ഈ നിലവാരത്തിലേക്ക് താഴാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൻ സാറാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു മാതൃക. നമ്മൾ ഒരിക്കലും എത്താൻ പറ്റാത്തൊരു ലെവലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഇപ്പൊ ഞാൻ
1: ഓർക്കുന്നത് അല്ലെ. എല്ലാവർക്കും മനസ്സിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെ നമ്മളെ അധ്യാപകൻ ഉണ്ടാവുമല്ലോ.
0: അതെ, അന്ന് അപ്പൻ സാറിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് കൊല്ലാസം കോളേജ് എന്ന് പറയുമ്പം വലിയൊരു എന്താ പറയുന്നത് പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്.
1: പക്ഷെ
0: കെ പി അപ്പൻ സാർ ക്ലാസ് എടുക്കാനായിട്ട് വരുമ്പോൾ ആ ബ്ലോക്ക് മുഴുവൻ സൈലന്റ് ആയിരിക്കും. വിദ്യാർത്ഥികൾ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യും. അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രശ്നം ഉണ്ടെങ്കിലും അവർ ബഹുമാനിക്കും. അതുപോലെ തന്നെ ആ ക്ലാസ് ഇരിക്കുന്നതിൽ ഈ ആ ക്ലാസ്സിലെ മാത്രം വിദ്യാർത്ഥികളല്ല, പുറത്തുനിന്നുള്ള കോളേജിന് പുറത്തുനിന്നുള്ളവർ വരെ വന്നിരിക്കും ഈ ക്ലാസ് കേൾക്കാൻ. ബെഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഓർഡിനറി മെമ്മൂനകത്തൊക്കെ തള്ളി ഇരിക്കുന്ന കണക്കാണ് ഇരിക്കുന്നത്. ബെഞ്ചിൽ നിന്ന് ഒരു താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് എല്ലാവരും ഇത്രയും കുട്ടികൾ ഇരിക്കുമ്പം നിശബ്ദം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൻ സാറ് വളരെ പതുക്കെ സംസാരിക്കും. അപ്പം അത് കേൾക്കാനായിട്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്നാലേ പറ്റൂ. അപ്പം അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ആ ക്ലാസ് മുഴുവൻ. അതുകൊണ്ട് അതൊന്ന് എടുത്തു പറയുകയാണ്.
1: തീർച്ചയായിട്ടും സാറിന് ആ ഒരു അധ്യാപകനോടുള്ള ഒരു ആദരവും സ്നേഹവും ഒക്കെ തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകളിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ സാർ, ഇപ്പൊ ഒരുപാട് പേര് ഈ ഒരു അധ്യാപകൻ ആവാൻ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്, അപ്പൊ അതിനുവേണ്ടി പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ ഒരു കിൻഡർഗാർട്ടൻ ക്ലാസ്സിലേക്ക് ആയാലും അവിടെ പോയി അധ്യാപകനായിട്ട് ജോലി ചെയ്യാം എന്നുള്ളവരുണ്ട്. അപ്പം അവരുടെ ആ ഒരു ജോലിയുടെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമോ ഒന്നും ചിലർ ചിലപ്പോൾ അവർക്ക് അത്രയും ബോധവാന്മാരായിരിക്കത്തില്ല ചിലർ. അപ്പൊ അങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സാർ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? അപ്പൊ പ്രവേശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പൊ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സാർ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്?
0: അധ്യാപകനാകുമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലാണ്. നല്ല ടാലന്റ് വേണം. ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകനാകാവൂ. കാരണം നമുക്ക് അറിയാവുന്ന ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയാണ്. അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമല്ല. അപ്പം ആ ഒരു കഴിവ് ആദ്യമായിട്ട് ഉണ്ടാവണം. പിന്നെ നമുക്ക് നല്ല നമ്മുടെ സബ്ജക്റ്റിലും മറ്റ് സബ്ജക്റ്റുകളിലും എല്ലാം ഉള്ള അറിവ് ഭയങ്കര ഡെപ്ത് ഉണ്ടാവണം. കണ്ടന്റ് നോളജ് ആണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലെക്ചർ അല്ലെങ്കിൽ ടീച്ചിങ് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ആക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റു ജോലികളെ പോലെ അല്ല ഇത്. ഇതിനകത്ത് നമ്മൾ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണെന്നുള്ളത് ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ പ്രിപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി, ഇപ്പം ഞാനൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ബുക്ക് വായിക്കുന്നത് തന്നെ നമ്മുടെ ടീച്ചിങ്ങിനെ വളരെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും എന്തൊരു പ്രിപ്പറേഷനും എല്ലാ കാര്യവും ഈ ക്ലാസ്സിലെ പെർഫോമൻസിന് നല്ല രീതി

0: ഇതിൽ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഇപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു മികച്ച അധ്യാപകനാകുന്നത് നമ്മുടെ ക്ലാസ് കൊണ്ടായിരിക്കും, ലെക്ചർ കൊണ്ടോ അല്ലെങ്കിൽ ടീച്ചിങ് ഇതുകൊണ്ടായിരിക്കും, അല്ലാതെ കുട്ടികളായിട്ടുള്ള സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കണക്ക് അവരുടെ വേലത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുകയും റീൽസ് എടുത്തിട്ട് 10-4 ലക്ഷം ലൈക്കൊക്കെ നേടുന്നതിലൊന്നും അല്ല. ആ ഒരു പക്ഷേ ഇപ്പം കുട്ടികൾ നിങ്ങളെ അതൊക്കെ കൊണ്ട് നിങ്ങൾ വലിയ പോപ്പുലാരിറ്റി ഉണ്ടാവും. പക്ഷെ വേറെ ഉണ്ട്, നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ ബഹുമാനിക്കത്തില്ല, ഇന്ന് നിങ്ങളെ പുച്ഛിക്കായിരിക്കും, പക്ഷെ നാളെ നിങ്ങളെ ആദരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അധ്യാപകരെപ്പോഴും അധ്യാപകനാണെന്നുള്ള ഒരു 100% ഒരു ബോധം വേണം. പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആ ലെവല് വിട്ട് താഴോട്ട് പോകാതെ ആ ഒരു ലെവലിൽ തന്നെ നിന്നുകൊണ്ട് കുട്ടികളുമായിട്ടൊരു അകൽച്ച എപ്പോഴും ഉണ്ടാവണം, ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ കുട്ടികളും പിന്നെ നമുക്ക് ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയൊന്നും പാടില്ല. എല്ലാവരും ഒരേ കണക്ക് തന്നെ കാണാൻ പറ്റണം, എല്ലാവരുമായിട്ട് ഒരേ രീതി തന്നെ ഇടപെട്ട് പോകുന്ന രീതിയായിരിക്കും കുറച്ചും കൂടെ മികച്ചതെന്നാണ് എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാം.
1: മനസ്സിലാക്കുക, സാർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ ടീച്ചേഴ്സ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇൻറ്റിമേറ്റ് ആവാറുണ്ട് കുട്ടികൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ളവർ കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിലും ഒക്കെ ഈ ഇത്രയും അടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അവരെ നമുക്കൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു നിലയിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു വാക്കുകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ഈ ഒരു അധ്യാപകരാവാൻ കാത്തിരിക്കുന്നവർ അല്ലെ തയ്യാറെടുത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ജോലിയിലേക്ക് കയറിയവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു പിന്നെ പണ്ടൊക്കെ നമുക്ക് ഈ ഒരു അധ്യാപകന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ജോലിയായിരുന്നു. അപ്പം നമുക്ക് വലിയൊരു ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജോലിയാണ്, മറ്റുള്ളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് പോലെയല്ല. വലിയൊരു ടാർഗറ്റൊക്കെ തന്നിട്ട് ഇത് അച്ചീവ് ചെയ്യണം മന്ത് എൻറ്റിലെന്നോ അങ്ങനെയൊക്കെ തരുന്ന ജോലികളുണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ലാതെ സാധാരണ വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കാലമൊക്കെ മാറിയതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സർവൈലൻസിലാണ് എപ്പോഴും അധ്യാപകർ. ഇപ്പോൾ നമ്മുടെ ഒരു നാക്ക് ഒന്ന് പിഴിച്ചാൽ പോലും അത് സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമൊക്കെയാണ് അല്ലേ. അപ്പം ആ ഒരു അങ്ങനെ ഉള്ളൊരു കാലത്താണ് ഇപ്പോഴത്തെ അധ്യാപകർ ജോലി ചെയ്യുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ, നമുക്ക് ആ ഒരു ചെറിയൊരു ഫ്രീഡം കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ?
0: അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഇപ്പം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗവൺമെന്റ് തലത്തിലായാലും സൊസൈറ്റി ആയാലും ആരും തന്നെ അധ്യാപകരുടെ കൂടെ നിൽക്കുന്നില്ല. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്ന് ഒരു കോപ്പി അടി പിടിച്ചാൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത് അധ്യാപകരുടെ തലയിലോട്ടാണ് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കോപ്പി അടി പിടിക്കേണ്ടതെന്നാണ് ഞാൻ പറയാറുള്ളത്, മനസ്സിലായോ? കാരണം എന്തിനാണ് വെറുതെ വേണ്ടാത്ത വയ്യാവലികൾ ഉണ്ടാക്കിയത്? കാരണം നമ്മളെ ആരും സംരക്ഷിക്കത്തില്ല, നമ്മളെ ഒരു നിയമവും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. കുറ്റം അധ്യാപകരുടെ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അധ്യാപകർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ നിയമം കൊടുത്തേ പറ്റൂ. അത് അത്തരം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശകാരിക്കുന്നു അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ വളരെ മോശമായിട്ട് കാണുകയും മനസ്സിലായി വാർത്തയുടെ പുറകിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അത്തരം ഒരു സമൂഹത്തിൽ മികച്ച അധ്യാപകർ ഉണ്ടാകത്തില്ല. അധ്യാപകർ അങ്ങനെ വരുമ്പോൾ അധ്യാപകരുടെ റോള് പഠിപ്പിക്കുന്നത് മാത്രമായിട്ട് മാറും. കറക്ഷനും മറ്റു കാര്യങ്ങളിലേക്ക് അധ്യാപകർ പോകാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇത് മാറണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അത് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാത്തിടത്തോളം കാലം അധ്യാപകർ വെറും ക്ലാസ് മുറികളിലെ ലെക്ചർ ചെയ്യുന്ന ആൾക്കാരായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിട്ട് മാത്രം മാറും. നമ്മൾ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അധ്യാപകരുടെ റോളുകൾ ഇപ്പോൾ ചുരുങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പം അത് അത് അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരു വിദ്യാർത്ഥിയെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികളെ ഇപ്പോഴത്തെ കുട്ടികളെ രക്ഷകർത്താക്കൾക്ക് ഭയമാണ്. രക്ഷകർത്താക്കൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ്, തിരുത്താനായിട്ട് പറയുന്നില്ല. തിരുത്താൻ ശ്രമിക്കുന്ന അധ്യാപികക്കെതിരെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കുക, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലാത്തതിനെ ന്യായീകരിക്കുക, ഇങ്ങനെയുള്ള നിയമങ്ങൾ. അപ്പം ഉദാഹരണത്തിന് നമുക്ക് മെഡിക്കൽ ലീവ് അറ്റൻഡൻസിന് ബാധകമല്ല. അപ്പം അതായത് സുഖമില്ലാതെ നമ്മൾ കിടന്നെങ്കിൽ അത് അറ്റൻഡൻസ് ഷോർട്ടേജ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ രക്ഷകർത്താക്കളുടെ ഒരു ശ്രമം. അപ്പോൾ രക്ഷകർത്താക്കളുടെ പിന്തുണ പോലും അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു റോളിലേക്ക് മാത്രം

0: ചുരുങ്ങുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റൂ. ഇടപെട്ട അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആർക്കു വേണമെങ്കിലും കയറി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കയറി വന്ന് എന്തും പറയാന്നുള്ള രീതിയിൽ നിന്നും മാറി. ഇപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നില്ലേ എത്രയോ പ്രിൻസിപ്പൽമാർക്ക് നേരെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർ വന്ന് ശക്തമായിട്ട് സംസാരിക്കുന്നതൊക്കെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എം കോളേജ് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അവരാരും അധ്യാപകരെ ഒരു മോശമായ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടില്ല. കേരളത്തിൽ ഏറ്റവും ശക്തമായ വിദ്യാഭ്യാസ രാഷ്ട്രീയമുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്, കൊല്ലം എസ് എം കോളേജ്. ആ കോളേജിൽ നിന്ന് ഒറ്റ ഇതേവരെ എൻ്റെ 7 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു അധ്യാപകനെ പോലും വിദ്യാർത്ഥി മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സാഹചര്യം. ഇപ്പം വിദ്യാർത്ഥി നേതാവ് എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററെയോ പ്രിൻസിപ്പലിനെയോ വന്ന് മോശമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി നേതാവ്. ഇവിടെയൊക്കെയാണ് തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകരുടെ ആയിട്ടുള്ള പല റോളുകളിൽ നിന്നും ചുരുങ്ങിയിട്ട് ക്ലാസ്സിൽ വെറും ഒരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു
1: ആളായിട്ട്
0: അധ്യാപകർ മാറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ
1: അഭിപ്രായം. അപ്പോൾ സാറ് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ടീച്ചേഴ്സിനെ കേൾക്കാനായിട്ട് പലപ്പോഴും ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അവരുടെ ഭാഗം ആരും കേൾക്കുന്നില്ല. മറ്റേ പരാതിക്കാരൻ്റെ ഭാഗം മാത്രം, അത് മാത്രം ഇങ്ങനെ വളരെയധികം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ള അല്ലാതെ അധ്യാപകൻ്റെ ഒരു ഭാഗം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ട് അല്ലേ സാർ? അപ്പോൾ നമ്മളിപ്പോൾ കിഷോർ സാറിൻ്റെ അധ്യാപക ജീവിതത്തെ പറ്റി ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കാനുള്ളൊരു സമയമാണ്. വി ആർ നൗ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക്. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക്. വെളിച്ചത്തിന്റെ വഴികാട്ടികൾ എന്ന അധ്യാപക ദിനത്തോടനുബന്ധിച്ച ഈ പ്രത്യേക പരിപാടി തുടരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇംഗ്ലീഷ് അധ്യാപകനും തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജുമായ ഡോക്ടർ കിഷോർ റാം ആണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, അപ്പോൾ നമ്മൾ സാറൊരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ, സാറിൻ്റെ ചില കൺസേൺസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറിന് വേറൊരു മുഖമുണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം സാറൊരു മികച്ച എഴുത്തുകാരനാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇന്ന് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എനിക്കറിയാം ഒരു നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലമുള്ള ഒരാളിന് മാത്രമേ നന്നായിട്ട് എഴുതാൻ പറ്റൂ. നമ്മുടെ വായനാശീലമാണ് പിന്നീട് ഭാവിയിൽ നമ്മളെ നല്ലൊരു എഴുത്തുകാരനിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പൊ സാറിന് അങ്ങനത്തെ ഒരു നല്ലൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം ശരിയാണോ സാർ?
0: തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലം ഉണ്ടെന്ന് മാത്രമല്ല, നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 5 ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് നോവൽ വായിക്കാൻ തന്ന ബെനഡിക്ട് റോംസൺ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ ചരമദിനം കൂടിയാണ്.
1: ഓ അത് ശരി.
0: അപ്പം അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബുക്ക് എടുത്ത് തരുന്നത്, ഫേമസ് 5 എന്ന് പറയുന്ന കുട്ടികളുടെ കഥയാണ്. അപ്പൊ അത് വായിച്ചപ്പോഴാണ് എനിക്ക് സീരിയസ് റീഡിങ്ങിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ അതിനുശേഷം തുടർന്ന് അദ്ദേഹം തന്ന ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടാണ് ഞാൻ നല്ലൊരു വായനക്കാരനാവുകയും, തുടർന്ന് കൊല്ലം മുനിസിപ്പൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അച്ഛനെടുത്ത് പറയുകയും, പക്ഷെ എന്നാൽ പഞ്ചായത്ത് താമസിക്കുന്നതുകൊണ്ട് മുനിസിപ്പൽ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീ വെങ്കടേശ്വര പൈ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് എനിക്ക് തരികയായിരുന്നു. അതിനുശേഷം ആ ലൈബ്രറിയിൽ എല്ലാ ആഴ്ചയിലും 2 ദിവസമെങ്കിലും പോയി ഒരാഴ്ച കൊണ്ട് 8 ബുക്കെങ്കിലും വായിക്കുന്ന ഒരു ശീലം തുടങ്ങുകയും, ഒരു ദിവസം ഒരു ബുക്കിൽ കൂടുതൽ വായിക്കുന്ന ഒരു രീതിയിലേക്ക് വെക്കേഷൻ സമയത്ത് വരികയും ചെയ്തു. അതാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത്. അത് മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് അധ്യാപകനാക്കിയത് ആ ഒരു ശീലം.
1: അതെ. അപ്പൊ ആ നല്ലൊരു വായനാശീലത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പൊ ഒരു എഴുത്തുകാരനിലേക്ക് വരുന്നത് അല്ലേ? അപ്പൊ സാറിന്റെ ഒരു ആദ്യമൊക്കെ എഴുതി തുടങ്ങിയപ്പോഴ് സാധാരണ ഇപ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ എഴുതാനൊരു താല്പര്യം, ആ ഒരു പാഷൻ മനസ്സിൽ കിടക്കുന്ന ഒരു ചെറിയ കവിതകളൊക്കെ എഴുതും, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതും. അപ്പൊ സാർ എങ്ങനെയാണ് എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു ആദ്യം എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു
0: ആദ്യം എഴുതി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 10-ൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലൊരു ക്ലാസ് ഒരു പത്രം ഉണ്ടായിരുന്നു. അത് രസകരമായ തമാശ മാത്രമുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എഴുതിയത്. പിന്നീട് പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കവിതകളൊക്കെ എഴുതും. ഒരു കാരണവശാൽ അല്ല, ഒരു എഴുത്ത് മത്സരത്തിലും പങ്കെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ

0: കോളേജ് ലെവലിൽ ഒരു കഥാരചനാ മത്സരത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എല്ലാവരും പറയുന്നത്, അത്ഭുതകരമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൻഗ്വിൻ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഒന്നും പബ്ലിഷ് ചെയ്യാതെ ആദ്യത്തെ പബ്ലിക്കേഷൻ തന്നെ പെൻഗ്വിൻ പോലെ പ്രധാനപ്പെട്ട ഒരു പബ്ലിഷേഴ്സിനെ കൊണ്ട് പബ്ലിഷ് ചെയ്യിച്ചത് വളരെ അത്ഭുതകരമായി തോന്നും.
1: പക്ഷെ
0: എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എഴുതുമായിരുന്നു എന്നുള്ളത്.

0: 13-ലും എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയയുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. നമ്മൾ എഴുതിയത് അയച്ചു കൊടുത്തതിൻ്റെ ബലത്തിലാണ് ലോകത്തിന് 22 എഴുത്തുകാരെ തിരഞ്ഞെടുക്കുകയും ആ ഒരു കോഴ്സ് ചെയ്തത് വളരെ പ്രയോജനം ചെയ്തു.
1: ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും
0: പുതിയ പുതിയ 22 ലോകത്തുനിന്നുള്ള 22 എഴുത്തുകാരാണ്. അപ്പം അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്, വളരെ സഹായകരമാണ്. അവരുടെ ഫീഡ്ബാക്കുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
1: അപ്പൊ സാർ, ഈ ആദ്യം പബ്ലിഷ് ചെയ്ത ഈ ഒരു പുസ്തകം ദി ഡെഡ് നോ നത്തിങ് അല്ലേ, അത് തന്നെ ബൈബിളിൽ നിന്നുള്ള ഒരു ഫ്രേസ് ആണ്. അതുപോലെ സാറിന്റെ പുസ്തകം ഒന്ന് ഓടിച്ചു വായിച്ചപ്പോഴ് ഓടിച്ചു വായിച്ചു എന്ന് ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഇനി ഒന്നും കൂടി എനിക്ക് വായിക്കണം. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനോട് അതിനെപ്പറ്റി ചോദിക്കണമെന്ന് തോന്നുന്നത്. അതായത് അതിൽ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പള്ളി, ബൈബിള്, അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ, അതായത് ഒരു പിന്നെ ക്രിസ്ത്യൻ വീട്, ഇപ്പോൾ ഒരു ഫിഷർമൻ കമ്മ്യൂണിറ്റി, തങ്കച്ചനും മാത്തപ്പനും ഒക്കെ, ഇവരെല്ലാവരെയും നമുക്കെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളാണ് അല്ലേ. അപ്പോൾ സാറിൻ്റെ ആ ഒരു വളരെ ഒരു വലിയൊരു ഒബ്സർവേഷനിൽ നിന്നാണ് പല പല ആളുകളിൽ നിന്നുമാണ് ഇവരുടെ ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സാറിന് അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു പരിചയവും, അല്ലെങ്കിൽ അവരുടെ ഒരു കഥ, അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിൻ്റെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളൊരു ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്?
0: ഞാൻ ആദ്യം എഴുതിയ നോവല് ഒരു ഫോറിൻ സെറ്റിങ്സ് ഇട്ടാണ് ചെയ്തത്. അതായത് ഒരു ഇമാജിനറി വേൾഡിൽ ആണ്, ഇമാജിനറി ക്യാരക്ടേഴ്സ്, ഇമാജിനറി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എല്ലാം ആയിരുന്നു ആദ്യത്തെ നോവല് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്യാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് പ്ലോട്ടും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ബുക്കുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഒരു പക്ഷേ പബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ട് പുതിയൊരു നോവൽ എഴുതിയത്. അപ്പം പുതിയ നോവൽ എഴുതുമ്പോൾ എനിക്ക് മറ്റൊരു എഴുത്തുകാരൻ്റെ ഉപദേശം ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ഗൗരവമുള്ള വിഷയവുമായിട്ട് ആദ്യമേ പുറത്തു വരാതെ നമുക്ക് ആദ്യമേ സിമ്പിളായിട്ടുള്ളൊരു സാധനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ലോക്കലായിട്ടുള്ള ഒരു കഥ പറയാം എന്ന് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാർ ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ നേരത്തെ പറയണ തന്നെ പലരിൽ നിന്നാണ് എടുക്കുന്നത്. അതേപോലെ നമ്മുടെ ഒരു സെറ്റിംഗ്, ഇപ്പം ഫാത്തിമ ഐലൻഡും അതിന് ചുറ്റുമുള്ള തുരുത്തുകളുമാണ് എടുത്തിരിക്കുന്നത്, അഷ്ടമുടി കായലിൻ്റെ. അപ്പം അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജോസഫ് ഐലൻഡിൽ ഉണ്ടാവുന്ന ഇഞ്ചക്കാട് അതൊന്നും യഥാർത്ഥ ജോസഫ് ഐലൻഡിൽ ഇല്ല, നമ്മളത് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. അതേപോലെ അവിടുത്തെ മറ്റ് ലാൻഡ്സ്കേപ്പ് തന്നെ വളരെ ഒരു കഥാപാത്രത്തെ പോലെ കഥയിൽ ഉണ്ടെന്നാണ് പലരും പറഞ്ഞത്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. 90% ഇമാജിനേഷനും 10% റിയാലിറ്റിയും ആയിരിക്കും ഒരു നോവലിനകത്ത് ഉണ്ടാവുന്നത്. അതാണ് പലരും തുരുത്ത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് പോകുമ്പോൾ ഉള്ള തുരുത്തുകളായിരിക്കത്തില്ല അവിടെ കാണുന്നതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്.
1: അപ്പോൾ സാർ, ഈ ഒരു ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു കഥ രൂപപ്പെട്ടിരുന്നോ ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ, അതോ എഴുതി വന്നപ്പോഴ് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നാണോ തീരുമാനിച്ചത്?
0: ഒരു കഥ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയ ഐഡിയ കാണും, പിന്നെ കഥാപാത്രങ്ങളും കടന്നു വരും. അങ്ങനെ കഥാപാത്രങ്ങളും കഥയെല്ലാമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കഥയും കഥാപാത്രങ്ങളും എല്ലാം മാറും. പിന്നീട് അതിൻ്റെ ഒരു പകുതി മുക്കാൽ എഴുതി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യമേ മനസ്സിൽ വെച്ചിരുന്ന കഥയായിരിക്കത്തില്ല വരുന്നത്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. കഥ എഴുതുന്ന ഒരു പ്രോസസ്സാണ്, ഒരു യാത്ര പോലെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കും.
1: അപ്പൊ അതുപോലെ പിന്നെ നമുക്ക് അതിന്റെ ഒരു ഭാഷ അത് എടുത്തു പറയേണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ എഴുതുമ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജും അല്ലെ, ആർക്കും മനസ്സിലാവാത്ത ഒരു തീമും ഒക്കെ എടുത്തു വെച്ചാല് ഇതാരും വായിക്കത്തില്ല. അപ്പൊ ആദ്യം നമ്മളെ ആൾക്കാര് ഇഷ്ടപ്പെടണം, വായിക്കണം, നമ്മളെ എഴുതുന്നത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവണം. പ്രത്യേകിച്ചും ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഇംഗ്ലീഷ് തന്നെ നമുക്ക് കുറച്ച് ടഫായിട്ട് വേണമെങ്കിലും എഴുതാം, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ സാറ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഷയാണ്, ഒരുവിധം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഭാഷയ്ക്കൊരു സംസാര ഭാഷയുടെ ഒരു സ്വാഭാവികതയുണ്ട്, അത് വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കോൺവെർസേഷണൽ ടോൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു അതുപോലെ തന്നെ ഒരുപോലെ ഒരുപാട് കൊളോക്കിയൽ ടേംസ് നമ്മുടെ നാട്ടിൽ ഒക്കെ മാത്രം അറിയാവുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തുരുത്തുകാർക്കും അല്ലെ, അഷ്ടമുടിക്കായലിനെ ചുറ്റും താമസിക്കുന്നവർക്കും ഈ കൊല്ലക്കാർക്കും മുക്കാടുള്ളവർക്കും ഒക്കെ അറിയാവുന്ന കുറച്ച് വാക്കുകൾ സാർ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഈ

0: എഴുതി തുടങ്ങിയപ്പോൾ അവരുടെ ഭാഷയും സ്വാഭാവികമാക്കാമെന്നുള്ള ഒരു ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു സാറിന്?
1: തീർച്ചയായിട്ടും അവരുടെ ഭാഷ ഇപ്പൊ അവർക്ക് അറിയത്തില്ല കേട്ടോ, അവർ ഉപയോഗിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസം വന്നപ്പം അതാണ് ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ആ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് മറ്റൊരാൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പരിഭാഷകന്റെ സഹായം തേടിയിട്ട് ഞാൻ തന്നെ ഡയലോഗ്സ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നമ്മളൊരു രാജ്യ ഒരു ഒരു സ്ഥലത്തിൻ്റെ ഒരു കഥ എഴുതുമ്പോൾ ആ കഥയ്ക്ക് പൂർണ്ണമായും സത്യസന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കണം. അതിലൊന്നാണ് ഭാഷയെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കണം. നമ്മൾ മറ്റെന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് അത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജെന്യുവിൻ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ടും ആ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഭാഷയെന്ന് പറയുന്നത് വളരെ മിനിമം ഇതാണ് ഉപയോഗിക്കുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടംപററി എഴുത്തുകാരെല്ലാവരും ഡയറക്റ്റ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് വേണ്ടുന്ന ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പോകുന്നത്. മിനിമലിസ്റ്റ് പ്രോസ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ എഴുതുന്നത്. അപ്പം അത് വളരെ അത് ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ വളച്ചൊടിച്ച് പറയാം, സ്ട്രെയിറ്റ് ആയിട്ടും പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു അത് ആ ലെവലിൽ എത്താൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ആ ലെവലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പെൻഗ്വിൻ പോലുള്ള പബ്ലിഷറിൽ എത്താൻ പറ്റും. അത് ഏറ്റവും പ്രധാനം കഥ മാത്രമല്ല, ഇതിന്റെ ഫ്ലോ ആണ്, ലാംഗ്വേജിന്റെ ഫ്ലോ. അതായത് വായിച്ചു തുടങ്ങിയാൽ നമ്മൾ ആ ഒഴുക്കിൽ പെട്ടെന്ന് പോകണം. അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ ഈ പെൻഗ്വിനെയൊക്കെ പോലുള്ള പബ്ലിഷേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി അപ്പം വളരെ സിമ്പിളായിട്ട് മാത്രമല്ല, ഡയറക്റ്റ് ആയിട്ടും ഒപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. കാര്യങ്ങൾ നേരെ സിമ്പിളായിട്ട് പറയാമെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നില്ലേ നല്ലത് എന്നുള്ളതാണ്.
0: സത്യമാണ് ഈ പറഞ്ഞതുപോലെ ഭാഷ എങ്ങനെ വേണം. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ അതൊക്കെ ചിന്തിച്ച് അല്ലേ സാർ, നല്ല പോലെ ചിന്തിച്ച് വേണം അത് ചെയ്യാനായിട്ട്. കാരണം നമ്മളുടെ ഈ ഒരു പുസ്തകം എഴുതി നമ്മളിവിടെ ഉള്ള കുറച്ച് പേര് വായിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹക്കാരനല്ല കിഷോർ സാറെന്ന് എനിക്കറിയാം. ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ എൻ്റെ പുസ്തകം പോകണം എന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ഒരു സ്റ്റൈല് അല്ലേ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി. അതുമാത്രമല്ല സാർ ഈ പറഞ്ഞതുപോലെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഫിക്ഷന് വളരെ ആവശ്യമാണ്. കാരണം നമ്മളത് വായിച്ചു തുടങ്ങിയാൽ നമ്മളത് തീർക്കണം. ചിലത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നു എന്ന് തോന്നിയാൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അത് കളയും. അപ്പം അങ്ങനെയല്ലാതെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ. യു മസ്റ്റ് ഫീൽ ലൈക്ക് റീഡിങ് എന്ന് പറയും അല്ലേ,
1: നമ്മൾ
0: താഴെ വെക്കാതെ വായിക്കണം. അപ്പം തീർച്ചയായിട്ടും ഇത് എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കൊല്ലക്കാരുടെ കഥയാണ്, നമ്മുടെ ഇവിടെ ചുറ്റുമുള്ളവരുടെ കഥയാണ്, നമുക്ക് അറിയാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും സാറിൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിൻ്റെ പുസ്തകം ദ ഡെഡ് നോ നത്തിങ് എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ അവൈലബിൾ ആണ്,
1: നമുക്ക്
0: അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും വായിക്കുക, എന്നിട്ട് സാറിന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് സാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാർ ഇപ്പോൾ പുതിയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളൊന്ന് റിവീൽ ചെയ്യാനായിട്ടൊരു മടി കാണും എന്ന്, ചിലതൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് വിചാരിക്കും. എന്നാലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ സാറിന് നമ്മളോട് പറയാം.
1: ഇപ്പോഴത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ പേര് സമ എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നോവലിലെ ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ പവർഫുൾ അല്ലായിരുന്നു എന്നാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു ഒരു 14 വയസ്സുകാരിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ ലോകത്തിൻ്റെ ലോകത്തെ കാണുന്നതാണ്. അപ്പം തിന്മ നിറഞ്ഞ ലോകമായിരിക്കും. പക്ഷേ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു പക്ഷേ അതിൻ്റെ തിന്മകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനകത്തൊരു ഞാൻ ആദ്യമേ ഇപ്പം മറ്റേ നോവൽ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നോട്ട്സൊക്കെ തയ്യാറാക്കി ചെയ്യുന്നുണ്ട്. അപ്പം നോട്ട്സ് എഴുതിയപ്പോൾ തന്നെ ഏകദേശം 2500-3000 വേർഡ്സ് നോട്ട്സ് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. അതൊരു ആംഗ്ലോ ഇന്ത്യൻ സെറ്റിങ്സിലാണ് ചെയ്യുന്നത്, തങ്കശ്ശേരിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തങ്കശ്ശേരിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തങ്കശ്ശേരി ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ മാറ്റും. ഇപ്പോൾ വർക്കലയിലെ ക്ലിഫ് ഒരു പക്ഷേ തങ്കശ്ശേരിയിൽ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ തങ്കശ്ശേരി അല്ല, പഴയ ഞാൻ പഠിച്ചിരുന്ന പോലുള്ള തങ്കശ്ശേരിയാണ്, ആംഗ്ലോ ഇന്ത്യൻസ് മാത്രമുള്ള ഒരു തങ്കശ്ശേരിയാണ് വരുന്നത്. അങ്ങനത്തെ ഒരു നോവലായിരിക്കും, അതൊരു വ്യത്യസ്തമായ നോവലായിരിക്കും. പിന്നെ അതിൻ്റെ ശൈലിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു

0: എഴുത്തുകാരൻ തന്നെ തോന്നും ഇത് കൊള്ളാമെന്ന്. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടല്ലോ, വായിച്ചും പഠിപ്പിച്ചും ഒക്കെ ഉള്ളു. അപ്പം ആ ശൈലിയും ഒരു മറ്റേ നോവലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോകുന്നത് ഒരു ഇപ്പം 5000 വേർഡ്സ് കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പോ ഈ 3-4 ദിവസം അവധി, അല്ലെങ്കിൽ ഈ ആഴ്ച കൊണ്ട് അതൊരു 10,000 വേർഡ്സ് ആക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ട്രാക്കിൽ വീഴൂ. അപ്പം വലിയൊരു വേർഡ് കൗണ്ട് ഇല്ല, ഒരു 60,000 വേർഡ്സിനെ അത് നിർത്തുന്ന ഒരു ചെറിയ നോവലായിരിക്കും.
1: അപ്പൊ അങ്ങനെ പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അപ്പോ ഈ പിന്നെ സാർ ഇപ്പോ ഒരു പിന്നെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ജോലി തിരക്കുള്ള ഒരു സമയമാണ്. അപ്പൊ സാർ ഈ പ്രിൻസിപ്പൽ ആയതിന് ശേഷം എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധാരണ പ്രിൻസിപ്പൽമാർ അങ്ങനെ പോകാറില്ല, വളരെ റയറായിട്ടൊക്കെ നമ്മൾ കാണാറുള്ളൂ. അവർക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും ഒരുപാട് ഉത്തരവാദിത്വം ഒക്കെ ആകുമ്പോൾ അവർ പഠിപ്പിക്കലൊക്കെ അങ്ങ് മതിയാക്കും. അപ്പൊ സാറ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും
1: അല്ല, അത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു?
0: അതെ, നമുക്ക് നമ്മൾക്ക് ഏറ്റവും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് ദിവസവും 3 മണിക്കൂർ ലെക്ചർ കാണും. അപ്പം 3 മണിക്കൂർ എടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു 3 ക്ലാസ്സുകളിൽ ഞാൻ പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ മീറ്റിംഗ് ഒക്കെ കാരണം ചിലപ്പോൾ പോക്ക് നടക്കത്തില്ല. എന്നിരുന്നാലും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ച് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ ഉണ്ട്, അതും വരും. അപ്പം ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ അത്ര വലിയ പ്രയാസമില്ല, കാരണം അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളു. അത്ര വലിയൊരു വലിയൊരു ഉത്തരവാദിത്തമൊന്നും അല്ലല്ലോ. നമുക്കത് ഒരു നമ്മൾ ഏത് കാര്യം വരുമ്പോൾ നമ്മൾ വലിയൊരു ഭാരമാണെന്ന് തോന്നുന്നതാണ് ഈ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളത് സിമ്പിളാക്കി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. ഒപ്പം എഴുത്ത് നടക്കുന്നുണ്ട്.
1: അതാണ് അപ്പോൾ സാറിൻ്റെ ആ ഒരു വാക്കുകളെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുകയാണ്. സാധാരണ എല്ലാവരും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
0: എന്റെ ബ്രെയിൻ ഒന്ന് അലേർട്ടായത് കാരണം ഈ അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കണക്കൊക്കെ കൂട്ടുമ്പോൾ ബ്രെയിനിലെ പലയിടത്തായിട്ടും അലേർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ റൈറ്റിംഗിന് അത് നല്ല രീതിയിൽ ഗുണകരമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒരുപക്ഷെ ഭയന്നിരുന്നു ഈ പ്രിൻസിപ്പൽ പോസ്റ്റ് കഴിഞ്ഞ വർഷം ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് എഴുതണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു അലേർട്ട് ആവുന്നതിന്റെ ഒരു ഗുണം എഴുത്തിൽ പ്രകടമാവുന്നു. ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ടാലന്റ് അനുസരിച്ചുള്ള രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അത് അത് സത്യമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ടൈം മാനേജ്മെന്റ് അല്ലേ വളരെ കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം കിഷോർ സാർ അങ്ങനത്തെ ഒരാളാണ്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, ആസ് പ്രിൻസിപ്പൽ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു, അതിനോടൊപ്പം തന്റെ ഒരു പാഷൻ എഴുത്ത് അതും കൂടെ കൊണ്ടുപോകുന്നു അല്ലേ, എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ സാർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നതും കൂടി വേണം അല്ലേ? ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഫാമിലി സപ്പോർട്ട് എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്.
0: ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഭാര്യ കരമന NSS കോളേജിലെ കോമേഴ്സ് വിഭാഗ അധ്യാപികയാണ്, കവിത. മൂത്ത മകൻ രോഹിത് കിഷോർ റാം BTech പഠിക്കുന്നു TKM എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇപ്പം സെക്കൻഡ് ഇയർ ആണ്. ഇളയ മകൻ ജഗത് കിഷോർ റാം ലേക്ക് ഫോർഡ് സ്കൂളിൽ പഠിക്കുന്നു, 10th പഠിക്കുന്നത്.
1: അവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടോ സാർ? ഈ
0: രോഹിത് നല്ല രീതിയിൽ കോവിഡ് സമയത്തൊക്കെ, അതായത് വെറും 13 വയസ്സുള്ളപ്പോഴൊക്കെ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ഓ ശരിയാ.
0: അതും ഞാൻ ഈ എടുത്തു പറയുന്ന കാര്യം വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഷോർട്ട് ഫിലിം പോലെ അല്ലായിരുന്നു, ഒരു കുട്ടി ചെയ്തതായിട്ട് അല്ല തോന്നിയത്. എനിക്ക് കുറച്ചും കൂടെ മികച്ച രീതിയിൽ തോന്നി, കാരണം ഞാൻ ഈ ഫിലിമുമായിട്ട് നല്ല ബന്ധമുണ്ട് എനിക്ക്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ നല്ല രീതിയിൽ കഴിവുണ്ടെന്നുള്ളതാണ്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇളയാളും സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ഇപ്പം സ്കൂളിന് വേണ്ടി ബാസ്കറ്റ്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരവരുടെ ടാലൻറ്റ്, ഞാൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടേതായിട്ടുള്ള വേൾഡിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഇപ്പം 10th പഠിക്കുന്ന മകൻ ബാസ്കറ്റ്ബോൾ ടീമിലുണ്ട്, കളിക്കാൻ പോകണം, ട്യൂഷനൊക്കെ മിസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും കളിക്കാൻ പോകാനാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു 10th പഠിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നൊരു അവസരമാണിത്. നമ്മൾ 10th മാർക്കല്ല പ്രധാനം, മറിച്ച് നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് നമ്മുടെ ലൈഫിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ടുണ്ടാവുന്ന ഒരു ഒരു എന്താണ്

0: മാനസികവും ആയിട്ടുള്ള വികസനമാണ് ആവശ്യം. ഇപ്പം മാർക്കിലേക്ക് മാത്രം ഈ രക്ഷാകർത്താക്കൾ ഫോക്കസ് ചെയ്യരുത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയണ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആയിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു.
1: അപ്പൊ
0: അതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്പോർട്സിലും പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്.
1: തീർച്ചയായിട്ടും അത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് ഒക്കെ അത് മനസ്സിലാക്കട്ടെ. അല്ലെ, സാധാരണ ഒരു കുട്ടി പത്താം ക്ലാസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ എല്ലാം കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയിരുത്തുകയാണ് പലരും ചെയ്യുന്നത്.
0: മാർക്ക് വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് അത് കൊടുക്കുന്നത്, അതല്ല മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കണം. ചിലപ്പം പെയിന്റിങ്ങിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ സ്പോർട്സിലും നല്ല എല്ലാത്തിലും ഇടപെട്ടിട്ട് ചിലപ്പം എല്ലാത്തിലും ഇടപെടുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് ചിലപ്പം 80% ആയിരിക്കും. പക്ഷെ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾ 99% ആയിരിക്കും. ഈ 99% കാരൻ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളാണ്. അതുകൊണ്ട് ഈ 80% കാരനായിരിക്കും എല്ലാത്തിലും മികച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും ട്യൂഷൻ വിടുന്നതിലല്ല പ്രാധാന്യം, മറ്റ് കാര്യങ്ങളും കൂടെ ഇടപെടുന്നതിലും വിദ്യാർത്ഥി മറ്റ് നേതൃത്വ പാഠമൊക്കെ വളർത്തുന്നതിലൊക്കെ ഉള്ള വലിയ പങ്കുണ്ട് ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: തീർച്ചയായിട്ടും. അപ്പോൾ സാർ, നമുക്ക് എനിക്കിനി ലാസ്റ്റിൽ സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ദ ഡെഡ് നോ നത്തിങ്ങിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ?
0: മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പം ഞാൻ തന്നെ ചെയ്യുന്നാലേ അത് പൂർണ്ണമായിട്ടും ശരിയാവുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് മലയാളത്തിൽ അത്ര വലിയൊരു സാഹിത്യവാസന ഇല്ല. അതുകൊണ്ട് മറ്റൊരാളുടെ സഹായത്തോടുകൂടി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്തൊരു വലിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയലോഗ്സ് ചെയ്യുമ്പം ആ മുക്കാട്ടുകാരുടെ ഭാഷ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവർ ഇപ്പോൾ വളരെ കുറവാണ്. പഴയ ഒരു ലാംഗ്വേജ് അവരുടെ അത് അറിയാവുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ആ കറക്റ്റ് ലാസ്റ്റ് ഫ്ലോയിൽ അത് എഴുതുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേൾക്കാനും. പിന്നീട് അത് ഭാവിയിൽ സിനിമയാവാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ സിനിമയാകുമ്പോഴും ആ ഡയലോഗ് നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ തന്നെ ഡയലോഗ് ചെയ്താലേ ശരിയാവും. അതുകൊണ്ടാണ് ഒരു പരിഭാഷ ചെയ്യുമ്പോൾ സഹായിയേയും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ ഒപ്പം തന്നെ പുതിയ നോവല് ഒന്നല്ല രണ്ട് തീമുകൾ മനസ്സിലുണ്ട്. അപ്പം അത് എഴുതാൻ പോകാനാണ് കൂടുതൽ താല്പര്യം. പരിഭാഷ പിന്നീട് ചെയ്യാമല്ലോ.
1: അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം ഒരു ഫുൾ ടൈം റൈറ്റർ ആവണം എന്ന് തന്നെയാണ് മനസ്സിലാഗ്രഹം അല്ലേ? നല്ല രീതിയിൽ ഒരുപാട് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചിരിക്കരുത്.
1: ഇപ്പൊ തന്നെ അത്.
0: അതെ അതെ, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ എല്ലാവരുടെയും വിചാരം വെച്ചാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഇല്ല, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: സാറിൻ്റെ അനുഭവം അങ്ങനെയാണ്?
0: അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, എൻ്റെ അല്ല, മറ്റു പലരുടെയും റിട്ടയർ ചെയ്തിട്ട് പലതും ചെയ്യാന്ന് പറഞ്ഞവർ ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട് കണ്ടിട്ട് പറയുന്നത്.
1: ശരിയാ, ചിലത് പ്ലാൻ ചെയ്ത് നമുക്ക് അന്നേരം നമ്മൾ ഫ്രീ ആവുമല്ലോ. അപ്പൊ നമുക്ക്
0: ഫ്രീ ആവത്തില്ല,
1: നമ്മുടെ ഇപ്പോഴത്തെ തോന്നലാണ്
0: അല്ലേ?
1: അപ്പൊ തീർച്ചയായിട്ടും സാറിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള സാറിന്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പലായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നപ്പോൾ സാർ നേരിടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സാർ പറഞ്ഞു. അതുപോലെ എഴുത്ത് എത്രമാത്രം ആസ്വദിക്കുന്നു, ഇനിയും ഒരുപാട് എഴുതണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഒക്കെയാണ് സാർ നമ്മളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ സാർ, ഇന്ന് നമ്മൾ അധ്യാപക ദിനത്തിൽ ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ അധ്യാപകർക്കായിട്ട് ഈ അധ്യാപക ദിനത്തിൽ സാറിൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും?
0: അധ്യാപകർക്ക് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നല്ല രീതിയിൽ പഠിപ്പിക്കണം. മറ്റേ ഞാൻ പറയുന്നത് സുരക്ഷ, എന്താണ്, സേഫ് ആയിട്ടിരിക്കുക, ബി സേഫ്. കാരണം ഈ കാലഘട്ടം വളരെ മോശമാണ്. നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, രക്ഷകർത്താക്കളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, പൊതുപ്രവർത്തകരുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികളെല്ലാം അധ്യാപകർക്ക് ദോഷകരമാവുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അധ്യാപകർ സുരക്ഷിതരായിട്ടിരിക്കുക എന്നാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം.
1: താങ്ക് യു സാർ. അപ്പോൾ സാർ വളരെ നല്ലൊരു, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അധ്യാപകർക്ക് കൊടുക്കുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നൊരു നമ്മളുടെ ഈ ഒരു അധ്യാപക ദിനത്തിൽ ഒരു അധ്യാപകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് കിഷോർ സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. അധ്യാപകനായും എഴുത്തുകാരനായും ഒക്കെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളൊക്കെ നമ്മളോട് ഇന്ന് ഷെയർ ചെയ്തു. സാറിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒരു ബിസി ഷെഡ്യൂളിനിടയ്ക്കും സാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വന്നു. നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാറിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പരിപാടിയുടെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്.
0: വളരെ നന്ദി. റേഡിയോ സൗന്ദരം 90.4 FM എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയും വളരെ എൻജോയ് ചെയ്ത ഒരു ദിവസമാണ്. താങ്ക് യു.
1: താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഇന്ന് ഞങ്ങളെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സൈനിങ് ഓഫ് ഫ്രം ദ പ്രോഗ്രാം, ഐ എം പ്രീത സുഗതൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really? We can grow together.
9: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
10: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
11: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
10: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
12: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
13: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
12: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
13: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
14: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 5. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചതും ചേരിചേര രാഷ്ട്രങ്ങളുടെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ നടന്നതും ചൈനയിൽ ആദ്യത്തെ കറുപ്പ് യുദ്ധം ആരംഭിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 5. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിജ്ഞാന മേഖലയിൽ വഹിച്ച പങ്കുകൾ മുൻനിർത്തി അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നു. ചേരിചേര രാഷ്ട്രങ്ങളുടെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ നടന്നത് 1961 സെപ്റ്റംബർ 5.

0: കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴയിൽ സ്ഥാപിതമായത് 1967 ഇന്നേ ദിവസമായിരുന്നു. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചത് 2005 സെപ്റ്റംബർ 5. ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ഒന്നിച്ചത് 1774 ഇന്നേ ദിവസമായിരുന്നു. 1945 സെപ്റ്റംബർ 5 ശീതയുദ്ധം നടന്നത്. സോവിയറ്റ് ചാരപ്രവർത്തനത്തെയും സ്ലീപ്പർ ഏജന്റുമാരെയും കുറിച്ചുള്ള 100-ലധികം രേഖകളുമായി സോവിയറ്റ് സൈഫർ ക്ലർക്ക് ഇഗോർ ഗോസെൻകോ കാനഡയിൽ അഭയം തേടി. രണ്ട് വൻ ശക്തികൾ തമ്മിൽ നേരിട്ട് വലിയ തോതിലുള്ള പോരാട്ടം നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഇത് ശീതയുദ്ധം എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ കറുപ്പ് യുദ്ധം ചൈനയിൽ ആരംഭിച്ചത് 1839 സെപ്റ്റംബർ 5. 1882 സെപ്റ്റംബർ 5 ന്യൂയോർക്ക് സിറ്റിയിൽ ആദ്യത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലേബർ ഡേ പരേഡ് നടന്നത്. 1 റോബോ ബഹിരാകാശ പേടകമായ വിചാർ 1 നാസ വിക്ഷേപിച്ചത് 1977 സെപ്റ്റംബർ 5. പാവങ്ങളുടെ അമ്മ എന്ന് അറിയപ്പെടുന്ന മദർ തെരേസയുടെ ചരമദിനമാണ് ഇന്ന്. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ അന്തരിച്ചത്. ഈ ദിനം 2012 മുതൽ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചാരിറ്റി ദിനവും ദാനശീല ദിനവുമായി ആചരിച്ചു വരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

नमः। हरि ओम। ये भजन्ति तु मां भक्त्या मयि रेतेषु चाप्यहम् तथा अहम् भक्तान् अनुगृह्णामि न इतरान्। ये भजन्ति तु माम् ईश्वरम् भक्त्या मयि ते स्वभावतः एव न मम रागनिमित्तम् मयि वर्तते। എന്നെ ഭജിക്കുന്നവർക്ക് ഞാൻ അവൈലബിൾ ആവുക ഈ അറിവ് കൊണ്ടാണ്, അതെനിക്ക് അവരോട് പ്രത്യേകിച്ച് രാഗമുള്ളതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്, അവർ തിരിച്ചറിയുകയാണ് എന്നർത്ഥം. ഈ അറിവിനും അങ്ങനെയുള്ള അനുഗ്രഹത്തിനും പാത്രീഭൂതരാവാൻ നമുക്ക് ഭഗവത് ഭജനത്തെ ചെയ്യാം. തുടർന്ന് ഭഗവാൻ ഈ വിധം ഒരു ഭക്തി വളർത്തിയെടുക്കാൻ എല്ലാവരും ഉത്സാഹിക്കട്ടെ എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ഒരു ഗംഭീര പ്രസ്താവനയെ നടത്തുന്നു. 30-ാമത്തെ ശ്ലോകത്തിൽ ആമുഖമായിട്ടുള്ള സൂചന ഇതാണ്: ശൃണു മത് ഭക്തേ മാഹാത്മ്യം. എന്നെ സംബന്ധിക്കുന്ന ഭക്തിയുടെ മാഹാത്മ്യത്തെ കേട്ടാലും എന്താ ഭക്തി മാഹാത്മ്യം?

एव समन्तव्यः सम्यग् व्यवसितो हि सः अपि चेत् അപ്പി എന്ന് പറഞ്ഞാൽ ഈവൺ ചേത്ത് ആണെങ്കിലും എന്താണെങ്കിലും സുദുരാചാര ഒരാൾ സുദുരാചാരനാണെങ്കിലും സുദുരാചാരൻ ഗുരുദേവ ചിന്മയാൻ സ്വാമിയുടെ വാക്കു ധരിക്കട്ടെ ദി വൺ ഹൂ ടുക്ക് ഡോക്ടറേറ്റ് ഇൻ വൾഗാരിറ്റി സുദുരാചാര വൾഗാരിറ്റിയിലെ ഡോക്ടറേറ്റ് എടുത്ത ആളായിക്കോട്ടെ അപ്പി ചേ സുദുരാചാരേ ആള് ഭജിക്കുന്നു മാം അനന്യവാക്ക് ആത്മസ്വരൂപമായ അറിഞ്ഞ് ഭഗവാനെ ഭജിക്കുന്നു ഭജിക്കുന്നു എന്ന് വിചാരിക്കുക ആര് ഇന്നലെ വരെ മഹാദുരാചാര്യരാ ഈശ്വരനിലേക്ക് തിരിഞ്ഞു ഈശ്വര ഉന്മുഖനായി എന്ന് വിചാരിക്കുക അവരെ കുറിച്ച് ഭഗവാന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഭഗവാൻ നമ്മോട് പറയുന്നു നിങ്ങൾ അങ്ങനെ ഒരാളോട് എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് പുലർത്തേണ്ടത് കാര്യം മനസ്സിലായോ ഭഗവാൻ അവരെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക ട്രീറ്റ് ചെയ്യുക എന്നല്ല പറഞ്ഞത് എങ്ങനെ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നതിലൂടെ ഭഗവാൻ ഇൻഡയറക്ട്ലി എന്താ ഹിന്റ് ചെയ്യുന്നത് ഞാൻ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യ മനസ്സിലാവുണ്ടോ സാധുരേവ സമന്തവ്യഹ അവരെ സാധുവായി കണക്കാക്കിക്കൊള്ളണം സാധു എന്ന് പറഞ്ഞ സജ്ജന ശ്രേഷ്ഠനായിട്ട് അയാളെ പരിഗണിച്ചോളണം കേട്ടില്ലേ സാധുരേവാസ മന്തവ്യ അവൻ അപ്രകാരം വിചാരിക്കപ്പെടേണ്ടവനാണ് സമ്യക് വ്യവസിത സഹ കാരണം മറ്റ് ഡൈവേർഷൻസിൽ നിന്നൊക്കെ ആള് ആത്മ ഉന്മുഖനായിരിക്കുന്നു ഈശ്വര ഉന്മുഖനായിരിക്കുന്നു അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗീത ഡിസ്കോഴ്സസ് ജ്ഞാനയജ്ഞം അത് ഗുരുദേവന്റെ ഐറ്റിനറി ഒരു വർഷം മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്യും കേട്ടില്ലേ അപ്പോ ഓരോ സ്ഥലത്തും ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അവിടെ ഒരു വർഷം മുമ്പ് തന്നെ അവർക്ക് അതിന്റെ ഓർഗനൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം ഒരു സമ്പ്രദായം എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിനും ഗുരുദേവനെ അവര് കൺസൾട്ട് ചെയ്യും ആരാണ് ഇനാഗുരേറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കണം പ്രിസൈഡ് ചെയ്യേണ്ടത് അധ്യക്ഷൻ ആരാണ് ഉദ്ഘാടകൻ ആരാണ് ആരൊക്കെ ആശംസ പറയുന്നു എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഗുരുദേവനെ എഴുതി അറിയിക്കും ഗുരുദേവൻ മറുപടി പറയും അങ്ങനെ ഒരു സമ്പ്രദായമാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഈ വിഷയത്തിൽ ഒരു സംഭവം അത് സംഘാടകരെ വളരെ ഞെട്ടിച്ചത് ഒരിടത്ത് യജ്ഞം നടത്തി ഗുരുദേവ് അവിടുന്ന് പോകുന്ന സമയത്ത് ഒരു മദ്യപാനവും അനുബന്ധമായ ദുശീലങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിയെ സമീപിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു ഓൾറൈറ്റ് ആൻഡ് യു വിൽ ബി ഇനോഗുറേറ്റിംഗ് മൈ നെക്സ്റ്റ് ഗീതാജ്ഞാനയജ്ഞ അത് കേട്ടോണ്ട് സംഘാടകര് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട് ഗുരുദേവ് പോയി ഒരു വർഷം
സമയം. ഇപ്പൊ സംഘാടകർ അടുത്ത യജ്ഞം ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ഇനാഗുരേറ്റർ മുതലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം വന്നപ്പോ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിക്ക് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ. ഗുരുദേവ് കൃത്യമായിട്ട് ഓർമ്മിച്ച് പറഞ്ഞിരിക്കുന്നു, നോ നോ നോ നോ നോ നോ, വേറെ ആരെയും നോക്കാനില്ല, ഈ വ്യക്തിയെ. സംഘാടകർക്കൊരു പ്രയാസമായി തോന്നി.

ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇനാഗുരേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല്. ഏതായാലും ഗുരുദേവ് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ ഇവര് സംഘാടകര് ഇദ്ദേഹത്തെ അന്വേഷിച്ചു ചെന്നു. അവിടെ ചെന്നപ്പോ അദ്ദേഹം കഥ പറയുകയാണ്. എന്താ കഥ? സ്വാമിജി സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് ഇദ്ദേഹം എഴുതി ചോദിച്ചിരിക്കുന്നു. ഇപ്പൊ ഗുരുദേവ് ചിന്മയൻ സ്വാമിജി മറുപടി എഴുതി, യെസ് ആൻഡ് യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ് ഡേ വൺ ഓൺവേഡ്സ്. ഇങ്ങനെ ഇവര് തമ്മില് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഫൈനലി ഇദ്ദേഹം എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കി ഗീതാജ്ഞാന യജ്ഞം, ഗുരുദേവ് ചിന്മയൻ സ്വാമിയുടെ ഗീതാജ്ഞാന യജ്ഞം ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗ്യത നേടിയിരിക്കുന്നു. സുദുരാചാര കേട്ടില്ലേ? പക്ഷേ ഒരിക്കൽ ടേൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അയാളെ അങ്ങനെ അങ്ങനെയുള്ളവരെ ഒന്നും വിളിച്ച് ഇനാഗുരേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല എന്നൊന്നും പറയരുത് എന്ന് പറയാൻ. കാരണം എന്താണ്? ഞാൻ അയാളെ സാധുവായിട്ട് ഗണിച്ചു. ഹു ആർ യു ടു ഇവാലുവേറ്റ്? ചോദ്യം മനസ്സിലായില്ലേ? ഒരാളുടെയും ഭൂതകാലം ചകഞ്ഞ് ഫിക്സ് ചെയ്യാൻ പോവാതിരിക്കൂ. അങ്ങനെ നിങ്ങൾ തത്രപ്പെടുമ്പോൾ ഇൻഡയറക്ട്ലി നിങ്ങൾ നന്നാവുന്നതിനെയും നിങ്ങൾ നിരാകരിക്കുകയല്ലേ. സംഗതി മനസ്സിലാവുന്നുണ്ടോ? വേറൊരാൾക്ക് നന്നാവാൻ പറ്റില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോ നിങ്ങൾ നന്നായി എന്ന് എങ്ങനെ അവകാശപ്പെടും? എനിക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്? ഇങ്ങനെ ശ്രദ്ധയുള്ളവരിലൊക്കെ മാറ്റം ഉണ്ടാവില്ലേ? ആ മാറ്റത്തെ പരിഗണിക്കാൻ, റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്ന് പറയാം. സാധുരേവ സമന്തവ്യഹ, സാധുരേവ സമന്തവ്യഹ ജ്ഞാതവ്യഹ. അയാളെ സാധുവായിട്ട് പരിഗണിച്ചോളണം, അറിഞ്ഞോളണം. സമ്യക് യഥാവത് വ്യവസ്ഥിത ഹി യസ്മാത് സാധു നിശ്ചയ സഹ. അവനൊരു സാധു നിശ്ചയത്തെ ചെയ്തിരിക്കുന്നു. ഈശ്വരോന്മുഖതയെ സംബന്ധിച്ച ഉചിത നിശ്ചയത്തെ ചെയ്തിരിക്കുന്നു. അത് പരിഗണിച്ചോളണം എന്ന് പറയാം. പതീവ കുത്സിതാചാരഹ അനന്യഭാക് അന്യത് അനാത്മസ്വരൂപം കർത്തൃത്വ ഭോക്തൃത്വാദി ധർമ്മ വിശിഷ്ടം ദേഹേന്ദ്രിയാദികം ആത്മത്വേന ഭജതി ഇതി അന്യഭാക്. ഇവിടെ അനന്യഭാക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാചാര്യം വ്യക്തമാക്കി തരികയാണ്. അന്യഭാക് എന്ന് പറഞ്ഞാൽ ശരീരേന്ദ്രിയ മനോബുദ്ധികളെ ആത്മാവായിട്ട് ഗണിക്കുന്നതാണ് അന്യഭാക്. കാരണം ശരീരേന്ദ്രിയ മനോബുദ്ധികളല്ല ആത്മാവ്. ഇത് നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കണം കേട്ടോ. ശരീരത്തെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആഹാരത്തിന്റെ പരിണാമമാണ്. ആഹാരം രൂപ പരിണാമത്തിന് വിധേയമായതാണ് ശരീരം. ശരിയല്ലേ? അന്നമയ കോശ. പ്രാണൻ എന്ന് പറഞ്ഞാല് ഗമനാഗമനം ചെയ്യുന്ന ശക്തിവിശേഷം. ഇന്ദ്രിയ ശേഷി എന്ന് പറയുന്നത് അന്നത്തിന്റെ തന്നെ സട്ടിൽ ആയിട്ടുള്ള രൂപാന്തരമാണ്. മനസ്സ് ഫങ്ഷൻ ചെയ്യുന്നത്, ബുദ്ധി ഫങ്ഷൻ ചെയ്യുന്ന ഒക്കെ. ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ ജാഗ്രത സ്വപ്ന സുഷുപ്തിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധം, അങ്ങനെ തിരിച്ചറിയുന്ന ആളെയാണ് ചിത്തപ്രസാദ ജനിത സ്വയാഥാത്മ്യ വിജ്ഞാനേന. ചിത്തപ്രസാദം കൊണ്ട് സ്വയാഥാത്മ്യം, യഥാ അഹം, എപ്രകാരമാണോ ഞാൻ അപ്രകാരം എന്നെ അറിയുന്നതിനെയാണ് യാഥാത്മ്യജ്ഞാൻ എന്ന് പറയുക. അങ്ങനെയുള്ള അറിവുണ്ടാവുന്നതോടെ പരംബ്രഹ്മ ഭജതേ, അയാള് പരബ്രഹ്മ ഭജനത്തെ ചെയ്യുന്ന ആളാവും. ഞാൻ ആരാണ് എന്ന് ആഴത്തിൽ വിചാരം ചെയ്ത് ഉറപ്പിക്കുന്നവർ പരബ്രഹ്മ വിചാരയുക്തരായി. അങ്ങനെയുള്ളവരെ സാധുരേവ സമ്യക് വൃത്തയേവ ഇതി മന്തവ്യ ജ്ഞാതവ്യ.
അവരെ സാധുക്കളായിട്ട് ഗണിച്ചു.

0: ഈ ഒരു വിഷയം നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള വ്യവഹാരത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടാവട്ടെ. ഒരാളുടെയും ഇന്നലകളെ വെച്ച് അവരെ മുദ്രയടിക്കാനും വിലയിരുത്താനും ആക്ഷേപിക്കാനും അപമാനിക്കാനും ഒന്നും ഉദ്യമിച്ച് ഊർജം കളയരുതേ, സമയം കളയരുതേ. കേട്ടില്ലേ? ഭഗവാനാണെങ്കിൽ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ തിരിച്ചു വരവിന് വേണ്ടി. കേട്ടില്ലേ? അതുകൊണ്ട് പ്രത്യേക പരിഗണന ഭഗവാന് എല്ലാവരെ കുറിച്ചുണ്ട്. ഒന്ന് തിരിഞ്ഞു എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൽ ശ്രദ്ധ വളർത്തി കൊടുത്ത് അവരെ ഉദ്ധരിക്കാൻ ഭഗവാൻ സദാ ജാഗരൂകനാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രകാരത്തിലുള്ള സാധനാനുഷ്ഠാനം ചെയ്യുന്നവരെ അവരുടെ ഇന്നലകളെ വെച്ച് വിലയിരുത്തരുത്. പിന്നെയോ, എനിക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ മാറുന്നു എന്നുള്ള കാര്യത്തിൽ അത്ഭുതമില്ലല്ലോ എന്ന് അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഈ സന്ദേശം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. പ്രയോജനപ്പെടുത്തണേ. ഒരു താരതമ്യത്തിനും മെനക്കെടരുത് എന്ന് പറയാം, ഊർജം കളയരുതേ എന്ന് പറയാം. സമ്യക് വ്യവസ്ഥിതി. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ. കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണം

0: ലക്ഷ്യമിട്ട് ഒരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിട ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3-ാം സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൌണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൌണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാം ഘട്ട പ്രവർത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1,360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻ എച്ച് എയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺ വേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം.

0: നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ ടി ട്വന്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. കെ സി എൽ മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രതികൂല കാലാവസ്ഥയെയും അപകട സാധ്യതയെയും തോൽപ്പിച്ച് ഇന്ത്യൻ കരസേന നടത്തിയ അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വാർത്തയാണ് നല്ല വാർത്തയിൽ ആദ്യം. സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി ഉയരമുള്ള ലഡാക്കിലെ കഠിനമായ മലനിരകളിൽ ട്രക്കിംഗിനിടെ പരിക്കേറ്റ് കുടുങ്ങിയ ആളെ സാഹസികമായി രക്ഷപ്പെടുത്തി ഇന്ത്യൻ കരസേനയുടെ പൈലറ്റുമാർ. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റും കുറഞ്ഞ വായുസാന്ദ്രതയും വെല്ലുവിളിയായ ദൌത്യത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സൌകര്യമില്ലാത്ത കുത്തനെയുള്ള മലഞ്ചെരുവിൽ വൺ സ്കിഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പൈലറ്റുമാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഹെലികോപ്റ്ററിന്റെ ഒരു വശത്തെ സ്കിഡ് മാത്രം പാറക്കെട്ടിൽ ഉറപ്പിച്ചു നിർത്തി ബാക്കി ഭാഗം വായുവിൽ ബാലൻസ് ചെയ്ത് നിർത്തിയാണ് ആളെ ബോർഡിലേക്കെടുത്തത്. അപകട സാധ്യതയേറിയ ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ദുർഘട സാഹചര്യങ്ങളിലും സേവനമനുഷ്ഠിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ സന്നദ്ധതയും പ്രൊഫഷണൽ മികവുമാണ് തെളിയിക്കപ്പെട്ടത്. ദുരന്തമുഖങ്ങളിൽ ഒരു നിമിഷത്തെ ശരിയായ തീരുമാനം എത്രയോ ജീവനുകളെയാണ് കാത്തുരക്ഷിക്കുന്നത്. അത്തരത്തിൽ 1000 വിദ്യാർത്ഥികൾക്ക് രക്ഷകനായി മാറിയ ഒരു അധ്യാപകനുണ്ട് നേപ്പാളിൽ. നേപ്പാളിലുണ്ടായ പ്രളയത്തിൽ നിന്നും സമയോചിതമായ ഇടപെടലിലൂടെ 1643 വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്ര ദാവടി. നേപ്പാളിലെ നുവാകോട്ട് തൃശൂലി.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. Dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum dum d

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ നാളെ മുതൽ 4 അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹികവും ദേശീയവുമായ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ സ്വന്തം പൈതൃകങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ആത്മവിശ്വാസമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക ഹിസ്റ്ററി പ്രൈസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലിഖിതങ്ങളും സമുദ്ര വ്യാപാരവും ഗണിതശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം രാജ്യം ഇന്ന് സ്വയം വീണ്ടെടുക്കുകയാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലും കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീലും അവലോകനം ചെയ്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വ പ്രചാരണം 9 കടക്കുമ്പോൾ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത രാജ്യം പുതുക്കുകയാണെന്ന് ശ്രീ മനോഹർ ലാൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രചാരണ പരിപാടിയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും

0: കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ വിയോജിപ്പുകളുടെയും ചർച്ചകളുടെയും സംസ്കാരം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീൽ സുപ്രീം ഫെഡറൽ കോടതി പ്രസിഡന്റ്, ചൈനീസ് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. നിയമം, നീതി, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള സ്ഥിരം വേദിയായി ഈ പ്രഭാഷണ പരമ്പര മാറും. ഓരോ മാസവും ഒരു പ്രധാന എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് ഈ പരമ്പര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും
0: പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളുമായി പോയ കാർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായും അതിവേഗ പാതയിൽ ഒരു ട്രക്ക് അനധികൃതമായി പാർക്ക് ചെയ്തിരുന്നതായും പ്രാഥമിക സിസിടിവി ദൃശ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് NHAI വ്യക്തമാക്കി. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് കണ്ണൂർ പൂഴാതി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ KP സുനിൽകുമാറിനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡും ഇത്തവണ സുനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് KP സുനിൽകുമാറിനെ അധ്യാപക അവാർഡ് തേടിയെത്തിയത്. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1.5 മാസം മുൻപാണ് പുഴാതിയിലെത്തിയത്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം സുനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു.
3: ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേരളത്തിന്റെ പ്രതിനിധിയായി അധ്യാപക സമൂഹത്തിന് വേണ്ടി എനിക്ക് അവാർഡ് വാങ്ങുവാൻ സാധിച്ചതിലേറെ അഭിമാനിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള പിന്തുണയും ഇടപെടലുകളും നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ട കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും ഉണ്ടാകും.
0: ബീഹാറിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 11 ജില്ലകളിലെ 50 ബ്ലോക്കുകളിലായി 201 പഞ്ചായത്തുകളിൽ ഏകദേശം 10 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ഗംഗയും മറ്റു നിരവധി പ്രധാന നദികളും വിവിധ സ്ഥലങ്ങളിൽ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 13000 പേരെ രക്ഷപ്പെടുത്തി. നുവാക്കോട്ട് ജില്ലയിൽ 4 നില വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 60 വയസ്സുള്ള സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം.

0: മുൻ മത്സരങ്ങളിൽ തായ്ലൻഡിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1334 ഉയർന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് മത്സരം 2026 തത്സമയ വിവരണം ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM ന്റെ പരിപാടികൾ കേൾക്കാം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: േ കോടി പറന്നേ ഹേ ആണ്ടവാനെ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഹേ തെര ഇഴുക്ക് എന്നച്ചുമുത്ത് ഹേ മത്തളം കൊട്ടേ
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody,

0: and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
3: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യ കണ്ട മഹാനായ അധ്യാപകനും തത്വചിന്തകനും നമ്മുടെ രാഷ്ട്രപതിയുമൊക്കെ ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം. ആദരവോടെ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഈ പ്രത്യേക ദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനും നമ്മുടെ കൊല്ലംകാരുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ കിഷോർ റാമാണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: ഇംഗ്ലീഷ് അധ്യാപകനാണ്. കേരളത്തിലെ നിരവധി കോളേജുകളിൽ സർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD, UGC നിരവധി അക്കാഡമിക് ഓണേഴ്സ് നേടിയിട്ടുണ്ട്. ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ ദ ഡെഡ് നോ നത്തിങ് നിരവധി ദേശീയ സാഹിത്യ പുരസ്കാരങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിലും ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ കിഷോർ സാർ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാർ, ആദ്യം തന്നെ അധ്യാപക ദിനാശംസകൾ നേരുകയാണ് സാറിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കിഷോർ സാറിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ്റെ ലോകം, ഇവയൊക്കെ എന്താണ് എന്ന് നമുക്ക് കിഷോർ സാറിനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം തീർച്ചയായിട്ടും അതൊക്കെ ഇന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ വെൽക്കം ടു മൈ പ്രോഗ്രാം. സാർ, ഈ ഒരു അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അല്ലേ?
2: അപ്പം
1: സാർ, ഒരു പലതരത്തിലുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, ചിലർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അധ്യാപകരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പം കിഷോർ സാർ,

0: ഏത് കാറ്റഗറിയിൽപ്പെടും സാർ? ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആണോ അതോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണോ?
1: അങ്ങനെ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. കാരണം സബ്ജക്ട് മാറ്ററിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന ആളാണ്. എന്നാൽ ക്ലാസ് റൂമിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ക്ലാസ്സുകളിൽ പെരുമാറുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, ചില ടീച്ചേഴ്സുണ്ട് ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കും, പക്ഷേ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ളവരായിരിക്കും. എനിക്കൊന്ന് കിഷോർ സാർ അങ്ങനത്തെ ഒരാളാണ്.
1: അതെ അതെ, പഠിപ്പിക്കുന്ന സമയത്ത് 100% അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. ക്ലാസ്സിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലും അനുവദിക്കത്തില്ല.
0: അല്ല, കോളേജിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുട്ടികളൊക്കെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും, സാറ് ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും അല്ലേ?
1: അപ്പം
0: ചിലപ്പോൾ നിർബന്ധിക്കാറില്ല, പക്ഷെ ചിലവരങ്ങനെയല്ല. എല്ലാ കുട്ടികളും എന്നെ വളരെ അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ സാറിന്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? തുടക്കമൊക്കെ സ്കൂൾ കോളേജൊക്കെ എവിടെയായിരുന്നു?
1: ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് മിസ് മേരി കമയോൻസ് എന്നുള്ള പോർച്ചുഗീസ് ഒരു ലേഡി കൊല്ലത്തുണ്ടായിരുന്നു. മിസ് മേരി കമയോൻസിന്റെ അടുത്താണ് ആദ്യമായിട്ട് അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നത്. അതിനുശേഷം തങ്കശ്ശേരി മൗണ്ട് കാമൽ സ്കൂളിലും തുടർന്ന് ഇൻഫൻ ജീസസിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം കൊല്ലം എസ് എൻ കോളേജിലാണ് പിന്നീട് പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. പ്രീ ഡിഗ്രി ബി എ എം എ പിന്നെ തുടർന്ന് അവിടെ തന്നെ പി എച്ച് ഡി അങ്ങനെ മിക്കാറുള്ള വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു. പിന്നീട് ബി എഡിന് കർമ്മൽ റാണി ട്രെയിനിങ് കോളേജിലും പോയി.
0: ഓ ശരി, അപ്പം കൊല്ലത്ത് തന്നെയാണ് പഠനമെല്ലാം പൂർത്തിയാക്കിയത്, പഠനമൊക്കെ പൂർത്തിയാക്കിയത്. അപ്പൊ സാറൊരു ജോലിക്ക് ആദ്യമായിട്ട് കയറിയത് എവിടെയാണ്? ആദ്യമായിട്ട്
1: കയറുന്നത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ കൊല്ലം എസ് എൻ കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട്
0: കിട്ടി
1: വിളിക്കുകയായിരുന്നു അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ശ്രീനിവാസൻ. അങ്ങനെ അവിടെയാണ് ആദ്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നത്.
0: ശ്രീനിവാസ സാറുമായിട്ട് നല്ലൊരു
1: തീർച്ചയായിട്ടും
0: അല്ല സാർ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: ശ്രീനിവാസ സാറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എസ് എൻ കോളേജിൽ നിന്ന് തുടങ്ങി, പിന്നീട് ഗവേഷണ സമയത്തും ഒപ്പം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മേഖലയിലോട്ട് വരുമ്പോഴും എല്ലാം ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചു പോയത്. അന്നുവരെ സാറുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു.
0: അപ്പൊ സാർ, ഈ ഒരു അധ്യാപകന്റെ ജോലി, അതായത് നമ്മളിപ്പോ ഒരു അധ്യാപക ദിനത്തിലാണ് ഇത് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അധ്യാപകരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മൾ പലപ്പോഴും അധ്യാപകരത് അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഭാവി തലമുറയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരെ മൗൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം. ഇപ്പം കുട്ടികൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം സ്കൂളിലും കോളേജിലുമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് അല്ലെ, അതിനെപ്പറ്റിയുള്ള ഒരു ബോധം എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഉണ്ടാവേണ്ടതാണ് അല്ലേ സാർ? ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: തീർച്ചയായിട്ടും അധ്യാപകർ വളരെ ഈ ഒരു അവരുടെ ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് അധ്യാപകന്റെ ക്വാളിറ്റി ആയിട്ട് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് നോളജ് ആണ്. സബ്ജക്ട് നോളജിൽ ഇപ്പം നമ്മൾ പല സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. അപ്പൊ ഇംഗ്ലീഷുകാരും ഇക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും സോഷ്യോളജി ആയാലും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ, സയൻസ് പോലും. അപ്പൊ അത്തരം ഒരു രീതിയിലുള്ള അറിവ് അധ്യാപകർക്ക് ഉണ്ടാവണം. അത് മാത്രം പോരാ, പിന്നെ തുടർ പഠനത്തിലൂടെ വീണ്ടും അറിവ് വർദ്ധിപ്പിക്കുകയും ഉണ്ടാവണം. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് വേണ്ടത് ഈ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സിറ്റുവേഷൻ പെട്ടെന്നുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ആണ് വേണ്ടത്. കൂടുതൽ സമയവും ഇപ്പം അധ്യാപകരുടെ സമയം ഇപ്പം ഒരു കോളേജിലെ പ്രിൻസിപ്പൽ എൻ്റെ ചാർജ് വഹിക്കുമ്പോൾ പറയുന്നതാണ്, നമ്മുടെ നല്ലൊരു എനർജിയും കുട്ടികളുടെ ഈ പുറത്തുനിന്നുള്ള ഇൻ്റർഫിയറൻസ് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നിയന്ത്രിക്കാനായിട്ട് വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കോളേജിലെ മാത്രമല്ല, എല്ലാ കോളേജിലെയും പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും നല്ലൊരു എനർജി പോകുന്നത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇടപെടൽ മൂലം അകത്തുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പോകുന്നതും അതേപോലെ തന്നെ അവരുടെ മറ്റ് താല്പര്യങ്ങളിലേക്ക് പോകുന്നതും സംഘർഷത്തിലേക്ക് പോകുന്നതും ഒക്കെ തടയാൻ വേണ്ടി ഫുൾ അക്കാഡമിക് എനർജി മുഴുവൻ വേസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം അപ്പോൾ ഒരു അധ്യാപകൻ പല റോളിലേക്കാണ് വരുന്നത്, ജഡ്ജി ആവുന്നുണ്ട്, പോലീസ് ആവുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം

0: നമുക്ക് ഈ കാലഘട്ടത്തിൽ അധ്യാപകരായിട്ട് മുന്നോട്ട് പോകാൻ
1: പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യം, അത് ഇപ്പം എനിക്ക് തോന്നുന്നു സാറി ഒരു പ്രിൻസിപ്പളിന്റെ പോസ്റ്റിലേക്കൊക്കെ വന്നപ്പോഴാണ് അത് കൂടുതൽ അല്ലേ.
0: അല്ല, നേരത്തെ തന്നെ അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥി സംഘർഷങ്ങൾ നടക്കുന്നിടത്ത് ഇടപെടാറുണ്ട്. ഈ നെന്മാർ NSS കോളേജിൽ തന്നെ ഉണ്ടായ ഒരു സംഘർഷം അത് അവസാനം നിയമസഭയിൽ വരെ ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട്

0: അതിന്റെ മറ്റ് മറ്റ് ആക്ടിവിറ്റീസിലോട്ട് പോകേണ്ടി വരുന്നു. അത് വളരെ 5% കുട്ടികളായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ 5% കാരണം ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം അത് പരിഹരിക്കാനായിട്ടുണ്ടാകുന്ന ഈ എനർജി വേസ്റ്റ് വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് അക്കാഡമിക്കായിട്ടും ഗവേഷണത്തിനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചു വിടാനായിട്ട് പറ്റാത്തത് ഇവരുടെ ഒരു ഉദ്ദേശമാണ്. ഇവർ വരുന്നത് കോളേജിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്. അപ്പം അവരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ഉണ്ടാവുന്ന എനർജി വേസ്റ്റ് വളരെ വലുതാണ്.
1: ഇപ്പോൾ സാറ് ഈ ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കുട്ടികൾ, അപ്പം എല്ലാ വർഷവും നമുക്ക് പുതിയ കുട്ടികളെ കിട്ടും. ഫൈനൽ ഇയർകാർ ഫൈനൽ സെമസ്റ്റർകാർ പോയി കഴിയുമ്പോഴത്തേക്കിന് പുതിയ കുട്ടികളാണ് വരുന്നത്. അപ്പം ഈ പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇവരെ ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഇവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ് അല്ലേ.
0: അപ്പം
1: സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെ നമ്മളുടെ ഒരു വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഒരു ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണം, അപ്പം അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
0: അങ്ങനെ വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ തലമുറയിലൊക്കെ പഠിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ മിക്കവാറും ഈ പാഠപുസ്തകങ്ങളെല്ലാം സിലബസിലുള്ളതൊക്കെ വായിച്ചും അതിനപ്പുറത്തുള്ളതും എല്ലാം വായിച്ചിട്ട് വന്നിരിക്കുന്നവരാണ് നല്ല ശതമാനം വന്നിരിക്കുന്നത്. അപ്പം അവരെ പഠിപ്പിക്കുന്നതാണ് അധ്യാപകർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പം ഇവർ ടെക്നോളജിയിൽ കുറെ കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആണെങ്കിലും ഈ സബ്ജക്ട് നോളജി ഇല്ല, അതുകൊണ്ട് ആക്ച്വലി ഇവരെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമുക്കൊരു ഒരു അന്ന കരണീന എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയുമ്പോൾ അറിയാവുന്ന കുട്ടികൾ വളരെ കുറവാണ്. ആ സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം അറിയാവുന്ന കുട്ടികളാണ്.
1: അപ്പം
0: എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് വൈസ് കണ്ടന്റ് നോളജ് കൂടുതലുള്ള കുട്ടികളായിരുന്നു ഒരു തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത്രയും ഇല്ല, ഡിജിറ്റലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കും. നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ ഈ സബ്ജക്ട് നോളജ് വളരെ കുറവാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നതും കുറവാണ്. അതുകൊണ്ട് അത്ര വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്.
1: അപ്പൊ അവരുടെ ഒരു റീഡിംഗ് ഹാബിറ്റ് അല്ലേ
0: വളരെ കുറവാണ്.
1: അപ്പൊ അവർക്ക് എല്ലാം ഇങ്ങനെ വളരെ ഷോർട്ട് ബ്രീഫ് ആക്കി നമുക്കിപ്പം ചാറ്റ് GPT ചോദിച്ച എന്തിന്റെ സമ്മറി വേണമെങ്കിലും കിട്ടുമ്പോ അതൊന്ന് വായിച്ചാ മതി അല്ലേ,
0: പുസ്തകം
1: മൊത്തത്തിൽ വായിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത വരുന്നു.
0: അങ്ങനെ ചിന്ത വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിനും ഇങ്ങനെയുള്ള എളുപ്പ മാർഗങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു കുറച്ചും കൂടെ നോളജ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു.
1: അല്ലെ സാറാ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാകുമ്പോൾ അല്ലേ പഴയ തലമുറയിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ക്ലാസ്സിലും പോകുന്നുണ്ടോ? ആ ഒരു വ്യത്യാസം
0: വളരെ വലുതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
1: അപ്പോൾ സാറ്, ഈ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇപ്പം ചില കുട്ടികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടിയായിരിക്കാം. അപ്പോൾ ഒരു സ്റ്റേജിൽ വന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കാര്യങ്ങൾ തുറന്നു പറയാനോ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ മുന്നിലോട്ടൊന്ന് വന്നൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ പോലും വരാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ നന്നാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റിയില്ല എങ്കിൽ പോലും കുറച്ച് പേർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു അധ്യാപകന് തീർച്ചയായിട്ടും അവരുടെ സ്വാധീനം കൊണ്ട് സാധിക്കും അല്ലേ. അപ്പോൾ സാറ്, സാറിൻ്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ?
0: അതായത് പലതരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും. ചിലര് ചിലപ്പം അവർക്ക് കുറച്ച് മുമ്പോട്ട് വന്ന് പറയാനുള്ളൊരു മടിയുള്ളവർ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് എളുപ്പം കൊണ്ടുവരാൻ പറ്റും. കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഇവർ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് വളരെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കുട്ടികൾ നമുക്ക് ചിലപ്പോൾ ചില മാനസികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉള്ള കുട്ടികളുണ്ടാവും. അവരെ നമ്മൾ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. എന്നാൽ പറ്റുന്നെങ്കിൽ നമ്മൾ ശരിക്കും കൗൺസിലിംഗ് അറിയാവുന്ന ആരെല്ലാം കൊണ്ട് വേണം അത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെടാൻ. കാരണം നമുക്ക് അറിയാത്ത മേഖലയിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടപെടൽ മൂലം ദോഷം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. ഒരു പരിധിവരെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുട്ടികൾക്ക്, കുറച്ച് മുന്നോട്ട് വരാനായിട്ട് ഒരു മടി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പാലക്കാട് പഠിപ്പിച്ചപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് കൂടുതലും. അവർ വളരെ ആക്റ്റീവായിട്ട് പെട്ടെന്ന് ക്ലാസ് റൂം ആക്ടിവിറ്റീസൊക്കെ ഇൻവോൾവ് ആവുന്നത് കാണാനുണ്ട്. ഇങ്ങോട്ട് വരുന്നതോറും അത് വളരെ കുറവാണ്. കുട്ടികളെ വളരെ ഫോഴ്സ് ചെയ്ത് വേണം നമുക്ക് ഒരു കാര്യത്തിനായിട്ട് കൊണ്ടുവരാനുള്ളത്. അപ്പം ഒരു പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ ലെവലിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കോളേജിലോട്ട് വരുമ്പോൾ ആ

0: ഒരു രീതിയിലേക്ക് വരാൻ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് മുറികളിൽ ഇവരെ കൊണ്ട് പ്രസന്റേഷൻസ് നടത്തിക്കാനും ഗവേഷണം ചെയ്യിപ്പിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ സ്കൂൾ ലെവലിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടലുണ്ടായിട്ട് അവരെ ഈ മടി പിടിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് അവർക്ക് കോൺഫിഡൻസ് നൽകുന്നത് അവിടുന്ന് തുടങ്ങുന്നത്.
1: അല്ലാതെ സാർ പറഞ്ഞത് സത്യമാണ്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കുട്ടിയെ വിളിക്കുമ്പോൾ പലപ്പോഴും അവർ വരാൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വേദിയിലേക്ക് വന്ന് ഒരു അഭിപ്രായം പറയാൻ ഒക്കെ നമ്മൾ ചിലപ്പം കുട്ടികളെ വിളിക്കുമ്പോൾ അവർ വരാനായിട്ടുള്ളൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ഒരു ട്രെയിനിങ്ങിൻ്റെ കുറവ് തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നൊരു സ്കൂൾ ലെവലിൽ അവർക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കൊടുത്ത് വിടേണ്ടിയിരിക്കുന്നു അല്ലേ. പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി മികച്ച അവരായി മാറിക്കോളും ഗ്രാജുവലി. എനിക്ക് തോന്നുന്നു അവിടെ വരുമ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഒരുപാട് പ്രോഗ്രാമുകൾ, പണ്ടത്തെ ക്യാമ്പസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ, ഒരുപാട് പരിപാടികളും ഇതുപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സാർ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ജീവിതവുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് സാർ പഠിപ്പിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ചും നമ്മൾ പഠിപ്പിക്കുന്ന കഥകളും കഥാപാത്രങ്ങളും ഒക്കെ പലതും നമുക്ക് ചിലത് നമുക്ക് കുട്ടികൾക്ക് റോൾ മോഡൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ചിലവരങ്ങനെയല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇപ്പം നമ്മളൊരു കവിയെ ഒക്കെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പിന്നീട് അവരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് വന്നവരായിരിക്കാം. അങ്ങനെയുള്ള നിരവധി കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് ജീവിതവുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ സാർ അത് എന്തുമാത്രം എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ?
0: ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത് വളരെ കുറഞ്ഞു വരികയാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരിപ്പോൾ പല മറ്റു കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് പോകുന്നത് എന്നുള്ളതാണ് കാണപ്പെടുന്നത്. കാരണം നമ്മുടെ സിലബസിൽ നിന്നും പ്രധാനപ്പെട്ട കവികളെയും എഴുത്തുകാരെയും എല്ലാം നീക്കിയിട്ട് ചിലപ്പോൾ ഇക്കണോമിക്സ് ആയിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം. അപ്പോൾ ലിറ്ററേച്ചറായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും അതൊരു വളരെ ഒരു ബോർഡം ഉണ്ടാകും. കാരണം അവർ സയൻസ് ഒക്കെ പഠിച്ചിട്ട് കുറച്ച് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് വരുമ്പോൾ വീണ്ടും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സിലബസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അനാവശ്യമായ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ട് തെറ്റായ രീതിയിൽ എന്താണ് പറയുന്നത് സിലബസുകൾ ചിട്ടപ്പെടുത്തുന്നതൊക്കെ കൊണ്ട് ക്ലാസ് മുറികൾ ഇപ്പം വളരെ മഹാബോറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു താല്പര്യം കുട്ടികൾക്ക് ഇപ്പം കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഈ സിലബസുകൾ കൊള്ളാത്തതുകൊണ്ടാണ്. സിലബസുകൾ പരിഷ്കരിക്കുമ്പോൾ ധൃതി പിടിച്ച് ചെയ്യുന്നതും പെട്ടെന്ന് സമയം ബന്ധിതമായി വളരെ വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി കൂട്ടിയിടുന്നതിൻ്റെ ഒരു കുറവ് കുഴപ്പം ഇപ്പോഴത്തെ സിലബസിൽ കാണാനുണ്ട്. അതിനകത്ത് അത്യാവശ്യമായ ഇടപെടൽ നടത്തി ഗൗരവമായ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ക്ലാസ് മുറികളിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഒരു പക്ഷേ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം ഷേക്സ്പിയർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഷേക്സ്പിയർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം എന്നെ ആംലെറ്റൊക്കെ പഠിപ്പിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് പഠിപ്പിക്കുമ്പോൾ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്ത് പറയാൻ പറ്റും. അപ്പം മികച്ച അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെ ഒരു ഗുണം പ്രയോജനം എനിക്ക് എൻ്റെ ക്ലാസ് മുറികളിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഉജ്ജ്വലമായ പല അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരുന്ന് ലെക്ചേഴ്സ് കേട്ടിട്ടുള്ളത് അത് വളരെ പ്രയോജനം ചെയ്യുന്നു. പക്ഷെ ഇപ്പം അതിനുള്ള അവസരം വളരെ കുറവാണ്. പഠിപ്പിക്കുന്ന വളരെ നമുക്ക് യാതൊരു ഒട്ടും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളെല്ലാമാണ് അധ്യാപകർ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അധ്യാപകർക്ക് ഈ മേഖലയിൽ ഒട്ടും വലിയ ഈ അറിവ് കാണില്ല. അപ്പം അങ്ങനെയുള്ള മറ്റൊരു മേഖലയിലേക്ക് പോയി പഠിപ്പിക്കേണ്ടിയൊക്കെ വരുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് ഈ ക്ലാസ് റൂം ലെക്ചേഴ്സ് പഴയ പോലെയുള്ള ഗാംഭീര്യമുള്ള ലെക്ചേഴ്സ് ഇപ്പം ഞാനൊക്കെ കേട്ട് പഠിച്ചു വന്നിട്ടുള്ള അതൊന്നും ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
1: ശരിയാണ് സാർ പറഞ്ഞത്, എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. സാർ പഠിച്ചിരുന്ന ഒരു കാലത്ത് അല്ലേ ക്ലാസ്സിൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഹാംലെറ്റോ ജൂലിയസ് സീസറോ ഒക്കെ വന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു കഥയിലൊക്കെ ഇങ്ങനെ ലയിച്ചിരുന്ന് അല്ലേ, ആ ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ്, ആ ഒരു ഭാഷ, അതൊക്കെ നമ്മളിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില അധ്യാപകർ വളരെ മനോഹരമായിട്ടൊക്കെ ഇത് നമ്മളെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പലപ്പോഴും എൻവയോൺമെൻറ്റൽ സയൻസും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക്
0: മാറ്റം ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആവശ്യമാണ്. കാരണം നമുക്കെപ്പോഴും ഈ പഴയ കാര്യം ഓർത്ത് ചെയ്യാൻ പറ്റില്ല. റിയർ വ്യൂ മിററിൽ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. മുമ്പ്

0: തന്നെ പോകണം. പക്ഷേ മാറ്റം കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് ഗവേഷണമൊക്കെ ചെയ്ത് അത് നടപ്പിലാക്കി നോക്കിയിട്ടേ ഇത് സിലബസിലോട്ട് കൊണ്ടുവരാവൂ. അല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു മീറ്റിംഗ് കൂടിയിട്ട് രണ്ടു ദിവസം കൊണ്ട് സിലബസ് ഉണ്ടാക്കുക. ഇപ്പം പാഠപുസ്തകങ്ങളില്ല, ലിങ്കുകളാണ്. ഇപ്പൊ യൂട്യൂബ് ലിങ്കുകൾ, പിന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത് കവിതയാണെന്നൊക്കെ പറഞ്ഞ് സിലബസിൽ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും അത് അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങളെല്ലാം മാറി നിൽക്കുകയും ഈ അതായത് നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഒരുപാട് സിലബസിൽ കടന്നുകൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ കാണാനുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. ഒരു സിലബസ് 3 വർഷത്തേക്കാണല്ലോ. അപ്പം ആദ്യത്തെ വർഷം ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാഠപുസ്തകം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോകുന്നുണ്ട്, ഇംഗ്ലീഷിന്റെ പ്രത്യേകിച്ച്. അത് മാറണം, കാരണം പാഠപുസ്തകം നിർബന്ധമായിട്ട് ഉണ്ടായാൽ മാത്രമേ വിദ്യാർത്ഥിക്ക് അറിയാൻ പറ്റൂ താൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പഠിക്കാൻ. ഇതിപ്പോൾ ലിങ്കുകളാവുമ്പം ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് മാത്രം ആ ഒരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല, മാറുകയാണ് വിദ്യാഭ്യാസത്തിൽ. അത് തെറ്റായ രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാറിന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് സാർ പറയുന്നത് അല്ലേ? ആ ഒരുപാട് ഇപ്പൊ നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും പെട്ടെന്ന് ഒരു മാറ്റം വരുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള അല്ലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ഈ കാര്യം
0: അവർക്ക് അത് മാറ്റാൻ വരുത്താൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ ഒരു രീതിയാണ്, നമ്മൾ സിസ്റ്റം ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പ് ഇരിക്കുന്നവരായാലും എല്ലാവരും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റൂലല്ലോ. അതേപോലെ വിദ്യാഭ്യാസം ഒരു ഒരു രീതിയിലേ പോകാൻ പറ്റും. അതിപ്പോ എഞ്ചിൻ ഡ്രൈവർ വിചാരിച്ചാലൊന്നും ട്രെയിനിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല. സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ ആണ് അത്.
1: അപ്പൊ സാറ് ഇപ്പോ അധ്യാപകരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സാറ് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇനി അധ്യാപക ദിനത്തില് സാറിന് ഏതൊരു അധ്യാപകനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാളിന്റെ ഒരു കാര്യം പറയാൻ? ഒരുപാട് പേരെ ഓർമ്മ വരുമെന്ന് എനിക്കറിയാം, എന്നാലും പെട്ടെന്ന് ഒരാളിന്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ സാർ ആരെ പറ്റിയായിരിക്കും പറയുന്നത്?
0: അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം മികച്ച അധ്യാപകരാണ് എന്നെ പഠിപ്പിച്ച എല്ലാവരും തന്നെയും എന്നാണ്. അവരിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു അധ്യാപകൻ എടുത്തു പറയുകയാണെങ്കിൽ പ്രൊഫസർ KP അപ്പൻ, മലയാളം പഠിപ്പിച്ച പ്രൊഫസർ KP അപ്പൻ ആണ്. മറ്റു അധ്യാപകരോട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ എനിക്ക് ആ ലെവലിൽ എത്താൻ പറ്റും. പക്ഷെ ഒരിക്കലും പ്രൊഫസർ KP അപ്പൻ ലെവലിൽ എത്താൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക ഒരു ഫീലാണ് ആ ക്ലാസ് ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ അപ്പൻ സാർ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ FIUGP പഠിപ്പിച്ചിരുന്നെങ്കിൽ അത്ര ഫ്ലോപ്പായി പോയേനെ. കാരണം അപ്പൊ അത്രയും ഒരു ജീനിയസിനൊന്നും ഈ നിലവാരത്തിലേക്ക് താഴാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൻ സാറാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നൊരു മാതൃക. നമ്മളെ ഒരിക്കലും എത്താൻ പറ്റാത്തൊരു ലെവലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഇപ്പൊ ഞാൻ
1: ഓർക്കുന്നത് അല്ലെ. എല്ലാവർക്കും മനസ്സിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെ നമ്മളെ അധ്യാപകൻ ഉണ്ടാവുമല്ലോ.
0: അതെ, അന്ന് അപ്പൻ സാറിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് കൊല്ലാസം കോളേജ് എന്ന് പറയുമ്പം വലിയൊരു എന്താ പറയുന്നത് പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. പക്ഷെ KP അപ്പൻ സാർ ക്ലാസ് എടുക്കാനായിട്ട് വരുമ്പോൾ ആ ബ്ലോക്ക് മുഴുവൻ സൈലന്റ് ആയിരിക്കും. വിദ്യാർത്ഥികൾ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യും. അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രശ്നം ഉണ്ടെങ്കിലും അവര് ബഹുമാനിക്കും. അതുപോലെ തന്നെ ആ ക്ലാസ് ഇരിക്കുന്നതിൽ ഈ ആ ക്ലാസ്സിലെ മാത്രം വിദ്യാർത്ഥികളല്ല, പുറത്തുനിന്നുള്ള കോളേജിന് പുറത്തുനിന്നുള്ളവർ വരെ വന്നിരിക്കും ഈ ക്ലാസ് കേൾക്കാൻ. ബെഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും ഈ ഓർഡിനറി മെമ്മൂനകത്തൊക്കെ തെള്ളി ഇരിക്കുന്ന കണക്കാണ് ഇരിക്കുന്നത്. ബെഞ്ചിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് എല്ലാവരും ഇത്രയും കുട്ടികൾ ഇരിക്കുമ്പം നിശബ്ദം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൻ സാറ് വളരെ പതുക്കെ സംസാരിക്കും. അപ്പൊ അത് കേൾക്കാനായിട്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്നാലേ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ആ ക്ലാസ് മുഴുവൻ. അതുകൊണ്ട് അതൊന്ന് എടുത്തു പറയുകയാണ്.
1: തീർച്ചയായിട്ടും സാറിന് ആ ഒരു അധ്യാപകനോടുള്ള ഒരു ആദരവും സ്നേഹവും ഒക്കെ തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകളിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ സാർ, ഇപ്പൊ ഒരുപാട് പേര് ഈ ഒരു അധ്യാപകൻ ആവാൻ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്, അപ്പൊ അതിനുവേണ്ടി പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ ഒരു കിൻഡർഗാർട്ടൻ ക്ലാസ്സിലേക്ക് ആയാലും അവിടെ പോയി അധ്യാപകനായിട്ട് ജോലി ചെയ്യാം എന്നുള്ളവരുണ്ട്. അപ്പം അവരുടെ ആ ഒരു ജോലിയുടെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമോ ഒന്നും ചിലപ്പോൾ അവർക്ക് അത്രയും ബോധവാന്മാരായിരിക്കത്തില്ല ചിലർ. അപ്പൊ അങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സാർ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? പ്രവേശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പൊ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള

0: അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സാർ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്?
1: അതിക്ക് അധ്യാപകനാകുമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലാണ്, നല്ല ടാലൻറ്റ് വേണം. ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകനാക്കാവൂ. കാരണം നമുക്ക് അറിയാവുന്ന ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയാണ്, അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമല്ല. അപ്പം ആ ഒരു കഴിവ് ആദ്യമായിട്ട് ഉണ്ടാവണം. പിന്നെ നമുക്ക് നല്ല നമ്മുടെ സബ്ജക്റ്റിലും മറ്റ് സബ്ജക്റ്റുകളിലും എല്ലാം ഉള്ള അറിവ്, ഭയങ്കര ഡെപ്ത് ഉണ്ടാവണം. കണ്ടന്റ് നോളജ് ആണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലെക്ചർ അല്ലെങ്കിൽ ടീച്ചിങ് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ആക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റു ജോലികളെ പോലെ അല്ല ഇത്. ഇതിനകത്ത് നമ്മൾ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണെന്നുള്ളത് ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ പ്രിപ്പറേഷൻസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി. ഇപ്പം ഞാനൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ബുക്ക് വായിക്കുന്നത് തന്നെ നമ്മുടെ ടീച്ചിങ്ങിനെ വളരെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും എന്തൊരു പ്രിപ്പറേഷനും എല്ലാ കാര്യവും ഈ ക്ലാസ്സിലെ പെർഫോമൻസിന് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പം പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു മികച്ച അധ്യാപകനാകുന്നത് നമ്മുടെ ക്ലാസ് കൊണ്ടായിരിക്കും, ലെക്ചർ കൊണ്ടോ അല്ലെങ്കിൽ ടീച്ചിങ് ഇതുകൊണ്ടായിരിക്കും, അല്ലാതെ കുട്ടികളായിട്ടുള്ള സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കണക്ക് അവരുടെ വേലത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുകയും റീൽസ് എടുത്തിട്ട് 10-4 ലക്ഷം ലൈക്കൊക്കെ നേടുന്നതിലൊന്നും അല്ല. ആ ഒരു പക്ഷേ ഇപ്പം കുട്ടികൾ നിങ്ങളെ അതൊക്കെ കൊണ്ട് നിങ്ങൾ വലിയ പോപ്പുലാരിറ്റി ഉണ്ടാവും. പക്ഷെ വേറെ ഉണ്ട്, നിങ്ങളുടെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ ബഹുമാനിക്കത്തില്ല, ഇന്ന് നിങ്ങളെ പുച്ഛിക്കുമായിരിക്കും, പക്ഷെ നാളെ നിങ്ങളെ ആദരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അധ്യാപകരെപ്പോഴും അധ്യാപകനാണെന്നുള്ള ഒരു 100% ഒരു ബോധം വേണം. പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആ ലെവൽ വിട്ട് താഴോട്ട് പോകാതെ ആ ഒരു ലെവലിൽ തന്നെ നിന്നുകൊണ്ട് കുട്ടികളുമായിട്ടൊരു അകൽച്ച എപ്പോഴും ഉണ്ടാവണം, ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ കുട്ടികളും പിന്നെ നമുക്ക് ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയൊന്നും പാടില്ല. എല്ലാവരും ഒരേ കണക്ക് തന്നെ കാണാൻ പറ്റണം, എല്ലാവരുമായിട്ട് ഒരേ രീതി തന്നെ ഇടപെട്ടു പോകുന്ന ഒരു രീതിയായിരിക്കും കുറച്ചും കൂടെ മികച്ചതെന്നാണ് എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാം.
0: മനസ്സിലാക്കാം സാർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ ടീച്ചേഴ്സ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇൻറ്റിമേറ്റ് ആവാറുണ്ട് കുട്ടികൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ളവർ കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിലും ഒക്കെ ഈ ഇത്രയും അടുത്തു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അവരെ നമുക്കൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു നിലയിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു വാക്കുകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ഈ ഒരു അധ്യാപകരാവാൻ കാത്തിരിക്കുന്നവർ അല്ലെ തയ്യാറെടുത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ജോലിയിലേക്ക് കയറിയവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു പിന്നെ പണ്ടൊക്കെ നമുക്ക് ഈ ഒരു അധ്യാപകൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ജോലിയായിരുന്നു. അപ്പോൾ നമുക്ക് വലിയൊരു ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജോലിയാണ്, മറ്റുള്ളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് പോലെയല്ല. വലിയൊരു ടാർഗറ്റൊക്കെ തന്നിട്ട് ഇത് അച്ചീവ് ചെയ്യണം മന്ത് എൻഡിലെന്നോ അങ്ങനെയൊക്കെ തരുന്ന ജോലികളുണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ലാതെ സാധാരണ വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലിയായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കാലമൊക്കെ മാറിയതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സർവൈലൻസിലാണ് എപ്പോഴും അധ്യാപകർ. ഇപ്പോൾ നമ്മുടെ ഒരു നാക്ക് ഒന്ന് പിഴച്ചാൽ പോലും അത് സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമൊക്കെയാണ് അല്ലേ. അപ്പം ആ ഒരു അങ്ങനെ ഉള്ളൊരു കാലത്താണ് ഇപ്പോഴത്തെ അധ്യാപകർ ജോലി ചെയ്യുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ആ ഒരു ചെറിയൊരു ഫ്രീഡം കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ?
1: അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഇപ്പം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം ഗവൺമെൻറ് തലത്തിലായാലും സൊസൈറ്റി ആയാലും ആരും തന്നെ അധ്യാപകരുടെ കൂടെ നിൽക്കുന്നില്ല. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്ന് ഒരു കോപ്പിയടി പിടിച്ചാൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത അധ്യാപകരുടെ തലയിലോട്ടാണ് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കോപ്പിയടി പിടിക്കേണ്ടതെന്നാണ് ഞാൻ പറയാറുള്ളത്, മനസ്സിലായോ? കാരണം എന്തിനാണ് വെറുതെ വേണ്ടാത്ത വയ്യാവലികൾ ഉണ്ടാക്കിയത്? കാരണം നമ്മളെ ആരും സംരക്ഷിക്കത്തില്ല, നമ്മളെ ഒരു നിയമവും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. കുറ്റം അധ്യാപകരുടെ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അധ്യാപകർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ നിയമം കൊടുത്തേ പറ്റൂ. അത് അത്തരം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശകാരിക്കുന്നു അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ വളരെ മോശമായിട്ട് കാണുകയും മനസ്സിലായി വാർത്തയുടെ പുറകിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അത്തരം ഒരു സമൂഹത്തിൽ മികച്ച അധ്യാപകർ ഉണ്ടാകത്തില്ല. അധ്യാപകർ അങ്ങനെ വരുമ്പോൾ അധ്യാപകരുടെ റോള് പഠിപ്പിക്കുന്നത് മാത്രമായിട്ട് മാറും. കറക്ഷനും മറ്റു കാര്യങ്ങളിലേക്ക് അധ്യാപകർ പോകാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇത് മാറണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അത് തിരിച്ചറിഞ്ഞിട്ട്

0: അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാത്തിടത്തോളം കാലം അധ്യാപകർ വെറും ക്ലാസ് മുറികളിൽ ലെക്ചർ ചെയ്യുന്ന ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിട്ടോ മാത്രം മാറും. നമ്മൾ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അധ്യാപകരുടെ റോളുകൾ ഇപ്പം ചുരുങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പം അത് അത് അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരു വിദ്യാർത്ഥിയെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികളെ ഇപ്പോഴത്തെ കുട്ടികളെ രക്ഷകർത്താക്കൾക്ക് ഭയമാണ്. രക്ഷകർത്താക്കൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ്, തിരുത്താനായിട്ട് പറയുന്നില്ല. തിരുത്താൻ ശ്രമിക്കുന്ന അധ്യാപികക്കെതിരെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കുക, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലാത്തതിനെ ന്യായീകരിക്കുക, ഇങ്ങനെയുള്ള നിയമങ്ങൾ. അപ്പം ഉദാഹരണത്തിന് നമുക്ക് മെഡിക്കൽ ലീവ് അറ്റൻഡൻസിന് ബാധകമല്ല. അപ്പം അതായത് സുഖമില്ലാതെ നമ്മൾ കിടന്നെങ്കിൽ അത് അറ്റൻഡൻസ് ഷോർട്ടേജ് തന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ രക്ഷകർത്താക്കളുടെ ഒരു ശ്രമം. അപ്പോൾ രക്ഷകർത്താക്കളുടെ പിന്തുണ പോലും അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു റോളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റൂ. ഇടപെട്ട അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആർക്കു വേണമെങ്കിലും കയറി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കയറി വന്ന് എന്തും പറയാന്നുള്ള രീതിയിൽ നിന്നും മാറി. ഇപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നില്ലേ എത്രയോ പ്രിൻസിപ്പൽമാർ നേരെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർ വന്ന് ശക്തമായിട്ട് സംസാരിക്കുന്നതൊക്കെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എം കോളേജ് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അവരാരും അധ്യാപകരെ ഒരു മോശമായ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടില്ല. കേരളത്തിൽ ഏറ്റവും ശക്തമായ വിദ്യാഭ്യാസ രാഷ്ട്രീയമുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്, കൊല്ലം എസ് എം കോളേജ്. ആ കോളേജിൽ നിന്ന് ഒറ്റ ഇതേവരെ എൻ്റെ 7 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു അധ്യാപകനെ പോലും വിദ്യാർത്ഥി മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സാഹചര്യം. ഇപ്പം വിദ്യാർത്ഥി നേതാവ് എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററെയോ പ്രിൻസിപ്പലിനെയോ വന്ന് മോശമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി നേതാവ്. ഇവിടെയൊക്കെയാണ് തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകരുടെ ആയിട്ടുള്ള പല റോളുകളിൽ നിന്നും ചുരുങ്ങിയിട്ട് ക്ലാസ്സിൽ വെറും ഒരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു
1: ആളായിട്ട്
0: അധ്യാപകർ മാറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.
1: അതെ അതെ. അപ്പോൾ സാറ് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ടീച്ചേഴ്സിനെ കേൾക്കാനായിട്ട് പലപ്പോഴും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് അവരുടെ ഭാഗം ആരും കേൾക്കുന്നില്ല. മറ്റേ പരാതിക്കാരൻ്റെ ഭാഗം മാത്രം അത് മാത്രം ഇങ്ങനെ വളരെയധികം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ള അല്ലാതെ അധ്യാപകൻ്റെ ഒരു ഭാഗം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ട് അല്ലേ സാർ? അപ്പോൾ നമ്മളിപ്പോൾ കിഷോർ സാറിൻ്റെ അധ്യാപക ജീവിതത്തെ പറ്റി ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കാനുള്ളൊരു സമയമാണ്. വി ആർ നൗ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക്. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
3: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക്. വെളിച്ചത്തിന്റെ വഴികാട്ടികൾ എന്ന അധ്യാപക ദിനത്തോടനുബന്ധിച്ച ഈ പ്രത്യേക പരിപാടി തുടരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇംഗ്ലീഷ് അധ്യാപകനും തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജുമായ ഡോക്ടർ കിഷോർ റാം ആണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, അപ്പോൾ നമ്മൾ സാറൊരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ, സാറിൻ്റെ ചില കൺസേൺസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറിന് വേറൊരു മുഖമുണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം സാറൊരു മികച്ച എഴുത്തുകാരനാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇന്ന് പ്രധാനമായിട്ടും

0: ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എനിക്കറിയാം, ഒരു നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലമുള്ള ഒരാളിന് മാത്രമേ നന്നായിട്ട് എഴുതാൻ പറ്റൂ. നമ്മുടെ വായനാശീലമാണ് പിന്നീട് ഭാവിയിൽ നമ്മളെ നല്ലൊരു എഴുത്തുകാരനിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പൊ സാറിന് അങ്ങനത്തെ ഒരു നല്ലൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം ശരിയാണോ സാർ?
1: തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലം ഉണ്ടെന്ന് മാത്രമല്ല, നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 5 ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് നോവൽ വായിക്കാൻ തന്ന ബെനഡിക്ട് റോംസൺ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ ചരമദിനം കൂടിയാണ്.
0: ഓ അത് ശരി.
1: അപ്പം അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ബുക്ക് എടുത്ത് തരുന്നത്, ഫേമസ് 5 എന്ന് പറയുന്ന കുട്ടികളുടെ കഥയാണ്. അപ്പൊ അത് വായിച്ചപ്പോഴാണ് എനിക്ക് സീരിയസ് റീഡിങ്ങിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ അതിനുശേഷം തുടർന്ന് അദ്ദേഹം തന്ന ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടാണ് ഞാൻ നല്ലൊരു വായനക്കാരനാവുകയും, തുടർന്ന് കൊല്ലം മുനിസിപ്പൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അച്ഛൻ എടുത്ത് പറയുകയും, പക്ഷെ എന്നാൽ പഞ്ചായത്ത് താമസിക്കുന്നതുകൊണ്ട് മുനിസിപ്പൽ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീ വെങ്കടേശ്വരപ്പായി അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് എനിക്ക് തരികയായിരുന്നു. അതിനുശേഷം ആ ലൈബ്രറിയിൽ എല്ലാ ആഴ്ചയിലും 2 ദിവസമെങ്കിലും പോയി ഒരാഴ്ച കൊണ്ട് 8 ബുക്കെങ്കിലും വായിക്കുന്ന ഒരു ശീലം തുടങ്ങുകയും, ഒരു ദിവസം ഒരു ബുക്കിൽ കൂടുതൽ വായിക്കുന്ന ഒരു രീതിയിലേക്ക് വെക്കേഷൻ സമയത്ത് വരികയും ചെയ്തു. അതാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത്. അത് മാത്രല്ല, ഒരു ഇംഗ്ലീഷ് അധ്യാപകനാക്കിയത് ആ ഒരു ശീലം.
0: അതെ. അപ്പൊ ആ നല്ലൊരു വായനാശീലത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പൊ ഒരു എഴുത്തുകാരനിലേക്ക് വരുന്നത് അല്ലേ? അപ്പൊ സാറിന്റെ ഒരു ആദ്യമൊക്കെ എഴുതി തുടങ്ങിയപ്പോഴ് സാധാരണ ഇപ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ എഴുതാനൊരു താല്പര്യം, ആ ഒരു പാഷൻ മനസ്സിൽ കിടക്കുന്ന ഒരു ചെറിയ കവിതകളൊക്കെ എഴുതും, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതും. അപ്പൊ സാർ എങ്ങനെയാണ് എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു ആദ്യം എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു
1: ആദ്യം എഴുതി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 10 പഠിക്കുമ്പോൾ ക്ലാസ്സിലൊരു ക്ലാസ് ഒരു പത്രം ഉണ്ടായിരുന്നു. അത് രസകരമായ തമാശ മാത്രമുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എഴുതിയത്. പിന്നീട് പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കവിതകളൊക്കെ എഴുതും. ഒരു കാരണവശാൽ അല്ല, ഒരു എഴുത്ത് മത്സരത്തിലും പങ്കെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ കോളേജ് ലെവലിലോ ഒരു കഥാരചനാ മത്സരത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എല്ലാവരും പറയുന്നത്, അത്ഭുതകരമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൻഗ്വിൻ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഒന്നും പബ്ലിഷ് ചെയ്യാതെ ആദ്യത്തെ പബ്ലിക്കേഷൻ തന്നെ പെൻഗ്വിൻ പോലെ പ്രധാനപ്പെട്ട ഒരു പബ്ലിഷേഴ്സിനെ കൊണ്ട് പബ്ലിഷ് ചെയ്യിച്ചത് വളരെ അത്ഭുതകരമായി തോന്നും. പക്ഷെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എഴുതുമായിരുന്നു എന്നുള്ളത്.
0: അപ്പൊ സാർ, ഇത് ഈ പബ്ലിഷ് ചെയ്ത ബുക്കിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും നമ്മൾ എഴുത്ത് തുടങ്ങിയത് 2003 ശരിക്കും. അന്ന് ആദ്യത്തെ നോവലിന്റെ 3 ചാപ്റ്റർ പെൻഗ്വിൻ അയച്ചു കൊടുത്തു 2003. അപ്പൊ അത് പെൻഗ്വിൻ അക്സെപ്റ്റ് ചെയ്ത് അവർ ഫുൾ നോവൽ ആവശ്യപ്പെടുകയും ചെയ്തായിരുന്നു. പക്ഷെ അത് PhD ചെയ്യുന്നതുകൊണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയും അങ്ങനെ ചാൻസ് മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് 2013 എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയയുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. നമ്മൾ എഴുതിയത് അയച്ചു കൊടുത്തതിന്റെ വെള്ളത്തിലാണ് ലോകത്ത് 22 എഴുത്തുകാരെ തെരഞ്ഞെടുക്കുകയും ആ ഒരു കോഴ്സ് ചെയ്തത് വളരെ പ്രയോജനം ചെയ്തു.
0: ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും
1: പുതിയ 22 ലോകത്തുനിന്നുള്ള 22 എഴുത്തുകാരാണ്. അപ്പം അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്, വളരെ സഹായകരമാണ്. അവരുടെ ഫീഡ്ബാക്കുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
0: അപ്പൊ സാർ, ഈ ആദ്യം പബ്ലിഷ് ചെയ്ത ഈ ഒരു പുസ്തകം ദ ഡെഡ് നോ നത്തിങ് അല്ലേ, അത് തന്നെ ബൈബിളിൽ നിന്നുള്ള ഒരു ഫ്രേസാണ്. അതുപോലെ സാറിന്റെ പുസ്തകം ഒന്ന് ഓടിച്ചു വായിച്ചപ്പോൾ, ഓടിച്ചു വായിച്ചു എന്ന് ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഇനി ഒന്നും കൂടി എനിക്ക് വായിക്കണം. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനോട് അതിനെപ്പറ്റി ചോദിക്കണമെന്ന് തോന്നുന്നത്. അതായത് അതിൽ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പള്ളി, ബൈബിള്, അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ, അതായത് ഒരു പിന്നെ ക്രിസ്ത്യൻ വീട്, ഇപ്പോൾ ഒരു ഫിഷർമൻ കമ്മ്യൂണിറ്റി, തങ്കച്ചനും മാത്തപ്പനും ഒക്കെ, ഇവരെല്ലാവരെയും നമുക്കെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളാണ് അല്ലേ? അപ്പൊ സാറിന്റെ ആ ഒരു വളരെ ഒരു വലിയൊരു ഒബ്സർവേഷനിൽ നിന്നാണ്, പല പല ആളുകളിൽ നിന്നുമാണ് ഇവരുടെ ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ സാറിന് അങ്ങനത്തെ, എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നോണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു പരിചയവും, അല്ലെങ്കിൽ അവരുടെ ഒരു കഥ, അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിന്റെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ പ്രസന്റ് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്?
1: ഞാൻ ആദ്യം എഴുതിയ നോവല് ഒരു ഫോറിൻ സെറ്റിംഗ്സ് ഇട്ടാണ് ചെയ്തത്. അതായത് ഒരു ഇമാജിനറി വേൾഡിൽ ആണ് ഇമാജിനറി ക്യാരക്ടേഴ്സ്, ഇമാജിനറി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എല്ലാം ആയിരുന്നു ആദ്യത്തെ നോവലിൽ ചെയ്തത്. അത് പബ്ലിഷ് ചെയ്യാത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് പ്ലോട്ടും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ബുക്കുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഒരു പക്ഷേ പബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ട് പുതിയൊരു നോവൽ എഴുതിയത്. അപ്പോൾ പുതിയ നോവൽ എഴുതുമ്പോൾ എനിക്ക് മറ്റൊരു എഴുത്തുകാരൻ്റെ ഉപദേശം ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ഗൗരവമുള്ള വിഷയവുമായിട്ട് ആദ്യമേ പുറത്തു വരാതെ നമുക്ക് ആദ്യമേ സിമ്പിളായിട്ടുള്ള ഒരു സാധനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ലോക്കലായിട്ടുള്ള ഒരു കഥ പറയാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാർ ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ നേരത്തെ പറയണത് തന്നെ പലരിൽ നിന്നാണ് എടുക്കുന്നത്. അതേപോലെ നമ്മുടെ ഒരു സെറ്റിംഗ് ഇപ്പം ഫാത്തിമ ഐലൻഡും അതിന് ചുറ്റുമുള്ള തുരുത്തുകളുമാണ് എടുത്തിരിക്കുന്നത് അഷ്ടമുടിക്കായലിൻ്റെ. അപ്പം അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജോസഫ് ഐലൻഡിൽ ഉണ്ടാവുന്ന ഇഞ്ചക്കാട് അതൊന്നും യഥാർത്ഥ ജോസഫ് ഐലൻഡ് ഇല്ല, നമ്മളത് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. അതേപോലെ അവിടുത്തെ മറ്റ് ലാൻഡ്സ്കേപ്പ് തന്നെ വളരെ ഒരു കഥാപാത്രത്തെ പോലെ കഥയിൽ ഉണ്ടെന്നാണ് പലരും പറഞ്ഞത്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. 90% ഇമാജിനേഷനും 10% റിയാലിറ്റിയും ആയിരിക്കും ഒരു നോവലിനകത്ത് ഉണ്ടാവുന്നത്. അതാണ് പലരും തുരുത്ത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് പോകുമ്പോൾ ഉള്ള തുരുത്തുകളായിരിക്കത്തില്ല അവിടെ കാണുന്നതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്.
0: അപ്പോൾ സാർ, ഈ ഒരു ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു കഥ രൂപപ്പെട്ടിരുന്നു ഇത് എഴുതാൻ തുടങ്ങിയപ്പോ, അതോ എഴുതി വന്നപ്പോഴ് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നാണോ തീരുമാനിച്ചത്?
1: ഒരു കഥ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഐഡിയ കാണും, പിന്നെ കഥാപാത്രങ്ങളും കടന്നു വരും. അങ്ങനെ കഥാപാത്രങ്ങളും കഥയെല്ലാമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കഥയും കഥാപാത്രങ്ങളും എല്ലാം മാറും. പിന്നീട് അതിന്റെ ഒരു പകുതി മുക്കാൽ എഴുതി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യമേ മനസ്സിൽ വെച്ചിരുന്ന കഥയായിരിക്കത്തില്ല വരുന്നത്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. കഥ എഴുതുന്ന ഒരു പ്രോസസ്സാണ്, ഒരു യാത്ര പോലെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കും.
0: അപ്പൊ അതുപോലെ നമുക്ക് അതിന്റെ ഒരു ഭാഷ അത് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ എഴുതുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജും അല്ലെ ആർക്കും മനസ്സിലാവാത്ത ഒരു തീമും ഒക്കെ എടുത്തു വെച്ചാല് ഇതാരും വായിക്കത്തില്ല. അപ്പൊ ആദ്യം നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം, വായിക്കണം, നമ്മളെ എഴുതുന്നത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവണം. പ്രത്യേകിച്ച് ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷ് തന്നെ നമുക്ക് കുറച്ച് ടഫായിട്ട് വേണമെങ്കിൽ എഴുതാം, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അപ്പൊ സാറ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഷയാണ്, ഒരുവിധം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഭാഷയ്ക്കൊരു സംസാര ഭാഷയുടെ ഒരു സ്വാഭാവികതയുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കോൺവെർസേഷണൽ ടോൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു അതുപോലെ തന്നെ ഒരുപോലെ ഒരുപാട് കൊളോക്കിയൽ ടേംസ് നമ്മുടെ നാട്ടിൽ ഒക്കെ മാത്രം അറിയാവുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തുരുത്തുകാർക്കും അല്ലെ അഷ്ടമുടിക്കായലിനെ ചുറ്റും താമസിക്കുന്നവർക്കും ഈ കൊല്ലക്കാർക്കും മുക്കാടുള്ളവർക്കും ഒക്കെ അറിയാവുന്ന കുറച്ച് വാക്കുകൾ സാർ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ എഴുതി തുടങ്ങിയപ്പോൾ അവരുടെ ഭാഷയും സ്വാഭാവികമാക്കാമെന്നുള്ള ഒരു ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു സാറിന്?
1: തീർച്ചയായിട്ടും അവരുടെ ഭാഷ ഇപ്പൊ അവർക്ക് അറിയത്തില്ല കേട്ടോ, അവർ ഉപയോഗിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട് വിദ്യാഭ്യാസം വന്നപ്പം. അതാണ് ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്. ആ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് മറ്റൊരാൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ പരിഭാഷന്റെ സഹായം തേടിയിട്ട് ഞാൻ തന്നെ ഡയലോഗ്സ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നമ്മളൊരു ഒരു സ്ഥലത്തിൻ്റെ ഒരു കഥ എഴുതുമ്പോൾ ആ കഥയ്ക്ക് പൂർണ്ണമായും സത്യസന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കണം. അതിലൊന്നാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കണം. നമ്മൾ മറ്റെന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് അത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജെന്യുവിൻ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ടും ആ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഭാഷയെന്ന് പറയുന്നത് വളരെ മിനിമം ഇതാണ് ഉപയോഗിക്കുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടംപററി എഴുത്തുകാരെല്ലാവരും ഡയറക്റ്റ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് വേണ്ടുന്ന ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പോകുന്നത്. മിനിമലിസ്റ്റ് പ്രോസ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ എഴുതുന്നത്. അപ്പം അത് വളരെ അതായത് ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ വളച്ചൊടിച്ച് പറയാം, സ്ട്രെയിറ്റ് ആയിട്ടും പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു അത് ആ ലെവലിൽ എത്താൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ആ ലെവലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പെൻഗ്വിൻ വേൾഡ് പബ്ലിഷറിൽ എത്താൻ പറ്റും. ഇതത് ഏറ്റവും പ്രധാനം കഥ മാത്രമല്ല ഇതിന്റെ ഫ്ലോ ആണ്, ലാംഗ്വേജിന്റെ ഫ്ലോ. അതായത് വായിച്ചു തുടങ്ങിയാൽ നമ്മൾ ആ ഒഴുക്കിൽ പെട്ടങ്ങ് പോകണം. അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ ഈ പെൻഗ്വിനെയൊക്കെ പോലുള്ള പബ്ലിഷേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി അപ്പം വളരെ സിമ്പിളായിട്ട് മാത്രമല്ല ഡയറക്റ്റ് ആയിട്ടും ഒപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ്

0: സംഭവങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. കാര്യങ്ങൾ നേരെ സിമ്പിളായിട്ട് പറയാമെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നില്ല നല്ലത് എന്നുള്ളതാണ്.
1: സത്യമാണ്, ഈ പറഞ്ഞതുപോലെ ഭാഷ എങ്ങനെ വേണം, അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മള് അതൊക്കെ ചിന്തിച്ച് അല്ലേ സാർ, നല്ല പോലെ ചിന്തിച്ച് വേണം അത് ചെയ്യാനായിട്ട്. കാരണം നമ്മളുടെ ഈ ഒരു പുസ്തകം എഴുതി നമ്മളിവിടെ ഉള്ള കുറച്ച് പേര് വായിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹക്കാരനല്ല കിഷോർ സാർ എന്ന് എനിക്കറിയാം. ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ എൻ്റെ പുസ്തകം പോകണം എന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് അല്ലെ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി, അതുമാത്രമല്ല സാർ ഈ പറഞ്ഞതുപോലെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഫിക്ഷന് വളരെ ആവശ്യമാണ്. കാരണം നമ്മളത് വായിച്ചു തുടങ്ങിയാൽ നമ്മളത് തീർക്കണം. ചിലത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നു എന്ന് തോന്നിയാൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അത് കളയും. അപ്പം അങ്ങനെയല്ലാതെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. യു മസ്റ്റ് ഫീൽ ലൈക്ക് റീഡിങ് എന്ന് പറയും അല്ലേ,
0: നമ്മൾ
1: താഴെ വെക്കാതെ വായിക്കണം. അപ്പം തീർച്ചയായിട്ടും ഇത് എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കൊല്ലക്കാരുടെ കഥയാണ്, നമ്മുടെ ഇവിടെ ചുറ്റുമുള്ളവരുടെ കഥയാണ്, നമുക്ക് അറിയാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും സാറിൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിൻ്റെ പുസ്തകം ദ ഡെഡ് നോ നത്തിങ് എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ അവൈലബിൾ ആണ്,
0: നമുക്ക് ഡിസി ബുക്സിൽ
1: അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും വായിക്കുക, എന്നിട്ട് സാറിന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് സാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാർ ഇപ്പോൾ പുതിയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളൊന്ന് റിവീൽ ചെയ്യാനായിട്ടൊരു മടി കാണും എന്ന്, ചിലതൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് വിചാരിക്കും. എന്നാലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ സാറിന് നമ്മളോട് പറയാം.
0: ഇപ്പോഴത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ പേര് സമ എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നോവലിലെ ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ പവർഫുൾ അല്ലായിരുന്നു എന്നാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു 14 വയസ്സുകാരിയുടെ പെർസ്പെക്റ്റീവിൽ ഈ ലോകത്തിൻ്റെ ലോകത്തെ കാണുന്നതാണ്. അപ്പം തിന്മ നിറഞ്ഞ ലോകമായിരിക്കും, പക്ഷേ നിഷ്കളങ്കമായ ആ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു പക്ഷേ അതിൻ്റെ തിന്മകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഞാൻ ആദ്യമേ ഇപ്പം മറ്റേ നോവൽ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നോട്ട്സൊക്കെ തയ്യാറാക്കി ചെയ്യുന്നത്. അപ്പം നോട്ട്സ് എഴുതിയപ്പോൾ തന്നെ ഏകദേശം 2500-3000 വേർഡ്സ് നോട്ട്സ് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. അതൊരു ആംഗ്ലോ ഇന്ത്യൻ സെറ്റിങ്സിലാണ് ചെയ്യുന്നത്, തങ്കശ്ശേരിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തങ്കശ്ശേരിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തങ്കശ്ശേരി ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ മാറ്റും. അപ്പോൾ വർക്കലയിലെ ക്ലിഫ് ഒരു പക്ഷേ തങ്കശ്ശേരിയിൽ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ തങ്കശ്ശേരി അല്ല, പഴയ ഞാൻ പഠിച്ചിരുന്ന പോലുള്ള തങ്കശ്ശേരിയാണ്, ആംഗ്ലോ ഇന്ത്യൻസ് മാത്രമുള്ള ഒരു തങ്കശ്ശേരിയാണ് വരുന്നത്. അങ്ങനത്തെ ഒരു നോവലായിരിക്കും, അതൊരു വ്യത്യസ്തമായ നോവലായിരിക്കും. പിന്നെ അതിൻ്റെ ശൈലിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എഴുത്തുകാരൻ തന്നെ തോന്നും ഇത് കൊള്ളാമെന്ന്. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടല്ലോ വായിച്ചും പഠിപ്പിച്ചും ഒക്കെ ഉള്ളത്. അപ്പം ആ ശൈലിയും ഒരു മറ്റേ നോവലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോകുന്നത് ഒരു ഇപ്പം 5000 വേർഡ്സ് കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പം ഈ 3-4 ദിവസം അവധി അല്ലെങ്കിൽ ഈ ആഴ്ച കൊണ്ട് അതൊരു 10,000 വേർഡ്സ് ആക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ട്രാക്കിൽ വീഴൂ. അപ്പം വലിയൊരു വേർഡ് കൗണ്ട് ഇല്ല, ഒരു 60,000 വേർഡ്സിന് അത് നിർത്തുന്ന ഒരു ചെറിയ നോവലായിരിക്കും.
1: അപ്പൊ അങ്ങനെ പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഈ പിന്നെ സാർ ഇപ്പോൾ ഒരു പിന്നെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ജോലി തിരക്കുള്ള ഒരു സമയമാണ്. അപ്പൊ സാർ ഈ പ്രിൻസിപ്പൽ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധാരണ പ്രിൻസിപ്പൽമാർ അങ്ങനെ പോകാറില്ല, വളരെ റയറായിട്ടൊക്കെ നമ്മൾ കാണാറുള്ളൂ. അവർക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും ഒരുപാട് ഉത്തരവാദിത്തമൊക്കെ ആകുമ്പോൾ അവർ പഠിപ്പിക്കലൊക്കെ അങ്ങ് മതിയാക്കും. അപ്പൊ സാറ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും
1: അല്ല, അത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു?
0: അതെ, നമുക്ക് നമ്മൾക്ക് ഏറ്റവും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് ദിവസവും 3 മണിക്കൂർ ലെക്ചർ കാണും. അപ്പം 3 മണിക്കൂർ എടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു 3 ക്ലാസ്സുകളിൽ ഞാൻ പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ മീറ്റിംഗ് ഒക്കെ കാരണം ചിലപ്പോൾ പോക്ക് നടക്കത്തില്ല. എന്നിരുന്നാലും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസും മറ്റു കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ ഉണ്ട്, അതും വരും. അപ്പം ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ അത്ര വലിയ പ്രയാസമില്ല, കാരണം അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. അത്ര വലിയൊരു ഉത്തരവാദിത്തമൊന്നും അല്ലല്ലോ നമുക്കത്. ഒരു നമ്മൾ ഏത് കാര്യം

0: വരുമ്പോൾ നമ്മളെ വലിയൊരു ഭാരമാണെന്ന് തോന്നുന്നതാണ് ഈ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളത് സിമ്പിളാക്കി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. ഒപ്പം എഴുത്ത് നടക്കുന്നുണ്ട്.
1: അതാണ് അപ്പൊ സാറിന്റെ ആ ഒരു വാക്കുകളെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുകയാണ്. സാധാരണ എല്ലാവരും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
0: കൂടുതൽ എന്റെ ബ്രെയിൻ ഒന്ന് അലേർട്ടായത് കാരണം ഈ അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ബ്രെയിനിലെ പലയിടത്തായിട്ടും പലയിടത്തും അലേർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ റൈറ്റിംഗിന് അത് നല്ല രീതിയിൽ ഗുണകരമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒരു പക്ഷേ ഭയന്നിരുന്നു ഈ പ്രിൻസിപ്പൽ പോസ്റ്റ് കഴിഞ്ഞ വർഷം ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് എഴുതണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു അലേർട്ട് ആവുന്നതിൻ്റെ ഒരു ഗുണം എഴുത്തിൽ പ്രകടമാവുന്നു. ജോലി ചെയ്യുന്ന ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ടാലൻറ്റ് അനുസരിച്ചുള്ള രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അത് അത് സത്യമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ടൈം മാനേജ്മെന്റ് അല്ലേ വളരെ കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം കിഷോർ സാർ അങ്ങനത്തെ ഒരാളാണ്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, ആസ് പ്രിൻസിപ്പൽ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു. അതിനോടൊപ്പം തന്റെ ഒരു പാഷൻ എഴുത്ത് അതും കൂടെ കൊണ്ടുപോകുന്നു അല്ലേ, എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ സാർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നതും കൂടി വേണം അല്ലേ. ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഫാമിലി സപ്പോർട്ട് എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്.
0: ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഭാര്യ കരമന NSS കോളേജിലെ കോമേഴ്സ് വിഭാഗം അധ്യാപികയാണ്, കവിത. മൂത്ത മകൻ രോഹിത് കിഷോർ റാം BTech പഠിക്കുന്നു TKM എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇപ്പം സെക്കൻഡ് ഇയർ ആണ്. ഇളയ മകൻ ജഗത് കിഷോർ റാം ലേക്ക് ഫോർഡ് സ്കൂളിൽ പഠിക്കുന്നു, 10th പഠിക്കുന്നത്.
1: അവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടോ സാർ? ഈ
0: രോഹിത് നല്ല രീതിയിൽ കോവിഡ് സമയത്തൊക്കെ, അതായത് വെറും 13 വയസ്സുള്ളപ്പോഴൊക്കെ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ഓ ശരിയാ.
0: അതും ഞാൻ ഈ എടുത്തു പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഷോർട്ട് ഫിലിം പോലെ അല്ലായിരുന്നു, ഒരു കുട്ടി ചെയ്തതായിട്ട് അല്ല തോന്നിയത്. എനിക്ക് കുറച്ചും കൂടെ മികച്ച രീതിയിൽ തോന്നി, കാരണം ഞാൻ ഈ ഫിലിമുമായിട്ട് നല്ല ബന്ധമുണ്ട് എനിക്ക്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ നല്ല രീതിയിൽ കഴിവുണ്ടെന്നുള്ളതാണ്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇളയാളും സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ഇപ്പം സ്കൂളിന് വേണ്ടി ബാസ്കറ്റ്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരവരുടെ ടാലൻറ്റ്, ഞാൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടേതായിട്ടുള്ള വേൾഡിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഇപ്പം 10th പഠിക്കുന്ന മകൻ ബാസ്കറ്റ്ബോൾ ടീമിലുണ്ട്, കളിക്കാൻ പോകണം, ട്യൂഷനൊക്കെ മിസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും കളിക്കാൻ പോകാനാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു 10th പഠിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത്. നമ്മൾ 10th മാർക്കല്ല പ്രധാനം, മറിച്ച് നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് നമ്മുടെ ലൈഫിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ടുണ്ടാകുന്ന ഒരു ഒരു എന്താണ് മാനസികവും ആയിട്ടുള്ള വികസനമാണ് ആവശ്യം. ഇപ്പം മാർക്കിലേക്ക് മാത്രം ഈ രക്ഷാകർത്താക്കൾ ഫോക്കസ് ചെയ്യരുത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയണ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് അൻ ഇൻഡിവിജ്വൽ ആയിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.
1: അപ്പം
0: അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് തന്നെയാണ് സ്പോർട്സിലും പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്.
1: തീർച്ചയായിട്ടും അത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് ഒക്കെ അത് മനസ്സിലാക്കട്ടെ അല്ലെ. സാധാരണ ഒരു കുട്ടി 10th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ എല്ലാം കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയിരുത്തുകയാണ് പലരും.
0: മാർക്ക് വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് അത് കൊടുക്കുന്നത്, അതല്ല മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കണം. ചിലപ്പം പെയിന്റിങ്ങിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ സ്പോർട്സിലും നല്ല എല്ലാത്തിലും ഇടപെട്ടിട്ട് ചിലപ്പം എല്ലാത്തിലും ഇടപെടുന്നൊരു വിദ്യാർത്ഥിയുടെ മാർക്ക് ചിലപ്പം 80% ആയിരിക്കും. പക്ഷെ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾ 99% ആയിരിക്കും. ഈ 99% കാരൻ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളാണ്. അതുകൊണ്ട് ഈ 80% കാരനായിരിക്കും എല്ലാത്തിലും മികച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും ട്യൂഷൻ വിടുന്നതിലല്ല പ്രാധാന്യം, മറ്റ് കാര്യങ്ങളും കൂടെ ഇടപെടുന്നതിലും വിദ്യാർത്ഥി മറ്റ് നേതൃത്വ പാഠമൊക്കെ വളർത്തുന്നതിലൊക്കെ ഉള്ള വലിയ പങ്കുണ്ട് ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: തീർച്ചയായിട്ടും. അപ്പോൾ സാർ നമുക്ക് എനിക്കിനി ലാസ്റ്റിൽ സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ദ ഡെഡ് നോ നത്തിങ്ങിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ?
0: മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്നാലേ അത് പൂർണ്ണമായിട്ടും ശരിയാവും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് മലയാളത്തിൽ അത്ര വലിയൊരു സാഹിത്യ വാസന ഇല്ല, അതുകൊണ്ട് മറ്റൊരാളുടെ സഹായത്തോടുകൂടി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്തൊരു വലിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയലോഗ്സ് ചെയ്യുമ്പം ആ മുക്കാട്ടുകാരുടെ ഭാഷ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവരിപ്പോൾ വളരെ കുറവാണ്. പഴയ ഒരു ലാംഗ്വേജ് അവരുടെ അത് അറിയാവുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ആ കറക്റ്റ് ലാസ്റ്റ് ഫ്ലോയിൽ അത് എഴുതുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേൾക്കാനും. പിന്നീട് അത് ഭാവിയിൽ സിനിമയാവാൻ സാധ്യത ഉണ്ടെന്ന്

0: എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ സിനിമയാകുമ്പോഴും ആ ഡയലോഗ് നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ തന്നെ ഡയലോഗ് ചെയ്താലും ശരിയാവും. അതുകൊണ്ടാണ് ഒരു പരിഭാഷ ചെയ്യുമ്പോൾ സഹായിയെയും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഒപ്പം തന്നെ പുതിയ നോവല് ഒന്നല്ല രണ്ട് തീമുകൾ മനസ്സിലുണ്ട്. അപ്പം അത് എഴുതാൻ പോകാനാണ് കൂടുതൽ താല്പര്യം. പരിഭാഷ പിന്നീട് ചെയ്യാമല്ലോ.
1: അപ്പൊ ഒരു ഇതിന്റെ ഒരു റിട്ടയർമെന്റിനൊക്കെ ശേഷം ഒരു ഫുൾ ടൈം റൈറ്റർ ആവണം എന്ന് തന്നെയാണ് മനസ്സിലെ ആഗ്രഹം അല്ലെ? നല്ല രീതിയിൽ ഒരുപാട് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചിരിക്കരുത്.
1: അതെ, ഇപ്പൊ തന്നെ അത്.
0: അതെ അതെ, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ എല്ലാവരുടെയും വിചാരം വെച്ചാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഇല്ല, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: സാറിന്റെ അനുഭവം അങ്ങനെ?
0: അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, എന്റെ അല്ല, മറ്റു പലരുടെയും റിട്ടയർ ചെയ്തിട്ട് പലതും ചെയ്യാന്ന് പറഞ്ഞവർ ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട് കണ്ടിട്ട് പറയുന്നത്.
1: ശരിയാ, ചിലത് പ്ലാൻ ചെയ്ത് നമുക്ക് അന്നേരം നമ്മൾ ഫ്രീ ആവുമല്ലോ. അപ്പൊ നമുക്ക്
0: ഒരുപാട്
1: നമ്മുടെ ഇപ്പോഴത്തെ തോന്നലാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും സാറിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള സാറിന്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പലായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നപ്പോൾ സാർ നേരിടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സാർ പറഞ്ഞു. അതുപോലെ എഴുത്ത് എത്രമാത്രം ആസ്വദിക്കുന്നു, ഇനിയും ഒരുപാട് എഴുതണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഒക്കെയാണ് സാർ നമ്മളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പൊ സാർ, ഇന്ന് നമ്മൾ അധ്യാപക ദിനത്തിൽ ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ അധ്യാപകർക്കായിട്ട് ഈ അധ്യാപക ദിനത്തിൽ സാറിന്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും?
0: അധ്യാപകർക്ക് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നല്ല രീതിയിൽ പഠിപ്പിക്കണം. മറ്റേ ഞാൻ പറയുന്നത് സുരക്ഷ, എന്താണ്, സേഫ് ആയിട്ടിരിക്കുക, ബി സേഫ്. കാരണം ഈ കാലഘട്ടം വളരെ മോശമാണ്. നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, രക്ഷകർത്താക്കളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, പൊതുപ്രവർത്തകരുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികളെല്ലാം അധ്യാപകർക്ക് ദോഷകരമാവുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അധ്യാപകർ സുരക്ഷിതരായിട്ടിരിക്കുക എന്നാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം.
1: താങ്ക് യു സാർ. അപ്പോൾ സാർ വളരെ നല്ലൊരു, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മെസ്സേജാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അധ്യാപകർക്ക് കൊടുക്കുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നൊരു നമ്മളുടെ ഈ ഒരു അധ്യാപക ദിനത്തിൽ ഒരു അധ്യാപകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് കിഷോർ സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. അധ്യാപകനായും എഴുത്തുകാരനായും ഒക്കെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളൊക്കെ നമ്മളോട് ഇന്ന് ഷെയർ ചെയ്തു. സാറിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒരു ബിസി ഷെഡ്യൂളിനിടയ്ക്കും സാർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വന്നു. നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാറിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പരിപാടിയുടെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്.
0: വളരെ നന്ദി. റേഡിയോ സ്വന്തനം 90.4 FM എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയും വളരെ എൻജോയ് ചെയ്ത ഒരു ദിവസമാണ്. താങ്ക് യു.
1: താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഞങ്ങളെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സൈനിങ് ഓഫ് ഫ്രം ദ പ്രോഗ്രാം, ഐ എം പ്രീത സുഗതൻ.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്. യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravishankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണുവൈദ്യൻ കാക്കയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുമല്ലോ. ഒരു കാടിന്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. മാനുകളെ കൊന്നു തിന്നിട്ടും അവറ്റയുടെ തോൽ ഉരിഞ്ഞു വിറ്റിട്ടുമാണ് അയാൾ ഉപജീവനം നടത്തിയിരുന്നത്. ഒരിക്കൽ മാനിനെ കൊന്ന് തോലുരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കാക്കയും ആ കാക്കയുടെ ഭാര്യയും പറന്നെത്തി. അവർ അയാളോട് പറഞ്ഞു, വേട്ടക്കാരാ, ഞാനൊരു കണ്ണുവൈദ്യൻ കാക്കയാണ്. പാരമ്പര്യ വൈദ്യരാണ് ഞാനും ഭാര്യയും ഒക്കെ. ഒരിക്കലും ഒരു മാനിന്റെ കണ്ണ് ഞങ്ങൾക്ക്

0: തിന്നാൻ കിട്ടിയിട്ടേ ഇല്ല. എത്ര മനോഹരങ്ങളായ കണ്ണുകളാണ് മാനിന്. ഈ മാനിന്റെ കണ്ണുകൾ ഞങ്ങൾക്ക് തരാമോ? ഞങ്ങൾ അതിന് പകരമായിട്ട് കണ്ണുവൈദ്യം പഠിപ്പിക്കാം. വേട്ടക്കാരന് സന്തോഷമായി. അയാൾ മുന്നും പിന്നും ചിന്തിച്ചതേയില്ല. അയാൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഓ, മാനിനെ ഇനിയും വേട്ടയാടി പിടിക്കാമല്ലോ. മാനിനെ വേട്ടയാടി പിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇപ്പോൾ ഞാൻ ഈ കണ്ണുകൾ കൊടുത്താൽ അയാളുടെ പ്രായമായ അമ്മയ്ക്ക് കാഴ്ച തിരിച്ചു കൊടുക്കാൻ വേണ്ടി കാക്കയിൽ നിന്നും കണ്ണുവൈദ്യം പഠിക്കാമല്ലോ. അതല്ലേ നല്ലത്? അയാൾ എന്ത് ചെയ്തെന്നോ, മാനിന്റെ ഇറച്ചിയും കണ്ണുകളും കാക്കയ്ക്കും ഭാര്യയ്ക്കും അങ്ങ് കൊടുത്തു. അതൊക്കെ സുഭിക്ഷമായി ഭക്ഷിച്ച ശേഷം കാക്ക അയാളോട് കണ്ണടച്ച് മലർന്ന് കിടക്കാൻ പറഞ്ഞു. എന്നിട്ടും ആ വേട്ടക്കാരന് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. മണ്ടൻ എന്ത് ചെയ്തെന്നോ, കാക്ക പറഞ്ഞതുപോലെ തന്നെ അനങ്ങാതെ കിടന്നു കണ്ണുമടച്ച്. കാക്കയും ഭാര്യയും കൂടി എന്ത് ചെയ്തു, അയാളുടെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് അയാളുടെ രണ്ട് കണ്ണുകളും കൊത്തിപ്പറിച്ചിട്ട് പറന്നുപോയി. കണ്ണു കാണാതെ എഴുന്നേറ്റ് നടന്ന അയാൾ എന്ത് ചെയ്തെന്നോ, ഒരു പൊട്ടക്കിണറ്റിൽ വീണു മരിച്ചുപോയി. ഈ കഥ ഇവിടെ തീരുന്നു. വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണൻ ശുകൻ എന്ന പേരുള്ള ഒരു രാക്ഷസനെ തന്റെ ദൂതനായി ഒരു പ്രത്യേക ദൗത്യം നൽകി അയക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം: സുഗ്രീവനെ സ്വാധീനിക്കുക. സ്വാധീനിച്ചിട്ട് സുഗ്രീവനെ എങ്ങനെയെങ്കിലും ശ്രീരാമനിൽ നിന്നും അകറ്റുക. ഈ ദൗത്യം നിർവഹിക്കാനായിട്ടാണ് ശുകൻ എന്ന രാക്ഷസൻ വരുന്നത്. അയാൾ വന്നു നിന്നത് ആകാശത്താണ്. ആകാശത്ത് വന്ന് നിന്നുകൊണ്ട് സുഗ്രീവനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു: വാനര രാജാവേ, നീ ദേവേന്ദ്രന്റെ മകനായ ബാലിയുടെ സഹോദരനാണ്. ശരിയാണ്, ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. അതുകൊണ്ട് ബാലിയുമായിട്ട് എനിക്കും ബന്ധമുണ്ട്, രാവണനും ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം പറയുന്നത്, ബന്ധം വെച്ച് നോക്കുമ്പം നീ എന്റെ ഒരു സഹോദരനായിട്ട് വരും, വകയിൽ ഒരു സഹോദരനായിട്ട് വരും. രാവണൻ എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു നോക്കുക. നമ്മളും ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണല്ലേ, ചില കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടി വരുമ്പോൾ

0: ചില ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ പറയും. ഇതുതന്നെയാണ് രാവണനും പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, രാവണന് വേണ്ടി ശുഗൻ ചോദിക്കുന്നു, രാവണന്റെ ഭാഷയിൽ ശുഗൻ സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ എന്താണ് വിരോധം? എന്റെ ശത്രുപക്ഷത്താണ് നീ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വേണ്ടേ? നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. എനിക്കും സുഗ്രീവൻ, രാവണനും സുഗ്രീവനും തമ്മിൽ വിരോധം ഉണ്ടാവാനായിട്ട് ഒരു കാര്യവുമില്ല. എന്ത് വിരോധമാണുള്ളത്? ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. രാജകുമാരനാം രാമഭാര്യായം അഹം വ്യാജേന കൊണ്ടുപോകുന്നേൻ അതിനെന്തുതേ. ശരിയാണ്, രാജകുമാരനായ അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമന്റെ ഭാര്യ സീതയെ ഞാൻ അപഹരിച്ചു കൊണ്ടുപോയി, അത് ശരിയാണ്. അതിന് നിനക്കെന്താണ്? നീയും ഇതുമായിട്ട് എന്താണ് ബന്ധം? അതിന്റെ പേരിൽ നിനക്കെന്തിനാണ് എന്നോട് വിരോധം? നിനക്ക് എന്റെ ശക്തിയെ പറ്റി എന്തറിയാം? ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം ശക്തിയെ പറ്റി രാവണൻ പുകഴ്ത്തുകയാണ്. ഇതെല്ലാം ശുഗനാണ് പറയുന്നത് രാവണന്റെ ഭാഷയിൽ. നിനക്ക് എന്റെ ശക്തിയെ പറ്റി എന്തറിയാം? ദേവന്മാർ വിചാരിച്ചിട്ട് പോലും ലങ്കാപുരിയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ദുർബലരായ കുറച്ച് കൊരങ്ങന്മാരും നിസ്സാരന്മാരായ ചില മനുഷ്യരും എല്ലാം കൂടി ചേർന്ന് എന്നെ എന്തൊക്കെയോ അങ്ങ് ചെയ്യും എന്ന് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്നത്. മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ദയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക. നീ സുഗ്രീവൻ, നിനക്ക് ഇപ്പൊ ചെയ്യാൻ ഒക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ മര്യാദയ്ക്ക് പറയാണ്, ഞാൻ നല്ലതിന് പറയാണ്, നീ മർക്കട സേന ഈ കുരങ്ങൻ വാനര സേനയും വിളിച്ചോണ്ട് നീ നേരെ നിന്റെ രാജ്യത്തേക്ക് പോവുക, കിഷ്കിന്ദയിലേക്ക് തിരിച്ചു പോവുക. വാനരന്മാർ ഇത് കേട്ടോണ്ട് കിടക്കല്ലേ, അവർക്ക് കലശലായിട്ടുള്ള കോപം വന്നു. അവരെഴുന്നേറ്റ് ആകാശത്തേക്ക് ചാടി പിടിച്ചു ശുഗനെ. ശുഗൻ ഗത്യന്തരമില്ലാതായപ്പോ ശുഗൻ പ്ലേറ്റ് മാറ്റി, ശുഗൻ കരച്ചിൽ തുടങ്ങി, രാമനെ വിളിച്ച് നിലവിളിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ശ്രീരാമദേവ, എന്നെ ഇവരിതാ കൊല്ലാൻ പോകുന്നു, ഞാൻ ദൂതനായി വന്നതാണ്. ഇപ്പൊ ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ല എന്ന് ശുഗൻ ഓർമ്മിപ്പിക്കുകയാണ്. ധർമ്മത്തിന് നിരക്കാത്തതൊന്നും ചെയ്യല്ലേ എന്ന് ശുഗൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. ശുഗൻ പറയുന്നത് കേട്ടാൽ തോന്നും, അയാളെ ദൂതനായി ഇങ്ങോട്ട് അയച്ച രാവണൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധർമ്മത്തിന് നിരക്കുന്നതാണെന്ന് അല്ലെ. ഇപ്പൊ ശ്രീരാമൻ പക്ഷേ ഭക്തപ്രിയനാണല്ലോ, ഭക്തനിൽ പ്രസാദിക്കുന്നവനാണ്. അദ്ദേഹം ഈ ശുഗന്റെ കരച്ചിൽ കേട്ടിട്ട് വാനരന്മാരെ വിലക്കി, അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കി അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ശുഗൻ സുഗ്രീവനോട് ചോദിക്കുകയാണ്. അപ്പൊ ശുഗന് മനസ്സിലായി, എന്തായാലും രാമൻ ഇടപെട്ടല്ലോ, കൊല്ലരുതെന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു പോകാൻ പോവാണ്. അപ്പൊ തിരിച്ചു പോയി ഞാൻ രാവണനോട് എന്താണ് പറയേണ്ടതെന്ന് സുഗ്രീവനോട് ശുഗൻ ചോദിക്കും. അപ്പം സുഗ്രീവന്റെ മറുപടി വളരെ രസകരമാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ കിഷ്കിന്ദയിലേക്ക് തിരിച്ചു പോകണമെന്നല്ലേ. അപ്പൊ രാവണൻ പറഞ്ഞത് കിഷ്കിന്ദയിലോട്ട് പോകണമെന്നാണല്ലോ. ശരി, അപ്പൊ ഞാൻ തിരിച്ചു പോയേക്കാം എന്ന് പറയുക. പക്ഷേ രാവണനെയും പുത്രന്മാരെയും അവന്റെ സൈന്യത്തെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഞാൻ കിഷ്കിന്ദയിലേക്ക് തിരിച്ചു പോകൂ എന്ന് നീ രാവണനോട് പറയണം. മാത്രമല്ല, സീതാദേവി എനിക്ക് വീണ്ടെടുക്കണം, എന്നിട്ട് സീതാദേവിയും കൊണ്ട് കിഷ്കിന്ദയിലേക്ക് ഞാനൊരു പോക്കുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നീ ഇങ്ങനെ തന്നെ നീ ചെന്ന് രാവണനെ അയച്ച രാവണനോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ശ്രീരാമൻ ഇത് കേട്ട് വളരെയധികം സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ തീരുമാനം പറയുകയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം തീരെ അപ്രതീക്ഷിതമായിരുന്നു. പലരും ശുഗനോ സുഗ്രീവനോ ഒന്നും ഒന്നും മനസ്സിൽ വിചാരിച്ച ഒരു തീരുമാനമല്ല ശ്രീരാമനിൽ നിന്ന് വരുന്നത്. ശ്രീരാമൻ പറയുന്നു, വാനരന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ്, ഇവനെ ബന്ധനസ്ഥനാക്കുക, ശുഗനെ ബന്ധനസ്ഥനാക്കുക, കെട്ടിയിടുക, ഞാൻ പറഞ്ഞിട്ട് ഇനി വിട്ടാൽ മതി, ആ കെട്ട് അവിടെ ബന്ധനത്തിൽ കടന്നോട്ടെ. ഇപ്പൊ കടുവകളെ പോലെ പരാക്രമികളായ ഒരു സംഘം വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശം കേട്ട പാടെ കേൾക്കാത്ത പാടെ ഓടിച്ചെന്ന് ചാടിച്ചെന്ന് ഈ ശുഗനെ വരിഞ്ഞ് മുറുക്കി കെട്ടി ബന്ധനസ്ഥനാക്കി ഇട്ടിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇതിനൊക്കെ സാക്ഷിയായിട്ട് അവിടെ ഒരു രാക്ഷസൻ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ശാർദൂലൻ എന്നാണ് അയാളുടെ പേര്. ഈ ശാർദൂലൻ തിരിച്ചു ചെന്നിട്ട് രാവണനോട് വള്ളി പുള്ളി വിസർഗം തെറ്റാതെ നടന്ന കാര്യങ്ങളെല്ലാം അതേപടി പറഞ്ഞു. രാവണൻ ആകെ വിഷമിച്ചു, രാവണൻ ചിന്താക്കുഴപ്പത്തിലായി. രാവണൻ ഇങ്ങനെ ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, വളരെ ചിന്തയിൽ മുഴുകി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു സിനിമയിൽ ഇങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ആയി കാര്യങ്ങൾ. ശുകൻ എന്തൊക്കെ കാര്യങ്ങളാണ് സാധിച്ചുകൊണ്ട് വരുമെന്ന് രാവണൻ ധരിച്ചിരുന്നത്? എല്ലാം വൃഥാവിലായിരിക്കുന്നു. ഇത് അവനെ കെട്ടിയിട്ടിരിക്കുന്നു, ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് സംഭവിക്കാൻ എന്താണ്? ഇനി എന്താണ് ഞാൻ അടുത്തതായി ചെയ്യേണ്ടത്? അടുത്ത പടി എന്താണ്? രാവണൻ ഇങ്ങനെ ചിന്തയിൽ മുഴുകി പരവശനായി കിടക്കുന്ന സമയത്ത് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: ശ്രീരാമൻ കൂടിയാലോചനകൾ തുടങ്ങുകയാണ്. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്?

മറുപടി നൽകുകയാണ്. അതിപ്രകാരമാണ്, ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും. വരുണൻ നമുക്കറിയാം ജലത്തിൻ്റെ ദേവതയാണ്, സമുദ്രത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ വരുണനെ ധ്യാനിക്കണം. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വഴി നമുക്ക് തരാതിരിക്കില്ല. അപ്പൊ നല്ല അഭിപ്രായം എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു. ആ അഭിപ്രായത്തെ ശിരസാ വഹിച്ചുകൊണ്ട് ശ്രീരാമൻ സമുദ്രതീരത്തെത്തുകയാണ്. കിഴക്കോട്ട് നോക്കി ദർഭ വിരിച്ച് നമസ്കരിച്ചു. ഒന്നും രണ്ടുമല്ല, മൂന്ന് ദിവസം അഹോരാത്രം രാത്രിയും പകലും നിരന്തരമായി ഭജിച്ചു, വരുണനെ ഭജിച്ചു. യാതൊരു ഇളക്കവുമില്ല സമുദ്രത്തിന്, യാതൊരു ചലനവുമില്ല. രാമൻ കുപിതനായി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറയാണ്, കൊണ്ടുപോ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. ലക്ഷ്മണനോട്, സഹോദരൻ ലക്ഷ്മണനോട് പറയുന്നു, നീ എൻ്റെ അമ്പും വില്ലും ഒക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം, അമ്പിലും വില്ലലും വില്ലിലുമുള്ള എൻ്റെ ആ ശരപ്രയോഗത്തിലുള്ള ശരവിക്രമം, ശരപ്രയോഗത്തിലുള്ള എൻ്റെ സാമർഥ്യം, എൻ്റെ കഴിവ് ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഇന്ന് പെരുവഴി മീളുന്നത് അല്ലെങ്കിൽ, മീളുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അനുവദിക്കുക, ഇന്ന് എനിക്ക് സമുദ്രത്തിലൂടെ വഴി അനുവദിച്ച് കിട്ടണം, അല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ, ഈ സമുദ്രത്തെ ഞാൻ ഭസ്മമാക്കും, ഇല്ലാതാക്കും. മതീയ പൂർവന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവികർ, അവർ തന്നെയാണ് ഇതിനെ, ഈ സമുദ്രത്തെ ഇങ്ങനെ വളർത്തിയെടുത്തത്. ഇന്ന് ഞാൻ, അനന്ത തലമുറയിൽപ്പെട്ട ഞാൻ ഇല്ലാതെയാക്കും നിർണയം. എൻ്റെ പൂർവികരാണ് ഈ സമുദ്രത്തെ സൃഷ്ടിച്ചത്, വളർത്തിയത്. അതിനെ ഇല്ലാതാക്കാൻ ഞാൻ മതി, ഞാനത് ചെയ്യും. ഈ വെള്ളം മുഴുവൻ നശിപ്പിക്കും, ഈ സമുദ്രം വറ്റി വരളും. ഇതിലൂടെ എൻ്റെ വാനര സൈന്യം ധൈര്യമായി, വളരെ സുഗമമായി, കാൽനടയായി സഞ്ചരിക്കും. ഇതെല്ലാവരും കണ്ടുള്ളൂ, സർവഭൂതങ്ങളും കണ്ടുകൊള്ളണം, സർവഭൂതങ്ങൾക്കും ഇത് കാണാനുള്ള അവസരമാണ്. എൻ ദുർവാരമായ, എൻ്റെ വാക്കിൻ്റെ അർത്ഥം ആർക്കും തടുക്കാനാവാത്ത ശിലിമുഖ വിക്രമം, നേരത്തെ ശരവിക്രമം എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു ശിലിമുഖ വിക്രമം എന്നുള്ള വാക്ക്, ഒരേ അർത്ഥമാണ്. ശരപ്രയോഗത്തിലുള്ള എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം സർവഭൂതങ്ങൾക്കും കാണാനായിട്ടുള്ള അവസരം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. ശ്രീരാമന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സസ്യജാലങ്ങൾ വനങ്ങളൊക്കെ ഇളകി മറിഞ്ഞു, ആടി ഉലഞ്ഞു, ഭൂമി കുലുക്കമുണ്ടായി, സൂര്യൻ മങ്ങി മറഞ്ഞു, എവിടെയും ഇരുട്ട് പരന്നു, കടൽക്ഷോഭമുണ്ടായി, തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുകയാണ്, മുതലകളും അതിഭീകരങ്ങളായിട്ടുള്ള, ഭയങ്കരങ്ങളായിട്ടുള്ള മുതലകളും തിമിംഗലങ്ങളും പോലും പേടിച്ചരണ്ട് ഓടി വിറയ്ക്കുകയാണ്. വരുണൻ ഭയന്നുപോയി. സമുദ്രദേവതയായ വരുണൻ അവിടെ അപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞ് വരുണൻ വരുമ്പോൾ, പ്രത്യക്ഷപ്പെടുമ്പോൾ പത്തു ദിക്കുകളിലും ആ കാന്തി പ്രസരിക്കുകയാണ്, വ്യാപിക്കുകയാണ്. വരുന്ന വരുണൻ എന്താണ് ചെയ്യുന്നത്? കൈകളിൽ രത്നങ്ങളൊക്കെ എടുത്ത് അങ്ങേറ്റ ലജ്ജയോടുകൂടി, നാണത്തോടുകൂടി, രാമ കുറ്റബോധത്തോടുകൂടി രാമപാദങ്ങളിൽ വെച്ച് ക്ഷമ ചോദിച്ച് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് വരുണൻ. മൂന്ന് ലോകങ്ങളുടെയും നാഥനാണ് അങ്ങ്, അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങ് തന്നെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, എന്നെയും ഈ ജഡസ്വഭാവത്തോടുകൂടി സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണ്. അങ്ങയുടെ അഭിപ്രായങ്ങളെ ലംഘിക്കാൻ ആർക്കാണ് കഴിയുക? എൻ്റെ സ്വഭാവത്തിന് ചില കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ അങ്ങ് പ്രാർത്ഥിച്ച, അങ്ങ് ഭജിച്ചിട്ട് പോലും എനിക്ക് ഞാൻ വരാതിരുന്നത്. എൻ്റെ ആ ഒരു അഹങ്കാരം കൊണ്ടാണല്ലോ, എൻ്റെ ആ ജഡസ്വഭാവം കൊണ്ടാണല്ലോ. അതെന്തുകൊണ്ടാണ്? എന്നിൽ ഏറ്റവും കൂടുതൽ പ്രഭാവപൂർണ്ണം നിൽക്കുന്നത് തമോ ഗുണമാണ്. പക്ഷെ എന്നെ ആ തമോ ഗുണത്തോടുകൂടി സൃഷ്ടിച്ചതാരാണ്? അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെ എന്നെ തമോ ഗുണത്തിലൂടെ സൃഷ്ടിച്ചു. പിന്നെ അത് മാറ്റാനായി എന്നെ കൊണ്ട് സാധിക്കുമോ? നിർഗുണനും നിഷ്കളങ്കനും നിരാകാരനുമായ ശ്രീരാമചന്ദ്രൻ അങ്ങയെ തമോ ഗുണത്തിൽപ്പെട്ട് ഉഴലുന്ന മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിരുന്നു? മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂഢൻ, മഠയൻ, വിഡ്ഢിയാണ് ഞാൻ. എനിക്ക് അങ്ങയെ അറിയാൻ സാധിച്ചില്ല. മൂഢനായ വിഡ്ഢിയായ എനിക്ക് അങ്ങയെ അറിയാൻ സാധിച്ചില്ല. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. എന്നെ പോലെ തെറ്റ് ചെയ്യുന്ന മഠയന്മാരെ, മണ്ടന്മാരെ സന്മാർഗത്തിലേക്ക്, ശരിയുടെ മാർഗത്തിലേക്ക്, ശരിയായ വഴിയിലേക്ക് നയിക്കാൻ യജമാനന്മാരുടെ, അങ്ങേ പോലെയുള്ള യജമാനന്മാരുടെ ശിക്ഷാവിധികൾക്ക് സാധിക്കും.
ദുഷ്ടമൃഗങ്ങളെ നേർവഴിക്ക് നയിക്കും.

0: ചെയ്യാൻ വടി ഉപയോഗിക്കുന്ന പോലെയാണത്. ദുഷ്ടരായിട്ടുള്ള മൃഗങ്ങളെ വഴി തിരിച്ചുവിടാൻ, അവരെ അപകടകരമായ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ, ആപത്കരമായ സ്വഭാവത്തിൽ മാറ്റാൻ വടിയും ആയുധങ്ങളും ഒക്കെ പ്രയോഗിക്കാറുള്ളത് വർണ്ണം ചൂണ്ടിക്കാട്ടുകയാണ്. അതേപോലെ അങ്ങ് എന്നെ ശിക്ഷിച്ചോളൂ, അങ്ങക്ക് എന്താണ് വേണ്ടത്, അങ്ങക്ക് അങ്ങയുടെ ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഈ സ്വഭാവത്തിന്റെ കുഴപ്പമെന്താണ്? അങ്ങ് തന്നെയാണ് എന്നെ ഈ ചീത്തയായ സ്വഭാവത്തിൽ ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്. അതിന്റെ ഫലമായിട്ടായിരിക്കാം ഞാൻ ഈ രീതിയിൽ പെരുമാറിയത്. എനിക്കതിൽ വിഷമമുണ്ട്. അങ്ങ് വടിയെടുത്താലും അങ്ങ് എന്നെ ശിക്ഷിച്ചാലും എനിക്ക് യാതൊരു പ്രയാസവുമില്ല, ഞാനത് അർഹിക്കുന്നു. ദുഷ്ടാനുശാസനം, ദുഷ്ടന്മാരെ ശിക്ഷിക്കൽ. ധർമ്മം ഭവാദൃശ, ധർമ്മമാണ് ഭവാദൃശ എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങയെപ്പോലെയുള്ളവരുടെ ധർമ്മമാണ് എന്നെ പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കുക എന്നത്. അത് അങ്ങയ്ക്ക് ചെയ്യാം. ഭക്തവത്സല കാരുണ്യവാരിധി പുരുഷോത്തമ ശ്രീരാമചന്ദ്ര അഭയം ദേഹി മേ സന്തതം. എനിക്ക് അഭയം നൽകിയാലും എനിക്ക് ആശ്രയം നൽകിയാലും അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ലങ്കാമാർഗമാശു ദദാമിതേ, ലങ്കയിലേക്കുള്ള മാർഗം. അങ്ങക്ക് ലങ്കയിലേക്കാണല്ലോ പോകേണ്ടത്, സമുദ്രമധ്യത്തിലൂടെയാണല്ലോ പോകേണ്ടത്, അതിനുള്ള മാർഗം വഴിയാണല്ലോ അങ്ങക്ക് വേണ്ടത്, അത് ഞാൻ തരാം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: ലങ്കയിലേക്ക് സമുദ്രം കടന്നു പോകാനുള്ള വഴിയൊക്കെ വരുണൻ കാട്ടിക്കൊടുക്കും എന്ന് ഉറപ്പായി. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ശ്രീരാമന് കോപം വന്നപ്പോൾ വരുണന് നേരെ തൊടുക്കാനായി ഒരു അമ്പ്, ഒരു ശരം എടുത്തിരുന്നു, അവനാഴിയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു. അത് തിരിച്ചു വെക്കാൻ സാധ്യമല്ല. ബാണം മതീയം അമോഘം എന്നാണ് പറയുന്നത്. എന്റെ ബാണം നിഷ്ഫലമാവുകയില്ല, അതിന് ഫലമുണ്ടായേ തീരൂ. അത് ലക്ഷ്യം കാണണം, ലക്ഷ്യസ്ഥാനത്തെത്തണം. പക്ഷെ എവിടെയാണ് ലക്ഷ്യം? വരുണൻ എന്നുള്ള ലക്ഷ്യം മാറിപ്പോയിരിക്കുന്നു. എവിടേക്കെങ്കിലും അത് തൊടുത്തേ പറ്റൂ. വരുണനോട് തന്നെ ശ്രീരാമൻ നിർദ്ദേശം ചോദിക്കുകയാണ്. ഒരു ലക്ഷ്യം കൂടി കാട്ടിത്തരണം എന്റെ ഈ ശരത്തിന് പോകാനായി, എന്റെ ഈ ബാണത്തിന് അമ്പിന് പോകാനായി. അതേ വരുണൻ പറഞ്ഞു, വടക്കേ ദിക്കിൽ വിചിത്രമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു വനത്തിന് സമാനമായ ഒരു പ്രദേശമുണ്ട്. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരർ, എത്രയും പാരം ഉപദ്രവിച്ചിടുവോർ. തത്ര അവിടെ പാപാത്മാക്കളുണ്ട് നിശാചരന്മാർ, രാക്ഷസന്മാരായുണ്ട്, പാപികളായ രാക്ഷസന്മാരുണ്ട്. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ്, അവർ ഉപദ്രവകാരികളാണ്. അവിടേക്ക് ബാണം അയച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്താൽ, അവരെ നശിപ്പിച്ചാൽ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായിരിക്കും. ശ്രീരാമൻ വരുണൻ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യുകയാണ്. രാമബാണമേറ്റ് ആ രാക്ഷസന്മാർ ഒന്നടങ്കം കാലപുരി പൂകി. ആ പ്രദേശം തന്നെ ശോഭനമായി തീർന്നു. ജനങ്ങൾ സന്തോഷത്തോടെ വസിക്കുന്ന ജനപദമായി മാറുകയാണ്. അതോടെ വരുണനും തൃപ്തിയായി, വരുണനും സന്തോഷമായി. അദ്ദേഹം പറയുകയാണ്, ആകുലം എന്നിയെ മജ്ജലെ, ഒരു വിഷമവും വേണ്ട, മജ്ജലെ എന്റെ ജലത്തിൽ കൂടി, എന്റെ അധീനതയിലുള്ള ജലത്തിൽ കൂടി, സമുദ്ര ജലത്തിൽ കൂടി സത്വരം എത്രയും പെട്ടെന്ന് സേതു ബന്ധിക്കുക, ചിറകെട്ടുക. വരുണൻ അനുവാദം നൽകുകയാണ്, അനുമതി നൽകുകയാണ്, കൺസെന്റ് നൽകി. എന്നിട്ട് അദ്ദേഹം തന്നെ, വരുണൻ തന്നെ സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു, നളൻ എന്ന കവിവരൻ അതിന് നേതൃത്വം നൽകട്ടെ. നളന്റെ പ്രത്യേകത, അദ്ദേഹം വിശ്വകർമാവിന്റെ മകനാണ്. നമുക്ക് ഏറ്റവും വലിയ വാസ്തുശില്പിയാണ് വിശ്വകർമാവ്. അദ്ദേഹത്തിന്റെ മകനാണ് നളൻ. മാത്രമല്ല, അദ്ദേഹം ശില്പകലയിലൊക്കെ അതീവ തൽപരനുമാണ് എന്ന് വരുണൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ നളന് ചാർജ് കൊടുക്കാൻ തീരുമാനമായി. അതോടൊപ്പം തന്നെ വരുണൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും. ഈ ചിറ കെട്ടുന്നതോടുകൂടി, ഈ സേതു ബന്ധനം നടക്കുന്നതോടുകൂടി അങ്ങയുടെ കീർത്തിയും ഇപ്പോൾ തന്നെ ഉണ്ട്, അതേപോലെ തന്നെ കൂടുതലായി ഈ ലോകം മുഴുവനും പരക്കും, വ്യാപിക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷം തൊഴുത് വന്ദിച്ച് വരുണൻ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷനാവുകയാണ് ആ രംഗത്തു നിന്നും. സേതു ബന്ധനം, ചിറകെട്ടൽ ആരംഭിക്കുകയാണ്.

അതിനു മുമ്പായി ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോടും ലക്ഷ്മണനോടും ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അതിനുശേഷം നളനെ വിളിച്ച് ചിറ നിർമ്മിക്കാൻ ആറ്റം നൽകി. ഇവിടെയാണ് ശ്രീരാമന്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യം നമ്മൾ രാമായണത്തിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടതുപോലെ ഒരിക്കൽ കൂടി വെളിവാകുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരിട്ട് തന്നെ നളനെ വിളിച്ച് നിർദ്ദേശം നൽകാം, സേതുബന്ധനം ആരംഭിക്കാം, ആര് ചോദിക്കാനാണ്, ആരോട് ചോദിക്കാനാണ്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാം മുറ പോലെ തന്നെ നടക്കണം. എല്ലാവരെയും, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ആലോചനകൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെ പോലുള്ളവർക്ക് ഇല്ലാതെ പോകുന്നതും അത് തന്നെയാണ്. എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ, അതുവരെ കൂടെ നിന്നവരെ, എന്തിനും തയ്യാറായി കൂടെ നിന്നവരെ ഓർക്കാതെ, അവരുമായി ആലോചിക്കാതെ, അവർക്ക് കൂടി ഒരു പങ്കാളിത്തം നൽകാതെ, പങ്കെടുക്കാൻ അവസരം നൽകാതെ നാം ഒറ്റയ്ക്ക് ചാടി പുറപ്പെടും. വിജയം ഉറപ്പാണല്ലോ, അപ്പൊ പിന്നെ നാം ഒറ്റയ്ക്ക് ചാടി പുറപ്പെടും. അങ്ങനെയാകാൻ പാടില്ല. ആ സന്ദേശമാണ് ശ്രീരാമന് ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് നൽകുന്നത്. നളൻ എന്ത് ചെയ്തു? നളൻ രാമനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങി പണി തുടങ്ങി. ആദ്യമായിട്ട് എല്ലാ ദിക്കിൽ നിന്നും വലിയ പർവ്വതങ്ങൾ, കൂറ്റൻ വൃക്ഷങ്ങൾ, വലിയ വലിയ പാറക്കല്ലുകൾ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ്, സമുദ്രത്തിലേക്ക് കൊണ്ടിടുകയാണ് അതിൻ്റെ അടിസ്ഥാനം ബലപ്പെടുത്താനായി. എത്രയാണ് ഇതിൻ്റെ നീളം വീതി എന്നറിയാമോ? 100 യോജനയാണ് നീളം ആയി നിശ്ചയിച്ചത്. 100 യോജന കടന്നു ചെന്നാൽ മാത്രമേ അങ്ങേക്കരയിൽ എത്താൻ ഒക്കൂ. 10 യോജന വീതിയും വേണം. അന്നത്തെ അളവുകളാണ് 100 യോജന നീളം, 10 യോജന വീതി. ഇങ്ങനെ അളവുകൾ നിശ്ചയിച്ചു, പണി തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, കൂറ്റൻ പാറക്കല്ലുകൾ എല്ലാം കൊണ്ടുവന്ന് ഇട്ടു തുടങ്ങി. സേതുബന്ധനം തുടങ്ങിയപ്പോൾ തന്നെ ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്യുകയാണ്. എന്താണ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രീരാമൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ സ്മരിച്ചു. എന്നിട്ട് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് നൽകി, നാമകരണം ചെയ്തു. നമ്മളെല്ലാവരും പോയിട്ടുണ്ട് രാമേശ്വരത്തില്ലേ? ആ മഹാക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടില്ലാത്തവർ ചുരുങ്ങും. രാമനാണ്, ശ്രീരാമനാണ് ശ്രീ പരമേശ്വരനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് തന്നെ രാമേശ്വരം എന്ന് നാമകരണം ചെയ്തത് എന്ന് രാമായണത്തിൽ പറയുന്നു. രാമേശ്വരത്ത് പോയിട്ടുള്ളവർക്കറിയാം, അതിനടുത്തുള്ള ധനുഷ്കോടിയിലാണല്ലോ രാമസേതുവിന്റെ അവശിഷ്ടങ്ങൾ, ശേഷിപ്പുകൾ ഇന്നും നമുക്കവിടെ കാണാം. ഇപ്പൊ രാമേശ്വരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, രാമേശ്വരത്തിന്റെ പ്രത്യേകതകളെ പറ്റി ശ്രീരാമൻ തന്നെ എന്തു പറഞ്ഞുവെന്ന് രാമായണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ശ്രീരാമൻ പറയുന്നു, ഇവിടെ വന്ന് രാമേശ്വരത്ത് വന്ന് സേതുബന്ധനം കണ്ട് വന്ദിച്ച് ശ്രീ പരമേശ്വരനെ ഭക്തിപൂർവം ഭജിക്കുന്നവൻ എന്റെ അനുഗ്രഹത്താൽ, ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ, ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് പോലും മോചിതനായി തീരും, മുക്തനായി വരും, അവന് മോക്ഷം ലഭിക്കും, സംശയമില്ല എന്ന് ശ്രീരാമൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായി രാമായണത്തിൽ പറയുന്നു. സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, രാമേശ്വരനെ വന്ദിക്കുക, തൊഴുക, അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക, അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് രാമേശ്വരത്ത് തന്നെ വരിക, ആ തീർത്ഥം കൊണ്ട്, ഗംഗാജലം കൊണ്ട് രാമേശ്വരനെ അഭിഷേകം ചെയ്യുക, അതിനുശേഷം ഈ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുക. അങ്ങനെ ചെയ്യുന്ന ഭക്തൻ ആരാണോ അവന് എന്നോട് സായുജ്യം വരും, അതിനില്ല ഒരു സംശയവും. അവൻ എന്നോട് കൂടി വന്നു ചേരും, അവന് സായുജ്യം തന്നെ മോക്ഷം, അവന് മോക്ഷം ലഭിക്കും, ഒരു സംശയവും വേണ്ട എന്ന് ശ്രീരാമൻ രാമായണത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി പറയാം, എടുത്തു പറയാം. സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, രാമേശ്വരനെ വന്ദിക്കുക, അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക, അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് ഇവിടെ വന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്ത ശേഷം ഈ സമുദ്രത്തിൽ ഒരിക്കൽ കൂടി മുങ്ങിക്കുളിക്കുക. അങ്ങനെ ചെയ്യുന്ന ഭക്തൻ, അവൻ ആരായാലും ശരി, അവന് ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും. എന്നോടുകൂടി ശ്രീരാമചന്ദ്രനോട്, ഭഗവാനോടുകൂടി തന്നെ, മഹാവിഷ്ണുവിനോടുകൂടി തന്നെ വന്ന് ചേരും, വിഷ്ണുപദം വന്ന് ചേരും, വിഷ്ണുപദം ചേരും.

0: മോക്ഷം ലഭിക്കും.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇപ്പൊ നളന്റെ നേതൃത്വത്തിൽ സേതു നിർമ്മാണം ചിറ കെട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആകെ 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ചിറയാണ് കെട്ടേണ്ടത് എന്നും കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ എന്താണ് പ്രോഗ്രസ് ഉണ്ടായത് നമുക്ക് നോക്കാം. 14 യോജന നീളം പൂർത്തിയാക്കി ആദ്യത്തെ ദിവസം തന്നെ. രണ്ടാമത്തെ ദിവസം 20 യോജന പൂർത്തിയാക്കി. മൂന്നാമത്തെ ദിവസം 21 യോജന നീളത്തിൽ ചിറ പൂർത്തിയാക്കി. നാലാമത്തെ ദിവസം 22 യോജന നീളത്തിൽ ആ ചിറ സേതു പൂർത്തിയാക്കി. പഞ്ചാമത്തെ ദിവസം ആയപ്പോഴേക്കും ആകെ 23 യോജന മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് അഞ്ചാമത്തെ ദിവസം തന്നെ പൂർത്തിയാക്കി. അങ്ങനെ 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ചിറയുടെ നിർമ്മാണം വെറും 5 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അത് പൂർത്തിയാക്കി. 5 ദിവസം കൊണ്ട് പൂർത്തിയായ ശേഷം വാനരന്മാർ സേതുവിന്റെ മുകളിലൂടെ നടന്ന് സമുദ്രം കടന്നു തുടങ്ങി. ശ്രീരാമനാകട്ടെ ഹനുമാന്റെ തോളിൽ കയറിയാണ് അവരോടൊപ്പം മുന്നോട്ട് നീങ്ങിയത്. അപ്പൊ അദ്ദേഹം എത്തിച്ചേരുന്നത് സുബേല പർവ്വതം എന്ന പേരുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പൊ ഉയരം കൂടിയ സ്ഥലമാണല്ലോ പർവ്വതത്തിന്റെ മുകളിൽ. അവിടെ നിന്നുകൊണ്ട് ശ്രീരാമൻ ലങ്കാപുരിയെ ആകെ ഒന്ന് വീക്ഷിച്ചു, മൊത്തത്തിലൊന്ന് നോക്കിക്കണ്ടു. ഒരു വിഹഗ വീക്ഷണം തന്നെ അദ്ദേഹം അവിടെ നിന്ന് നടത്തുകയാണ്. അദ്ദേഹം അങ്ങനെ കാണുന്നത് എന്തൊക്കെയാണ്, അദ്ദേഹം കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സ്വർണമയ ധ്വജപ്രാകാരം, സ്വർണമയമായിട്ടുള്ള കൊടിമരങ്ങൾ, സ്വർണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണമയമുള്ള, സ്വർണത്തിൽ നിർമ്മിച്ച അല്ലെങ്കിൽ സ്വർണം പൂശിയ അത്തരത്തിലുള്ള കൊടിമരങ്ങൾ, കോട്ടകൾ, മണിമാളികകളൊക്കെയാണ് ശ്രീരാമൻ ആദ്യം തന്നെ കാണുന്നത്. തോരണ പൂർണ്ണം, അതായത് കൊടി തോരണങ്ങളാൽ ലങ്കാപുരി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലം, അതായത് കൈലാസ പർവ്വതം പോലെയുള്ള ഉയരമുള്ള ഗോപുരങ്ങൾ നിരവധിയുണ്ട് ലങ്കാപുരിയിൽ എന്നും ശ്രീരാമൻ നോക്കിക്കാണുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാവണനെ കാണുന്നത്. ആദ്യമായിട്ടാണ് രാവണനെ അദ്ദേഹം നേരിട്ട് കാണുന്നത്, അല്പം അകലെ നിന്ന് ആണെങ്കിൽ കൂടി. അത് ഇപ്രകാരമാണ് രാവണന്റെ ആ ഇരിപ്പിനെ, രാവണൻ ആ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നതിനെ രാമായണത്തിൽ വർണ്ണിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വാസവതുല്യ പ്രഭാവേന രാവണൻ, വാസവൻ ദേവേന്ദ്രൻ, ദേവേന്ദ്രന് സമമായ പ്രഭയോടുകൂടി പ്രഭാവത്തോടുകൂടി രാവണൻ ഇങ്ങനെ അവിടെ വാണരുളുകയാണ്. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? രത്ന സിംഹാസനെ, രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിലാണ് രാവണൻ ഉപവിഷ്ടനായിരിക്കുന്നത്, ആസനസ്ഥനായിരിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്? മന്ത്രിസംഗുലെ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരോടൊത്താണ് അദ്ദേഹം അവിടെ രാജാവായി വിരാജിക്കുന്നത്. മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ടുള്ള ധാരാളം പേരെ അവിടെ കാണാം ആ രാവണന്റെ സഭയിൽ. സാധാരണ കുടയല്ല, രത്നം പതിച്ച പിടികളുള്ള കുടകളാണ് എല്ലാവരും പിടിച്ചിരിക്കുന്നത്. ബാലതരുണിമാർ, അതായത് കൊച്ചു പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, അവരെന്ത് ചെയ്യുന്നു? പാലവട്ടവും വെഞ്ചാമരവും വീശിക്കൊണ്ട് രാവണന്റെ ഇരുവശവും നിലയുറപ്പിച്ചിരിക്കുകയാണ്. യുവതികൾ, ബാലതരുണികൾ എന്നാണ് പറയുക. നീല ശൈലാഭം ദശകിരീട ഉജ്ജ്വലം, അതായത് ദശകിരീടമാണുള്ളത്, 10 കിരീടമാണ്, 10 തലയുണ്ടല്ലോ, 10 കിരീടം, നീല ശൈലം പോലെയുള്ള 10 കിരീടങ്ങൾ എന്നാണ് അവയെ വിശേഷിപ്പിക്കുന്നത് രാമായണത്തിൽ. അപ്പൊ ഇവയെല്ലാം അണിഞ്ഞ് രാവണൻ രത്നസിംഹാസനത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്. അതിനെ രാമായണത്തിൽ എന്താണ് പറയുന്നത്? നീലമേഘോപമം, ഒരു നീലമേഘം പോലെയാണ് രാമൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത്. ഇപ്പൊ രാവണൻ രാക്ഷസനായിരിക്കാം, ദുഷ്ടനായിരിക്കാം, അന്നന്റെ ഭാര്യയെ അപഹരിച്ചവനായിരിക്കാം. അതുകൊണ്ടൊന്നും രാവണന്റെ ആ രാജകീയമായ ഇരിപ്പിനെ വിശേഷിപ്പിക്കുന്നതിൽ വാൽമീകി ഒരു പിശുക്കും കാണിക്കുന്നില്ല രാമായണത്തിൽ. ഇപ്പൊ ഒരുപാട് കേട്ടിട്ടുണ്ട് ശ്രീരാമൻ രാവണനെ പറ്റി. നേരത്തെ പറഞ്ഞത് ശ്രീരാമൻ ആദ്യമായി കാണുകയാണ്, ആ കാണുന്നത് അതേപോലെ രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ്. ഒരു കുറവും വരുത്തിയിട്ടില്ല, ഉള്ളതുപോലെ പറഞ്ഞിരിക്കുകയാണ്. രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു, നമുക്ക് വ്യക്തമാണ്. രഘുത്തമൻ നമ്മുടെ ശ്രീരാമൻ, രഘുകുല വംശത്തിൽ ജനിച്ച ശ്രീരാമചന്ദ്രൻ, അദ്ദേഹം വിസ്മയം കൈക്കൊണ്ടു, വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു, അതിശയപ്പെട്ടു ഇതെല്ലാം കണ്ട്. പക്ഷെ പരിഭ്രമിച്ചില്ല. എങ്ങനെയാണ് പരിഭ്രമിച്ചില്ലെന്ന് മനസ്സിലായത്? അദ്ദേഹം സസ്മിത, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാനരന്മാരോട് പറയുന്നത്,

0: മുന്നേ നിബദ്ധനായ ഒരു ശുകാസുരൻ തന്നെ വീരവോടെ അയക്കാൻ മടിയാതെ. ഇനി ഒട്ടും മടിക്കണ്ട, ഇനി ഒട്ടും തന്നെ താമസിക്കണ്ട. മുമ്പ് നമ്മൾ കെട്ടിയിട്ടല്ലോ ഒരാളിനെ, രാവണൻ അയച്ച ദൂതനായിട്ടുള്ള ശുകനെ, ശുകാസുരനെ. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കെട്ടഴിച്ച് വിട്ടയക്കുക, സ്വതന്ത്രനാക്കുക എന്ന് രാമൻ സുസ്മേരവദനനായി തന്നെ ശ്രീരാമൻ ആജ്ഞ നൽകുകയാണ്. ഇപ്പൊ ചെന്നിട്ട് അദ്ദേഹം പറയുന്നു, ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്കുക വൈകാതെ. ശുകനോട് പറയാണ്, ഒട്ടും തന്നെ വൈകണ്ട, ദശഗ്രീവൻ രാവണനോട് ചെന്നിട്ട് വൃത്താന്തങ്ങൾ, ഈ വാർത്തകളെല്ലാം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും അതിനുശേഷം ഇതുവരെ നടന്ന സംഭവങ്ങളും, ഇപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നെന്നും എന്തിനാണ് വന്നിരിക്കുന്നതെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പോയി രാവണനോട് പറയുക. രാവണനാണല്ലോ താങ്കളെ ഇവിടെ ദൂതനായിട്ട് അയച്ചത്. ഇപ്പൊ തിരിച്ചു ചെന്ന് ഈ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോടു കൂടി പറയുക. എന്നിട്ട് പറയുന്നു, അവൻ പോയി രാവണനോടെല്ലാം പറയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ശുകൻ രാവണ സവിധത്തിലെത്തി. രാവണ സവിധത്തിൽ എത്തുമ്പോൾ രാവണൻ എന്താണ് ചോദിക്കുന്നത്? എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വളരെ വ്യക്തമാണല്ലോ, എന്താണ് നീ വൈകാനുള്ള കാരണം? ഞാൻ എത്രയോ നേരമായിട്ട് നിന്നെ നോക്കിയിരിക്കുകയാണ്, പോയിട്ട് തിരിച്ചു വരുന്നതുമില്ല, വിവരങ്ങളൊന്നും അറിഞ്ഞതുമില്ല, എന്താണ് ഇത്രയധികം വൈകിയത്? വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച് അഭിമാനക്ഷതം വരുത്തിയോ. വാ, നീ അവിടെ ചെന്നപ്പം വാനരന്മാരെല്ലാം കൂടെ നിന്നെ പിടിച്ചു കിട്ടി, അല്ല നിനക്ക് അഭിമാനക്ഷതം സംഭവിക്കുന്ന രീതിയിൽ, നിനക്ക് അപമാനം സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ എന്തെങ്കിലും അഭിമാനക്ഷതത്തിന് നീ വഴിപ്പെട്ടോ? അപമാനം വല്ലതും നേരിടേണ്ടി വന്നോ? തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. ഇത്ര വലിയ ക്ഷീണം നിന്റെ മുഖത്താകെ, ക്ഷീണവും ആലസ്യവുമാണ് നിന്റെ മുഖത്ത്, വളരെയധികം ക്ഷീണിതനായി നീ കാണപ്പെടുന്നു. ഇപ്പൊ എന്താണ് ഇതിന്റെ കാരണം? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? എനിക്കറിയാം, തിടുക്കമായി മനസ്സേ ഖേദം കളഞ്ഞ് ചൊല്ലിയിടടോ. നീ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, ആ വിഷമം ദുഃഖമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്നോട് എത്രയും പെട്ടെന്ന് പറയുക. നീ അവിടെ എപ്പോ ചെന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് അവിടുത്തെ സ്ഥിതി? എന്ത് വാർത്തയുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്? അതെല്ലാം എത്രയും വേഗം എന്നോട് പറയുക. എനിക്കറിയാൻ ധൃതിയായി, എനിക്കറിയാൻ തിടുക്കമായി. നമുക്കും അറിയാൻ തിടുക്കമുണ്ട്, പക്ഷെ ശുകൻ എന്താണെന്ന് പറയുന്നതെന്ന് അറിയാൻ അടുത്ത ക്യാപ്സൂൾ വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ലോകം, വളർന്ന് വളർന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നിയന്ത്രിക്കുന്ന ലോകം, പ്രായഭേദമന്യേ എല്ലാവരും ഗാഡ്ജറ്റിലേക്ക് മാറി. ഏതുതരം ജോലിയാണെങ്കിലും താരതമ്യേന ബോഡി മൂവ്മെന്റ്സ് ചുരുങ്ങി. ഒരിടത്ത് സെഡൻട്രിയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റും. അവിടെയാണ് ഫിസിയോതെറപ്പിയുടെ പ്രാധാന്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രധാന ശാഖയാണ് ഫിസിയോതെറാപ്പി. മരുന്നുകളും പാർശ്വഫലങ്ങളുമില്ലാതെ ചലനം പുനഃസ്ഥാപിക്കുന്നതിലും ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയി ആചരിക്കുന്നു. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം പ്രശസ്തനായ ഫിസിയോതെറാപ്പിസ്റ്റ് അരുൺ കാമ്പശ്ശേരിയാണുള്ളത്. അദ്ദേഹം ആലപ്പുഴ, കൊല്ലം ബോർഡറായ വള്ളികുന്നത്തും കരുനാപ്പള്ളി കന്നേറ്റിയിലും കാമ്പശ്ശേരിൽ ഫിസിയോതെറാപ്പി എന്ന പേരിൽ 2 ക്ലിനിക്കുകൾ നടത്തിവരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഫിസിയോതെറാപ്പിസ്റ്റുമായ ദിവ്യയസും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: നമസ്കാരം മാഡം. ഞാൻ അരുൺ കാമ്പശ്ശേരി, ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഞാൻ 2003 ബാച്ച് AWH സ്പെഷ്യൽ കോളേജ് കാലിക്കറ്റില് BPT കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പിന്നീട് 2010 മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി ന്യൂറോളജി സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് സ്വന്തമായി കാമ്പശ്ശേരിൽ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽനസ് എന്ന സ്ഥാപനം രണ്ടിടത്തായിട്ട് നടത്തുന്നു. ഇപ്പോൾ അതിനോടൊപ്പം എലിസ്റ്റർ ഹെൽത്ത് കെയർ ഭരണിക്ക് അവിടെയും ഒരു കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ആധുനിക ലോകത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ വിഭാഗമാണ്. ഹ്യൂമൻ ജോയിൻസ് മൂവ്മെൻറ്റ് അഥവാ മനുഷ്യന്റെ സന്ധികളുടെ ചലനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പേശികളെ ബലപ്പെടുത്തുകയും വേദനകൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു ചികിത്സാ ശാഖയാണ് ഇന്ന് ഫിസിയോതെറാപ്പി. മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും ഉപയോഗിക്കാതെ ഫിസിക്കൽ ഏജൻസ് ആയ ചൂട്, തണുപ്പ്, വ്യായാമങ്ങൾ, ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് എന്നിവയൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഈ ചികിത്സയിലൂടെ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇന്ന് കേരളത്തിലെ ചെറുതും വലുതുമായ ആശുപത്രികൾ, സ്വകാര്യ ക്ലിനിക്കുകൾ, ഗവൺമെന്റ് ജില്ലാ ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഈ ചികിത്സ ലഭ്യമാണ്.
1: ഈ ഫിസിയോതെറാപ്പിയിലോട്ട് വരാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗം തിരഞ്ഞെടുത്തത്?
2: എൻ്റെ അച്ഛനും അമ്മയും ആരോഗ്യവകുപ്പിൽ തന്നെ ജോലി ചെയ്ത ആൾക്കാരാണ്. അച്ഛൻ KR അജയചന്ദ്രൻ, റിട്ടയർഡ് ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അമ്മ PK വിജയമ്മ, നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ വീടുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഫിസിയോതെറാപ്പി ഒരു കണ്ട് വളർന്ന ഒരാളാണ്. മാത്രമല്ല, എൻ്റെ അമ്മയുടെ മൂത്ത 2 സഹോദരന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളായിരുന്നു. മൂത്തയാൾ ശ്രീ PK രാജൻ, കേരളത്തിൽ തന്നെ ആദ്യത്തെ ഫിസിയോതെറാപ്പിസ്റ്റുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായിരുന്ന അദ്ദേഹം 2013 അന്തരിച്ചത്. അമ്മയുടെ തന്നെ സഹോദരനും ഇന്നത്തെ പ്രശസ്ത കവിയുമായ ശ്രീ PK ഗോപിയാണ് മറ്റൊരാൾ. 50 വർഷങ്ങൾക്ക് മുമ്പ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഇവർ കേരള ഹെൽത്ത് സർവീസിൽ നിന്നും ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റുകളായി ആണ് വിരമിച്ചത്. ഇവരെയൊക്കെ ആണ് മാതൃകകളായി ഞാൻ കാണുന്നത്. അന്നത്തെ കാലത്ത് പലവിധ ഓർത്തോ ന്യൂറോ പ്രശ്നങ്ങളാൽ കഠിനമായ വേദന അനുഭവിക്കുന്നവർ, നാഡീ സംബന്ധമായ രോഗങ്ങളാൽ പൂർണ്ണമായോ ഭാഗികമായോ തളർന്നു പോയവർ, അപകടങ്ങളിൽ ഗുരുതരമായ പരിക്കേറ്റവർ, ലെപ്രസി മൂലം സമൂഹവും കുടുംബവും കൈവിട്ട ആൾക്കാർ, ഇത്തരത്തിൽ രോഗാതുരരായ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ, ചികിത്സാ അനുഭവം ആർജിച്ച പ്രഗത്ഭരായിരുന്നു അവരൊക്കെ. ആ രോഗികൾ അച്ഛനോടും മാമന്മാരോടുമൊക്കെ കാണിക്കുന്ന സ്നേഹാദരവുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതേപോലെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ നേരത്തെ ഒരു ആശുപത്രി, കാമ്പശ്ശേരിൽ മെഡിക്കൽ മിഷൻ ആശുപത്രി, അത് 1983 സ്ഥാപിതമായതാണ്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ PK രാമചന്ദ്രൻ, എൻ്റെ അങ്കിളിലൂടെയാണ് അദ്ദേഹം. അതുപോലെ തഞ്ചാവൂർ സ്വദേശിയായ ഡോക്ടർ കെ ലക്ഷ്മി നാരായണൻ ഇവരൊക്കെ പ്രഗത്ഭരും മനുഷ്യ സ്നേഹികളുമായ ഭിഷഗ്വരന്മാരാണ്. ചെറുപ്പത്തിലെ ഞാൻ അവരെയൊക്കെ കണ്ടു തന്നെയാണ് വളർന്നത്.
1: എന്നാലും ഒരേ വീട്ടിൽ തന്നെ അല്ലെ, ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലധികം ഫിസിയോതെറപ്പിസ്റ്റുകൾ അല്ലേ?
2: അതെ അതെ, ഇനിയുമുണ്ട്. എൻ്റെ ഭാര്യ കോഴിക്കോട് സ്വദേശിനി ആണ്, ദിവ്യ എസ്. ദിവ്യയും ഫിസിയോതെറാപ്പിസ്റ്റാണ്. പിന്നെ മൂത്ത മാമൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാജ്, അദ്ദേഹം ഡോക്ടർ ശ്രീരാജ് PhD ഹോൾഡറൊക്കെയാണ്, ഫിസിയോതെറാപ്പിസ്റ്റാണ്. അദ്ദേഹം മുംബൈയിലെ ഒരു ഫിസിയോതെറാപ്പി കോളേജിലെ പ്രിൻസിപ്പാളാണ്. ഞങ്ങളോടൊപ്പം കാമ്പിശ്ശേരിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കസിനുണ്ട്, പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ്, MG യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റൊക്കെ ആയിരുന്ന ശ്രീമതി ജ്യോതി. അപ്പം ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത്.
1: അന്നേരം ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകളെ കണ്ടും കേട്ടും വളർന്ന് അല്ലേ, അന്നേരം നല്ല

0: ഉത്തേജനമാണ്. അന്നേരം അവരിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്?
1: ഓരോ രോഗികളും പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുകയും ആ രോഗവിവരങ്ങൾ, അവർ പറയുന്ന ആ രോഗവിവരങ്ങൾ കോർത്തിണക്കുകയും ചെയ്യുമ്പോൾ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാമെന്ന് അവർ പലപ്പോഴും സ്വജീവിതത്തിൽ തന്നെ ഒരു അത്രമാത്രം ക്ഷമയോടുകൂടിയാണ് അവരൊക്കെ ഓരോ രോഗികളെയും ചികിത്സിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ രോഗിയും സത്യത്തിൽ നമ്മുടെ ഗുരുക്കന്മാരാണ്. കാരണം അവർ പറഞ്ഞു തരുന്ന പല, അവർ രോഗമായി ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു ക്ലിനിക്കൽ സിംറ്റമായിട്ടും അത് നല്ലൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസിലേക്കും ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായ ചികിത്സ, അത് ഫിസിയോതെറാപ്പിയിലെന്നല്ല ഏത് ചികിത്സാ മാർഗത്തിലും അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓരോ രോഗിയെയും കേൾക്കുവാനുള്ള ക്ഷമ, ആ രോഗിയോട് നമ്മൾ ഒരു ബഹുമാനം കാണിക്കുക. എൻ്റെ അങ്കിൾ ശ്രീ പി കെ ഗോപിയെക്കുറിച്ച് പറയില്ല, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞങ്ങളുടെ ഒരു കോളേജ് മാഗസിന് വേണ്ടി ഫിസിയോതെറാപ്പിയും ഫിലോസഫിയും എന്ന ഒരു ലേഖനം തയ്യാറാക്കി ഞങ്ങൾ അദ്ദേഹം എഴുതി തന്നു. അതിൽ ആദ്യം പറയുന്ന വാക്കുകൾ, അവനവൻ ആർജിച്ച അറിവുകൾ മാത്രമല്ല ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നാണ്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിച്ച അത് മാത്രമാണ് കൃത്യമെന്ന് കരുതാതെ വീണ്ടും വീണ്ടും ആഴത്തിൽ അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് തന്നെ കൂടുതൽ അറിവും പാകതയും ലഭിക്കും. അപ്പം ഞാൻ എപ്പോഴും അതിനെ ആ ഒരു വാക്ക് എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് മനസ്സിൽ. അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പാകത വരാനും രോഗികളോട് സൗമ്യമായി പെരുമാറാനും അവരുടെ ബുദ്ധിമുട്ടുകൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്.
0: ഫിസിയോതെറാപ്പി കോഴ്സിനെ പറ്റി ഒന്ന് പറയാമോ?
1: ഫിസിയോതെറാപ്പിയിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോഴ്സ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അത് 4.5 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ അത് ഈ വർഷം മുതൽ അത് 5 വർഷ കോഴ്സായി മാറി. 4 വർഷത്തെ കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പും. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ടത് നീറ്റിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ അഡ്മിഷൻ. ബി പി ടിക്ക് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം ഹയർ എഡ്യൂക്കേഷനായിട്ട് PhD ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും. അപ്പം 3 രീതിയിൽ നമുക്കിതിന് ശേഷം പോകാം. ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റായിട്ടും അക്കാഡമിക് ലെവലിൽ പഠിപ്പിക്കാനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത് അവർക്ക് അസോസിയേറ്റ് പ്രൊഫസറായിട്ടും അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാം. പിന്നെ സയന്റിഫിക് റിസർച്ചിന് താല്പര്യമുള്ളവർക്ക് PhD എടുത്ത് ആ രീതിയിലും പോകാവുന്നതാണ്.
0: ഫിസിയോതെറാപ്പിയിലെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണുള്ളത്?
1: പലതരം. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒരു ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ മരണാസന്നനായ ഒരു വ്യക്തിക്ക് വരെയും ഉപകാരപ്പെടുന്ന ഒരു സയൻസാണ് ഫിസിയോതെറാപ്പി. ഇപ്പോൾ ന്യൂനേറ്റോളജി ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പല വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്സർവേഷൻ, ഇപ്പം ചില ടോർട്ടിക്കോളിസ് ക്ലബ് ഫൂട്ട് എപ്സ് പൾസി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ടോർട്ടിക്കോളിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന ചെറിയ പേശികളുമായി സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ നമുക്ക് ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്താൽ വളരെ ന്യൂനേറ്റൽ ഏജ് ആ ഒരു ഏജിൽ തന്നെ നമുക്ക് അതിനുള്ള കുഞ്ഞ് കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കാലിൻ്റെ ക്ലബ് ഫൂട്ട് ഉണ്ടെങ്കിലും കൺജനിറ്റലി ഉണ്ടാകുന്ന ഹിപ്പ് ഡിസ്ലൊക്കേഷൻ അതൊക്കെ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്താൽ അതിൻ്റെ മാനേജ്മെൻറ് കുറച്ചും കൂടെ എളുപ്പമായി. ഡെലിവറി സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള ബ്രേക്കൽ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു ഞരമ്പിൻ്റെ കൂട്ടം, അതിന് ഒരു ട്രാക്ഷൻ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരു തളർച്ച ബാധിക്കും. അപ്പോൾ അത് ഏർലി സ്റ്റേജിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്കതിന് ഏർലി ഇൻ്റർവെൻഷനായിട്ടുള്ള ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്. പിന്നീട് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിലേക്കാണ് അടുത്ത ഒരു സ്റ്റേജ് വരുന്നത്. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇപ്പം പലർക്കും അറിയാം ഓട്ടിസം, സെറിബ്രൽ പാൾസി, മസ്കുലാർ ഡിസ്ട്രോഫി അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അതിനൊക്കെ ശാസ്ത്രീയമായിട്ടും വളരെ വ്യാപകമായിട്ടും ഇന്നിപ്പം നമ്മുടെ നാടുകളിലൊക്കെ BRC എന്ന് പറയുന്ന സ്കൂളുകളിൽ തന്നെ, അപ്പം അത്രമാത്രം ഗവൺമെൻറ് പോലും അതിനകത്തൊരു പ്രാധാന്യം ഇന്ന് കണ്ടിരിക്കുന്നു എന്നാണ്. സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് പോലും ഫിസിയോതെറാപ്പിയുടെ സേവനം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾക്കുള്ള സാധ്യത കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഏർലി ഇൻ്റർവെൻഷനായിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ചെറിയ വ്യായാമങ്ങളും സ്ട്രെച്ചസും അതിന് വേണ്ടുന്ന സപ്പോർട്ടിങ് അപ്ലയൻസസ് സ്പ്ലിൻ്റ് പോലുള്ള കാര്യങ്ങളുമൊക്കെ കൊടുക്കുമ്പോൾ പരമാവധി നമുക്ക് ഡീഫോമിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഓരോ കുഞ്ഞിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് പറയത്തില്ലേ, കുഞ്ഞ് ജനിക്കുമ്പോൾ കഴുത്തുറയ്ക്കുന്നത്, കമന്ന് വീഴുന്നത്, ഇഴയുന്നത്, പിടിച്ചു നിൽക്കുന്നത്, ഇതെല്ലാം ഇവൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പം ഈ മൈൽ സ്റ്റോണിന് എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് ആ മൈൽ സ്റ്റോൺ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമങ്ങളുണ്ട്. അപ്പം അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് കൊടുക്കുമ്പോൾ അവൻ്റെ ഡെവലപ്മെന്റ് ശരിയാവുന്നു. അപ്പം അവന് ഭൗതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊരു കോംപ്രിഹെൻസീവ് അപ്രോച്ചായിട്ടാണ് പീഡിയാട്രിക്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ അതിന് സൈക്കോളജിയുടെ ചിലപ്പോൾ ബിഹേവിയർ തെറാപ്പി വേണ്ടി വരും, ഒക്കുപ്പേഷണൽ തെറാപ്പി വേണ്ടി വരും, സ്പീച്ചിന് ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് ആ കുഞ്ഞിന് പരമാവധി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫിസിയോതെറാപ്പിയിലെ മേഖലയാണ് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പിയും ന്യൂറോ ഫിസിയോതെറാപ്പിയും. ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി നമുക്ക് ഇന്ന്

0: ഉണ്ടായിരുന്നു കഴുത്ത് വേദന. അത്രയേറെ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വേദനകളും അതിനെയൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റുകൾ കൂടുന്നു, ഹെഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി കൂടുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി. ഇപ്പൊ സർജറി, ഇപ്പൊ ഒരാൾ വീണ്, ഒരു പരിക്ക് പറ്റി, ഒരു ഇന്റേണൽ ഫിക്സേഷൻ ഇട്ടു, അപ്പൊ 6 ആഴ്ച 8 ആഴ്ച അവരെ റെസ്റ്റ് എടുക്കുന്നു. അപ്പൊ ആ റെസ്റ്റിന് അനുബന്ധിച്ച് കാല് തറയിൽ കുത്താതിരിക്കുകയാണെങ്കിൽ അവരുടെ മസിൽസ് വീക്കായി പോകും. അപ്പൊ തിരിച്ചവർ നടക്കുന്ന സമയത്തിലേക്ക് അവരുടെ പേശികളെ ബലപ്പെടുത്താനായിട്ട് കാല് കുത്തുന്നില്ല, വെയിറ്റ് ബിയറിംഗ് ചെയ്യാത്ത അവസരത്തിൽ തന്നെ പേശികളെ ബലപ്പെടുത്താനുള്ള പ്രത്യേക വ്യായാമങ്ങൾ, ഒരു ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് ശ്വസന പ്രക്രിയയിലുമൊക്കെ വ്യതിയാനങ്ങൾ വരുന്നു, ബ്രീത്തിങ് പാറ്റേൺ മാറുന്നു, രക്തയോട്ടം ശരീരത്തിൽ മാത്രം സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പം കാലിലെ പാദത്തിലൊക്കെയാണ് അനക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് നീര് വരുന്നു. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്റ്റും പേഷ്യൻ്റ് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരെ ആ ഒരു എയിമോടുകൂടി, എയിം ഓഫ് ദ ട്രീറ്റ്മെൻ്റ് എന്ന രീതിയിലാണ് പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സ്പൈനിലാണെങ്കിലും സ്പൈൻ സർജറിക്ക് ശേഷവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ ഇന്റർവെൻഷൻ, ഫിസിയോതെറാപ്പി ഇന്റർവെൻഷൻസ് ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ന്യൂറോളജിക്കലി, ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ന്യൂറോളജിയിലായിരുന്നു ചെയ്തത്, സ്ട്രോക്ക് പേഷ്യൻസ്. അപ്പൊ പണ്ട് കാലത്ത് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്ട്രോക്ക് പേഷ്യന്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും കുറേ സ്റ്റുഡൻസ് കാണും, കാരണം അത്രയും കാണാനില്ല, പേഷ്യൻസിനെ ഇല്ല. ഒരാളൊരു MRI ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു MRI അതിന്റെ റിപ്പോർട്ട് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്റേ കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് എല്ലാവരും ഇത്രയധികം മെഡിക്കൽ റിപ്പോർട്ട്. ഇപ്പം MRI ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടംപോലെ എന്ത് അസുഖത്തിനും MRI റിപ്പോർട്ട്സ് വ്യാപകമായി മാറി. അപ്പൊ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമായിട്ട് നമുക്കതിനെ വിലയിരുത്താം. അപ്പൊ ഒരു സ്ട്രോക്ക് വരുമ്പോൾ ഒരു രോഗി പെട്ടെന്ന് ഒരു പ്രോഗ്രസീവായിട്ടുണ്ടാവുന്ന രോഗം പോലെയല്ല ഒരു സ്ട്രോക്കിന്റെ മാനസിക ആഘാതം. വളരെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഒരു നിമിഷം ഒന്ന് നിലച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഒരു ഹെമറേജ് വന്നു കഴിഞ്ഞാലൊക്കെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ, ബ്രെയിനിനെ ഓപ്പോസിറ്റ് സൈഡിലെ ശരീരഭാഗം പൂർണ്ണമായിട്ട് തളർന്നു പോകുന്ന ആ അവസരത്തിൽ ശാരീരികമായ ബലക്കുറവിനേക്കാൾ ഉപരി പേഷ്യന്റ് മാനസികമായിട്ടും തളർന്നു പോകുന്നു. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരെ ശാരീരികമായിട്ട് അവരുടെ പേശി ബലം വീണ്ടെടുക്കാനും അവരുടെ നടത്ത ശരിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം ആ പേഷ്യന്റിൽ, ആ വ്യക്തിയിൽ
1: ആത്മവിശ്വാസം,
0: അതന്നെ ആ പേഷ്യന്റിൽ ആത്മവിശ്വാസം കൂടി ഉണർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഡോക്ടേഴ്സ് ചാറ്റ്.
0: മറ്റൊരു വിഭാഗമാണ് ഫിസിയോതെറാപ്പിയിലെ കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ കാർഡിയോ സർജറി ഒക്കെ കഴിഞ്ഞാൽ, ബൈപ്പാസ് ഗ്രാഫ്റ്റ്, CABG ബൈപ്പാസ് ഗ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ആഴ്ചകൾ, മാസങ്ങളോളം പേഷ്യന്റ് റെസ്റ്റ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്നിപ്പോ ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സെഡേഷന്റെ ഇതെല്ലാം മാറുമ്പോൾ തന്നെ പേഷ്യന്റെ വൈറ്റൽസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ആക്സിലറേറ്റഡ് റീഹാബാണ്. എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ എഴുന്നേപ്പിച്ചിരുത്താനും പേഷ്യന്റിന്റെ റെസ്പോൺസിനനുസരിച്ച് പേഷ്യന്റിനെ നിർത്താനും ഒരു വോക്കറിന്റെ സഹായത്തോടുകൂടിയോ അല്ലാതെയോ പേഷ്യന്റിനെ നടത്താനും ഒക്കെയാണ് ഇന്നത്തെ ഇന്റർവെൻഷൻസ് ശ്രമിക്കുന്നത്. അത് കൊച്ചു കുഞ്ഞുങ്ങൾ, ഇപ്പൊ ശ്രീചിത്ര പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ന്യൂനേറ്റൽ കാർഡിയാക് സർജറീസ് ഒക്കെ കഴിയുമ്പോൾ പോലും അത്രയും വളരെ ദിവസങ്ങളും ആഴ്ചകളും പ്രായമായ കുഞ്ഞുങ്ങൾക്ക്, അത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സെക്രീഷൻസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. അതല്ല എങ്കിൽ ഹൈ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്താൽ മാത്രമേ അതിനെ പ്രിവെന്റ് ചെയ്യും. അപ്പം കാർഡിയാക് സർജൻസ് ആയാലും അവർ വളരെ താല്പര്യമാണ് കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പിയോട് കാണിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കിംസിലോ അമൃതയിലോ ശ്രീചിത്രയിലോ ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന് ഇന്ന് എല്ലാ ആശുപത്രികളിലും കാർഡിയാക് സർജറീസ് ഒക്കെ ഉള്ള എല്ലായിടത്തും ഒരു കാർഡിയാക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ഇന്ന് ലഭ്യമാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് വുമൻസ് ഹെൽത്ത്. OBGയിൽ സ്പെഷ്യാലിറ്റി ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ നോക്കിയാൽ ഡെലിവറിക്കൊക്കെ ശേഷം പൂർണ്ണമായിട്ട് റെസ്റ്റാണ്, അവർ ബെഡ് റെസ്റ്റ്, ആയുർവേദിക് മെഡിക്കേഷൻസ്, ട്രീറ്റ്മെന്റ്, അതിനെല്ലാം ശേഷം അവര് ആ ലേഡി ജോലികളിലേക്കും വീട്ടുജോലികളിലേക്കും അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിലേക്കും പോവുകയാണ്. ഒരു സ്ട്രെങ്തനിങ് ഫേസ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അപ്പൊ ഈ സ്ട്രെങ്തനിങ് ഫേസ് ഇല്ലാത്തത് കൊണ്ട്

0: ഈ സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ്, അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ആകണം എന്ന് തന്നെ ഇല്ല. ചിലർക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ബാക്ക് പെയിൻ സിംറ്റംസ് വരും, ചിലർക്ക് കോക്സിജൽ പെയിൻ എന്ന് പറഞ്ഞിട്ട് ടിപ്പ് ഓഫ് ദ ബാക്ക് ആ ഒരു ബോണിലുള്ള പെയിൻ വരും,
1: ഇരിക്കുന്ന
0: ആ സ്പോട്ടിൽ. അപ്പം അതൊക്കെ അസഹനീയമായ വേദനയാണ് പലർക്കും അനുഭവപ്പെടുന്നത്. ചിലർക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും,
1: അറിയാതെ
0: മൂത്രം പോകുന്ന അവസ്ഥ. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ബ്ലാഡറിനെ കൺട്രോൾ ചെയ്യുന്ന ആ പേശികൾക്ക് ഉള്ള എക്സസൈസ് വളരെ ലഘുവായിട്ടുള്ള എക്സസൈസ് ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഇപ്പൊ ഈ സ്ട്രെങ്തനിങ് ഫേസിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏർലി ഇന്റർവെൻഷൻ എന്ന രീതിയിൽ നമുക്ക് ബാക്ക് പെയിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഫിസിയോതെറാപ്പി വളരെ അധികം പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്പോർട്സിലെ ഇഞ്ചുറീസിൽ പ്രിവെൻഷൻ ഓഫ് ദ ഇഞ്ചുറി എന്നതാണ് ഒരു ഫ്യൂച്ചർ ഫിസിയോതെറാപ്പിയുടെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ പല ആൾക്കാർക്കും ഇപ്പം ഓൺ ഫീൽഡ് ഫിസിയോതെറാപ്പിയെ കുറിച്ച് അറിയാം. ഇപ്പൊ ഒരു ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരാൾക്ക് പരിക്കേൽക്കുമ്പോൾ ഒരു സ്പോർട്സ് കിറ്റുമായിട്ട് ഓടിയെത്തുന്നത് ആദ്യം ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഇവർക്ക് വേണ്ടുന്ന ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിനെ വളരെ കീനായിട്ട് അറ്റൻഷനോടുകൂടി ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. ഒരു സ്പോർട്സിന് ചിലപ്പോൾ ഞങ്ങളെ പോലുള്ളവർ ഒരു ക്രിക്കറ്റ് മാച്ചും ഫുട്ബോളും ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കും. ഒരാൾ വീഴുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫോൾ ഏത് രീതിയിലാണ് അവർ വീണതെന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഒരു പ്രോഗ്നോസിസ്. ഈ രീതിയിൽ വീഴുമ്പോൾ അവർക്ക് ഇന്ന ഇഞ്ചുറി ആയിരിക്കാം ഉണ്ടാവുന്നത്. അപ്പൊ അയാൾക്ക് ആ ഇഞ്ചുറിയുടെ ഒരു ആ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഇനി കളിക്കാൻ പറ്റുമോ? ചില കാണുമ്പോൾ നമുക്കറിയാം ഇത് ഡിഫിക്കൽറ്റ്, ഇത് ചിലപ്പോൾ ഒരു ലിഗമെന്റ് ഇഞ്ചുറിയിലേക്ക് പോകും, ചിലപ്പം അതൊരു മിനിസ്കൽ ഇഞ്ചുറി ആയിരിക്കും, അല്ലെങ്കിൽ ആംഗിളിന്റെ ഒരു ലിഗമെന്റ് ഇഞ്ചുറി ആയിരിക്കും, ഇത് കളിക്കുന്നത് റിസ്ക് ആണ്. പക്ഷെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും നിമിഷങ്ങൾക്കുള്ളിൽ. സ്പോർട്സ് ഫിസിയോതെറാപ്പി അസസ്മെന്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് അസസ്മെന്റ് ആണ്. ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പോർട്സ് ഫിസിയോതെറാപ്പിയുടെ പോസ്റ്റിംഗ് ഉണ്ട്, ഡോക്ടർ കണ്ണൻ പുകഴേന്തി എന്ന് പറഞ്ഞിട്ട് സ്പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ. അപ്പം അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കഴിവ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആൻഡ് ക്യൂക്ക് അസസ്മെന്റ് ആണ്. 1 മിനിറ്റ് അസസ്മെന്റ് എന്നാണ്, നമുക്ക് 1 മിനിറ്റ് ആണ് തരിക. ആ 1 മിനിറ്റിനുള്ളിൽ പേഷ്യന്റിനെ ഇഫ് യു ക്യാൻ നമ്മൾ പുറത്ത് അടുത്ത ആൾ വരിക നോക്കുക. ക്യുക്ക് അസസ്മെന്റ് പോലെ തന്നെ ക്യുക്ക് ട്രീറ്റ്മെന്റ്സ്, പലതരം ടെക്നിക്സ് ഉണ്ട് ഫിസിയോതെറാപ്പിയിൽ. ടേപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, പിന്നെ അതുപോലെ ചെറിയ ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്, പലതരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട്. അപ്പം ഇതിലൂടെ അല്ലെങ്കിൽ ചില പെയിൻ സ്പ്രേസ്, പല മെത്തേഡ്സിലൂടെ ആ ഒരു സ്പോർട്സ് ഇഞ്ചുറിയെ മിനിറ്റുകൾക്കകം, 5 മിനിറ്റ്, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും. അപ്പം ആ പ്ലെയറിൻ്റെ ആ ഇഞ്ചുറിയുടെ ഡെപ്ത്ത് 1 മിനിറ്റിനുള്ളിലോ 2 മിനിറ്റിനുള്ളിലോ മനസ്സിലാക്കി വെദർ ഹി ക്യാൻ പ്ലേ ഓർ നോട്ട് എന്ന ഒരു ക്യുക്ക് ഡിസിഷൻ ആ സ്പോർട്സ് ഓൺ ഫീൽഡ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ ഹാൻഡ്, ഇപ്പോൾ എം ബി ടിയിലെ ഹാൻഡ് എന്നൊരു സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ചെറിയൊരു ഭാഗം കൈ മാത്രം, പക്ഷെ ആ കയ്യിൽ തന്നെ ഇപ്പോൾ ഓർത്തോപെഡിക്സിൽ ഹാൻഡ് സർജൻസ് ഉണ്ട്. അപ്പോൾ അവർ ഹാൻഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ പല തരത്തിലുള്ള ടെൻഡൻസ് നമ്മുടെ കൈവെള്ളയിലും ഒക്കെ ഉണ്ട്, ടെൻഡൻസിന്, ചെറിയ ലിഗമെൻസിന്, അപ്പോൾ അതിനുള്ള റീകൺസ്ട്രക്ഷൻ സർജറീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക പ്രോട്ടോക്കോളിലാണ് അതിൻ്റെ റീഹാബിലിറ്റേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക പ്ലാനോടുകൂടി, എയിമോടുകൂടി, ഇത്ര നാൾ പേഷ്യൻ്റ് റെസ്റ്റ്, ഇതിനുശേഷം ഇന്ന ഇന്ന ജോയിൻസ് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓരോ സന്ധികൾക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് മോഷൻ, ROM എന്ന് പറയും. അപ്പോൾ ഇത്ര റേഞ്ച് ഓഫ് മോഷനകത്തുള്ള മൂവ്മെൻറ്റ്സ് അത് 1 by 1 കിട്ടുന്ന അനുസരിച്ച് അടുത്തൊരു ഫേസിലേക്ക്, റീഹാബിലിറ്റേഷൻ്റെ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് പോവുക. അതൊക്കെയാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ. ഇതേ ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രംഗം വരെയും ഫിസിയോതെറാപ്പിക്ക്, മരണാസന്നനായ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന മാർഗങ്ങളും ഒക്കെ ഉണ്ട്.
1: ഓൾഡ് ഏജും ഫിസിയോതെറാപ്പിയും അതിനെ പറ്റിയും കൂടെ ഒന്ന് വിശദീകരിക്കാം മാഡം.
0: അതും ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് മാഡം, ജെറിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പം പലപ്പോഴും രോഗാതുരരായി ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോഴാണ് ജീവിതം ഇത്ര ലളിതമായിരുന്നല്ലോ എന്ന സത്യം പലരും മനസ്സിലാക്കുന്നത് അല്ലേ. ഇപ്പം പല ആൾക്കാരും പ്രായമാകുമ്പോൾ അവരെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രധാന വിഷയം വേദന, അവരുടെ ബാലൻസ്, ഇപ്പം സ്റ്റെപ്പ് കയറാൻ വയ്യ, അല്ലെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വയ്യ. അപ്പം പലപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്. അപ്പം നമുക്കിത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാലൻസ് അസസ്മെൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു വ്യക്തിയിൽ ബാലൻസ് കുറയുന്നുണ്ടോ അവർക്ക്, അപ്പം അതൊരു പ്രത്യേക ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലേ അത് കൃത്യമായിട്ട്, അതിനൊരു സ്കോറിംഗ് ഉണ്ട്. ഇപ്പം ബ്ലഡ് ബാലൻസ് സ്കെയിൽ അങ്ങനെയൊക്കെയുള്ള പലതരം സ്കെയിലുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ ബാലൻസിനൊരു സ്കോറിംഗ് കൊടുക്കുകയും റിസ്ക് ഓഫ് ഫോൾ

0: നമുക്ക് നേരത്തെ തിരിച്ചറിയാനും പറ്റും. അപ്പൊ അത്തരത്തിൽ റിസ്ക് ഓഫ് ഫോൾ ഉള്ളവരാണെങ്കിൽ
1: വീഴാനുള്ള സാധ്യത,
0: അതെ അതെ, വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇപ്പൊ ഒരു വാക്കിംഗ് എയ്ഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ക്ഷീണാണ്. ഒരു വാക്കിംഗ് എയ്ഡിനോട് അയ്യോ ഞാൻ പ്രായമായെന്ന് എല്ലാവർക്കും തോന്നുന്നല്ലോ, ഒരിക്കലും അല്ല. നമ്മൾ വീണ് നമുക്കൊരു മേജർ ഫ്രാക്ചർ വരുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഒരു ഏർലി ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു ഏർലി പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വാക്കിംഗ് എയ്ഡ്. അപ്പൊ അത് ഏത് ടൈപ്പ് വാക്കിംഗ് എയ്ഡ് യൂസ്, വോക്കേഴ്സ് ഉണ്ട്, ട്രൈപോഡ് ഉണ്ട്, അല്ലെങ്കിൽ എൽബോ ക്രച്ചസ് ഉണ്ട്, പലതരത്തിലുള്ള വാക്കിംഗ് എയ്ഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വീഴ്ച തടയത്തക്ക രീതിയിലുള്ള പലതരം എക്സസൈസുകളുണ്ട്, ബാലൻസ് എക്സസൈസുകളുണ്ട്. അത്തരത്തിലുള്ള സ്പെസിഫൈ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ പേശികൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ചിലർ വീട്ടിലാണെങ്കിൽ പോലും ചിലർ നടക്കുമ്പം കണ്ണട യൂസ് ചെയ്യത്തില്ല. ഓൾറെഡി വിഷൻ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ചെറിയൊരു തട്ടിയാൽ തന്നെ വീഴും. അപ്പൊ അത്തരത്തിലുള്ള റിസ്കുകൾ ഒഴിവാക്കുക. ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ബാത്റൂംസ് ഒക്കെ സ്ലിപ്പറി ആയിട്ട് അവർ യൂസ് ചെയ്തിട്ട് കുളിച്ചിട്ട് ബാത്റൂം വൈപ്പ് ചെയ്തിട്ടേക്കണേ പ്രായമുള്ള ഒരാൾ നടക്കുമ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ സ്ലിപ്പായാൽ തന്നെ വലിയൊരു ഫ്രാക്ചർ വരാം. അപ്പൊ അത് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും അതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെ ആയാലും ബോധവാന്മാരാക്കുക. പിന്നെ അതുപോലെ ടോയ്ലറ്റ്സിലൊക്കെ പ്രായമുള്ളവർ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ചെറിയൊരു സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഹാൻഡ് ഗ്രിൽ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് എഴുന്നേക്കാം. അപ്പോൾ അവർക്ക് മുട്ടിനും നടുവിനും ഒക്കെ സ്ട്രെയിൻ പരമാവധി കുറയും. അങ്ങനെ ജെറിയാട്രിക് ഫിസിയോതെറാപ്പി ഇനി അങ്ങോട്ടുള്ള ഒരു ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ കൺട്രീസിലൊക്കെ അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ശൈശവകാലത്തിൽ നിന്നും വാർദ്ധക്യകാലം വരെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിനിടയിൽ പലരും പ്രായമാവുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. അയ്യോ ഞാൻ പ്രായമായാലോ, എനിക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ നമ്മൾ തീർത്തും സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ ഏജിലും നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഓരോ എബിലിറ്റീസ് ഉണ്ട്. കുറച്ച് ഡീജനറേഷൻ, തേയ്മാനം എന്നൊക്കെ ഉള്ളത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ മരങ്ങൾ കാണുന്നില്ലേ, എല്ലാ കാലത്തും മരങ്ങൾ പൂത്തുലങ്ങി നിൽക്കാറുണ്ടോ? ഇല്ല. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഡീജനറേഷൻ ഉണ്ട്. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും തേയ്മാനം, ഇപ്പൊ മുട്ടിന് തേയ്മാനം. ചിലരിത് അയ്യോ നിങ്ങൾക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് നീ ജോയിന്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ മാനസികാഘാതത്തില്ല. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുള്ള ഇന്റർവെൻഷൻസ് ചെയ്യുക, പരമാവധി പ്രിവെന്റീവ് ആസ്പെക്ട് എന്തൊക്കെയാണെന്ന് നോക്കുക. പ്രായമായവർക്കും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ട്. അപ്പം സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് കോറിലേറ്റ് ചെയ്ത് നോട്ട്സ്. ചിലപ്പോൾ നമുക്ക് എഴുതാനുള്ള എബിലിറ്റി കുറവായിരിക്കും, ആവശ്യമില്ലെങ്കിലും അത് എഴുതുക. നമ്മുടെ ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഫോൺ ചെയ്യുക. അപ്പൊ അങ്ങനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ ഹെൽത്തി ഏജിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പണ്ട് ഞങ്ങളുടെ വള്ളുന്ന അത്തെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് കാമ്പിശ്ശേരി കരുണാകരൻ തോപ്പിൽവാസിയും ഒക്കെ, അശ്വമേധം എന്ന് പറയുന്ന സിനിമയില്. അപ്പൊ അതിൽ അതിനോടൊക്കെ അനുബന്ധിച്ച് തോപ്പിൽവാസി നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, രോഗം ഒരു കുറ്റമാണോ എന്ന്. ആ ചോദ്യം നമുക്ക് ഈ പുതിയ കാലത്ത് വേറൊരു രീതിയിൽ ചോദിക്കാം, പ്രായം ഒരു കുറ്റമാണോ എന്ന്. ഏജിങ് ഈസ് നോട്ട് എ സിൻ. അപ്പൊ ആളുകൾ അത് പ്രായമുള്ളവർ കൂടി മനസ്സിലാക്കണം, പ്രായമായവർ കൂടി അത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അവരും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ തലമുറയും അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട്സും കൊടുത്തുകൊണ്ട് നിൽക്കും. അപ്പൊ അതിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഫിസിയോതെറാപ്പിയിലെ ജെറിയാട്രിക് മേഖല എന്ന് പറയും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പിശ്ശേരിയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനൽ, നന്ദി, നമസ്കാരം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravi Shankar R and Chitra Arun, and mesmerizing music

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിൽ ഇപ്പോൾ കേൾക്കാം കുട്ടികൾക്കായുള്ള ഹെൽമറ്റ് അവബോധത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരണം കൊല്ലം ജില്ലാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്. ഞാൻ കൊല്ലം ബാറിലെ അഭിഭാഷകൻ കൂടിയാണ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, കുഞ്ഞ് ജീവനാണ്, നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, കുട്ടികൾക്കും വേണം ഹെൽമറ്റ് എന്ന ഏറ്റവും ബൃഹത്തായ ക്യാമ്പയിനെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഹെൽമറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് കുട്ടികൾക്ക് നിർബന്ധമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ജീവൻ്റെ കാവൽക്കാരാണ് ഹെൽമറ്റ്. കുട്ടികൾക്ക് ഹെൽമറ്റ് വെച്ചു നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി പൊതുസമൂഹത്തിൽ എത്തിച്ചേരുന്നത്. മുതിർന്നവരെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും സുരക്ഷയും വേണ്ടത് കുട്ടികൾക്കാണ്. നമ്മൾ കാണുന്നത് പലപ്പോഴും മാതാപിതാക്കൾ ഹെൽമറ്റ് ധരിക്കുമെങ്കിലും ഒപ്പമിരുത്തുന്ന കുട്ടികളുടെ സുരക്ഷ മറക്കാറുണ്ട്. അത് കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കണം. 9 മുതൽ 4 വരെയുള്ള കുട്ടികളുമായി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 40 വേഗ പരിധി എന്ന് പറയുന്ന സ്പീഡ് പരിധി കൂടുവാനും പാടില്ല എന്ന് നിയമത്തിൽ പറയുകയാണ്. ഏറ്റവും കൂടുതലായി ഇന്ന് രാവിലെയും വൈകുന്നേരങ്ങളിലുമെല്ലാം നമ്മുടെ പട്ടണത്തിൽ കുട്ടികളുമായി, രാവിലെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അമ്മയുടെ 2-വീലറിലായിരിക്കും പലപ്പോഴും കൊണ്ടുപോകുന്നത്. കുട്ടിക്ക് ഹെൽമറ്റ് വയ്ക്കാറില്ല. അതിനെ നിരവധി തവണകളിൽ ഞങ്ങൾ ക്യാമ്പയിനുകളുമായി സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നത്, കുട്ടി സ്കൂളിലോട്ട് പോവുകയാണ്, അവളുടെ മുടി പിന്നിയിട്ടിരിക്കുകയാണ്, അവൻ്റെ മുടി ചീകി വെച്ചിരിക്കുകയാണ്, ചീത്തയാകും എന്ന് ചില എക്സ്ക്യൂസസ് അമ്മ പറയാറുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട്. അത് തീർച്ചയായും മാറ്റുന്നതിനും നമ്മൾക്കറിയാം, രാവിലെ 7-8 കുട്ടികളുമായി ട്യൂഷന് പോകുന്നത്, സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന അമിതമായ വേഗത്തിലാണ് അമ്മ കൊണ്ടുപോകുന്നത്. തിരികെ വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് 9 ജോലിക്ക് പോകണം, മറ്റ് ജോലികളിൽ ഏർപ്പെടണം. ഈ കാര്യങ്ങൾ കൊണ്ട് വളരെ അമിത വേഗത്തിലാണ് മിക്കപ്പോഴും ഈ വാഹനങ്ങൾ പായുന്നത് നാം കാണുന്നത്. കുട്ടികള് അമ്മയോട് ചേർന്നിരിക്കാറുണ്ട് എങ്കിലും നമുക്കറിയാം, കുട്ടികളുടെ തലയോട്ടി കൂടുതൽ മൃദുവാണ്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ തലയോട്ടിയുടെ ഘടന വളരെ മൃദുവും വളർച്ച എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ബൈക്കിലോ സ്കൂട്ടറിലോ മറ്റ് കുട്ടികളുമായി പോകുമ്പോൾ ചെറുതായി ഒന്ന് തട്ടുമ്പോൾ തന്നെ ഭാരം കുറഞ്ഞ കുട്ടികൾ തെറിച്ചു പോകുന്നു. അവരുടെ ശാരീരിക സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് അത് കുറവാണ്. അപ്പൊ കുട്ടികൾ തെറിച്ചു പോകുന്നു, അവരെ തലയിടിക്കുന്നു. തലയോട്ടി കൂടുതൽ കട്ടി കുറഞ്ഞതായതുകൊണ്ട് അവരുടെ തലച്ചോറിന് പരിക്കുകൾ പറ്റുന്ന കാഴ്ചകൾ നമ്മുടെ

വേഗത്തിൽ വരികയാണ്. കുഞ്ഞുമായി പോകുമ്പോൾ അത് തട്ടി ഇടുന്ന കാഴ്ചകൾ പതിവാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് കൊല്ലം കല്ലുന്താഴത്ത് വെച്ച് അമ്മയും മകനുമായി പോയ ഒരു വാഹനത്തിലെ ടിപ്പർ ലോറിയെ മറികടക്കുവാൻ ശ്രമിക്കവേ ആ വാഹനം അപകടത്തിൽപ്പെടുന്നതും കുഞ്ഞു പോയി തെറിച്ചു വീണതും കുഞ്ഞിന് അപകടം മരണം സംഭവിച്ചതുമെല്ലാം നമ്മൾ ഈ തൊട്ടടുത്ത മാസങ്ങളിൽ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിനുമായി കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തുടങ്ങുന്ന ശീലങ്ങൾ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽമറ്റ് ധരിപ്പിച്ച് ശീലിപ്പിച്ചാൽ അത് അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ട്രാഫിക് സംസ്കാരത്തിന്റെ ഭാഗമായി മാറും എന്നും കൂടി ഞങ്ങൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് ഈ മഹത്തരമായ കുഞ്ഞു ജീവനാണ് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, കുട്ടികൾക്കും വേണം ഹെൽമറ്റ് എന്ന ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പം പുതിയ നിയമ പരിരക്ഷയുമായിയൊക്കെ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവരെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലുകയാണ്, ഹെൽമറ്റ് ഇല്ല എങ്കിൽ ഞാൻ അച്ഛനോടും അമ്മയോടുമൊപ്പം ഈ ടൂ വീലറിൽ യാത്ര ചെയ്യില്ല, കയറില്ല എന്ന് കുട്ടികളെ കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. ഇതിന്റെ അംബാസഡർമാരായി കുട്ടികളെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തുകൊണ്ട് പൊതു നിരത്തുകളിലും റോഡിന്റെ സമീപമെല്ലാം അവര് ഹെൽമറ്റ് ഇല്ലാതെ വരുന്ന കുട്ടികളെ അവരുടെ വാഹനം കൈകാണിച്ച് നിർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ശിശുക്ഷേമ സമിതി കുട്ടികളുടെ അംബാസഡർമാരെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം, കുട്ടികൾ കൂടുതലായി സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട്. സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ സൈക്കിൾ യാത്രകളിലും ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യം നാം കാണുന്നതാണ്. കേരളത്തിലുടനീളം ഇന്ന് റോഡ് പണി ഒക്കെ നടക്കുന്നത് കൊണ്ട് ആ റോഡ് പണിയുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന ലോറികൾ, ടിപ്പർ ലോറികൾ അമിതമായ വേഗതയിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നാം കാണുകയാണ്. കൃത്യമായി നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ പോവുകയാണ്. അപ്പൊ റോഡിന്റെ ഈ നിയമങ്ങളെ കുറിച്ചെല്ലാം ശിശുക്ഷേമ സമിതി ബാല സൗഹൃദ കാഴ്ചപ്പാടോടുകൂടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേഷൻ കമ്മിറ്റികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഴയ കാര്യങ്ങൾ അത് മുമ്പും ക്യാമ്പയിനുകളിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ കിടങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു നാടിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ അവർക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ സൈക്കിളിൽ വളരെ സുരക്ഷയായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി സൈക്കിൾ ട്രാക്കുകൾ, പ്രത്യേകം സൈൻ ബോർഡുകൾ, അവരെ ഈ ട്രാഫിക്കിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൈൻ ബോർഡിനെ കുറിച്ചും ആ ട്രാഫിക്കിന്റെ സിഗ്നലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു മാതൃകാ റോഡ് ആശ്രാമം മൈതാനത്തിന് സമീപം സ്ഥാപിക്കണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികളോട് ജില്ലാ ശിശുക്ഷേമ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ കൂട്ടമായാണ് യാത്ര ചെയ്യുന്നത്, സൈക്കിൾ ഓടിച്ചു പോകുന്നത്. അതിനെതിരെയും ജില്ലാ ശിശുക്ഷേമ സമിതി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കുട്ടികളുമായി സംസാരിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരികയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുഞ്ഞു ജീവൻ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശിശുക്ഷേമ സമിതി ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി മുമ്പോട്ട് വരുമ്പോൾ ഈ ക്യാമ്പയിനിൽ സഹകരിക്കുവാൻ നമ്മുടെ ജില്ലയിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റോട്ടറി ക്ലബ്ബുകൾ, അവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ശിശുക്ഷേമ സമിതി 1000 ഹെൽമറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് അത് സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പ്രോജക്റ്റിന്റെ, ഈ ക്യാമ്പയിന്റെ വിശദീകരണവുമായി ഞങ്ങൾ സ്കൂളുകളിലേക്കും പൊതുസമൂഹത്തിലോട്ടും ഇറങ്ങുമ്പോൾ ആ 1000 ഹെൽമറ്റുകൾ കൂടി വിതരണം ചെയ്യുന്ന തരത്തിലെ
ഭാഷയിലേക്ക് മാറുകയാണ്. അതിൽ വലിയ സഹകരണമാണ്, വലിയ സഹായമാണ് മറ്റ് സ്ഥാപനങ്ങളും സംഘടനകളും റോട്ടറി ക്ലബുകളും അധ്യാപകരും അനധ്യാപകരും പൊതുസമൂഹവും എല്ലാം തരുന്നത്. ഈ ക്യാമ്പയിൻ

അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇതിലെ ജില്ലാ ശിശുക്ഷേമ സമിതി വളരെ മാതൃകാപരമായ ഈ ക്യാമ്പയിന് പൊതുസമൂഹം നിരവധി സ്ഥാപനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഒരു സഹോദര സ്ഥാപനമായ ട്രാക്കുമായി ചേർന്നുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന ക്യാമ്പയിനുകളിൽ സഹകരിക്കുന്ന ട്രാക്കിന്റെയും കൂടി നേതൃത്വത്തിൽ അവർ കൂടി ഈ ക്യാമ്പയിനിൽ ഉൾപ്പെടുകയാണ്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ക്ലാസുകൾ എടുക്കുവാൻ, ബോധവൽക്കരണം സംഘടിപ്പിക്കുവാൻ റെസിഡൻസ് അസോസിയേഷനുകളിലും അതുപോലെ ചെറിയ കൂട്ടായ്മകളിലുമെല്ലാം ഞങ്ങളിത് സംസാരിച്ചു പോകും. അതിൽ അവരെയും കൂടി സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ കൃത്യമായി തന്നെ ജില്ലാ ശിശുക്ഷേമ സമിതിയോട് പറയുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് രാവിലെയും വൈകുന്നേരങ്ങളിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചെല്ലാം നാം ആദ്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് വീഡിയോ, അപകടം നടക്കുന്ന രീതികളെക്കുറിച്ചുള്ള ക്ലാസുകൾ, ഈ ഹെൽമറ്റിൻ്റെ മാത്രം പ്രാധാന്യത്തെക്കുറിച്ചല്ല, ഒരു റോഡ് സുരക്ഷ, ഒരു നല്ല ഒരു സുരക്ഷയുടെ സംസ്കാരം കുട്ടികളിൽ വളർത്തി എടുക്കുന്നതിന് കൂടിയാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ റോഡ് ക്രോസിംഗുമായി ഒക്കെ ബന്ധപ്പെട്ട് സേഫ്റ്റി സ്കൂൾ പരിസരത്ത് വേണം എന്ന് ശിശുക്ഷേമ സമിതി ആവശ്യപ്പെടുകയാണ്. കുട്ടികൾ സൈക്കിളുമായി അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഉള്ള കൃത്യമായ ബോർഡുകൾ വേണം, അവർക്ക് കൃത്യമായി വാക്ക് വേകൾ വേണം. കുട്ടികൾ നമുക്കറിയാം ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ വരുമ്പോൾ കുട്ടികളുടെ റോഡ് ക്രോസിങ്ങിനും അതുപോലെ സൈക്കിൾ വേയ്ക്കുമൊക്കെ പ്രത്യേക തലത്തിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ അവർക്കുള്ള വേ ഏതാണെന്ന് കൃത്യമായി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ അതിക്രമിച്ച് കടക്കുവാനോ, അതിൽ ഇപ്പം നമുക്കറിയാം റോഡിൻ്റെ സ്കൂളിൻ്റെ പരിസരങ്ങളിലുമൊക്കെയുള്ള കുട്ടികൾ സഞ്ചരിക്കേണ്ട പല വേകളും ചില ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കൃത്യമായി നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ പറ്റണം. ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ആദ്യം അവയർനെസ് ക്ലാസ് കൊടുക്കുന്നു. ഈ ഹെൽമറ്റ് ഇല്ലാതെ പോകുന്ന കുട്ടികളുമായി പോകുന്ന രക്ഷകർത്താക്കളോട് സംസാരിക്കുന്നു, അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറോടും RTO ശിശുക്ഷേമ സമിതി രേഖാമൂലം ഈ കാര്യങ്ങളിൽ ഇടപെടണമെന്നും കൃത്യമായി ഒരു അവയർനെസ് ക്ലാസ് കൂടി നടക്കുമ്പോൾ അവരെയും കൂടി സഹകരണത്തോടുകൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകണം എന്നുള്ള കാര്യവും കർശനമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിലെ ശിശുക്ഷേമ സമിതി മുന്നോട്ട് വരികയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദമാകുമ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് IAS മാഡമാണ്. മാഡത്തിനോട് ഈ ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായി മാറ്റി എടുക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽക്കേ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ശിശുക്ഷേമ സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്, എല്ലാവിധ സഹായ സഹകരണവുമായി വരികയാണ്. നമ്മുടെ സ്കൂളുകളിലേക്ക് കളക്ടറുടെ ഒരു സന്ദേശം, ബോധവൽക്കരണ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ എല്ലാ സ്കൂളുകളിലും അയക്കുകയാണ്. കുട്ടികൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നത്. അതിന് ഒരു കരുതലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ശിശുക്ഷേമ സമിതിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ അംബാസഡർമാർ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിൽ ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിൽ ഈ മാതൃകാ ക്യാമ്പയിനുമായി കുട്ടികളോട് സംസാരിച്ചും രക്ഷകർത്താക്കളോടും അധ്യാപകർക്കുമെല്ലാം ക്ലാസുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് ശിശുക്ഷേമ സമിതി ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. എനിക്ക് പറയുവാനുള്ളത് ഈ തരത്തിൽ നമുക്കറിയാം ഹെൽമറ്റ് വാങ്ങുമ്പോൾ തന്നെ ISI മാർക്ക് നിലവാരമുള്ള ഹെൽമറ്റ് വാങ്ങണം. അത് കൃത്യമായി തന്നെ നമ്മുടെ കുട്ടികളുടെ തലയ്ക്ക് ഇണങ്ങുന്ന തരത്തിലേക്ക്, ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. അത്തരത്തിൽ കുട്ടിയുടെ തലയുടെ വലുപ്പത്തിന് അനുയോജ്യമായ ഹെൽമറ്റ് തിരഞ്ഞെടുക്കണം. അത് തലയിൽ ഉറപ്പായി ഇരിക്കുകയും മുന്നിലേക്കോ പിന്നിലേക്കോ എളുപ്പത്തിൽ നീങ്ങാതിരിക്കുകയും വേണം. കുട്ടികൾ വഴി അത് മുതിർന്നവരിലേക്കും ഒരു ബോധവൽക്കരണമായി മാറും. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മോട്ടോർ വാഹന നിയമപ്രകാരം 4 വയസ്സിന് മുകളിൽ

0: കുട്ടികൾക്ക് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കൂടുതലായി രക്ഷകർത്താക്കളും പൊതു സമൂഹവും ശ്രദ്ധിക്കണം. അപ്പൊ ഈ ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും എല്ലാ പിന്തുണയും ശിശുക്ഷേമ സമിതിക്ക് വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടികൾക്കായുള്ള ഹെൽമറ്റ് അവബോധത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരണം കൊല്ലം ജില്ലാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
3: ഗെറ്റ് റെഡി ഫോർ ആൻ എക്സ്ട്രോർഡിനറി ഈവനിംഗ്. Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ഒത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മറ്റ് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യ കണ്ട മഹാനായ അധ്യാപകനും തത്വചിന്തകനും നമ്മുടെ രാഷ്ട്രപതിയുമൊക്കെ ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം. ആദരവോടെ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഈ പ്രത്യേക ദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനും നമ്മുടെ കൊല്ലംകാരുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ കിഷോർ റാമാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ഇംഗ്ലീഷ് അധ്യാപകനാണ്. കേരളത്തിലെ നിരവധി കോളേജുകളിൽ സർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD, UGC നിരവധി അക്കാഡമിക് ഓണേഴ്സ് നേടിയിട്ടുണ്ട്. ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ ദ ഡെഡ് നോ നത്തിങ് നിരവധി ദേശീയ സാഹിത്യ പുരസ്കാരങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിലും ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ കിഷോർ സാർ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സർ, ആദ്യം തന്നെ അധ്യാപക ദിനാശംസകൾ നേരുകയാണ് സാറിന്.
1: താങ്ക് യു.
0: അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കിഷോർ സാറിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ്റെ ലോകം, ഇവയൊക്കെ എന്താണ് എന്ന് നമുക്ക് കിഷോർ സാറിനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം തീർച്ചയായിട്ടും അതൊക്കെ ഇന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ വെൽക്കം ടു മൈ പ്രോഗ്രാം. സർ, ഈ ഒരു അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അല്ലേ?
1: അപ്പം
0: സാർ, ഒരു പലതരത്തിലുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, ചിലർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അധ്യാപകരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പോൾ

0: കിഷോർ സാർ ഏത് കാറ്റഗറിയിൽ പെടും സാർ? ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആണോ അതോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണോ?
1: അങ്ങനെ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. കാരണം സബ്ജക്ട് മാറ്ററിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന ആളാണ്. എന്നാൽ ക്ലാസ് റൂമിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ക്ലാസ്സുകളിൽ പെരുമാറുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, ചില ടീച്ചേഴ്സുണ്ട് ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കും, പക്ഷേ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ളവരായിരിക്കും. എനിക്ക് തോന്നുന്നു കിഷോർ സാർ അങ്ങനത്തെ ഒരാളാണ്.
1: അതെ അതെ, പഠിപ്പിക്കുന്ന സമയത്ത് 100% അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. ക്ലാസ്സിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലും അനുവദിക്കത്തില്ല.
0: അല്ല, കോളേജിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുട്ടികളൊക്കെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും, സാറ് ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും അല്ലേ?
1: അപ്പം
0: ചിലപ്പോൾ നിർബന്ധിക്കാറില്ല, പക്ഷെ ചിലവരങ്ങനെയല്ല, എല്ലാ കുട്ടികളും എന്നെ വളരെ അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ സാറിന്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? തുടക്കമൊക്കെ സ്കൂൾ കോളേജൊക്കെ എവിടെയായിരുന്നു?
1: ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് മിസ് മേരി കമയോൻസ് എന്നുള്ള പോർച്ചുഗീസ് ഒരു ലേഡി കൊല്ലത്തുണ്ടായിരുന്നു. മിസ് മേരി കമയോൻസിന്റെ അടുത്താണ് ആദ്യമായിട്ട് അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നത്. അതിനുശേഷം തങ്കശ്ശേരി മൗണ്ട് കാമൽ സ്കൂളിലും തുടർന്ന് ഇൻഫന്റ് ജീസസിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം കൊല്ലം എസ് എൻ കോളേജിലാണ് പിന്നീട് പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. പ്രീ ഡിഗ്രി BA, MA, പിന്നെ തുടർന്ന് അവിടെ തന്നെ PhD, അങ്ങനെ മിക്കവാറുള്ള വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു. പിന്നീട് BEd കർമ്മൽ റാണി ട്രെയിനിങ് കോളേജിലും പോയി.
0: ഓ ശരി, അപ്പം കൊല്ലത്ത് തന്നെയാണ് പഠനമൊക്കെ പൂർത്തിയാക്കിയത്. അപ്പൊ സാറൊരു ജോലിക്ക് ആദ്യമായിട്ട് കയറിയത് എവിടെയാണ്? ആദ്യമായിട്ട്
1: കയറുന്നത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ കൊല്ലം എസ് എൻ കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട്
0: കിട്ടി
1: വിളിക്കുകയായിരുന്നു അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ശ്രീനിവാസൻ. അങ്ങനെ അവിടെയാണ് ആദ്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നത്.
0: ശ്രീനിവാസ സാറുമായിട്ട് നല്ലൊരു
1: തീർച്ചയായിട്ടും
0: അല്ല സാർ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: ശ്രീനിവാസ സാറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എസ് എൻ കോളേജിൽ നിന്ന് തുടങ്ങി, പിന്നീട് ഗവേഷണ സമയത്തും ഒപ്പം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മേഖലയിലോട്ട് വരുമ്പോഴും എല്ലാം ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചുപോയത്. അന്നുവരെ സാറുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു.
0: അപ്പൊ സാർ, ഈ ഒരു അധ്യാപകന്റെ ജോലി, അതായത് നമ്മളിപ്പോ ഒരു അധ്യാപക ദിനത്തിലാണ് ഇത് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അധ്യാപകരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മൾ പലപ്പോഴും അധ്യാപകരത് അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഭാവി തലമുറയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരെ മൗൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം. ഇപ്പോൾ കുട്ടികൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം സ്കൂളിലും കോളേജിലുമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് അല്ലെ, അതിനെപ്പറ്റിയുള്ള ഒരു ബോധം എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഉണ്ടാവേണ്ടതാണ് അല്ലെ സാർ? ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: തീർച്ചയായിട്ടും അധ്യാപകര് വളരെ ഈ ഒരു അവരുടെ ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് അധ്യാപകന്റെ ക്വാളിറ്റി ആയിട്ട് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് നോളജ് ആണ്. സബ്ജക്ട് നോളജിൽ ഇപ്പം നമ്മൾ പല സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. അപ്പൊ ഇംഗ്ലീഷുകാരും ഇക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും സോഷ്യോളജി ആയാലും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ, സയൻസ് പോലും. അപ്പൊ അത്തരം ഒരു രീതിയിലുള്ള അറിവ് അധ്യാപകർക്ക് ഉണ്ടാവണം. അത് മാത്രം പോരാ, പിന്നെ തുടർ പഠനത്തിലൂടെ വീണ്ടും അറിവ് വർദ്ധിപ്പിക്കുകയും ഉണ്ടാവണം. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് വേണ്ടത് ഈ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സിറ്റുവേഷൻ പെട്ടെന്നുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ആണ് വേണ്ടത്. കൂടുതൽ സമയവും ഇപ്പം അധ്യാപകരുടെ സമയം ഇപ്പം ഒരു കോളേജിലെ പ്രിൻസിപ്പൽ എൻ്റെ ചാർജ് വഹിക്കുമ്പോൾ പറയുന്നതാണ്, നമ്മുടെ നല്ലൊരു എനർജിയും കുട്ടികളുടെ ഈ പുറത്തുനിന്നുള്ള ഇൻ്റർഫിയറൻസ് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നിയന്ത്രിക്കാനായിട്ട് വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കോളേജിലെ മാത്രമല്ല, എല്ലാ കോളേജിലെയും പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും നല്ലൊരു എനർജി പോകുന്നത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇടപെടൽ മൂലം അകത്തുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പോകുന്നതും അതേപോലെ തന്നെ അവരുടെ മറ്റ് താല്പര്യങ്ങളിലേക്ക് പോകുന്നതും സംഘർഷത്തിലേക്ക് പോകുന്നതും ഒക്കെ തടയാൻ വേണ്ടി ഫുൾ അക്കാഡമിക് എനർജി മുഴുവൻ വേസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം അപ്പോൾ ഒരു അധ്യാപകൻ പല റോളിലേക്കാണ് വരുന്നത്, ജഡ്ജി ആവുന്നുണ്ട്, പോലീസ് ആവുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ള

0: കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ അധ്യാപകരായിട്ട് മുന്നോട്ട് പോകാൻ
1: പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യം, അത് ഇപ്പം എനിക്ക് തോന്നുന്നു സാർ ഈ ഒരു പ്രിൻസിപ്പളിന്റെ പോസ്റ്റിലേക്കൊക്കെ വന്നപ്പോഴാണ് അത് കൂടുതൽ അല്ലേ.
0: അല്ല, നേരത്തെ തന്നെ അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥി സംഘർഷങ്ങൾ നടക്കുന്നിടത്ത് ഇടപെടാറുണ്ട്. ഈ നെന്മാർ NSS കോളേജിൽ തന്നെ ഉണ്ടായ ഒരു സംഘർഷം അത് അവസാനം നിയമസഭയിൽ വരെ ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിലുള്ള മുന്നേറ്റം കേരളത്തിൽ വളരെ പിന്നിലേക്ക് പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടാവുന്നതിന്റെ മുഖ്യ കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ അധ്യാപകരുടെ ശ്രദ്ധ പോകുന്നതാണ്.
1: അപ്പൊ കോളേജിലേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ.
0: നല്ലൊരു ശതമാനം അതിന്റെ മറ്റ് ആക്ടിവിറ്റീസിലോട്ട് പോകേണ്ടി വരുന്നു. അത് വളരെ 5% കുട്ടികളായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ 5% കാരണം ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം അത് പരിഹരിക്കാനായിട്ടുണ്ടാകുന്ന ഈ എനർജി വേസ്റ്റ് വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് അക്കാഡമിക്കായിട്ടും ഗവേഷണത്തിനും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചു വിടാനായിട്ട് പറ്റാത്തത് ഇവരുടെ ഒരു ഉദ്ദേശമാണ്. ഇവർ വരുന്നത് കോളേജിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്. അപ്പം അവരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ഉണ്ടാകുന്ന എനർജി വേസ്റ്റ് വളരെ വലുതാണ്.
1: ഇപ്പൊ സാറ് ഈ ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പൊ ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കുട്ടികൾ, അപ്പം എല്ലാ വർഷവും നമുക്ക് പുതിയ കുട്ടികളെ കിട്ടും. ഫൈനൽ ഇയർകാര് ഫൈനൽ സെമസ്റ്റർകാര് പോയി കഴിയുമ്പോഴത്തേക്കിന് പുതിയ കുട്ടികളാണ് വരുന്നത്. അപ്പം ഈ പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ികളാണ്. അപ്പം ഇവരെ ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഇവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ് അല്ലേ.
0: അപ്പൊ
1: സാറിന്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെ നമ്മളുടെ ഒരു വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഒരു ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണം, അപ്പൊ അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
0: അങ്ങനെ വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ തലമുറയിലൊക്കെ പഠിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ മിക്കവാറും ഈ പാഠപുസ്തകങ്ങളെല്ലാം സിലബസിലുള്ളതൊക്കെ വായിച്ചും അതിനപ്പുറത്തുള്ളതും എല്ലാം വായിച്ചിട്ട് വന്നിരിക്കുന്നവരാണ് നല്ല ശതമാനം വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നതാണ് അധ്യാപകർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പം ഇവർ ടെക്നോളജിയിൽ കുറെ കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആണെങ്കിലും ഈ സബ്ജക്ട് നോളജി ഇല്ല, അതുകൊണ്ട് ആക്ച്വലി ഇവരെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമുക്കൊരു ഒരു അന്നാ കരണീന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയുമ്പോൾ അറിയാവുന്ന കുട്ടികൾ വളരെ കുറവാണ്.
1: ആ
0: സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം അറിയാവുന്ന കുട്ടികളാണ്.
1: അപ്പം
0: എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് വൈസ് കണ്ടന്റ് നോളജ് കൂടുതലുള്ള കുട്ടികളായിരുന്നു ഒരു തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും ഇല്ല. ഡിജിറ്റലി ഭയങ്കര അഡ്വാൻസ് ആയിരിക്കും, നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ ഈ സബ്ജക്ട് നോളജ് വളരെ കുറവാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നതും കുറവാണ്. അതുകൊണ്ട് അത്ര വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്.
1: അപ്പൊ അവരുടെ ഒരു റീഡിംഗ് ഹാബിറ്റ് അല്ലേ
0: വളരെ കുറവാണ്.
1: അപ്പൊ അവർക്ക് എല്ലാം ഇങ്ങനെ വളരെ ഷോർട്ട് ബ്രീഫ് ആക്കി നമുക്കിപ്പം ചാറ്റ് GPT ചോദിച്ചാൽ എന്തിന്റെ സമ്മറി വേണമെങ്കിലും കിട്ടും, അതൊന്ന് വായിച്ചാൽ മതി അല്ലേ,
0: പുസ്തകം
1: മൊത്തത്തിൽ വായിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത വരുന്നു.
0: അങ്ങനെ ചിന്ത വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിനും ഇങ്ങനെയുള്ള എളുപ്പ മാർഗങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു കുറച്ചും കൂടെ നോളജ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു.
1: അല്ല സാറ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാവുമ്പോ അല്ലേ പഴയ തലമുറയിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ക്ലാസ്സിലും പോകുന്നുണ്ടോ? ആ ഒരു വ്യത്യാസം
0: വളരെ വലുതാണ്.
1: അപ്പോൾ സാർ ഈ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇപ്പം ചില കുട്ടികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ഒരു സ്റ്റേജിൽ വന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കാര്യങ്ങൾ തുറന്നു പറയാനോ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ മുന്നിലോട്ടൊന്ന് വന്നൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ പോലും വരാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ നന്നാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റിയില്ല എങ്കിൽ പോലും കുറച്ച് പേർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു അധ്യാപകന് തീർച്ചയായിട്ടും അവരുടെ സ്വാധീനം കൊണ്ട് സാധിക്കും അല്ലേ. അപ്പോൾ സാറ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ?
0: അതായത് പലതരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും. ചിലര് ചിലപ്പം അവർക്ക് കുറച്ച് മുമ്പോട്ട് വന്ന് പറയാനുള്ളൊരു മടിയുള്ളവർ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് എളുപ്പം കൊണ്ടുവരാൻ പറ്റും. കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഇവർ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് വളരെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കുട്ടികൾ നമുക്ക് ചിലപ്പോൾ ചില മാനസികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉള്ള കുട്ടികളുണ്ടാവും. അവർ

0: നമ്മൾ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. എന്നാൽ പറ്റുന്നെങ്കിൽ നമ്മൾ ശരിക്കും കൗൺസിലിംഗ് അറിയാവുന്ന ആരെല്ലാം കൊണ്ട് വേണം അത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെടാൻ. കാരണം നമുക്ക് അറിയാത്ത മേഖലയിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടപെടൽ മൂലം ദോഷമുണ്ടാവും. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. ഒരു പരിധിവരെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുട്ടികൾക്ക്, കുറച്ച് മുന്നോട്ട് വരാനായിട്ട് ഒരു മടി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പാലക്കാട്ട് പഠിപ്പിച്ചപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ ഇന്ന് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് കൂടുതലും. അവർ വളരെ ആക്റ്റീവായിട്ട് പെട്ടെന്ന് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുന്നത് കാണാനുണ്ട്. ഇങ്ങോട്ട് വരുന്നതോറും അത് വളരെ കുറവാണ്. കുട്ടികളെ വളരെ ഫോഴ്സ് ചെയ്ത് വേണം നമുക്ക് ഒരു കാര്യത്തിനായിട്ട് കൊണ്ടുവരാനുള്ളത്. അപ്പം ഒരു പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ ലെവലിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കോളേജിലോട്ട് വരുമ്പോൾ ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് മുറികളിൽ ഇവരെ കൊണ്ട് പ്രസന്റേഷൻസ് നടത്തിക്കാനും ഗവേഷണം ചെയ്യിപ്പിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ സ്കൂൾ ലെവലിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടലുണ്ടായിട്ട് അവരെ ഈ മടി പിടിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് അവർ കോൺഫിഡൻസ് നൽകുന്നത് അവിടെ നിന്ന് തുടങ്ങേണ്ടത്.
1: അല്ലാതെ സാർ പറഞ്ഞത് സത്യമാണ്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കുട്ടിയെ വിളിക്കുമ്പോൾ പലപ്പോഴും അവർ വരാൻ മടി കാണിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വേദിയിലേക്ക് വന്ന് ഒരു അഭിപ്രായം പറയാൻ ഒക്കെ നമ്മൾ ചിലപ്പം കുട്ടികളെ വിളിക്കുമ്പോൾ അവർ വരാനായിട്ടുള്ളൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ കുറവ് തന്നെയാണ് അല്ലേ? പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നൊരു സ്കൂൾ ലെവലിൽ അവർക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കൊടുത്ത് വിടേണ്ടിയിരിക്കുന്നു അല്ലേ? പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി മികച്ച അവരായി മാറിക്കോളും ഗ്രാജുവലി. എനിക്ക് തോന്നുന്നു അവിടെ വരുമ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഒരുപാട് പ്രോഗ്രാമുകൾ, പണ്ടത്തെ ക്യാമ്പസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ. ഒരുപാട് പരിപാടികളും ഇതുപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സാർ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ജീവിതവുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് സാർ പഠിപ്പിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ചും നമ്മൾ പഠിപ്പിക്കുന്ന കഥകളും കഥാപാത്രങ്ങളും ഒക്കെ പലതും നമുക്ക്, ചിലത് നമുക്ക് കുട്ടികൾക്ക് റോൾ മോഡൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ചിലവരങ്ങനെയല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇപ്പം നമ്മളൊരു കവിയെയൊക്കെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പിന്നീട് അവരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് വന്നവരായിരിക്കും. അങ്ങനെയുള്ള നിരവധി കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. അപ്പം നമുക്ക് ജീവിതവുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ സാർ അത് എന്തുമാത്രം എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ?
0: ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത് വളരെ കുറഞ്ഞു വരികയാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരിപ്പോൾ പല മറ്റു കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് പോകുന്നത് എന്നുള്ളതാണ് കാണപ്പെടുന്നത്. കാരണം നമ്മുടെ സിലബസിൽ നിന്നും പ്രധാനപ്പെട്ട കവികളെയും എഴുത്തുകാരെയും എല്ലാം നീക്കിയിട്ട് ചിലപ്പോൾ ഇക്കണോമിക്സ് ആയിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ചിലപ്പം ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം. അപ്പൊ ലിറ്ററേച്ചറായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികൾക്കും അതൊരു വളരെ ഒരു ബോർഡം ഉണ്ടാകും. കാരണം അവർ സയൻസ് ഒക്കെ പഠിച്ചിട്ട് കുറച്ച് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് വരുമ്പോൾ വീണ്ടും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ സിലബസിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അനാവശ്യമായ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ട് തെറ്റായ രീതിയിൽ എന്താണ് പറയുന്നത്, സിലബസുകൾ ചിട്ടപ്പെടുത്തുന്നതൊക്കെ കൊണ്ട് ക്ലാസ് മുറികൾ ഇപ്പം വളരെ മഹാബോറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു താല്പര്യം കുട്ടികൾക്ക് ഇപ്പോൾ കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഈ സിലബസുകൾ കൊള്ളാത്തതുകൊണ്ടാണ്. സിലബസുകൾ പരിഷ്കരിക്കുമ്പോൾ ധൃതി പിടിച്ച് ചെയ്യുന്നതും പെട്ടെന്ന് സമയം ബന്ധിതമായി വളരെ വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി കൂട്ടിയിടുന്നതിൻ്റെ ഒരു കുറവ് കുഴപ്പം ഇപ്പോഴത്തെ സിലബസിൽ കാണാനുണ്ട്. അതിനകത്ത് അത്യാവശ്യമായ ഇടപെടൽ നടത്തി ഗൗരവമായ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ക്ലാസ് മുറികളിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഒരുപക്ഷെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം ഷേക്സ്പിയർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഷേക്സ്പിയർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം എന്നെ ആംലെറ്റൊക്കെ പഠിപ്പിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് പഠിപ്പിക്കുമ്പോൾ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്ത് പറയാൻ പറ്റും. അപ്പം മികച്ച അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെ ഒരു ഗുണം പ്രയോജനം എനിക്ക് എൻ്റെ ക്ലാസ് മുറികളിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഉജ്ജ്വലമായ പല അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരുന്ന് ലെക്ചേഴ്സ് കേട്ടിട്ടുള്ളതൊന്നും വളരെ പ്രയോജനം ചെയ്യുന്നു. പക്ഷെ ഇപ്പം അതിനുള്ള അവസരം വളരെ കുറവാണ്. പഠിപ്പിക്കുന്ന വളരെ നമുക്ക് യാതൊരു ഒട്ടും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളെല്ലാമാണ് അധ്യാപകർ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അധ്യാപകർക്ക് ഈ മേഖലയിൽ ഒട്ടും വലിയ ഈ അറിവ് കാണില്ല. അപ്പം അങ്ങനെയുള്ള മറ്റൊരു മേഖലയിലേക്ക് പോയി പഠിപ്പിക്കേണ്ടിയൊക്കെ വരുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് ഈ ക്ലാസ് റൂം ലെക്ചർ

0: പഴയപോലെയുള്ള ഗാംഭീര്യമുള്ള ലെക്ചേഴ്സ് ഇപ്പൊ ഞാനൊക്കെ കേട്ട് പഠിച്ചു വന്നിട്ടുള്ള അതൊന്നും ഇപ്പൊ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
1: ശരിയാണ് സാർ പറഞ്ഞത്, എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയത്. സാർ പഠിച്ചിരുന്ന ഒരു കാലത്ത് അല്ലെ ക്ലാസ്സില് ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഹാംലെറ്റോ ജൂലിയസ് സീസറോ ഒക്കെ വന്ന് പഠിപ്പിക്കുമ്പോ നമ്മൾ ആ ഒരു കഥയിലൊക്കെ ഇങ്ങനെ ലയിച്ചിരുന്ന് അല്ലെ, ആ ഒരു ഷേക്സ്പിയറിന്റെ ഒരു ഗ്രേറ്റ്നെസ്, ആ ഒരു ഭാഷ, അതൊക്കെ നമ്മളിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില അധ്യാപകർ വളരെ മനോഹരമായിട്ടൊക്കെ ഇത് നമ്മളെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പലപ്പോഴും എൻവയോൺമെന്റൽ സയൻസും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക്
0: മാറ്റം ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആവശ്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ പഴയ കാര്യം ഓർത്ത് ചെയ്യാൻ പറ്റില്ല, റിയർ വ്യൂ മിററിൽ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, മുമ്പോട്ട് തന്നെ പോകണം. പക്ഷേ മാറ്റം കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് ഗവേഷണമൊക്കെ ചെയ്ത് അത് നടപ്പിലാക്കി നോക്കിയിട്ടേ ഇത് സിലബസിലോട്ട് കൊണ്ടുവരാവൂ. അല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു മീറ്റിംഗ് കൂടിയിട്ട് രണ്ടു ദിവസം കൊണ്ട് സിലബസ് ഉണ്ടാക്കുക. ഇപ്പം പാഠപുസ്തകങ്ങളില്ല, ലിങ്കുകളാണ്. ഇപ്പൊ യൂട്യൂബ് ലിങ്കുകൾ, പിന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത് കവിതയാണെന്നൊക്കെ പറഞ്ഞ് സിലബസിൽ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും അത് അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങളെല്ലാം മാറി നിൽക്കുകയും ഈ അതായത് നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഒരുപാട് സിലബസിൽ കടന്നുകൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ കാണാനുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. ഒരു സിലബസ് 3 വർഷത്തേക്കാണല്ലോ. അപ്പം ആദ്യത്തെ വർഷം ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാഠപുസ്തകം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോകുന്നുണ്ട് ഇംഗ്ലീഷിന്റെ പ്രത്യേകിച്ച്. അത് മാറണം. കാരണം പാഠപുസ്തകം നിർബന്ധമായിട്ട് ഉണ്ടായാൽ മാത്രമേ വിദ്യാർത്ഥിക്ക് അറിയാൻ പറ്റൂ താൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പഠിക്കാൻ. ഇതിപ്പോൾ ലിങ്കുകളാവുമ്പം ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് മാത്രം ആ ഒരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല, മാറുകയാണ് വിദ്യാഭ്യാസത്തിൽ. അത് അത് തെറ്റായ രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാറിന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് സാർ പറയുന്നത് അല്ലേ? ആ ഒരുപാട് ഇപ്പം നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും പെട്ടെന്ന് ഒരു മാറ്റം വരുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള അല്ലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഈ കാര്യം
0: അവർക്കും അത് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ ഒരു രീതിയാണ്. നമ്മൾ സിസ്റ്റം ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പ് ഇരിക്കുന്നവരായാലും താഴെ ഇരിക്കുന്നവരും എല്ലാവരും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റൂലല്ലോ. അതേപോലെ വിദ്യാഭ്യാസം ഒരു രീതിയിലേ പോകാൻ പറ്റും. അതിപ്പോ എഞ്ചിൻ ഡ്രൈവർ വിചാരിച്ചാലൊന്നും ട്രെയിനിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല. സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ ആണ് അത്.
1: അപ്പൊ സാറ് ഇപ്പൊ അധ്യാപകരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സാറ് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇനി അധ്യാപക ദിനത്തില് സാറിന് ഏതൊരു അധ്യാപകനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഒരാളിന്റെ ഒരു കാര്യം പറയാൻ ഒരുപാട് പേരെ ഓർമ്മ വരുമെന്ന് എനിക്കറിയാം. എന്നാലും പെട്ടെന്ന് ഒരാളിന്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ സാർ ആരെ പറ്റിയായിരിക്കും പറയുന്നത്?
0: അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മികച്ച അധ്യാപകരാണ് എന്നെ പഠിപ്പിച്ച എല്ലാവരും തന്നെയും എന്നാണ്. അവരിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു അധ്യാപകനെ എടുത്തു പറയണമെങ്കിൽ പ്രൊഫസർ കെ പി അപ്പൻ, മലയാളം പഠിപ്പിച്ച പ്രൊഫസർ കെ പി അപ്പൻ ആണ്. മറ്റു അധ്യാപകരോട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ എനിക്ക് ആ ലെവലിൽ എത്താൻ പറ്റും. പക്ഷെ ഒരിക്കലും പ്രൊഫസർ കെ പി അപ്പൻ ലെവലിൽ എത്താൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക ഒരു ഫീലാണ് ആ ക്ലാസ് ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം അപ്പൻ സാർ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ FIUGPയിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ അത്ര ഫ്ലോപ്പായി പോയേനെ. കാരണം അപ്പം അത്രയും ഒരു ജീനിയസിനൊന്നും ഈ നിലവാരത്തിലേക്ക് താഴാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൻ സാറാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നൊരു മാതൃക. നമ്മളെ ഒരിക്കലും എത്താൻ പറ്റാത്തൊരു ലെവലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഇപ്പൊ ഞാൻ
1: ഓർക്കുന്നത് അല്ലെ. എല്ലാവർക്കും മനസ്സിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട അല്ലേ നമ്മളെ അധ്യാപകൻ ഉണ്ടാവുമല്ലോ.
0: അതെ, അന്ന് അപ്പൻ സാറിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് കൊല്ലം കോളേജ് എന്ന് പറയുമ്പം വലിയൊരു എന്താ പറയുന്നത് പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. പക്ഷെ കെ പി അപ്പൻ സാർ ക്ലാസ് എടുക്കാനായിട്ട് വരുമ്പോൾ ആ ബ്ലോക്ക് മുഴുവൻ സൈലന്റ് ആയിരിക്കും. വിദ്യാർത്ഥികൾ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യും. അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രശ്നം ഉണ്ടെങ്കിലും അവര് ബഹുമാനിക്കും. അതുപോലെ തന്നെ ആ ക്ലാസ് ഇരിക്കുന്നതിൽ ഈ ആ ക്ലാസ്സിലെ മാത്രം വിദ്യാർത്ഥികളല്ല, പുറത്തുനിന്നുള്ള കോളേജിന് പുറത്തുനിന്നുള്ളവർ വരെ വന്നിരിക്കും ഈ ക്ലാസ് കേൾക്കാൻ. ബെഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും ഈ ഓർഡിനറി മെമ്മൂനകത്തൊക്കെ തെള്ളി ഇരിക്കുന്ന കണക്കാണ് ഇരിക്കുന്നത്. ബെഞ്ചിൽ നിന്ന് ഒരു താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് എല്ലാവരും ഇത്രയും കുട്ടികൾ ഇരിക്കുമ്പം നിശബ്ദം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൻ സാറ് വളരെ പതുക്കെ സംസാരിക്കും. അപ്പം അത് കേൾക്കാനായിട്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ

0: അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ആ ക്ലാസ് മുറിയിൽ. അതുകൊണ്ട് അതൊന്ന് എടുത്തു പറയുകയാണ്.
1: തീർച്ചയായിട്ടും സാറിന് ആ ഒരു അധ്യാപകനോടുള്ള ഒരു ആദരവും സ്നേഹവും ഒക്കെ തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകളിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ സാറിപ്പോ ഒരുപാട് പേര് ഈ ഒരു അധ്യാപകൻ ആവാൻ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്, അപ്പൊ അതിനുവേണ്ടി പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ ഒരു കിൻഡർഗാർട്ടൻ ക്ലാസ്സിലേക്ക് ആയാലും അവിടെ പോയി അധ്യാപകനായിട്ട് ജോലി ചെയ്യാം എന്നുള്ളവരുണ്ട്. അപ്പം അവരുടെ ആ ഒരു ജോലിയുടെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമോ ഒന്നും ചിലർ ചിലപ്പോൾ അവർക്ക് അത്രയും ബോധവാന്മാരായിരിക്കത്തില്ല ചിലർ. അപ്പം അങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സാർ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? അപ്പം പ്രവേശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സാർ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്?
0: അധ്യാപകനാകുമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലാണ്, നല്ല ടാലൻറ്റ് വേണം. ടാലൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകനാകാവൂ. കാരണം നമുക്ക് അറിയാവുന്ന ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയാണ്, അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമല്ല. അപ്പം ആ ഒരു കഴിവ് ആദ്യമായിട്ട് ഉണ്ടാവണം. പിന്നെ നമുക്ക് നല്ല നമ്മുടെ സബ്ജക്റ്റിലും മറ്റ് സബ്ജക്റ്റുകളിലും എല്ലാം ഉള്ള അറിവ് ഭയങ്കര ഡെപ്ത് ഉണ്ടാവണം. കണ്ടന്റ് നോളജ് ആണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലെക്ചർ അല്ലെങ്കിൽ ടീച്ചിങ് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ആക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റു ജോലികളെ പോലെ അല്ല ഇത്. ഇതിനകത്ത് നമ്മൾ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണെന്നുള്ളത് ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ പ്രിപ്പറേഷൻസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി. ഇപ്പം ഞാനൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ബുക്ക് വായിക്കുന്നത് തന്നെ നമ്മുടെ ടീച്ചിങ്ങിനെ വളരെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും എന്തൊരു പ്രിപ്പറേഷനും എല്ലാ കാര്യവും ഈ ക്ലാസ്സിലെ പെർഫോമൻസിന് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പം പിന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ, നമ്മളെപ്പോഴും ഒരു മികച്ച അധ്യാപകനാകുന്നത് നമ്മുടെ ക്ലാസ് കൊണ്ടായിരിക്കും, ലെക്ചർ കൊണ്ടോ അല്ലെങ്കിൽ ടീച്ചിങ് ഇതുകൊണ്ടായിരിക്കണം. അല്ലാതെ കുട്ടികളായിട്ടുള്ള സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കണക്ക് അവരുടെ വേലത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും റീൽസ് എടുത്തിട്ട് 10-4 ലക്ഷം ലൈക്കൊക്കെ നേടുന്നതിലൊന്നും അല്ല ആ ഒരു. പക്ഷേ ഇപ്പം കുട്ടികൾ നിങ്ങളെ അതൊക്കെ കൊണ്ട് നിങ്ങൾ വലിയ പോപ്പുലാരിറ്റി ഉണ്ടാവും. പക്ഷേ വേറെ ഉണ്ട്, നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ ബഹുമാനിക്കത്തില്ല, ഇന്ന് നിങ്ങളെ പുച്ഛിക്കുമായിരിക്കും, പക്ഷേ നാളെ നിങ്ങളെ ആദരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അധ്യാപകരെപ്പോഴും അധ്യാപകനാണെന്നുള്ള ഒരു 100% ബോധം വേണം. പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആ ലെവൽ വിട്ട് താഴോട്ട് പോകാതെ ആ ഒരു ലെവലിൽ തന്നെ നിന്നുകൊണ്ട് കുട്ടികളുമായിട്ടൊരു അകൽച്ച എപ്പോഴും ഉണ്ടാവണം, ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ കുട്ടികളും പിന്നെ നമുക്ക് ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയൊന്നും പാടില്ല. എല്ലാവരും ഒരേ കണക്ക് തന്നെ കാണാൻ പറ്റണം, എല്ലാവരുമായിട്ട് ഒരേ രീതി തന്നെ ഇടപെട്ടു പോകുന്ന ഒരു രീതിയായിരിക്കും കുറച്ചും കൂടെ മികച്ചതെന്നാണ് എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാം.
1: സാറിന് മനസ്സിലാക്കുക, സാർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ ടീച്ചേഴ്സ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇൻറ്റിമേറ്റ് ആവാറുണ്ട് കുട്ടികൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ളവർ കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിലും ഒക്കെ ഈ ഇത്രയും അടുത്ത് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അവരെ നമുക്കൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു നിലയിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു വാക്കുകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ഈ ഒരു അധ്യാപകരാവാൻ കാത്തിരിക്കുന്നവർ അല്ലെ തയ്യാറെടുത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ജോലിയിലേക്ക് കയറിയവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു പിന്നെ പണ്ടൊക്കെ നമുക്ക് ഈ ഒരു അധ്യാപകന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ജോലിയായിരുന്നു. അപ്പം നമുക്ക് വലിയൊരു ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജോലിയാണ്, മറ്റുള്ളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് പോലെയല്ല. വലിയൊരു ടാർഗറ്റൊക്കെ തന്നിട്ട് ഇത് അച്ചീവ് ചെയ്യണം മന്ത് എൻഡിലെന്നോ അങ്ങനെയൊക്കെ തരുന്ന ജോലികളുണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ലാതെ സാധാരണ വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലിയായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കാലമൊക്കെ മാറിയതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സർവൈലൻസിലാണ് എപ്പോഴും അധ്യാപകർ. ഇപ്പോൾ നമ്മുടെ ഒരു നാക്ക് ഒന്ന് പിഴച്ചാൽ പോലും അത് സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമൊക്കെയാണ് അല്ലേ. അപ്പം ആ ഒരു അങ്ങനെ ഉള്ളൊരു കാലത്താണ് ഇപ്പോഴത്തെ അധ്യാപകർ ജോലി ചെയ്യുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ആ ഒരു ചെറിയൊരു ഫ്രീഡം കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ?
0: അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഇപ്പം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗവൺമെന്റ് തലത്തിലായാലും സൊസൈറ്റി ആയാലും ആരും തന്നെ അധ്യാപകരുടെ കൂടെ നിൽക്കുന്നില്ല. എന്തെങ്കിലും

0: ചെറിയ ഒരു പ്രശ്നം വന്ന് ഒരു കോപ്പി അടി പിടിച്ചാൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത അധ്യാപകരുടെ തലയിലോട്ടാണ് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കോപ്പി അടി പിടിക്കേണ്ട എന്നാണ് ഞാൻ പറയാറുള്ളത്. മനസ്സിലായോ? കാരണം എന്തിനാണ് വെറുതെ വേണ്ടാത്ത വയ്യാവലികൾ ഉണ്ടായിട്ട്? കാരണം നമ്മളെ ആരും സംരക്ഷിക്കത്തില്ല, നമ്മളെ ഒരു നിയമവും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. കുറ്റം അധ്യാപകരുടെ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അധ്യാപകർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ നിയമം കൊടുത്തേ പറ്റൂ. അത് അത്തരം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശകാരിക്കുന്നു അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ വളരെ മോശമായിട്ട് കാണുകയും മനസ്സിലായില്ല, വാർത്തയുടെ പുറകിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അത്തരം ഒരു സമൂഹത്തിൽ മികച്ച അധ്യാപകർ ഉണ്ടാകത്തില്ല. അധ്യാപകർ അങ്ങനെ വരുമ്പോൾ അധ്യാപകരുടെ റോള് പഠിപ്പിക്കുന്നത് മാത്രമായിട്ട് മാറും. കറക്ഷനും മറ്റ് കാര്യങ്ങളിലേക്ക് അധ്യാപകർ പോകാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇത് മാറണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അത് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാത്തിടത്തോളം കാലം അധ്യാപകർ വെറും ക്ലാസ് മുറികളിലെ ലെക്ചർ ചെയ്യുന്ന ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിട്ട് മാത്രം മാറും. നമ്മൾ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അധ്യാപകരുടെ റോളുകൾ ഇപ്പോൾ ചുരുങ്ങിക്കൊണ്ട് വരികയാണ്. അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരു വിദ്യാർത്ഥിയെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികളെ, ഇപ്പോഴത്തെ കുട്ടികളെ രക്ഷകർത്താക്കൾക്ക് ഭയമാണ്. രക്ഷകർത്താക്കൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ്, തിരുത്താനായിട്ട് പറയുന്നില്ല. തിരുത്താൻ ശ്രമിക്കുന്ന അധ്യാപികക്കെതിരെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കുക, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലാത്തതിനെ ന്യായീകരിക്കുക, ഇങ്ങനെയുള്ള നിയമങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് മെഡിക്കൽ ലീവ് അറ്റൻഡൻസിന് ബാധകമല്ല. അപ്പം അതായത് സുഖമില്ലാതെ നമ്മൾ കിടന്നെങ്കിൽ അത് അറ്റൻഡൻസ് ഷോർട്ടേജ് തന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ രക്ഷകർത്താക്കളുടെ ഒരു ശ്രമം. അപ്പോൾ രക്ഷകർത്താക്കളുടെ പിന്തുണ പോലും അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു റോളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റൂ. ഇടപെട്ട് അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആർക്കുവാണെങ്കിലും കയറി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കയറി വന്ന് എന്തും പറയാന്നുള്ള രീതിയിൽ നിന്നും മാറി. ഇപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നില്ലേ എത്രയോ പ്രിൻസിപ്പൽമാർക്ക് നേരെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർ വന്ന് ശക്തമായിട്ട് സംസാരിക്കുന്നതൊക്കെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എം കോളേജ് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അവരാരും അധ്യാപകരെ ഒരു മോശമായ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാഭ്യാസ രാഷ്ട്രീയമുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്, കൊല്ലം എസ് എം കോളേജ്. ആ കോളേജിൽ നിന്ന് ഒറ്റ ഇതേവരെ എൻ്റെ 7 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു അധ്യാപകനെ പോലും വിദ്യാർത്ഥി മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സാഹചര്യം. ഇപ്പം വിദ്യാർത്ഥി നേതാവ് എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററെയോ പ്രിൻസിപ്പലിനെയോ വന്ന് മോശമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി നേതാവ്. ഇവിടെയൊക്കെയാണ് തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകരുടെ ആയിട്ടുള്ള പല റോളുകളിൽ നിന്നും ചുരുങ്ങിയിട്ട് ക്ലാസ്സിൽ വെറും ഒരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു ആളായിട്ട് അധ്യാപകർ മാറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.
1: അപ്പോൾ സാറ് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ടീച്ചേഴ്സിനെ കേൾക്കാനായിട്ട് പലപ്പോഴും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് അവരുടെ ഭാഗം ആരും കേൾക്കുന്നില്ല, മറ്റ് പരാതിക്കാരൻ്റെ ഭാഗം മാത്രം. അത് മാത്രം ഇങ്ങനെ വളരെയധികം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ള അല്ലാതെ അധ്യാപകൻ്റെ ഒരു ഭാഗം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ട് അല്ലേ സാർ? അപ്പോൾ നമ്മളിപ്പോൾ കിഷോർ സാറിൻ്റെ അധ്യാപക ജീവിതത്തെ പറ്റി ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കാനുള്ളൊരു സമയമാണ്. വി ആർ നൗ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക്. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക്. വെളിച്ചത്തിന്റെ വഴികാട്ടികൾ എന്ന അധ്യാപക ദിനത്തോടനുബന്ധിച്ച ഈ പ്രത്യേക പരിപാടി തുടരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇംഗ്ലീഷ് അധ്യാപകനും തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജുമായ ഡോക്ടർ കിഷോർ റാമാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, അപ്പോൾ നമ്മൾ സാറൊരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ, സാറിൻ്റെ ചില കൺസേൺസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറിന് വേറൊരു മുഖമുണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം സാറൊരു മികച്ച എഴുത്തുകാരനാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇന്ന് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എനിക്കറിയാം ഒരു നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലമുള്ള ഒരാളിന് മാത്രമേ നന്നായിട്ട് എഴുതാൻ പറ്റൂ. നമ്മുടെ വായനാശീലമാണ് പിന്നീട് ഭാവിയിൽ നമ്മളെ നല്ലൊരു എഴുത്തുകാരനിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പം സാറിന് അങ്ങനത്തെ ഒരു നല്ലൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം ശരിയാണോ സാർ?
0: തീർച്ചയായിട്ടും നല്ലൊരു വായനാശീലം ഉണ്ടെന്ന് മാത്രമല്ല, നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു.

0: സെപ്റ്റംബർ 5 ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് നോവൽ വായിക്കാൻ തന്ന ബെനഡിക്ട് റോംസൺ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ചരമദിനം കൂടിയാണ്.
1: ഓ അത് ശരി.
0: അപ്പം അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബുക്ക് എടുത്ത് തരുന്നത്. ഫേമസ് 5 എന്ന് പറയുന്ന കുട്ടികളുടെ കഥയാണ്. അപ്പം അത് വായിച്ചപ്പോഴാണ് എനിക്ക് സീരിയസ് റീഡിങ്ങിലേക്ക് ഞാൻ വരുന്നത്. അപ്പം അതിനുശേഷം തുടർന്ന് അദ്ദേഹം തന്ന ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടാണ് ഞാൻ നല്ലൊരു വായനക്കാരനാവുകയും തുടർന്ന് കൊല്ലം മുനിസിപ്പൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അച്ഛനെടുത്ത് പറയുകയും, പക്ഷേ എന്നാൽ പഞ്ചായത്ത് താമസിക്കുന്നതുകൊണ്ട് മുനിസിപ്പൽ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീ വെങ്കടേശ്വര പൈ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് എനിക്ക് തരികയായിരുന്നു. അതിനുശേഷം ലൈബ്രറിയിൽ എല്ലാ ആഴ്ചയിലും 2 ദിവസമെങ്കിലും പോയി ഒരാഴ്ച കൊണ്ട് 8 ബുക്കെങ്കിലും വായിക്കുന്നൊരു ശീലം തുടങ്ങുകയും ഒരു ദിവസം ഒരു ബുക്കിൽ കൂടുതൽ വായിക്കുന്ന ഒരു രീതിയിലേക്ക് വെക്കേഷൻ സമയത്ത് വരികയും ചെയ്തു. അതാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത്. അതുമാത്രമല്ല ഒരു ഇംഗ്ലീഷ് അധ്യാപകനാക്കിയത് ആ ഒരു ശീലം.
1: അതെ. അപ്പൊ ആ നല്ലൊരു വായനാശീലത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോ ഒരു എഴുത്തുകാരനിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ സാറിന്റെ ഒരു ആദ്യമൊക്കെ എഴുതി തുടങ്ങിയപ്പോഴ് സാധാരണ ഇപ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ എഴുതാനൊരു താല്പര്യം, ആ ഒരു പാഷൻ മനസ്സിൽ കിടക്കുന്ന ഒരു ചെറിയ കവിതകളൊക്കെ എഴുതും അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതും. അപ്പൊ സാറെങ്ങനെയാണ് എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു ആദ്യം എഴുതി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു
0: ആദ്യം എഴുതി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 10-ൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലൊരു ക്ലാസ് ഒരു പത്രം ഉണ്ടായിരുന്നു. അത് രസകരമായ തമാശ മാത്രമുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എഴുതിയത്. പിന്നീട് പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കവിതകളൊക്കെ എഴുതും. ഒരു കാരണവശാൽ അല്ല, ഒരു എഴുത്ത് മത്സരത്തിലും പങ്കെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ കോളേജ് ലെവലിലോ ഒരു കഥാരചനാ മത്സരത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എല്ലാവരും പറയുന്നത്, അത്ഭുതകരമായ ഒരു കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം ഒരു പെൻഗ്വിൻ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഒന്നും പബ്ലിഷ് ചെയ്യാതെ ആദ്യത്തെ പബ്ലിക്കേഷൻ തന്നെ പെൻഗ്വിൻ പോലെ പ്രധാനപ്പെട്ട ഒരു പബ്ലിഷേഴ്സിനെ കൊണ്ട് പബ്ലിഷ് ചെയ്യിച്ചത് വളരെ അത്ഭുതകരമായി തോന്നും. പക്ഷെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എഴുതുമായിരുന്നു എന്നുള്ളത്.
1: അപ്പൊ സാർ, ഇത് ഈ പബ്ലിഷ് ചെയ്ത ബുക്കിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. നമ്മൾ എഴുത്ത് തുടങ്ങിയത് 2003 ശരി. അന്ന് ആദ്യത്തെ നോവലിന്റെ 3 ചാപ്റ്റർ പെൻഗ്വിൻ അയച്ചു കൊടുത്തു 2003. അപ്പൊ അത് പെൻഗ്വിൻ അക്സെപ്റ്റ് ചെയ്ത് അവർ ഫുൾ നോവൽ ആവശ്യപ്പെടുകയും ചെയ്തായിരുന്നു. പക്ഷെ അത് PhD ചെയ്യുന്നതുകൊണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതെ ഒരവസ്ഥയിലേക്ക് വരികയും അങ്ങനെ ചാൻസ് മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് 2013 എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയയുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. നമ്മൾ എഴുതിയത് അയച്ചു കൊടുത്തതിൻ്റെ വെള്ളത്തിൽ ആണ് ലോകത്ത് 22 എഴുത്തുകാരെ തിരഞ്ഞെടുക്കുകയും ആ ഒരു കോഴ്സ് ചെയ്തത് വളരെ പ്രയോജനം ചെയ്തു.
1: ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും
0: പുതിയ 22 ലോകത്തുനിന്നുള്ള 22 എഴുത്തുകാരാണ്. അപ്പം അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. വളരെ സഹായകരമാണ്, അവരുടെ ഫീഡ്ബാക്കുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
1: അപ്പൊ സാർ, ഈ ആദ്യം പബ്ലിഷ് ചെയ്ത ഈ ഒരു പുസ്തകം ദ ഡെഡ് നോ നത്തിങ് അല്ലേ, അത് തന്നെ ബൈബിളിൽ നിന്നുള്ള ഒരു ഫ്രേസ് ആണ്. അതുപോലെ സാറിന്റെ പുസ്തകം ഒന്ന് ഓടിച്ചു വായിച്ചപ്പോഴ് ഓടിച്ചു വായിച്ചു എന്ന് ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഇനി ഒന്നും കൂടി എനിക്ക് വായിക്കണം. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനോട് അതിനെപ്പറ്റി ചോദിക്കണമെന്ന് തോന്നുന്നത്. അതായത് അതിൽ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പള്ളി, ബൈബിള്, അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ, അതായത് ഒരു പിന്നെ ക്രിസ്ത്യൻ വീട്, ഇപ്പോൾ ഒരു ഫിഷർമൻ കമ്മ്യൂണിറ്റി, തങ്കച്ചനും മാത്തപ്പനും ഒക്കെ, ഇവരെല്ലാവരെയും നമുക്കെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളാണ് അല്ലേ. അപ്പോൾ സാറിൻ്റെ ആ ഒരു വളരെ ഒരു വലിയൊരു ഒബ്സർവേഷനിൽ നിന്നാണ് പല പല ആളുകളിൽ നിന്നുമാണ് ഇവരുടെ ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സാറിന് അങ്ങനത്തെ എനിക്ക് തോന്നുന്ന ആ ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു പരിചയവും അല്ലെങ്കിൽ അവരുടെ ഒരു കഥ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിൻ്റെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്?
0: ഞാൻ ആദ്യം എഴുതിയ നോവല് ഒരു ഫോറിൻ സെറ്റിങ്സ് ഇട്ടാണ് ചെയ്തത്. അതായത് ഒരു ഇമാജിനറി വേൾഡിൽ ആണ്, ഇമാജിനറി ക്യാരക്ടേഴ്സ്, ഇമാജിനറി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എല്ലാം ആയിരുന്നു ആദ്യത്തെ നോവലിൽ ചെയ്തത്. അത് പബ്ലിഷ് ചെയ്യാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് പ്ലോട്ടും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ബുക്കുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഒരു പക്ഷേ പബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ട് പുതിയൊരു നോവൽ എഴുതിയത്. അപ്പോൾ പുതിയ നോവൽ എഴുതുമ്പോൾ എനിക്ക് മറ്റൊരു എഴുത്തുകാരൻ്റെ ഉപദേശം ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ഗൗരവമുള്ള വിഷയവുമായിട്ട് ആദ്യമേ

0: പുറത്തു വരാതെ നമുക്ക് ആദ്യമേ സിമ്പിളായിട്ടുള്ള ഒരു സാധനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ലോക്കലായിട്ടുള്ള ഒരു കഥ പറയാം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാർ ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ നേരത്തെ പറയണത് തന്നെ പലരിൽ നിന്നാണ് എടുക്കുന്നത്. അതേപോലെ നമ്മുടെ ഒരു സെറ്റിംഗ് ഇപ്പം ഫാത്തിമ ഐലൻഡും അതിന് ചുറ്റുമുള്ള തുരുത്തുകളുമാണ് എടുത്തിരിക്കുന്നത്, അഷ്ടമുടിക്കായലിൻ്റെ. അപ്പം അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ജോസഫ് ഐലൻഡിൽ ഉണ്ടാവുന്ന ഇഞ്ചക്കാട് അതൊന്നും യഥാർത്ഥ ജോസഫ് ഐലൻഡ് ഇല്ല, നമ്മളത് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. അതേപോലെ അവിടുത്തെ മറ്റ് ലാൻഡ്സ്കേപ്പ് തന്നെ വളരെ ഒരു കഥാപാത്രത്തെ പോലെ കഥയിൽ ഉണ്ടെന്നാണ് പലരും പറഞ്ഞത്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. 90% ഇമാജിനേഷനും 10% റിയാലിറ്റിയും ആയിരിക്കും ഒരു നോവലിനകത്ത് ഉണ്ടാവുന്നത്. അതാണ് പലരും തുരുത്ത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് പോകുമ്പോൾ ഉള്ള തുരുത്തുകളായിരിക്കത്തില്ല അവിടെ കാണുന്നതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്.
1: അപ്പോൾ സാർ, ഈ ഒരു ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു കഥ രൂപപ്പെട്ടിരുന്നു ഇത് എഴുതാൻ തുടങ്ങിയപ്പോ, അതോ എഴുതി വന്നപ്പോഴ് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നാണോ തീരുമാനിച്ചത്?
0: ഒരു കഥ എഴുതുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഐഡിയ കാണും, പിന്നെ കഥാപാത്രങ്ങളും കടന്നു വരും. അങ്ങനെ കഥാപാത്രങ്ങളും കഥയെല്ലാമായിട്ട് മുന്നോട്ട് പോകുമ്പോ ഈ കഥയും കഥാപാത്രങ്ങളും എല്ലാം മാറും. പിന്നീട് അതിന്റെ ഒരു പകുതി മുക്കാൽ എഴുതി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യമേ മനസ്സിൽ വെച്ചിരുന്ന കഥയായിരിക്കത്തില്ല വരുന്നത്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. കഥ എഴുതുന്ന ഒരു പ്രോസസ്സാണ്, ഒരു യാത്ര പോലെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആയിരിക്കത്തില്ല എത്തുന്നത്.
1: അപ്പൊ അതുപോലെ നമുക്ക് അതിന്റെ ഒരു ഭാഷ അത് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ എഴുതുമ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജും അല്ലെ, ആർക്കും മനസ്സിലാവാത്ത ഒരു തീമും ഒക്കെ എടുത്തു വെച്ചാല് ഇത് ആരും വായിക്കത്തില്ല. അപ്പൊ ആദ്യം നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം, വായിക്കണം, നമ്മളെ എഴുതുന്നത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവണം. പ്രത്യേകിച്ച് ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷ് തന്നെ നമുക്ക് കുറച്ച് ടഫായിട്ട് വേണമെങ്കിൽ എഴുതാം, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അപ്പൊ സാറ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഷയാണ്, ഒരുവിധം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഭാഷയ്ക്കൊരു സംസാര ഭാഷയുടെ ഒരു സ്വാഭാവികതയുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കോൺവെർസേഷണൽ ടോൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു അതുപോലെ തന്നെ ഒരുപോലെ ഒരുപാട് കൊളോക്കിയൽ ടേംസ് നമ്മുടെ നാട്ടിൽ ഒക്കെ മാത്രം അറിയാവുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തുരുത്തുകാർക്കും അല്ലെ, അഷ്ടമുടിക്കായലിനെ ചുറ്റും താമസിക്കുന്നവർക്കും ഈ കൊല്ലക്കാർക്കും മുക്കാടുള്ളവർക്കും ഒക്കെ അറിയാവുന്ന കുറച്ച് വാക്കുകൾ സാർ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ എഴുതി തുടങ്ങിയപ്പോൾ അവരുടെ ഭാഷയും സ്വാഭാവികമാക്കാമെന്നുള്ള ഒരു ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു സാറിന്?
0: തീർച്ചയായിട്ടും അവരുടെ ഭാഷ ഇപ്പൊ അവർക്ക് അറിയത്തില്ല കേട്ടോ, അവർ ഉപയോഗിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട് വിദ്യാഭ്യാസം വന്നപ്പം. അതാണ് ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്, ആ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് ഒരു മറ്റൊരാൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പരിഭാഷന്റെ സഹായം തേടിയിട്ട് ഞാൻ തന്നെ ഡയലോഗ്സ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നമ്മളൊരു ഒരു സ്ഥലത്തിൻ്റെ ഒരു കഥ എഴുതുമ്പോൾ ആ കഥയ്ക്ക് പൂർണ്ണമായും സത്യസന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കണം. അതിലൊന്നാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കണം. നമ്മൾ മറ്റെന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് അത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജെന്യുവിൻ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ടും ആ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഭാഷയെന്ന് പറയുന്നത് വളരെ മിനിമം ഇതാണ് ഉപയോഗിക്കുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടംപററി എഴുത്തുകാരെല്ലാവരും ഡയറക്റ്റ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് വേണ്ടുന്ന ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പോകുന്നത്. മിനിമലിസ്റ്റ് പ്രോസ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ എഴുതുന്നത്. അപ്പം അത് വളരെ അതായത് ആ ലെവലിലേക്ക് എത്തണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ വളച്ചൊടിച്ച് പറയാം, സ്ട്രെയിറ്റ് ആയിട്ടും പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു അത് ആ ലെവലിൽ എത്താൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ആ ലെവലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പെൻഗ്വിൻ പോലുള്ള പബ്ലിഷറിൽ എത്താൻ പറ്റും. ഇതത് ഏറ്റവും പ്രധാനം കഥ മാത്രമല്ല, ഇതിന്റെ ഫ്ലോ ആണ്, ലാംഗ്വേജിന്റെ ഫ്ലോ. അതായത് വായിച്ചു തുടങ്ങിയാൽ നമ്മൾ ആ ഒഴുക്കിൽ പെട്ടങ്ങ് പോകണം. അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ ഈ പെൻഗ്വിനെയൊക്കെ പോലുള്ള പബ്ലിഷേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി അപ്പം വളരെ സിമ്പിളായിട്ട് മാത്രമല്ല ഡയറക്റ്റ് ആയിട്ടും ഒപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. കാര്യങ്ങൾ നേരെ സിമ്പിളായിട്ട് പറയാമെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നില്ലേ നല്ലത് എന്നുള്ളതാണ്.
1: സത്യമാണ് ഈ പറഞ്ഞതുപോലെ ഭാഷ എങ്ങനെ വേണം. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മള് അതൊക്കെ ചിന്തിച്ച് അല്ലേ സാർ, നല്ല പോലെ ചിന്തിച്ച് വേണം അത് ചെയ്യാനായിട്ട്. കാരണം നമ്മളുടെ ഈ ഒരു പുസ്തകം എഴുതി നമ്മളിവിടെ ഉള്ള കുറച്ച് പേര് വായിച്ചാൽ മതി എന്നുള്ള

ആഗ്രഹക്കാരനല്ല കിഷോർ സാർ എന്ന് എനിക്കറിയാം. ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ എൻ്റെ പുസ്തകം പോകണം എന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് അല്ലെ, ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി, അതുമാത്രമല്ല സാറി പറഞ്ഞതുപോലെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഫിക്ഷന് വളരെ ആവശ്യമാണ്. കാരണം നമ്മളത് വായിച്ചു തുടങ്ങിയാൽ നമ്മളത് തീർക്കണം. ചിലത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നു എന്ന് തോന്നിയാൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡ്രോപ്പ്

0: ഇതെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കൊല്ലക്കാരുടെ കഥയാണ്, നമ്മുടെ ഇവിടെ ചുറ്റുമുള്ളവരുടെ കഥയാണ്, നമുക്ക് അറിയാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സാറിന്റെ പുസ്തകം വായിച്ചിട്ടില്ലാത്തവര് നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ പുസ്തകം ദ ഡെഡ് നോ നത്തിങ്, എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും വായിക്കുക, എന്നിട്ട് സാറിന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് സാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാർ ഇപ്പോൾ പുതിയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളൊന്ന് റിവീൽ ചെയ്യാനായിട്ടൊരു മടി കാണും, എന്ന് ചിലതൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് വിചാരിക്കും. എന്നാലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ സാറിന് നമ്മളോട് പറയാം.
1: ഇപ്പോഴത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ പേര് സമ എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നോവലിലെ ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ പവർഫുൾ അല്ലായിരുന്നു എന്നാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു ഒരു 14 വയസ്സുകാരിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ ലോകത്തിൻ്റെ ലോകത്തെ കാണുന്നതാണ്. അപ്പം തിന്മ നിറഞ്ഞ ലോകമായിരിക്കും, പക്ഷേ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവില് ഒരു പക്ഷെ അതിൻ്റെ തിന്മകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഞാൻ ആദ്യമേ ഇപ്പം മറ്റേ നോവൽ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നോട്ട്സൊക്കെ തയ്യാറാക്കി ചെയ്യുന്നുണ്ട്. അപ്പം നോട്ട്സ് എഴുതിയപ്പോൾ തന്നെ ഏകദേശം 2500-3000 വേർഡ്സ് നോട്ട്സ് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. അതൊരു ആംഗ്ലോ ഇന്ത്യൻ സെറ്റിങ്സിലാണ് ചെയ്യുന്നത്, തങ്കശ്ശേരിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തങ്കശ്ശേരിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തങ്കശ്ശേരി ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ മാറ്റും. ഇപ്പോൾ വർക്കലയിലെ ക്ലിഫ് ഒരു പക്ഷേ തങ്കശ്ശേരിയിൽ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ തങ്കശ്ശേരി അല്ല, പഴയ ഞാൻ പഠിച്ചിരുന്ന പോലുള്ള തങ്കശ്ശേരിയാണ്, ആംഗ്ലോ ഇന്ത്യൻസ് മാത്രമുള്ള ഒരു തങ്കശ്ശേരിയാണ് വരുന്നത്. അങ്ങനത്തെ ഒരു നോവലായിരിക്കും, അതൊരു വ്യത്യസ്തമായ നോവലായിരിക്കും. പിന്നെ അതിൻ്റെ ശൈലിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എഴുത്തുകാരൻ തന്നെ തോന്നും ഇത് കൊള്ളാമെന്ന്. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടല്ലോ, വായിച്ചും പഠിപ്പിച്ചും ഒക്കെ ഉള്ളു. അപ്പം ആ ശൈലിയും ഒരു മറ്റേ നോവലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോകുന്നത് ഒരു ഇപ്പം 5000 വേർഡ്സ് കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പോ ഈ 3-4 ദിവസം അവധി, അല്ലെങ്കിൽ ഈ ആഴ്ച കൊണ്ട് അതൊരു 10,000 വേർഡ്സ് ആക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ട്രാക്കിൽ വീഴൂ. അപ്പം വലിയൊരു വേർഡ് കൗണ്ട് ഇല്ല, ഒരു 60,000 വേർഡ്സിനത് നിർത്തുന്ന ഒരു ചെറിയ നോവലായിരിക്കും.
0: അപ്പൊ അങ്ങനെ പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഈ പിന്നെ സാർ ഇപ്പോൾ ഒരു പിന്നെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ജോലി തിരക്ക് ഉള്ള ഒരു സമയമാണ്. അപ്പോൾ സാർ ഈ പ്രിൻസിപ്പൽ ആയതിന് ശേഷം എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധാരണ പ്രിൻസിപ്പൽമാർ അങ്ങനെ പോകാറില്ല, വളരെ റയറായിട്ടൊക്കെ നമ്മൾ കാണാറുള്ളൂ. അവർക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും ഒരുപാട് ഉത്തരവാദിത്തമൊക്കെ ആകുമ്പോൾ അവർ പഠിപ്പിക്കലൊക്കെ അങ്ങ് മതിയാക്കും. അപ്പൊ സാറ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും പ്രധാന ജോലി
0: അല്ല, അത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു?
1: അതെ, നമുക്ക് നമ്മൾക്ക് ഏറ്റവും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് ദിവസവും 3 മണിക്കൂർ ലെക്ചർ കാണും. അപ്പം 3 മണിക്കൂർ എടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു 3 ക്ലാസ്സുകളിൽ ഞാൻ പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ മീറ്റിംഗ് ഒക്കെ കാരണം ചിലപ്പോൾ പോക്ക് നടക്കത്തില്ല. എന്നിരുന്നാലും നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസും മറ്റു കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ ഉണ്ട്, അതും വരും. അപ്പം ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ അത്ര വലിയ പ്രയാസമില്ല, കാരണം അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളു. അത്ര വലിയൊരു വലിയൊരു ഉത്തരവാദിത്തമൊന്നും അല്ലല്ലോ നമുക്കത്. ഒരു നമ്മൾ ഏത് കാര്യം വരുമ്പോൾ നമ്മൾ വലിയൊരു ഭാരമാണെന്ന് തോന്നുന്നതാണ് ഈ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളത് സിമ്പിളാക്കി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. ഒപ്പം എഴുത്ത് നടക്കുന്നുണ്ട്,
0: അതാണ്. അപ്പൊ സാറിന്റെ ആ ഒരു വാക്കുകളെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നതാണ്. സാധാരണ എല്ലാവരും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
1: എന്റെ ബ്രെയിൻ ഒന്ന് അലേർട്ടായത് കാരണം ഈ അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ബ്രെയിനിലെ പലയിടത്തായിട്ടും പലയിടത്തും അലേർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ റൈറ്റിംഗിന് അത് നല്ല രീതിയിൽ ഗുണകരമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒരുപക്ഷെ പയന്നിരുന്നു ഈ പ്രിൻസിപ്പൽ പോസ്റ്റ് കഴിഞ്ഞ വർഷം ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് എഴുതണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു അലേർട്ട് ആവുന്നതിന്റെ ഒരു ഗുണം എഴുത്തിൽ പ്രകടമാവുന്നു. ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ടാലന്റ് അനുസരിച്ചുള്ള രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അത് സത്യമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ടൈം മാനേജ്മെന്റ് അല്ലേ വളരെ

0: മട് ചെയ്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം കിഷോർ സാർ അങ്ങനത്തെ ഒരാളാണ്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, ആസ് പ്രിൻസിപ്പൽ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഒരു പാഷൻ എഴുത്ത് അതും കൂടെ കൊണ്ടുപോകുന്നു അല്ലേ, എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ സാർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നതും കൂടി വേണം അല്ലേ.
1: അപ്പൊ
0: ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഫാമിലി സപ്പോർട്ട് എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്.
1: ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഭാര്യ കരമന NSS കോളേജിലെ കോമേഴ്സ് വിഭാഗം അധ്യാപികയാണ്, കവിത. മൂത്ത മകൻ രോഹിത് കിഷോർ റാം BTech പഠിക്കുന്നു TKM എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇപ്പം സെക്കൻഡ് ഇയർ ആണ്. ഇളയ മകൻ ജഗത് കിഷോർ റാം ലേക്ക് ഫോർഡ് സ്കൂളിൽ പഠിക്കുന്നു, 10th പഠിക്കുന്നത്.
0: അവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടോ സാർ? ഈ
1: രോഹിത് നല്ല രീതിയിൽ കോവിഡ് സമയത്തൊക്കെ, അതായത് വെറും 13 വയസ്സുള്ളപ്പോഴൊക്കെ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഈ എടുത്തു പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ഷോർട്ട് ഫിലിം പോലെ അല്ലായിരുന്നു, ഒരു കുട്ടി ചെയ്തതായിട്ട് അല്ല തോന്നിയത്. എനിക്ക് കുറച്ചും കൂടെ മികച്ച രീതിയിൽ തോന്നി, കാരണം ഞാൻ ഈ ഫിലിമുമായിട്ട് നല്ല ബന്ധമുണ്ട് എനിക്ക്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ നല്ല രീതിയിൽ കഴിവുണ്ടെന്നുള്ളതാണ്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇളയാളും സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ഇപ്പം സ്കൂളിന് വേണ്ടി ബാസ്കറ്റ്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരവരുടെ ടാലൻറ്റ്, ഞാൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടേതായിട്ടുള്ള വേൾഡിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഇപ്പം 10th പഠിക്കുന്ന മകൻ ബാസ്കറ്റ്ബോൾ ടീമിലുണ്ട്, കളിക്കാൻ പോകണം, ട്യൂഷനൊക്കെ മിസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും കളിക്കാൻ പോകാനാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു 10th പഠിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത്. നമ്മൾ 10th മാർക്കല്ല പ്രധാനം, മറിച്ച് നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് നമ്മുടെ ലൈഫിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന ഒരു ഒരു എന്താണ് മാനസികവും ആയിട്ടുള്ള വികസനമാണ് ആവശ്യം. ഇപ്പം മാർക്കിലേക്ക് മാത്രം ഈ രക്ഷാകർത്താക്കൾ ഫോക്കസ് ചെയ്യരുത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയണ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് അൻ ഇൻഡിവിജ്വൽ ആയിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.
0: അപ്പൊ
1: അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്പോർട്സിലും പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്.
0: തീർച്ചയായിട്ടും അത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് ഒക്കെ അത് മനസ്സിലാക്കട്ടെ അല്ലെ. സാധാരണ ഒരു കുട്ടി 10th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ എല്ലാം കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയിരുത്തുകയാണ് പലരും.
1: മാർക്ക് വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് അത് കൊടുക്കുന്നത്, അതല്ല, മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കണം. ചിലപ്പം പെയിന്റിങ്ങിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ സ്പോർട്സിലും നല്ല എല്ലാത്തിലും ഇടപെട്ടിട്ട്, ചിലപ്പം എല്ലാത്തിലും ഇടപെടുന്നൊരു വിദ്യാർത്ഥിയുടെ മാർക്ക് ചിലപ്പം 80% ആയിരിക്കും. പക്ഷെ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾ 99% ആയിരിക്കും. ഈ 99% കാരൻ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളാണ്. അതുകൊണ്ട് ഈ 80% കാരനായിരിക്കും എല്ലാത്തിലും മികച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും ട്യൂഷൻ വിടുന്നതിലല്ല പ്രാധാന്യം, മറ്റ് കാര്യങ്ങളും കൂടെ ഇടപെടുന്നതിലും വിദ്യാർത്ഥി മറ്റ് നേതൃത്വ പാഠമൊക്കെ വളർത്തുന്നതിലൊക്കെ ഉള്ള വലിയ പങ്കുണ്ട് ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
0: തീർച്ചയായിട്ടും. അപ്പോൾ സാർ നമുക്ക് എനിക്കിനി ലാസ്റ്റിൽ സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ദ ഡെഡ് നോ നത്തിങ്ങിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ?
1: മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്നാലേ അത് പൂർണ്ണമായിട്ടും ശരിയാവും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് മലയാളത്തിൽ അത്ര വലിയൊരു സാഹിത്യ വാസന ഇല്ല, അതുകൊണ്ട് മറ്റൊരാളുടെ സഹായത്തോടുകൂടി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്തൊരു വലിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയലോഗ്സ് ചെയ്യുമ്പം ആ മുക്കാട്ടുകാരുടെ ഭാഷ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവരിപ്പോ വളരെ കുറവാണ്. പഴയ ഒരു ലാംഗ്വേജ് അവരുടെ അത് അറിയാവുന്ന വളരെ കുറച്ച് പേരേ ഉള്ളു, അത് ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ആ കറക്റ്റ് ലാസ്റ്റ് ഫ്ലോയിൽ അത് എഴുതുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേൾക്കാനും. പിന്നീട് അത് ഭാവിയിൽ സിനിമയാവാൻ സാധ്യത ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്.
0: അപ്പൊ
1: സിനിമയാകുമ്പോഴും ആ ഡയലോഗ് നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഡയലോഗ് ചെയ്താലും ശരിയാവും. അതുകൊണ്ടാണ് ഒരു പരിഭാഷ ചെയ്യുമ്പോൾ സഹായിയെയും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഒപ്പം തന്നെ പുതിയ നോവല് ഒന്നല്ല രണ്ട് തീമുകൾ മനസ്സിലുണ്ട്. അപ്പൊ അത് എഴുതാൻ പോകാനാണ് കൂടുതൽ താല്പര്യം. പരിഭാഷ പിന്നീട് ചെയ്യാൻ.
0: അപ്പൊ ഒരു ഇതിന്റെ ഒരു റിട്ടയർമെന്റിനൊക്കെ ശേഷം ഒരു ഫുൾ ടൈം റൈറ്റർ ആവണം എന്ന് തന്നെയാണ് മനസ്സിലെ ആഗ്രഹം അല്ലെ. നല്ല രീതിയിൽ ഒരുപാട് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ?
1: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചിരിക്കരുത്.
0: ഇപ്പൊ തന്നെ അത്.
1: അതെ അതെ, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മള് പിന്നെ എല്ലാവരുടെയും വിചാരിച്ച റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഇല്ല, നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
0: സാറിന്റെ അനുഭവം അങ്ങനെ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അല്ല എന്റെ അല്ല, മറ്റു പലരുടെയും റിട്ടയർ ചെയ്തിട്ട് പലതും ചെയ്യാന്ന് പറഞ്ഞവർ ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട് കണ്ടിട്ട് പറയുന്നത്.
0: ശരിയാ, ചില പ്ലാൻ ചെയ്ത് നമുക്ക് അന്നേരം നമ്മള് ഫ്രീ ആവുമല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട്
1: ഫ്രീ ആവത്തില്ല,
0: നമ്മുടെ ഇപ്പോഴത്തെ തോന്നലാണ്
1: അല്ലേ.
0: അപ്പൊ തീർച്ചയായിട്ടും സാറിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്, അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള സാറിന്റെ അനുഭവങ്ങൾ.

0: അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പലായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നപ്പോൾ സാർ നേരിടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സാർ പറഞ്ഞു. അതുപോലെ എഴുത്ത് എന്തുമാത്രം ആസ്വദിക്കുന്നു, ഇനിയും ഒരുപാട് എഴുതണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഒക്കെയാണ് സാറ് നമ്മളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ സാർ, ഇന്ന് നമ്മൾ അധ്യാപക ദിനത്തിൽ ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ അധ്യാപകർക്കായിട്ട് ഈ അധ്യാപക ദിനത്തിൽ സാറിൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും?
1: അധ്യാപകർക്ക് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നല്ല രീതിയിൽ പഠിപ്പിക്കണം പറ്റും. ഞാൻ പറയുന്നത് സുരക്ഷ എന്താണ്, സേഫായിട്ടിരിക്കുക, ബി സേഫ്. കാരണം ഈ കാലഘട്ടം വളരെ മോശമാണ്. നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, രക്ഷകർത്താക്കളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ, പൊതുപ്രവർത്തകരുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതികളെല്ലാം അധ്യാപകർക്ക് ദോഷകരമാവുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അധ്യാപകർ സുരക്ഷിതരായിട്ടിരിക്കുക എന്നാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം.
0: താങ്ക് യു സാർ. അപ്പോൾ സാർ വളരെ നല്ലൊരു, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മെസ്സേജാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അധ്യാപകർക്ക് കൊടുക്കുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നൊരു നമ്മളുടെ ഈ ഒരു അധ്യാപക ദിനത്തിൽ ഒരു അധ്യാപകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് കിഷോർ സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. അധ്യാപകനായും എഴുത്തുകാരനായും ഒക്കെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളൊക്കെ നമ്മളോട് ഇന്ന് ഷെയർ ചെയ്തു. സാറിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒരു ബിസി ഷെഡ്യൂളിനിടയ്ക്കും സാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വന്നു. നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാറിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പരിപാടിയുടെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്.
1: വളരെ നന്ദി. റേഡിയോ സ്വന്തനം 90.4 FM എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയും ഇന്ന് വളരെ എൻജോയ് ചെയ്ത ഒരു ദിവസമാണ്. താങ്ക് യു.
0: താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഞങ്ങളെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സൈനിങ് ഓഫ് ഫ്രം ദ പ്രോഗ്രാം, ഐ എം പ്രീത സുഗതൻ.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: தங்கம் மாறி புட்டுக்கு நனி நாரி.
1: மூஞ்ச கை வினாலாச்சி.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ

0: വായിക്കുന്നു ആതിര. ഉത്തരവാദ മാധ്യമ പ്രവർത്തനത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും സന്ദേശമുയർത്തി ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക ഫിലാഡൽഫിയ ചാപ്റ്ററിന്റെ 2026-28 പ്രവർത്തന വർഷങ്ങളുടെ ഉദ്ഘാടനം പ്രൌഢമായി നടത്തി. മാധ്യമ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും പങ്കാളിത്തം കൊണ്ട് പ്രവർത്തനോദ്ഘാടനം ഗംഭീരമായി മാറി. കഴിഞ്ഞ 5 വർഷമായി സ്റ്റേ ഷോസ് നിർത്തിവച്ചിരുന്ന ലോക പ്രശസ്ത മാന്ത്രികൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് തന്റെ പുതിയ പ്രൊജക്ടിന്റെ ധനശേഖരണാർത്ഥം അവതരിപ്പിക്കുന്ന ഷോ എം ക്യൂബ് മാജിക് മിഷൻ മെലഡി സെപ്റ്റംബർ 6 ഞായറാഴ്ച ന്യൂയോർക്ക് കിൻസ്ബോറോ കമ്മ്യൂണിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5:30 നടത്തുന്നു. ഭിന്നശേഷിക്കാരായ 200 കുട്ടികളുടെ ജീവിത പുനരുദ്ധാരണത്തിനായി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഡിഫറൻസ് ആർട്സ് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പിനായി സ്വന്തം ജീവിതം മാറ്റിവച്ചതിനാലാണ് കഴിഞ്ഞ 5 വർഷത്തിലധികമായി സ്റ്റേ ഷോസ് നിർത്തിവെക്കുവാൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് നിർബന്ധിതനായത്. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്യാമ്പസുകൾ ആരംഭിക്കാൻ ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയും ലണ്ടൻ യൂണിവേഴ്സിറ്റിയും എത്തുന്നതായി തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചു. ഹൈദരാബാദിനെ ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ സുപ്രധാന നീക്കം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും തെലങ്കാനയിലെ കോഴ്സുകൾ ആരംഭിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം UK സന്ദർശിച്ച മുഖ്യമന്ത്രി ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുമായുള്ള ചർച്ചകൾക്കായി അമേരിക്കയിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് ഈ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റികളിലെ US പോർട്ട്ഫോളിയോ നിക്ഷേപം 2025 അവസാനത്തോടെ $390 ബില്യൺ ഉയർന്നതായി US ട്രഷറി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നു. US പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന പ്രധാന വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ മുൻനിരയിൽ തുടരുകയാണ്. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: യു ആർ നൌ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: பழனி பச்சா
1: மகா.

0: Music with Radio Sandvanam 90.4 FM.
1: Yakas, yakas, yakas, yakas.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം

0: എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.